ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 10, കൊല്ലവർഷം 1201

ഇടവം 17, 2026 മെയ് 31 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53:35. മീഡിയം വേവിൽ 258.39, 520.83 1161, 576 kHz-കളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ MHz-കളിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്.
1: ജലബിന്ദു നിപാതേന ക്രമശ പൂര്യതേ ഘട തഥാഹി സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച. മഴയത്ത് ഒരു ഒഴിഞ്ഞ കുടം വെച്ചു നോക്കൂ. നാം കാവലിരിക്കാതെ തന്നെ മഴത്തുള്ളി വീണ് വീണ് ക്രമേണ കുടം നിറയുന്നു. അതുപോലെ ധർമ്മമാകട്ടെ, വിദ്യയാകട്ടെ, ഐശ്വര്യമാകട്ടെ, നാം പോലും അറിയാതെ അനുദിനം വർദ്ധിച്ചു വരും. മേലെ നിന്ന് പൊഴിയുന്ന കൃപാവർഷമാണ് മഴ. മേലെ നിന്ന് മാത്രമേ അത് താഴേക്ക് ചൊരിയൂ. ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും, കരം കൂപ്പേണ്ടതായും വരും. ആ കാരുണ്യം കൊണ്ട് മാത്രമേ ആത്യന്തികമായി രക്ഷയുള്ളൂ. അറിവിൻ്റെ വികാസവും സ്വകർമ്മത്തിൻ്റെ ഫലമായി കിട്ടുന്ന ധനം കൊണ്ട് തൃപ്തിയടയാനുള്ള മനോഭാവവും മനസ്സിൻ്റെ താഴ്ച ഉയർച്ചയ്ക്ക് അനുസരമായാണ് ലഭിക്കുന്നത്. അമ്മയിൽ നിന്ന് ആദ്യപാഠങ്ങൾ, ആചാര്യനിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, ഗ്രന്ഥങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് അറിവിൻ്റെ കരകാണാത്ത ലോകത്തിലേക്ക് കുട്ടി ഇറങ്ങിത്തിരിക്കുന്നു. ഒടുവിൽ അനാദിയായ കാലം കുട്ടിയെ പരമാവധി വികാസത്തിൻ്റെ ആകാശതലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗതമായ വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ ജന്മസിദ്ധമായി സ്വാഭാവികമായി ചിലർക്ക് അറിവ് കൈവരുന്നു. ജന്മശിഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം. ടാഗോറിൻ്റെ ഒരു മനോഹരമായ കഥ ഇവിടെ ഓർമ്മിക്കാം. അത് കഥയാണോ കഥയ്ക്കുള്ളിലെ കഥയോ? അദ്ദേഹം കഥ തുടങ്ങുന്നത് ലെസ്സർ നോളജ് നീഡ് ബി നോ ബാർ ടു ഹയർ വിസ്ഡം എന്ന മുഖവാചകത്തോടു കൂടിയാണ്. ഒരു പാവം തോട്ടക്കാരൻ്റെ കഥയാണ്. തോട്ടം നോക്കുന്നതൊരു തൊഴിലാണല്ലോ. പക്ഷേ അയാൾ തോട്ടത്തെ അത്യധികം സ്നേഹിച്ചു. ഒരില വിരിയുമ്പോൾ, ഒരു പൂ വിടരുമ്പോൾ അയാൾ സന്തോഷിച്ചു. ഒരില കൊഴിയുമ്പോൾ ചിന്തിച്ചു. ഉപനിഷത്തിലെ മധുര സംഗീതം അയാൾ കേട്ടിരിക്കില്ല, പക്ഷെ അയാൾ അത് അനുഭവിക്കുകയായിരുന്നു. ആരാമെന്നോ കാണുന്നു, ആരാമത്തിൻ്റെ ഉടയോനെന്നാൻ തേടുന്നില്ല. സത്യത്തിൽ അയാൾ ഉദ്യാനപാലകനെന്ന സ്രഷ്ടാവിനെ അറിയാതെ ജന്മാന്തര ഭാഗ്യം കൊണ്ട് തേടുകയായിരുന്നു. ഈ പ്രപഞ്ചം ഒരു ആരാമം, ഇവിടെ നമുക്ക് ജീവിച്ചു മതിയാവുന്നില്ല. പ്രപഞ്ച രചയിതാവിനെ ഇടയ്ക്കൊക്കെ ഓർമ്മിക്കേണ്ടതാണല്ലോ. അസീമിതമായ ആ മഹത്വം അറിയുന്നുമില്ലല്ലോ. ഇവിടെ പറഞ്ഞ തോട്ടക്കാരൻ ഒരു നാൾ, ഹേമന്തകാലമാണ്, പ്രഭാതത്തിൽ ഉദ്യാനത്തിലെത്തി. അത്ഭുതം! മഞ്ഞു വീണ് കൂമ്പിപ്പോകാതെ വിടർന്നു നിൽക്കുന്ന അതിമനോഹരമായ ഒരു താമരപ്പൂവ് ഒറ്റ തിരിഞ്ഞു നിൽക്കുന്നു. അയാൾ എന്തിനോ അതിയായി ആഹ്ലാദിച്ചു. സായാഹ്നം വരെ കാത്തുനിന്നു. സായാഹ്നമായപ്പോൾ ആ പൂ ഇറുത്തുകൊണ്ട് തെരുവിലെത്തി. പലരും പൂവിന് കൈ നിറയെ പണം നൽകാൻ തയ്യാറായി. പക്ഷേ

0: കൊടുത്തില്ല. അപ്പോഴാണ് പ്രഭുവിന്റെ തേരൊരു ഒച്ച കേട്ടത്. രഥ അരികിലെത്തി. പ്രഭു ധാരാളം പണം നൽകാൻ നിന്നു. തോട്ടക്കാരൻ ചിന്തിച്ചു, ഇത്രയധികം പണം നൽകി വാങ്ങിക്കുന്ന പൂവ് ഈശ്വരചരണങ്ങളിൽ അർപ്പിക്കുമ്പോൾ പൂവിന് നൽകുന്ന വിലയിലധികം അനുഗ്രഹം അവിടെ നിന്ന് ലഭിക്കും. വിലമതിക്കാനാവാത്ത അനുഗ്രഹം. എനിക്കും അതുമതി, ഇനി എന്നും അതുമതി. അന്ന് വൈശാഖ പൗർണമി നാളായിരുന്നു. ശ്രീബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ ദിനം. ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. കത്തിച്ച മൺചിരാതികളാൽ വിഹാരം പ്രഭാപൂരിതം. ആ അമൃതാനുഭൂതിയുടെ നിഴലിലെങ്കിലും നിൽക്കണം. തോട്ടക്കാരൻ ആ താമരപ്പൂവ് ആ ചരണതലത്തിൽ സമർപ്പിച്ചു. കരുണാനിധിയായ ബുദ്ധഭഗവാൻ മന്ദഹസിക്കുന്നതുപോലെ തോട്ടക്കാരന് തോന്നി. തന്റെ മുന്നിലെ കലശം ബുദ്ധന്റെ കാരുണ്യവർഷത്താൽ നിറഞ്ഞിരിക്കുന്നു. സ്വച്ഛവും നിർമ്മലവുമായിരിക്കുന്നു. ജീവിതം സമ്പന്നമായിരിക്കുന്നു. നാളേക്കില്ലാതെയാവുന്ന ധനത്താലല്ല, തന്റെ ജീവിതം അക്ഷയമായ ഖനിയായിരിക്കുന്നു. മനസ്സ് നിറകുടം നിറകുടം തുളുമ്പുകയുമില്ല.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ ബി. സുലോചന നായർ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് അനഘശ്രീ.

നിച്ചലും ചപ്പാത്തിയാൽ ചെകിടിച്ചല്ലോ ചിത്തം, കൊച്ചതിക്കിരാഴിച്ചോറുണ്ണുവാൻ കൊതിക്കുന്നു. അങ്ങു ചെല്ലുമ്പോൾ കൃഷിക്കാലമാണപ്പൻ ചേരാൽ മഞ്ഞപൂ.

0: മൂലയ്ക്കരികിൽ ചോലപ്പറ്റിൽ നിറയെ പൊങ്ങില്യവും. ചെന്നുകേറി ഞാൻ വീട്ടിൽ തെക്കിനിക്കങ്ങേ പുറം, നിന്നുകൊണ്ടപ്പൻ റബർ ഷീറ്റടിച്ചിടും യന്ത്രം. ഒന്നുറപ്പിക്കും വേല നോക്കിക്കാണുകയാണാഹാ, നന്നു നന്നെൻ താതന്റെ മുഖമെത്ര സംതൃപ്തം.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത. ആലപിച്ചത് അനഘശ്രീ.

0: across the country. It will strengthen safety and enhance the travel experience for the passengers. Jammu and Kashmir Minister Sakina Ittu has announced summer vacations for all the government and private colleges falling under the summer zone of Jammu Division from 1st of June to 15th of July. The minister said the decision has been taken in view of the onset of the summer season and to ensure the well-being of students, teaching faculty and also college staff. The minister further informed that regular academic activities in all colleges will resume after the conclusion of the vacation period on 15th of July. In IPL cricket, Gujarat Titans will be up against defending champions Royal Challengers Bengaluru in the final of 2026 season at Narendra Modi Stadium in Ahmedabad today. The match is scheduled to begin at 7:30 p.m. RCB's batting has been one of the strongest in the tournament, with Virat Kohli leading the charge. In the bowling department, Bhuvneshwar Kumar and Josh Hazlewood have been among their key performers with the new ball. Meanwhile, Gujarat Titans will once again rely on key batters like skipper Shubman Gill, Sai Sudarshan and Joss Butler. While all-rounder Jason Holder has strengthened their bowling attack with important wickets in the second half of the season. And that is the end of this news bulletin.
1: ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയത്; 6:30 പ്രഭാതഭേരി; 6:45 പ്രാദേശിക വാർത്തകൾ; 7 മുതൽ 8 വരെ പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖല വാർത്തകൾ; റീഗൽ ജൂലിയേഴ്സ് ചരിത്രത്തിൽ ഇന്ന്; ആയുരാരോഗ്യം; തൊഴിൽ ദർശനം; കാലം സാക്ഷി; കണ്ടതും കേട്ടതും; നമുക്ക് ചുറ്റും; ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ; 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും; 8:35 സ്മൃതിമധുരം; 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം, രചന ദേവദാസ് ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ, പഠിക്കുന്നത് ആര്യ എം ജി; 9 ഓർമ്മച്ചെപ്പ്, 10 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, കുട്ടിക്കുറ്റവാളികളും നിയമവും, കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും അഭിഭാഷകനുമായ ഡോക്ടർ പി എം ബിനു സംസാരിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ; 10:55 മൻ കി ബാത്ത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ; 12 ഏകധാര ലളിത സംഗീത പരിപാടി; 12:30 പ്രാദേശിക വാർത്തകൾ; 12:40 പ്രകാശധാര, ലോക പുകയില ഇല്ലാ ദിനം, ഡോക്ടർ ശാരദാ നമ്പി സംസാരിക്കുന്നു; 12:50 വാർത്തകൾ; 1 രഞ്ജിനി; 2:15 ചലച്ചിത്രഗാനങ്ങൾ; 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി; 2:45 ഹരിതവാണി, പാമ്പുകൾ ഭീഷണിയാകുമ്പോൾ, ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവറുമായി അഭിമുഖം; 3 അക്ഷര സൗരഭം, തിരകഥാകൃത്തും നോവലിസ്റ്റുമായ ജി ആർ ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തുന്ന അഭിമുഖത്തിന്റെ അവസാന ഭാഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ; 4 രശ്മി, ആലപ്പുഴ ചെന്നിത്തല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ; 4:30 സൺഡേ സെലക്ഷൻസ്; 5 മൊഴിയുറവുകൾ; സ്വാതന്ത്ര്യസമര സേനാനിയും സാഹിത്യകാരനുമായ പുതുപ്പള്ളി രാഘവൻ രാഷ്ട്രീയ സാഹിത്യരംഗത്തെ അനുഭവങ്ങൾ പങ്കുവച്ച പരിപാടി; 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഭക്തിഗാനങ്ങൾ, റോബിൻസ് രാജും സംഘവും പാടിയത്; 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ പെൻഷൻ സിസ്റ്റം; 6:10 വാദ്യസംഗീതം; 6:30 പ്രാദേശിക വാർത്തകൾ; 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി അധികരിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി; 6:50 വയലും വീടും, ഇതിൽ ആടുവസന്ത കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഡോക്ടർ സൌമ്യ വിജയകുമാറുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി; 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം; 7:25 വാർത്തകൾ,

7:35 യുവവാണി, നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം, അമൽ കൃഷ്ണ ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തുന്ന മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ സ്കോളർഷിപ്സ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യങ് അച്ചീവേഴ്സ് സ്കീം, ശ്രേയസ് പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. പണ്ട് 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുക്കുന്ന ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്. 10:00 രവി വാസ്രിയ അഖിൽ ഭാരതീയ സംഗീതസഭ, എ ഇറയയുടെ സാക്സഫോൺ വാദനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ സൂക്ഷിക്കുക. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 58.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6.2 മില്ലിമീറ്റർ. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം. MK ശങ്കരൻ നമ്പൂതിരി പാടിയ മുരുകസ്തുതികൾ കേൾക്കാം. ആദ്യം ധ്യായേ ഷൺമുഖം ഇന്ദുകോടി സദൃശ്യം.

0: എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ മുരുകസ്തുതികളാണ് ഇതുവരെ കേട്ടത്. ഉദയഗീതം സമാപിച്ചു.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീക്ക ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: മൻ കി ബാത്,
4: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. കാലവർഷം 4 ദിവസത്തിനകം കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ കാലവർഷത്തിന് മുന്നോടിയായി കേരളത്തിൽ വ്യാപക മഴ ആരംഭിക്കുകയും ജൂൺ 5 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുമുണ്ട്. കേരള സംസ്ഥാനത്തെ തീരക്കടലിൽ ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലമായതിനാൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. CBSE പുനർമൂല്യനിർണയ പോർട്ടലിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനത്തിൽ സൈബർ ആക്രമണം ഉണ്ടായതായി ഉന്നത വിദ്യാഭ്യാസ ഇതിവൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. 50-ലധികം വിദ്യാർത്ഥികൾ അനധികൃതമായ ഗേറ്റ്വേയിലേക്ക് കയറിയതായും അതിലൂടെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതായും വിദ്യാഭ്യാസ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്നലെ ബംഗളൂരുവിൽ നടന്ന യോഗത്തിൽ അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 8 ഭീകരരെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ പിടിച്ചെടുത്തു. ഇറാനുമായി ഏപ്രിൽ 8 മുതൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ നീട്ടുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച യോഗത്തിൽ കരാർ പ്രഖ്യാപനമുണ്ടായില്ല. ഇതുകൂടാതെ നിർണായക അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യകൾ വാങ്ങുന്ന ഇറാനിയൻ കമ്പനികൾക്ക് മേലെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റ് ഫൈനൽ മത്സരം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 ആരംഭിക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.

0: വാർത്താ അവലോകനം.
1: വാർത്താ അവലോകനം തയ്യാറാക്കിയത് മഞ്ജു എം ജോയ്, കേരള കൗമുദി.
2: വികസനത്തിലൂന്നി ജനക്ഷേമ പദ്ധതികളുമായി പുതിയുഗ കേരളം നയപ്രഖ്യാപന പ്രസംഗം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗം നടത്തി. സുതാര്യവും ജനകേന്ദ്രീകൃതവുമായ ഭരണത്തിലൂടെയുള്ള പുതുയുഗ കേരളം എന്ന വികസന കാഴ്ചപ്പാടാണ് നയപ്രഖ്യാപനത്തിൽ മുന്നോട്ടുവച്ചത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ശ്വേതപത്രം പുറത്തിറക്കും.

എന്നും നയപ്രഖ്യാപനത്തിലുണ്ട്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, KSRTC ബസിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും തുടങ്ങിയ UDF മുന്നോട്ടുവച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇതിനായി ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കും. IT വകുപ്പ് IT ഫ്യൂച്ചർ ടെക്നോളജി ആൻഡ് സ്റ്റാർട്ടപ്പ് എന്നാക്കി മാറ്റും. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ED റെയ്ഡ്, സംഘർഷം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങിയതിന് പിന്നാലെ വൻ സംഘർഷമുണ്ടായി. CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോട്ടുള്ളിയിലെ വീട്ടിലുൾപ്പെടെ കേരളത്തിലെ 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ CPIM പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പോലീസ് കേസെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരള മുഖ്യമന്ത്രി VD സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി C ജോസഫ് വിജയ്, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി എന്നിവർ ഈ ആഴ്ച ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തി. ദേശീയ തലസ്ഥാനത്തെ സേവാതീർത്തിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ സഹകരണവും തേടി. തമിഴ്നാട് മുഖ്യമന്ത്രി C ജോസഫ് വിജയ് 20 മിനിറ്റോളം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വന്ദേമാതരം വിവാദം, മേക്കേദാതു ഡാം പദ്ധതി തർക്കം, തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നേവി അറസ്റ്റ് ചെയ്ത സംഭവം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്തിന് ചരിത്ര നേട്ടം. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയിൽ തന്നെ സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ചു. വെറും 18 മാസങ്ങൾക്കുള്ളിൽ 20 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം ഈ ചരിത്ര നേട്ടത്തിലെത്തിയത്. അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. 20 വർഷത്തെ സൌദി ജയിൽവാസത്തിനുശേഷം നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ മോചിതനായ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. വലിയ പെരുന്നാൾ ദിനത്തിൽ ഉമ്മയുടെയും ബന്ധുക്കളുടെയും അടുത്തേക്ക് റഹീം എത്തിയത് കേരളക്കരയ്ക്കൊന്നടങ്കം സന്തോഷവാർത്തയായി. കാലവർഷ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. തമിഴ്നാട്ടിൽ ഗോവധം പൂർണ്ണമായി നിരോധിച്ച് മദ്രാസ് ഹൈക്കോടതി. പാൽ ഉൽപാദനത്തിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി 1976 ഓഗസ്റ്റ് 30 ഗോവധം നിരോധിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് നടപ്പിലാക്കിക്കൊണ്ട് ബലിപ്പെരുന്നാൾ ദിനത്തിലോ മറ്റേതെങ്കിലും ദിവസത്തിലോ തമിഴ്നാട്ടിൽ പശുവിനെയോ കിടാവിനെയോ കശാപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി. പൊതുസ്ഥലങ്ങളിൽ പശുക്കളെ കൊല്ലുന്നത് തടയാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയും ഹിന്ദു മക്കൾ കക്ഷി യുവജന വിഭാഗം സെക്രട്ടറിയുമായ കെ സൂര്യപ്രശാന്ത് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് കോടതി ഉത്തരവ്. അസമിൽ ഏകീകൃത സിവിൽ കോഡ്. ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന 3-ാമത്തെ സംസ്ഥാനമായി അസം മാറി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും സുപ്രധാന കരാറുകളും. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷയും തുറമുഖ വികസനവും ശക്തമാക്കാൻ തീരുമാനിച്ചു. ഇതോടൊപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സാങ്കേതിക വിദ്യാ മേഖലയ്ക്ക് നിർണായകമായ ക്രിട്ടിക്കൽ മിനറൽസ് കരാറിലും ഒപ്പുവച്ചു. ചൈനയുടെ വിപണി നിയന്ത്രണങ്ങളെ മറികടക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കും. അനധികൃത കുടിയേറ്റം. കേന്ദ്രം ഉന്നതതല സമിതി രൂപീകരിച്ചു. അനധികൃത കുടിയേറ്റം മൂലം രാജ്യത്തുണ്ടാകുന്ന അസ്വാഭാവിക ജനസംഖ്യാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു. വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി പ്രകാശ് പ്രഭാകർ നാവ്ലേക്കറുടെ നേതൃത്വത്തിലാണ് ഈ സമിതി പ്രവർത്തിക്കുകയെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചു. 10 പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി

0: ഗൂഗിൾ ഷാങ്ക്രില ഡയലോഗ് ആരംഭിച്ചു. ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും വലിയ പ്രതിരോധ ഉച്ചകോടിയായ ഷാങ്ക്രില ഡയലോഗ് സിംഗപ്പൂരിൽ ആരംഭിച്ചു. ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷ, ചൈന യുഎസ് നയതന്ത്ര ബന്ധങ്ങൾ, പ്രാദേശിക തർക്കങ്ങൾ എന്നിവയാണ് ഈ വർഷത്തെ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ലാത്വിയയിൽ പുതിയ പ്രധാനമന്ത്രി. യൂറോപ്യൻ രാജ്യമായ ലാത്വിയയുടെ പാർലമെന്റ് പുതിയ മന്ത്രിസഭയ്ക്ക് അംഗീകാരം നൽകി. യുണൈറ്റഡ് ലിസ്റ്റ് സഖ്യത്തിന്റെ നേതാവായ ആൻഡ്രിസ് കുൽബർഗസ് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. എബോള വ്യാപനം, കാനഡ അതിർത്തികളിൽ നിയന്ത്രണം ശക്തമാക്കി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിൽ എബോള രോഗബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കാനഡ താൽക്കാലിക യാത്രാവിലക്ക് പ്രഖ്യാപിച്ചു. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അടുത്ത 90 ദിവസത്തേക്ക് വിസ അനുവദിക്കുന്നത് നിർത്തിവയ്ക്കാനും അവിടെ സന്ദർശനം നടത്തി തിരിച്ചെത്തുന്ന കനേഡിയൻ പൌരന്മാർക്ക് 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്താനും കനേഡിയൻ സർക്കാർ തീരുമാനിച്ചു.
1: തയ്യാറാക്കിയത് മഞ്ജു എം ജോയ്, കേരള കൗമുദി.
2: വാർത്താ അവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: തരുന്ന ജോലി ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് ആവുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ, നമ്മളുടെ ഒരു ബേസിക് ക്വാളിറ്റി തന്നെ നമ്മൾ ഓൾവേസ് വി വിൽ ട്രൈ ടു ഫൈൻഡ് ദ മീൻസ് എങ്ങനെയാണ് അത് വേറെ ആരും വിചാരിക്കാത്ത മാതിരി നമ്മൾ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
6: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടറിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ G പരമേശ്വരും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ശിവകുമാർ ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. June 3 പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെറ്ററി കഴകത്തിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പണെയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും CEOമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ്മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. 2 മാസത്തെ ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട്.
8: സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ N. ശംസുദ്ദീൻ, K. മുരളീധരൻ, CP ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും.

0: ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ ജൂൺ 26 വരെ കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട നിയമബോധവൽക്കരണവും നടത്തും. പുകയില ഉൽപ്പന്ന നിരോധന നിയമപ്രകാരം ജനുവരി മുതൽ 14,078 പരിശോധനകൾ ജില്ലയിൽ നടത്തിയെന്നും 1,16,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തുവെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11 പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഡെസ്ക് റിപ്പോർട്ട്.
1: മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻമന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. രാവിലെ 8 മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ 11 വരെ ടൌൺഹാളിലും ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 runs തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 എന്ന സമനിലയിലെത്തി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടനിലാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സാത്വിക് സായിരാജ് റിങ്കറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കല്യാശ്ശേരി KPR മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ PV ശിവനന്ദ്, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദ ഉണ്ണികൃഷ്ണൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സായികൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തന കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമിഴനിലത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇന്നലെ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം തുടങ്ങി. വൈശാഖ മഹോത്സവത്തിന് കോഴിക്കോട് KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രയൊരുക്കും. ജൂൺ 2, 5, 9, 12, 16, 19 തീയതികളിൽ പുലർച്ചെ 5 ആരംഭിക്കുന്ന യാത്ര കൊട്ടിയൂർ ദർശനത്തിന് ശേഷം വൈകിട്ട് 6 തിരിച്ചെത്തും. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രിയ ശ്രോതാക്കളെ, മലയാള വാർത്താ അവതാരകൻ എന്ന നിലയിൽ 30 വർഷത്തിലേറെ നീണ്ട എന്റെ ആകാശവാണി ജീവിതം ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടെയാണ് പടിയിറക്കം.

0: ും വെച്ചുകെട്ടുകളും ഇല്ലാത്ത വാർത്തകളുമായി അവതാരകരുടെ പുതിയ തലമുറ ഇനിയും ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ പ്രാതഃ 11 ആകാശവാണീതഃ മൻ കി ബാത് ഇതി കാര്യക്രമേ സ്വീയം മനോഗതം പ്രകടയിഷ്യതി. മാസികസ്യ ആകാശവാണീ കാര്യക്രമസ്യ ഏതത് ചതുഃത്രിംശോത്തരൈകശതമം സംസ്കരണം ഭവിഷ്യതി. ആകാശവാണ്യാഃ ദൂരദർശനസ്യ ച സർവാഭിഃ വാഹിനീഭിഃ അസ്യ കാര്യക്രമസ്യ പ്രസാരണം ഭവിഷ്യതി. അയം ഹി ആകാശവാണി വാർത്താവിഭാഗസ്യ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അപി ച ന്യൂസ് ഓൺ എ ഐ ആർ ഇതി ചലദൂരഭാഷീയേ തന്ത്രാംശേ അപി ഉപലബ്ധഃ ഭവിഷ്യതി. ആകാശവാണി ദൂരദർശന പ്രധാനമന്ത്രി കാര്യാലയ സൂചനാ പ്രസാരണ കാര്യാലയാനാം യൂട്യൂബ് വാഹിനീഭിഃ അപി അസ്യ കാര്യക്രമസ്യ സാക്ഷാത് പ്രസാരണം ഭവിഷ്യതി. ഹിന്ദിഭാഷായാം പ്രസാരണസ്യ അനന്തരം ആകാശവാണ്യാം അസ്യ പ്രസാരണം ക്ഷേത്രീയാസു ഭാഷാസു അപി ഭവിഷ്യതി. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ ഗതസായം മ്യാൻമാർ ദേശസ്യ രാഷ്ട്രപതിന യു മിൻ ആങ് ലൈങ് ഇത്യനേന സഹ മേലനം കൃതവാൻ. സാമാജികാന്തർജാലീയ പട്ടലേ ഡോക്ടർ ജയശങ്കരഃ ദീർഘകാലം യാവത് ദ്വൈപാക്ഷികം സഹകാരം സുദൃഢം കർത്തും മ്യാൻമാർ ദേശസ്യ രാഷ്ട്രപതേഃ സകാരാത്മക ഭാവസ്യ പ്രശംസാം അകരോത്. സഹ അവദത് യത് സഹ ശാന്തേഃ പ്രഗതേഃ സമൃദ്ധേഃ ച സഹഭാഗിത്വം ഇതോപി സുദൃഢം കർത്തും പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ ശ്രീ ലൈങ് വര്യസ്യ മേലനസ്യ പ്രതീക്ഷായാം അസ്തി. ഉഭയോഃ ദേശയോഃ മധ്യെ ഐതിഹാസികാനാം സഭ്യതാനാം ച സംബന്ധാന് ദൃഢീകരണായ രാഷ്ട്രപതിഃ ശ്വഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ ചർച്ചിഷ്യതി. പൂർവം ഹ്യഃ മ്യാൻമാർ ദേശസ്യ രാഷ്ട്രപതിഃ ബിഹാരസ്യ ഗയായാം ഗത്വാ മഹാബോധി മന്ദിരെ പ്രാർത്ഥനാം കൃതവാൻ. അവധേയം യത് രാഷ്ട്രപതിഃ ഹ്ലൈംഗഃ പഞ്ചദിവസീയ ഭാരതയാത്രായാം അസ്തി. ദില്യാരക്ഷിബലസ്യ വിശേഷ പ്രകോഷ്ഠേന പാക് ISI മുംബൈ അണ്ടർവേർഡ്സ് ജാലേത്യസ്യ ആദേശേന കാര്യം കുർവന്തഃ അഷ്ടൌ അഭിയുക്താഃ നിഗടിതാഃ. വാർത്താഹരാൻ സംബോധയൻ ദില്യാരക്ഷിബലസ്യ വിശേഷ പ്രകോഷ്ഠസ്യ വിശേഷ CP അനിലശുക്ലഃ അവദത് യത് അഭിയുക്താഃ ദില്ലിനഗരസ്യ മഹത്വപൂർണസ്ഥാനേഷു സുരക്ഷാകർമ്മചാരിഷു ച ആക്രമണം കർത്തും നിയുക്താഃ ആസന്. സഹ അവദത് യത് തൈഃ സഹ ശസ്ത്രാണി വിസ്ഫോടകാനി ച പ്രാപ്തനി സന്തി. ശ്രീശുക്ലഃ സൂചിതവാൻ യത് അഭിയുക്താഃ സീമപാര നിർവാഹകാനാം നിർദ്ദേശാനുസാരം കാര്യം കുർവന്തഃ ആസന്. തേ ദില്ലി മഹാരാഷ്ട്ര പൂണെ നഗരേഭ്യഃ നിഗടിതാഃ. ബാഡ്മിന്റൺ ക്രീഡായാം സിംഗപ്പൂർ ഓപ്പൺ ടൂർണമെന്റ് ഇതി സ്പർധായാം ഭാരതസ്യ സാത്വിക് സായിരാജ് രങ്കിരെഡ്ഡി ചിരാഗ് സെട്ടി ഇത്യനയോഃ യുഗലം നിർണായകചക്രേ പ്രവിഷ്ടം. ഉപാന്ത്യചക്രെ ഭാരതീയദലേന ദക്ഷിണകൊറിയദലം പരാജിതം. മഹിളാനാം അന്താരാഷ്ട്രീയ വിംശതിം പ്രതിവിംശതി ദ്വിതീയ ക്രിക്കറ്റ് ക്രീഡായാം ഭാരത് ഇംഗ്ലണ്ട് ദലയോഃ മധ്യേ ഗതസായം ജാതായാം സ്പർധായാം ഇംഗ്ലണ്ട് ദലേന

0: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ പുലർപ്പെട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷികാവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി യൂണിറ്റിന് 85 പൈസ നിരക്കിൽ അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ളപ്പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. മുയൽ പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽ പുഴു വളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ ടിഷ്യൂ കൾച്ചർ സസ്യ കൂൺ നഴ്സറികൾ, മത്സ്യഫാമുകൾ, ചീനവല, ക്ഷീരസഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്ക് ഈ താരിഫിൽ കണക്ഷൻ ലഭ്യമാണ്. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് വിവിധ കാർഷികാനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കുവാൻ കഴിഞ്ഞാൽ ആയത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് നവോത്ഥൻ പദ്ധതി. ഭൂ ഉടമകൾ, കാർഷിക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും എന്നിവ കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.capco.co.in എന്ന കാപ്കോ വെബ്സൈറ്റ് മുഖേന നവോത്ഥൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188244481. 2025-26 അധ്യയന വർഷത്തെ SSLC, +2, VHSC, CBSE, 10, 12 എന്നീ ക്ലാസുകളിലെ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 എന്നിവ കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ June 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് ക്ലസ്റ്റർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9526041. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണുമാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 June 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://CELKAU.IN എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ്

0: സീഡാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0478-2438-564-7 അല്ലെങ്കിൽ 8547-378-3726. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭകത്വ വികസനം എന്ന വിഷയത്തിൽ 2026 ജൂൺ 1 മുതൽ ഒരു മാസം ദൈർഘ്യമുള്ള പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ വെച്ചാണ് ട്രെയിനിംഗ് നടത്തപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9778-4-36-2-6-5 എന്ന വാട്സാപ്പ് നമ്പറിലോ 0487-2-4-3-8-3-3-2 എന്ന ഫോൺ നമ്പറിലോ വിളിക്കുക. തിരുവനന്തപുരം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കരിമുണ്ട ഇനത്തിൽപ്പെട്ട വേരുപിടിപ്പിച്ച കുരുമുളക് തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കർഷകരുടെ ആവശ്യാനുസരണം പ്രവൃത്തി ദിവസങ്ങളിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിൽ നിന്നും മേൽപ്പറഞ്ഞ തൈകൾ വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8086019840. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 1987 മുതൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പുകയിലയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മരണങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. 1987 ലോകാരോഗ്യ സംഘടനയാണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. ലോകത്ത് പ്രതിവർഷം 80 ലക്ഷത്തിലധികം ആളുകൾ പുകയില ഉപയോഗം മൂലം മരണപ്പെടുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശ്വാസകോശ അർബുദം, ഹൃദയസ്തംഭനം, സ്ട്രോക്ക്, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് പുകയില ഉപയോഗം കാരണമാകുന്നു. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി അന്തരിച്ചത് 2009 മെയ് 31 മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് കവിതകളിൽ കമലാദാസ് എന്ന പേരിലും അവർ രചനകൾ നടത്തി. 1999 ഇസ്ലാം മതം സ്വീകരിച്ച ശേഷമാണ് കമല സുരയ്യ എന്ന പേര് സ്വീകരിച്ചത്. അവരുടെ ആത്മകഥയായ എന്റെ കഥ ഇന്ത്യൻ സാഹിത്യത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കൃതികളിലൊന്നാണ്. പക്ഷിയുടെ മണം, നെയ്പ്പായസം, തണുപ്പ് തുടങ്ങിയ ചെറുകഥകളും ഏറെ പ്രശസ്തമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 1984 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് വരെ അവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. പ്രശസ്ത കവയിത്രി നാലപ്പാട്ട് ബാലാമണിയമ്മയുടെയും മാതൃഭൂമി മുൻ മാനേജിംഗ് എഡിറ്റർ വി.എം. നായരുടെയും മകളാണ് മാധവിക്കുട്ടി. മറാഠ സാമ്രാജ്യത്തിലെ വീരവനിതയും ഭരണാധികാരിയുമായിരുന്ന അഹല്യ ഭായ് ഹോൾക്കർ 1725 മെയ് 31 ജനിച്ചത്. ഇന്ത്യയിലുടനീളമുള്ള 100 കണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങളും ഘാട്ടുകളും ധർമ്മശാലകളും അവർ നിർമ്മിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തു. വാരണാസിയിലെ പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചത് അഹല്യ ഭായ് ഹോൾക്കറാണ്. അവരുടെ സ്മരണാർത്ഥം ഇൻഡോറിലെ സർവകലാശാലയ്ക്ക് ദേവി അഹല്യ വിശ്വവിദ്യാലയം എന്നും ഇൻഡോർ എയർപോർട്ടിന് ദേവി അഹല്യ ഭായ് ഹോൾക്കർ എയർപോർട്ട് എന്നും പേര് നൽകിയിട്ടുണ്ട്. ലോകപ്രശസ്തനായ അമേരിക്കൻ കവി വാൾട്ട് വിറ്റ്മാൻ ജനിച്ചത് 1819 മെയ് 31. ഇദ്ദേഹം സ്വതന്ത്ര പദ്യത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കവിതാ സമാഹാരമാണ് ലീവ്സ് ഓഫ് ഗ്രാസ്. 1855 പ്രസിദ്ധീകരിച്ച ഈ കൃതി അമേരിക്കൻ സാഹിത്യത്തിലെ ഒരു മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ വിയോഗത്തിൽ അനുശോചിച്ച് അദ്ദേഹം എഴുതിയ ഓ ക്യാപ്റ്റൻ

0: മൈ ക്യാപ്റ്റൻ എന്ന കവിത ലോകപ്രശസ്തമാണ്. ആയിരത്തി തൊള്ളായിരത്തി 11 മെയ് 31 വിഖ്യാതമായ ആഡംബര കപ്പൽ ടൈറ്റാനിക് ആദ്യമായി നീറ്റിലിറക്കിയത്. ഇത് കപ്പൽ നിർമ്മാണ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിലുള്ള ഹാർലാൻഡ് ആൻഡ് വൂൾഫ് കപ്പൽ നിർമ്മാണ ശാലയിലാണ് ടൈറ്റാനിക് നിർമ്മിച്ചത്. 1911 മെയ് 31 ഈ ഭീമാകാരമായ കപ്പൽ ആദ്യമായി വെള്ളത്തിലിറക്കുന്നത് കാണാൻ 100,000+ ആളുകൾ തടിച്ചുകൂടിയിരുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.

0: ആരോഗ്യത്തിലെന്ന് പാൽപ്പല്ലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ശാരദ പി നമ്പി സംസാരിക്കുന്നു.
1: പല്ലുകളുടെ കാര്യമെടുത്താൽ മനുഷ്യരാശിക്ക് രണ്ടു തരം പല്ലുകളാണ് നൽകപ്പെട്ടിട്ടുള്ളത്, പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. പാൽപ്പല്ലുകൾ പോകാനുള്ളതല്ലേ, പിന്നെ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി അവയെ സംരക്ഷിക്കുന്നത്? ഒരു ദന്ത ഡോക്ടറോട് മാതാപിതാക്കൾ ഏറ്റവും സാധാരണയായി ചോദിക്കുന്ന ചോദ്യമാണിത്. അതെ, പാൽപ്പല്ലുകൾ ഒരു പ്രത്യേക കാലയളവിന് ശേഷം പൊഴിയുകയും പകരം സ്ഥിരമായ പല്ലുകൾ വരികയും ചെയ്യും. എന്നാൽ പാൽപ്പല്ലുകൾ വായുടെ ആരോഗ്യത്തിൽ മാത്രമല്ല കുട്ടിയുടെ ദഹനവ്യവസ്ഥയിലും സമഗ്രമായ ആരോഗ്യത്തിലും പ്രധാന പങ്കുവഹിക്കുന്നു. അതിനാൽ പൊഴിഞ്ഞു പോകേണ്ട സമയം വരെ അവയെ ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടത് വളരെ നിർണായകമാണ്. പാൽപ്പല്ലുകൾ അഥവാ ഡെസിഡ്യൂസ് പല്ലുകൾ ഗർഭത്തിന്റെ രണ്ടാം ട്രൈമസ്റ്ററിൽ മോണയ്ക്ക് താഴെ വികസിക്കാൻ തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾക്ക് 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. ജനിച്ച് 6 മാസത്തിനും 1 വയസ്സിനും ഇടയിലാണ് ഇവ സാധാരണയായി പ്രത്യക്ഷമായി മോണയിൽ കാണാൻ തുടങ്ങുന്നത്. ഏകദേശം 3 വയസ്സാകുമ്പോൾ എല്ലാ പാൽപ്പല്ലുകളും മുളച്ചു കഴിയുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത്. 6 വയസ്സ് മുതൽ 12 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ ഇവ കൊഴിഞ്ഞ് സ്ഥിരദന്തങ്ങൾ പ്രത്യക്ഷമാകുന്നു. ആരോഗ്യമുള്ള പാൽപ്പല്ലുകൾ കുട്ടികളുടെ സമഗ്രമായ ആരോഗ്യവുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് പോഷകാഹാരം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ശരിയായ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നതിന് ആരോഗ്യമുള്ള പാൽപ്പല്ലുകൾ അനിവാര്യമാണ്. അതിനാൽ അത് നശിക്കാൻ അനുവദിച്ചാൽ വേദന ഉണ്ടാവുകയും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഇത് പോഷകാഹാരക്കുറവിലേക്ക് നയിക്കും. ആത്യന്തികമായി കുട്ടികളുടെ വളർച്ചയെ തന്നെ ഇത് ബാധിക്കും. കുഞ്ഞു ചിരിയിൽ മയങ്ങിപ്പോകാത്തവരായി ആരെങ്കിലുമുണ്ടോ? ആ ചിരി കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് അവരുടെ പാൽപ്പല്ലുകളാണ്. ദന്തക്ഷയമുള്ള കുട്ടികൾ പലപ്പോഴും പുഞ്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ വായ് മൂടുകയും മറ്റുള്ളവരോടുള്ള ഇടപെടൽ കുറയ്ക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെ അവർ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇടയാകുന്നു. മറ്റൊരു പ്രാധാന്യം എന്തെന്നാൽ, പാൽപ്പല്ലുകൾ താടിയെല്ലിന്റെ ശരിയായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും സ്ഥിരദന്തങ്ങൾ നിരതെറ്റാതെ വരുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവ നാച്ചുറൽ സ്പേസ് മെയിന്റനൻസ് എന്നും അറിയപ്പെടുന്നു. മുഖത്തിന് അനുയോജ്യമായ രൂപം നൽകുന്നതിനും പാൽപ്പല്ലുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പാൽപ്പല്ലുകളുടെ മറ്റൊരു കർമ്മം അവ സംസാരശേഷി വികസിപ്പിക്കാൻ സഹായിക്കുന്നു എന്നതാണ്. പാൽപ്പല്ലുകളുടെ ശരിയായ സ്ഥാനം ശരിയായ അക്ഷര ഉച്ചാരണം സുഗമമാക്കുകയും സംഭാഷണ രൂപീകരണ സമയത്ത് നാവ് വഴുതുന്നത് തടയുകയും ചെയ്യുന്നു. കുട്ടിയുടെ മാനസിക സാമൂഹിക ക്ഷേമം നിലനിർത്താൻ പാൽപ്പല്ലുകൾ പ്രധാന പങ്കുവഹിക്കുന്നു. ആരോഗ്യമുള്ള പാൽപ്പല്ലുകൾ കുട്ടിയുടെ ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും വലിയ ഉത്തേജനമാണ് നൽകുന്നത്.

0: നൽകുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളിലെ ദന്തക്ഷയം വേദനാജനകവും ചികിത്സ ഏറെ ബുദ്ധിമുട്ടുള്ളതും ആണ്. അതിനാൽ അത് കുട്ടിക്ക് ദന്തഡോക്ടറെയും ദന്തചികിത്സയെയും കുറിച്ച് ആജീവനാന്ത ഭയം നൽകാൻ ഇടയാക്കുന്നുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തീർച്ചയായും തന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അതിനാൽ കുട്ടികളുടെ വായുടെ ആരോഗ്യം മാതാപിതാക്കളുടെ അറിവിനെയും വിശ്വാസങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. 6 മാസത്തിലൊരിക്കൽ ദന്തരോഗ വിദഗ്ധനെ കാണിച്ച് നിങ്ങളുടെ കുഞ്ഞിന്റെ പാൽപ്പല്ലുകൾ ആരോഗ്യപൂർണമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ശരിയായ സമയത്തെ ശരിയായ തീരുമാനം നിങ്ങളുടെ കുട്ടിയുടെ മനോഹരമായ പുഞ്ചിരി സംരക്ഷിക്കും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പാൽപ്പല്ലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശാരദ P. നമ്പി.

0: തൊഴിൽ ദർശനം.
1: തിരുവനന്തപുരത്തുള്ള പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിൽ മാനേജർ, അസോസിയേറ്റ് മാനേജർ, പ്രോക്യൂർമെന്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 ഒഴിവുണ്ട്. മാനേജർ ഒഴിവ് 1. യോഗ്യത സിവിൽ, ഇലക്ട്രിക്കൽ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BE, BTech. പ്രായം 40 വയസ്സ് കവിയരുത്. പ്രോക്യൂർമെന്റ് അസിസ്റ്റന്റ് ഒഴിവ് 1. യോഗ്യത ബിരുദം, ഡിഫാം, ബിഫാം, 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 37 വയസ്സ് കവിയരുത്. അസോസിയേറ്റ് മാനേജർ ഒഴിവ് 1. യോഗ്യത BBA, ഡിഫാം, ബിഫാം, MBA അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അനുബന്ധ വിഷയങ്ങളിലുള്ള ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും പ്രവൃത്തി പരിചയവും ഉണ്ടാവണം. പ്രായം 37 വയസ്സ് കവിയരുത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 3. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.lifecarehll.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.lifecarehll.com. കണ്ണൂർ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുണ്ട്. സ്റ്റൈപ്പൻഡിയറി ട്രെയിനി ഒഴിവ് 13. യോഗ്യത റെസിഡന്റ് സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി, പോസ്റ്റ് ബേസിക് ഡിപ്ലോമയും ഓങ്കോളജി കൌൺസിൽ, കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൌൺസിലിലുള്ള രജിസ്ട്രേഷനും വേണം. പ്രായം 30 വയസ്സ് കവിയരുത്. ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ഫാർമസിയിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. ലെക്ചർ ഒഴിവ് 4. യോഗ്യത MSc നഴ്സിംഗ്. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 1. യോഗ്യത കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിലുള്ള ബിരുദാനന്തര ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. പ്രൊഫസർ ഒഴിവ് 1. യോഗ്യത MSc നഴ്സിംഗും 12 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 50 വയസ്സ് കവിയരുത്. സ്റ്റാഫ് നഴ്സ് ഒഴിവ് 5. യോഗ്യത ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറിയും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. ജൂനിയർ സിസ്റ്റം അനലിസ്റ്റ് ഒഴിവ് 1. യോഗ്യത കമ്പ്യൂട്ടർ സയൻസിലുള്ള ബിരുദം, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലുള്ള ബിരുദം, BE, BTech അല്ലെങ്കിൽ MCA 5 വർഷത്തെ www.mccionline.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി www.mcc.kerala.gov.in അല്ലെങ്കിൽ www.mcconline.in.
0: തൊഴിൽ ദർശനം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇന്ന് പ്രകാശധാരയിൽ ലോക പുകയിലയില്ലാ ദിനം. ഡോക്ടർ ശാരദ നമ്പി സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഒന്നിങ്ങി വന്നെങ്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ശ്യാം ഈണം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി

0: 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ആകാശവാണിയിലൂടെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിലും AIR വാർത്താ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ് ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. മ്യാൻമർ പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖേത് ബച്ചാവോ പദ്ധതിക്ക് രാജ്യമെമ്പാടും നാളെ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. June 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600-ലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. June 1 മുതൽ October 31 വരെയാണ് ഇളവ് അനുവദിച്ചത്. പരുത്തി കർഷകരുടെയും മേഖലയിലെ മുഴുവൻ വ്യവസായ ശൃംഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും May 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക, ആകർഷണീയതയിലെ ആപത്ത് തിരിച്ചറിയുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
2: പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള ഉപയോഗം കുറയ്ക്കുന്നതിനായി ശക്തമായ നിയമങ്ങളും ഫലപ്രദമായ നയങ്ങളും നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടും 13-ന് 15-നും ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കൾക്കിടയിൽ ഈ സിഗരറ്റുകളുടെയും നിക്കോട്ടിൻ പൌച്ചുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായ നടപടികൾ ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദേശീയ പുകയില നിയന്ത്രണ പരിപാടിക്ക് കീഴിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പൈലറ്റ് പതിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പുകയില വിരുദ്ധ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ഡിജിറ്റൽ സംരംഭമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോക ശൃംഖല എന്നിവയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് അറിയിച്ചു.

0: ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് IIM എത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. നാളെ IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
2: ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സെമിഫൈനലിൽ ലോക 1-ാം നമ്പറായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 2027 39-ാമത് ദേശീയ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേഘാലയയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മേഘാലയയിൽ 150 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഡോക്ടർ മാണ്ഡവ്യ പ്രഖ്യാപിച്ചു. കർണാടകയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് DK ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗമാണ് ശ്രീ DK ശിവകുമാറിനെ തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂർണ്ണ തയ്യാറെടുപ്പോടും ശക്തിയോടും കൂടി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്നുവെന്നും തൽഫലമായി പാകിസ്ഥാന്റെ മുഴുവൻ നാവികസേനയും അവരുടെ തുറമുഖങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ആരംഭിച്ച നാവിക മ്യൂസിയം നൌസേനാ ശൌര്യവാടികയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽമഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക

0: പുകയില വിരുദ്ധദിനം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
2: മാധവിക്കുട്ടി ഇംഗ്ലീഷിലും മലയാളത്തിലും തന്റെ തൂലികയുടെ വൈഭവത്താൽ ശ്രദ്ധേയയായ കമലാദാസ് എന്ന മാധവിക്കുട്ടി 1934 March 31 അന്നത്തെ മലബാറിലെ പുന്നയൂർക്കുളത്താണ് ജനിച്ചത്. പുന്നയൂർക്കുളത്തും കൽക്കട്ടയിലുമായിട്ടാണ് അവർ ബാല്യകാലം ചെലവഴിച്ചത്. അമ്മയും കവയിത്രിയുമായ ബാലാമണി അമ്മയുടെയും അമ്മാവൻ നാലപ്പാട്ട് നാരായണ മേനോന്റെയും കുടുംബ പാരമ്പര്യത്തിൽ വളർന്ന കമല ചെറുപ്പം മുതൽക്കേ സാഹിത്യരചനയിൽ താൽപ്പര്യം കാണിച്ചിരുന്നു. മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിലും അവർ രചനകൾ നടത്തി. 1999 ഇസ്ലാം മതത്തിലേക്ക് മാറിയ ശേഷം കമല സുരയ്യ എന്ന നാമം സ്വീകരിച്ചു. നഷ്ടപ്പെട്ട നീലാംബരി, പക്ഷിയുടെ മണം, തണുപ്പ്, അമ്മ, മാനസി, ചന്ദനമരങ്ങൾ, മനോമി, വർഷങ്ങൾക്ക് മുൻപ്, നിർമാതളം പൂത്തകാലം, ഒറ്റയടിപ്പാത, നെയ്പ്പായസം, ചേക്കേറുന്ന പക്ഷികൾ തുടങ്ങിയവ മാധവിക്കുട്ടിയുടെ പ്രധാന മലയാള കൃതികളാണ്. സമർ ഇൻ കൽക്കട്ട, ആൽഫബറ്റ് ഓഫ് ലസ്റ്റ്, ദ ഡിസെൻഡൻസ്, ദ സൈറൻസ് എന്നിവ അവരുടെ പ്രധാന ഇംഗ്ലീഷ് കൃതികളാണ്. ആത്മകഥാസ്പർശമുള്ള എൻ്റെ കഥ 15 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നീർമാതളം പൂത്തകാലം എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഏഷ്യൻ വേൾഡ് പ്രൈസ്, ഏഷ്യൻ പോയട്രി പ്രൈസ്, കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം, ആശാൻ വേൾഡ് പ്രൈസ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ രചനകൾ പലതും ചലച്ചിത്രങ്ങളായും ടെലിഫിലിമുകളായും വന്നിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള അസമത്വങ്ങളെയും അവഗണനകളെയും യാഥാർത്ഥ്യ ബോധത്തോടെ രചനകളിലേക്ക് സന്നിവേശിപ്പിച്ച് സ്ത്രീ മനസ്സിന്റെ പല ഭാവതലങ്ങളെയും രഹസ്യങ്ങളെയും ആവിഷ്കരിച്ച് തലമുറകളുടെ വായനാ സംസ്കാരത്തെയും ആസ്വാദന രീതികളെയും തന്റെ തൂലികയാൽ നിർണയിച്ച മാധവിക്കുട്ടി 2009 May 31 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് മാധവിക്കുട്ടിയുടെ ശബ്ദം.
3: ഇവിടെ പോയാലും എൻ്റെ ആ നഗരത്തെ ഞാൻ എൻ്റെ ഗ്രാമമാക്കി മാറ്റും. ന്യൂയോർക്കിലുള്ളപ്പോൾ വിചാരിച്ചു ഇതാണ് എൻ്റെ ഗ്രാമം. എല്ലാം ഗ്രാമമാക്കി മാറ്റാനുള്ള ഗ്രാമീണ നയനങ്ങളാണ് എനിക്കുള്ളത്. പടിഞ്ഞാറിനോട് ആഭിമുഖ്യം എന്ന് പറയരുത്, കാരണം ഞാനിപ്പോൾ പുന്നയൂർക്കുളത്തെ സ്കൂളിലാണ് പഠിച്ചുവെച്ചാൽ ഞാൻ വേറെ എഴുതുമായിരുന്നു, വേറെ മലയാളം വിദ്വാൻ പരീക്ഷയൊക്കെ പാസ്സാവുമായിരുന്നു. സാധിച്ചില്ല, വേറൊരു നഗരത്തിൽ യൂറോപ്യൻ സ്കൂളിൽ പോയതുകൊണ്ട് ചില വൈകല്യങ്ങളൊക്കെ ഉച്ചാരണത്തിന് വരും, സംശയമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് ഞാനൊരു യൂറോപ്യൻ ഒന്നും ആയിട്ടില്ല ചിന്താഗതിയിൽ. പിന്നെ ഈ പഴയ പാരമ്പര്യം എന്ന് പറയുമ്പോൾ സാധാരണ ഈ തറവാടുകളുടെയൊക്കെ മഹിമയൊക്കെ എനിക്കറിയാം. അധികമൊക്കെ ഹിപ്പോക്രസിയാണ്, പറയുന്നതായിരിക്കില്ല അവർ ചെയ്യുന്നത്. അതും ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് കഴിവുണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പം നാലപ്പാട്ട് കുറ്റം പറയല്ല, ഇവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാലേ ചോറ് കിട്ടുള്ളൂ, അല്ലാണ്ട് ഇതിനൊന്നും ഒരു അർത്ഥമില്ല. വാസ്തവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ കുലീനത്വത്തോടെ പെരുമാറുന്ന ആൾക്കാർ, അവർക്ക് തറവാട്ട് മഹിമ പറയാനുമില്ല, അച്ഛൻ്റെ അമ്മയുടെ മഹിമ പറയാനില്ല. അത് വളർത്തിയെടുത്തതാണ്, ഹൃദയത്തിൻ്റെ അകത്തുള്ള ഒരു റിഫൈനിങ് പ്രോസസ്, അതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ ഞാൻ തറവാടിനെ പറ്റി പറയണമെങ്കിൽ തറവാട് പറയണത് മോശമാണെന്ന് കാണിക്കാനാണ് ഞാൻ പറയണത്. എൻ്റെ ബുക്കുകളിൽ ഞാൻ മതത്തെ ജാതിയെ പറ്റിയിട്ട് പറയും, ഇന്നാൾ ചാലിയത്തിയുടെ ആൾ വന്നു എന്ന് ഞാൻ പറയണത് അന്നത്തെ കാലം അതാണെന്ന് കാണിക്കാൻ. അവരൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒന്നുമില്ല, എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കാനാണ്. അല്ലാണ്ട്

0: കണ്ടതും കേട്ടതും.
1: എടി സുലോചനെ, അടുത്ത രണ്ട് ദിവസം ഇവിടെ വെള്ളം ഉണ്ടാവില്ലെന്നാ പറയണേ. നീ വെള്ളം പിടിച്ചു വെച്ചോ.
2: ദൈവമേ, ഇത് ആര് പറഞ്ഞു?
1: എടി വാട്ടർ അതോറിറ്റിക്കാര് ദേ കുഴിക്കാൻ തുടങ്ങി. അവരാ പറഞ്ഞേ,
2: അയ്യോ നാളെ കഴിഞ്ഞു കൊച്ചിന്റെ കല്യാണമാണ്, ബന്ധുക്കളെല്ലാം വന്നു തുടങ്ങി, ഇപ്പൊ വെള്ളം മുടങ്ങുമെന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ കുഴൽ കിണറും ഇല്ല.
3: പ്രിയപ്പെട്ട നാട്ടുകാരെ, കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ സോപ്പ് കണ്ണിൽ കുടുങ്ങിയ സമയത്ത് വാട്ടർ സപ്ലൈ നിന്നുപോയവരെ, ബാത്റൂമിൽ പോകാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന നാട്ടുകാരെ, നിങ്ങളുടെ വിളി ദൈവം കേട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട വെള്ളവുമായി ഞാനിതാ എത്തിയിരിക്കുന്നു. തെച്ചിക്കാട്ട് വാട്ടർ സപ്ലൈ 1800 ലിറ്റർ വെള്ളത്തിന് വെറും 2500 രൂപ മാത്രം.
2: അത്രയും പൈസ കൊടുത്ത് എങ്ങനെയാടി വെള്ളം വാങ്ങിക്കുന്നത്?
1: ഓ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. 2 ദിവസം കഴിയുമ്പോ മോളുടെ കല്യാണമാണ്, അതിന് നീ വെള്ളത്തിന് എവിടെ പോവും?
2: ആ, ഞാനും അതാ ആലോചിക്കുന്നത്. കല്യാണത്തിന്റെ ഫംഗ്ഷൻ എല്ലാം നമുക്ക് കുടുംബ വീട്ടിൽ വെച്ചങ്ങ് നടത്തിയാലോ?
1: അതിന് ബന്ധുക്കളെല്ലാവരോടും ഇങ്ങോട്ട് വരാല്ലേ പറഞ്ഞിരിക്കണേ.
4: എടി സുലോചനെ, നമ്മളെ കുടുംബ ജ്യോത്സ്യൻ വിളിച്ചിരുന്നു. കല്യാണ തലേന്ന് വെള്ളം കൂടി മുട്ടുന്നത് ശുഭലക്ഷണമല്ല എന്നാണ് പറയുന്നത്.
2: അയ്യോ,
4: അതുകൊണ്ട് ഈ കല്യാണം വേണോ എന്ന് ഒന്നുകൂടി ആലോചിക്കാനാണ് ജ്യോത്സ്യം പറയുന്നത്.
1: ഒരു പെണ്ണിന്റെ കല്യാണവും വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. കല്യാണപ്പെണ്ണിന്റെ വീട്ടിനടുത്തുള്ള പൈപ്പ് പൊട്ടിയതിന്റെ പേരിൽ കല്യാണം മുടങ്ങുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
3: ചേച്ചി, 1000 ലിറ്റർ വെള്ളത്തിന് വെറും 3000 രൂപ മാത്രമേ ഉള്ളൂ.
2: എടോ എടോ, താൻ അതിനിടയ്ക്ക് വില കൂട്ടിയോ? താനല്ലേ 1800 ലിറ്റർ വെള്ളത്തിന് 2500 എന്ന് തൊട്ടു മുമ്പ് പറഞ്ഞത്?
3: അതെ, നേരത്തെ ഞാൻ അനൗൺസ് ചെയ്തപ്പോ വാട്ടർ സപ്ലൈ മുടങ്ങി എന്ന കാര്യം നാട്ടുകാരറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അതിന്റെ ഡിമാൻഡ് കൂടി, അതാണിപ്പോ വില കൂടുന്നത്. അപ്പോൾ 1800 ലിറ്റർ വെള്ളത്തിന് വെറും 4000 രൂപ.
2: എന്റെ ദൈവമേ, 4000 രൂപയോ?
3: ചേച്ചി, നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോ 3000 ആയിരുന്നു, സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് 4000 ആയി, ഇപ്പൊതാ 5000 ആകാൻ പോവുകയാണ്.
2: തന്റെ വെള്ളം നമുക്ക് വേണ്ട.
3: ഇപ്പൊ ഈ വിലക്ക് കിട്ടും. പൈപ്പിന്റെ പണി നീണ്ടുപോയാലേ പിന്നെ 2-3 ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവില്ല.
1: എന്നാലും കുടിവെള്ളത്തിന്റെ പേര് ഇങ്ങനെ കൊള്ളലാഭം ഉണ്ടാക്കിയാലേ, അവസാനം വെള്ളം കിട്ടാതെ ചാവാതെ നോക്കിക്കോ.
3: എന്റെ ചേച്ചി, ഈ പ്രാക്കിലൊന്നും ഞാൻ വീഴൂല. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ പറ, ഞാൻ തരാം.
2: എന്നാലും തന്റെ വെള്ളം വേണ്ട. ഞാൻ എന്റെ മോളുടെ കല്യാണമേ എന്റെ കുടുംബ വീട്ടിൽ വെച്ചങ്ങ് നടത്തിക്കോളാം.
3: കുടുംബ വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ പോകുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്? പൈപ്പ് നന്നാക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റുമുള്ള റോഡ് മുഴുവൻ കുഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പുറത്തു പോകണമെങ്കിലേ ഹെലികോപ്റ്റർ തന്നെ പുറത്തു പോവേണ്ടി വരും.
4: എടി സുലോചനെ, ജോൽസിന്റെ ഫോൺ പിന്നെയും വന്നു.
2: എന്താ?
4: നമ്മുടെ മകളുടെ പൊരുത്തം പിന്നെയും നോക്കാൻ പോയപ്പോഴേ അവരുടെ പൈപ്പിൽ വെള്ളമില്ല.
2: ആണോ?
4: ആ നിമിത്തം ശരിയല്ല എന്നാണ് അയാൾ പറയുന്നത്.
1: സർക്കാരിന് വെള്ളം കുടി മുട്ടിച്ച് തന്റെ മോളുടെ കല്യാണം മുടക്കേണ്ട ഒരാവശ്യമില്ല.
5: ചേച്ചി, കുറച്ച് വെള്ളം തരുമോ?
2: താനാരാ?
5: ഞാനിവിടെ പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ വന്നതാ. രാവിലെ മുതൽ പണിയെടുത്തിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. കുറച്ച് വെള്ളം കിട്ടുമോ?
2: എടോ, പണിയാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള മുഴുവൻ വാട്ടർ സപ്ലൈ ഓഫ് ചെയ്തതല്ലേ. പിന്നെ താൻ എന്തർത്ഥത്തിലാണ് എന്റെ വീട്ടിൽ വന്ന് വെള്ളം ചോദിക്കുന്നത്?
5: അയ്യോ, ആ ലോജിക്ക് ചിന്തിച്ചില്ല.
3: എടോ, തനിക്ക് വെള്ളം വേണോ? 1 കുപ്പി വെള്ളം 50 രൂപ.
5: വേണ്ട, ഞാൻ നടന്നു പോയി വല്ല കടയിൽ നിന്നും 20 രൂപയുടെ കുപ്പി വെള്ളം വാങ്ങി കുടിച്ചോളാം.
3: നിങ്ങൾ വെറുതെ ഇങ്ങനെ വാശി കാണിക്കരുത്. ഇപ്പൊ വെള്ളം വാങ്ങിയ നിങ്ങൾക്ക് ഉപയോഗിക്കാം.
1: അത് നീ അങ്ങ് സമ്മതിച്ചു കൊടുക്ക്.
2: എടി സുമിത്രേ, വെള്ളം അങ്ങനെ വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ എത്ര വാങ്ങേണ്ടി വരും? അതിന് ഒരുപാട് പൈസ ആവില്ലേ?
1: അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലെന്നേ.
3: അവസാനം എന്റെ വലയെ കുടുങ്ങി. 1800 ലിറ്റർ വെള്ളത്തിന് 10000 രൂപ, അതാണ് ഇപ്പോഴത്തെ റേറ്റ്. ഇത് കൂടുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് വാങ്ങിച്ചോ.
2: പിന്നെ
3: ഇങ്ങനെ 2-3 പൈപ്പ് പൊട്ടിയാലേ നമുക്ക് കുറച്ച് ചക്രം ഉണ്ടാക്കാൻ പറ്റൂ.
5: അയ്യോ ചേച്ചി, വെള്ളം വാങ്ങല്ലേ, വാട്ടർ സപ്ലൈ വരും.
1: ഹാ, ഇത്ര പെട്ടെന്ന് നന്നാക്കിയോ?
5: അത് പിന്നെ കള്ളിക്കാടുന്ന സ്ഥലത്ത് പൈപ്പിന് ലീക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി നിങ്ങളുടെ സ്ഥലമായ വള്ളിക്കാട് വന്ന് നമ്മൾ റോഡ് കുഴിച്ച് പൈപ്പ് ശരിയാക്കാൻ പോയി.
2: അപ്പോ വള്ളിക്കാടാണ് പ്രശ്നം അല്ലേ?
5: ഹാ അതെ, വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. ഒന്ന് പൈപ്പ് തുറന്നു നോക്കി.
2: ആ പൈപ്പില് വെള്ളം വന്നു.
3: അതിപ്പോ നഷ്ടമായല്ലോ. ആ, ഇനി കള്ളിക്കാട് പോയി വെള്ളം വിൽക്കാം.
4: എടി സുലോചനെ, നമ്മുടെ ജ്യോത്സ്യനോട് ഞാൻ ഒന്നുകൂടി നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മോളുടെയും മരുമോന്റെയും ജാതകം ഒന്നുകൂടി നോക്കി തിരിഞ്ഞപ്പോഴേക്കും പൈപ്പിൽ വെള്ളം വന്നു.
2: അല്ല പിന്നെ,
4: അത് നല്ല നിമിത്തമാണെന്നും ഈ കല്യാണം മാറ്റിവെക്കണ്ട എന്നും ജ്യോത്സ്യം പറഞ്ഞു.

0: അത് തന്നെ.
1: അല്ല ചേച്ചി, വെള്ളം വന്ന സ്ഥിതിക്ക് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം.
2: പിന്നണിയിൽ സന്ദീപ് സുരേഷ്, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, ശാന്തി എം എസ്, രജു കോലിയക്കോട്. രചന ആശിഷ് മോഹൻദാസ്.
3: നമുക്ക് ചുറ്റും കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളയമ്പലത്തുള്ള ജലശുദ്ധീകരണശാലയിൽ ജൂൺ 4 മുതൽ 6 വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ തീയതികളിൽ ജലവിതരണം തടസ്സപ്പെടും. കുരിയാത്തി സെക്ഷൻ പരിധിയിൽ വരുന്ന തമ്പാനൂർ, ഫോർട്ട്, ശ്രീവരാഹം, ചാല, വലിയശാല, ആറ്റുകാൽ, മണക്കാട്, കമലേശ്വരം, വലിയതുറ, വള്ളക്കടവ്, അമ്പലത്തറ, പെരുന്താന്നി തുടങ്ങിയ വാർഡുകളിലും, പാറ്റൂർ സെക്ഷൻ പരിധിയിൽ വരുന്ന ശ്രീകണ്ഠേശ്വരത്തും ജലവിതരണം ജൂൺ 6 ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 8 വരെ പൂർണ്ണമായും തടസ്സപ്പെടും. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകിട്ട് മുതൽ അരുവിക്കര ഡാമിന്റെ 3-4 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ജില്ലാ സിറ്റിംഗ് മറ്റന്നാൾ രാവിലെ 11 മുതൽ തിരുവനന്തപുരത്തുള്ള കമ്മീഷൻ ഓഫീസിലെ കോർട്ട് ഹാളിൽ നടക്കും. സിറ്റിംഗിൽ നിലവിലുള്ള പരാതികൾ പരിഗണിക്കുന്നതിനോടൊപ്പം പുതിയ പരാതികൾ സ്വീകരിക്കുന്നതുമാണ്. ന്യൂനപക്ഷങ്ങളായ മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, ജൈന, പാഴ്സി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് പരാതികൾ കമ്മീഷന് മുൻപാകെ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9746515133 നമ്പർ ഒരിക്കൽ കൂടി. മറ്റൊരു നമ്പർ കൂടി 9746515133. മഴ മുന്നറിയിപ്പുകളും ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യത കണക്കിലെടുത്തും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ജൂൺ 3 ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കഴക്കൂട്ടം വനിത ഐടിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ നാളെ രാവിലെ 11 വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ ഒറിജിനൽ രേഖകളും അവയുടെ പകർപ്പുകളും സഹിതം കഴക്കൂട്ടം ITI പ്രിൻസിപ്പാൾ മുൻപാകെ ഹാജരാകേണ്ടതാണ്. വനിതകൾക്കും KSRTC നിന്നും വിരമിച്ച ഡ്രൈവർമാർക്കും ഡ്രൈവിംഗ് സ്കൂൾ നടത്തി മുൻപരിചയമുള്ളവർക്കും മുൻഗണന. വിശദവിവരങ്ങൾക്ക് 0471241317 നമ്പർ ഒരിക്കൽ കൂടി 0471241317 നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.

പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കെ ജയകുമാർ വരികൾ എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, ചിത്രപാടിയ ഗാനം ആദ്യം കേൾക്കാം. ചിത്രം മഴ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

പത്താം ഉദയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം ദർശൻ രാമൻ. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവേട്ടം സമാപിക്കുന്നു. പുലർവേട്ടം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.

0: prices. More from our correspondent.
1: According to a notification issued by the Ministry of Finance, exports of petrol will attract a duty of 1.5 rupees per litre, while diesel exports will be subject to a duty of 13.5 rupees per litre. The export duty on aviation turbine fuel has been fixed at 9.5 rupees per litre. The Finance Ministry noted that the export levies comprising special additional excise duty and road and infrastructure cess were introduced on March 27 this year and are reviewed every fortnight based on average international prices of crude oil, petrol, diesel and aviation turbine fuel. However, the government has clarified that there is no change in the existing excise duty rates on petrol and diesel meant for domestic consumption. The revised duties will come into effect from tomorrow and remain in force for the next fortnight. This is Vishnu P.S. for Akashwani News, Delhi.
0: The government has temporarily exempted customs duties on cotton imports from the 1st of next month to 31st of October this year. The Ministry of Textiles in a notification said that the decision has been taken keeping the interests of cotton farmers and the entire cotton value chain at the forefront. It added that the measure implemented during the cotton off-season will ensure adequate availability of cotton for the textile industry, support MSMEs, moderate input costs and strengthen the competitiveness of Indian textiles. The Election Commission has convened a National Conference of Election Commission of India Councils 2026 in New Delhi to further strengthen its legal framework. Inaugurating the conference, Chief Election Commissioner Gyanesh Kumar said that fair rolls lead to fair polls. He also hailed booth-level officers and booth-level agents as the foot soldiers of electoral roll management. He also highlighted the high level of contestation during the recent assembly elections in Assam, Kerala, Puducherry, Tamil Nadu and West Bengal. Union Minister of Civil Aviation Ram Mohan Naidu has hailed the launching of Skycar system at IGI Airport in New Delhi. The minister said that advanced weather monitoring systems like Skycast can significantly improve flight operations during fog and turbulence. He added that as this technology expands to more airports across the country, it will strengthen safety and enhance the travel experience for passengers. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. In Maharashtra, death toll in the Pune spurious liquor tragedy has risen to 21. The victims include 7 people from Pune city and 14 from Pimpri, Chinchwad and Uruli Kanchan areas. So far, 10 persons have been arrested in connection with the case. The investigation has been handed over to the Crime Investigation Department, CID. In a major administrative action, 22 officials have been suspended for alleged negligence in the discharge of their duties. Those suspended include 9 police personnel and 13 officials from the State Excise Department. Jammu and Kashmir Minister Sakina Itu has announced summer vacations for all government and private colleges falling under the summer zone of Jammu Division from 1st of June to 15th of July. The minister said the decision has been taken in view of the onset of the summer season and to ensure the well-being of students, teaching faculty and college staff. The minister further informed that regular academic activities in all colleges will resume after the conclusion of the vacation period on 15th of July. The India Meteorological Department has forecast heavy rainfall over Keralam, Mahi, Tamil Nadu, Puducherry and Karaikal till Wednesday. In Keralam, yellow alert has been sounded in 6 districts for today. More from our correspondent.
2: 6 of the 14 districts in Keralam is under yellow alert today, indicating the possibility of isolated heavy rainfall. Isolated heavy rainfall and winds up to the speed of 40 km per hour is forecasted across Keralam over the next 4 days. The onset of monsoon has not yet been officially declared in Keralam. No heavy rainfall was recorded in the northern part of Keralam this morning, while the southern districts have received up to 5 mm of rain since 7 a.m. today. Smithy M. Palluruthy, Akashvani News, Thiruvananthapuram.
0: Moreover, heavy rainfall is also expected over Odisha, Karnataka, Madhya Pradesh and the northeastern parts of the country till tomorrow. IMD said thunderstorms accompanied by hailstorm are very likely at isolated places over East Rajasthan, Gujarat, Himachal Pradesh, Uttarakhand and Vidarbha today, while thunderstorms accompanied by lightning and gusty winds are expected at isolated places over Delhi, Haryana and Chandigarh till tomorrow. World No Tobacco Day is being observed today to raise awareness against the dangers of using tobacco. The day is a global initiative by the World Health Organization to end the use of tobacco. The theme for this year is Unmasking the Appeal, Countering Nicotine and Tobacco Addiction. We have a report.
3: As part of the observance in India, Union Health Secretary Punya Salila Srivastava on Friday launched the pilot version of the Tobacco-Free Educational Institutions application in New Delhi. The application aims to strengthen implementation and monitoring of tobacco-free norms across schools and colleges in the country. It will also facilitate self-assessment and reporting by educational institutions, monitor compliance with tobacco-free guidelines, ensure implementation of tobacco control signage, and help prohibit the sale of tobacco products within 100 yards of educational institutions. Addressing the gathering, Srivastava said that more than 2,000 tobacco cessation centers have been established across the country in hospitals, medical colleges, Ayush institutions and other healthcare facilities. With Vishnu's report, Chirag Jha, Akashwani News, Delhi.
0: In cricket, Gujarat Titans will be up against defending champions Royal Challengers Bengaluru in the final of the IPL 2026 at Narendra Modi Stadium in Ahmedabad today. The match is scheduled to begin at 7:30 p.m. More from our sports desk.
4: With the trophy within touching distance, Gujarat Titans and Royal Challengers Bengaluru will look to make most of their strengths in the final. Gujarat Titans have beaten RCB at this venue earlier this season, but Bengaluru will draw confidence from having won their maiden IPL title at the same ground last year. RCB have enjoyed an impressive campaign and entered the final after a three-day break. Their batting has been one of the strongest in the tournament, with Virat Kohli leading the charge. In bowling department, Bhuvneshwar Kumar and Josh Hazlewood have been among the key performers with the new ball. Meanwhile, Gujarat Titans, led by Shubman Gill, secured the top two finish in the league stage and bounced back from the qualifier 1 defeat to book their place in the final. The team will once again rely on key batters Gill, Sai Sudarshan and Josh Butler, while all-rounder Jason Holder has strengthened their bowling attack with important wickets in the second half of the season. Both teams are aiming for their second IPL title. Gujarat won their maiden crown in 2022, while RCB are looking to successfully defend the trophy they won last season. With Manik Sharma's report, Jigyasa Pandey, Akashwani News, Delhi.
0: In badminton, India's men's doubles pair of Satwik Sairaj Ranki Reddy and Chirag Shetty will take on the Indonesian duo of Muhammad Shohibul Fikri and Fajar Alfian in the final of the Singapore Open today. The Indian pair is yet to win a title since clinching the Thailand Open in May 2024. Earlier, Satwik Sairaj and Chirag defeated the world number one South Korean pair of Seo Jae and Kim Won Ho 21-19-21-18 in the semi-finals yesterday. And now, for a look at today's newspapers, it's over to Tanvi Khurana.
5: Thank you, Shagun. Political developments in Karnataka. CUET retest and TMC leader Abhishek Banerjee mobbed during visit to South. 24 Parganas are the front page stories in most dailies. The Statesman informs Amit Shah on a visit to West Bengal seeks close watch on radicalization centers on border. Newspapers report U.S. Defense Secretary Pete Hegseth describes India as a critical anchor in Indo-Pacific region. Financial Express headlines India helps maintain balance of power, while the Sunday Express says no China hegemony. Hegseth flags co-production of Javelin anti-tank missile with India. The Tribune informs Vinesh fails to make Asian Games cut, promises to return to the mat. Economic Times says EV sales in fast lane, but Motor Town treads the middle path. Less than half of new launches likely to be electric, as car makers unsure of transition best with multi-powertrain portfolio. Times of India cites Google fined for misdirecting searches to rivals' products. And finally, Times of India in a photo caption, Dhool Andar sweeps Rajasthan. Reports on the massive dust storm that barreled through several parts of Rajasthan, plunging several towns into darkness around 2 p.m. And with that, it's back to you, Shagun.
0: Thank you, Tanvi. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to share his thoughts in Mann Ki Baat program on Akashwani at 11 a.m. today. Defence Minister Rajnath Singh says Indian Navy forced Pakistan Navy to remain confined to its ports during Operation Sindoor. Myanmar's President U Min Aung Hlaing arrives in New Delhi on a five-day visit to India, offers prayers at Mahabodhi Temple in Gaya. Centre notifies levies on exports of petrol, diesel and aviation turbine fuel for fortnight beginning tomorrow. IMD forecasts heavy rainfall over Kerala, Mahi, Tamil Nadu, Puducherry and Karaikal till Wednesday. And in cricket, Gujarat Titans to take on defending champions Royal Challengers Bengaluru in IPL 2026 final in Ahmedabad this evening. And with that, we end the morning news. Have a nice day.
6: ആകാശവാണി.
4: നോവൽ സഞ്ചാരം.
7: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
8: ആദ്യമായി സാരി ഉടുത്തു നിൽക്കുന്ന ഒരു ഉൾനാട്ടുകാരിയെ പോലെയാണ് ആ പട്ടണം. ഒന്നും ഏലുകൂടിയിട്ടില്ല, എല്ലാം ഉണ്ട് താനും. ഭീതിയുള്ള ഒരു റോഡുണ്ട്, ഒരു ചെമ്മൺ നിരത്ത്. അതിന് ഇരുഭാഗത്തും പീടികകളുണ്ട്. പക്ഷേ കുനിഞ്ഞു വേണം അവയിലേക്ക് കടക്കാൻ, ഇല്ലെങ്കിൽ തലമുട്ടും. അരിച്ചാക്ക് മുതൽ കണ്ണെഴുത്തു മഷി വരെ എല്ലാം അവിടെ കിട്ടും. എല്ലാം എട്ടാന്തരമാണെന്ന് മാത്രം. ഒരു ഹയർ എലിമെൻ്ററി സ്കൂളും അതിന് തൊട്ട് ഒരു കള്ള് ഷാപ്പുമുണ്ട്. സ്കൂളിൽ കുട്ടികളുടെ തിരക്ക് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഷാപ്പിൽ കുടിയന്മാരുടെ തിരക്ക് തുടങ്ങിയിരിക്കും. പൊരിച്ച മീനിൻ്റെയും അളിഞ്ഞ കള്ളിൻ്റെയും കൂടിക്കലർന്ന ഗന്ധം ആ അന്തരീക്ഷത്തിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നു. പത്തുവാര അകലത്തായി ഒരു ഹനുമാൻ കോവിലും അതിനു തൊട്ട് ഒരു ഇത്തൽ ചൂളയുമാണ്. ഹനുമാൻ കോവിൽ അധിക സമയവും കാണില്ല. ചൂളയിൽ നിന്ന് പുറപ്പെടുന്ന എരിവുള്ള പുക കൊണ്ട് ആ പ്രദേശം മൂടിയിരിക്കും. കോവിലിൻ്റെ പൊൻപൂശിയ താഴികക്കുടം മാത്രം പച്ചിലക്കാട്ടിൽ ചമ്പകപ്പൂങ്കുല പോലെ ആ പുകച്ചാർത്തിൽ മങ്ങി മിന്നിക്കാണാം. പിന്നെ കുറച്ചു ദൂരം വയലാണ്. പിന്നെയും പീടികകൾ, തുണിഷാപ്പുകൾ, പലചരക്ക് കടകൾ, സ്റ്റേഷനറി കച്ചവടം. റോഡിൻ്റെ രണ്ടു മരുങ്ങിലും അങ്ങിങ്ങായി പീടികകൾ മാങ്ങാക്കുല പോലെ നിൽക്കുകയാണ്. പല്ലുകൾ മുഴുവനുമില്ലാത്ത ഒരു വായ പോലെയാണ് ആ പട്ടണവീഥി. ധാരാളം കാളവണ്ടികളും 5 കുതിരവണ്ടികളും റിക്ഷ എന്ന് വിളിക്കുന്ന 7 വാഹനങ്ങളും കൂടി അവിടെ ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വേനൽക്കാലത്ത് പൊടി കൊണ്ടൊരു കളി, വർഷകാലത്ത് ആകെ ചളിപിളി. പഞ്ചായത്ത് ബോർഡ് എന്നൊന്നുള്ളതിന് 2 തെളിവുകളുണ്ട്. 9 കൊല്ലമായി സ്ഥാനം തുടർന്നു പോകുന്ന അതിൻ്റെ പ്രസിഡന്റ്, ഇരുട്ടിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന നിരത്തുവക്കിലെ മണ്ണെണ്ണ വിളക്കുകളും. ആ വിളക്കുകാലുകളിൽ ഇതേവരെ ആരുടെയും തല വെച്ചടിച്ചിട്ടില്ല. വയൽപ്പുറങ്ങളിലെ വീടുകളിലേക്ക് പോകുന്ന എല്ലാവരുടെയും കയ്യിൽ ആളിക്കത്തുന്ന ചൂട്ടുകളുണ്ടാവും. നീതിന്യായം പുലർത്താൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉറച്ചിരുന്നു. അതുകൊണ്ട് കുറേ കാലമായി ഒരു മജിസ്ട്രേറ്റ് കോടതിയും സബ് രജിസ്ട്രാർ ഓഫീസും മുൻസിഫ് കോടതിയും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ അതിനു മുമ്പേ ഉണ്ട്. ഇത്രയും സ്ഥാപനങ്ങൾ വന്നപ്പോൾ അതിനു ചുറ്റും ചായപ്പീടികയും ഹോട്ടലും സ്ഥലം പിടിച്ചു. താഴ്ന്ന തരം വേശ്യാലയങ്ങളും. പക്ഷേ രാത്രി 8 കഴിഞ്ഞാൽ പട്ടണം കണ്ണടച്ചു കഴിയും. കള്ളുകടയിൽ നിന്നു മാത്രമേ പിന്നെ വെളിച്ചമുണ്ടാവൂ. 12 കഴിഞ്ഞാലും അവിടെ നിന്ന് ബഹളം പൊന്തി കേൾക്കാം. നിരത്തിൽ നിന്ന് ചെത്തിലപ്പട്ടികളും പാടങ്ങളിൽ നിന്ന് കുറുക്കന്മാരും ഓരിയിടുന്നുമുണ്ടാകും. ചുരുക്കത്തിൽ നിത്യവും നടക്കുന്ന ഒരു ചന്തയായിട്ടേ ഗ്രാമക്കാർ പട്ടണത്തെ കണക്കാക്കിയിട്ടുള്ളൂ.
7: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.
1: ഇന്ന് മൊഴിയുറവകളിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യകാരനുമായ

ആകാശവാണി സ്മൃതിമധുരം. പ്രിയശ്രോതാക്കളെ, ഇന്ന് സ്മൃതിമധുരത്തിൽ ഇടവപ്പാതി മഴയെ പരാമർശിച്ചുള്ള ഗാനങ്ങൾ കേൾക്കാം.

0: പി ഭാസ്കരൻ വരികൾ എഴുതി ബാബുരാജ് ഈണമിട്ട് യേശുദാസും അഞ്ജലിയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ചരിത്രം ആവർത്തിക്കുന്നില്ല.
1: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
2: എന്താ വേറെ മാച്ച് ഉണ്ടോ?
1: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനും കൊണ്ട് ബാങ്കിൽ പോകണം.
2: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
3: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
4: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
3: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: വണ്ടിക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

മാറ്റം എന്ന ചിത്രത്തിനു വേണ്ടി റിമി ടോമി പാടിയ ഗാനം കേൾക്കാം. രചന മനോജ് പരാശക്തി, സംഗീതം സജീവ് മംഗലത്ത്.

ഇടവപ്പാതി മഴയെ പരാമർശിച്ചുള്ള ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. സ്മൃതി മധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ദേവദാസ് ചിങ്ങോലി എഴുതിയ എത്ര ദൂരത്തായിരുന്നാലും എൻ മനം നിന്നുടെ ചാരത്തണയും എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ അവസാന പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ, പഠിക്കുന്നത് ആര്യ എം ജി.
1: കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചരണം വരെ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് നമുക്ക് പല്ലവി മുതൽ എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് ഫിനിഷ് ചെയ്യാം.
2: ശരി സർ.
1: എല്ലാ വരികളും ഒന്നും കൂടെ സംശയമൊക്കെ തീർത്ത് ഫുൾ സോങ് നമുക്ക് നോക്കാം. അപ്പോൾ പല്ലവി ഒന്ന് പാടും. ആദ്യം ആ നാല് വരി രണ്ട് തവണ പാടി ആദ്യത്തെ രണ്ട് വരിയിലാണ് നമ്മൾ നിർത്തുന്നത്. ഓർമ്മയുണ്ടല്ലോ?
2: ഓർമ്മയുണ്ട്.
1: പാടി നോക്കാം.

0: ഗുഡ്. ഇനിയും അനുപല്ലവി.
1: സ്വപ്നത്തിൻ വർണ്ണ

0: അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഈ ഗാനം പൂർണ്ണമായും ആര്യ പഠിച്ചിരിക്കുകയാണ്. അപ്പോഴിനി ആര്യ ഇത് വാദ്യവൃന്ദത്തോടു കൂടി പാടൂ.
1: ശരി സാർ.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ദേവദാസ് ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ അവസാന പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ ആനന്ദവർമ്മ, പഠിച്ചത് ആര്യ എം ജി.

0: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
1: എന്താ വേറെ മാച്ച് ഉണ്ടോ?
0: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
1: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
2: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്. മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: വിസ്മൃതിയിലുമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചെപ്പിലേക്ക് ഹാർദമായ സ്വാഗതം.

ഇടവം പാതിയിലെത്തി അല്ലേ? അതായത് ഇടവപ്പാതി. ഈ വാക്ക് പറയുമ്പോൾ തന്നെ ഓർമ്മകളിൽ ഒരു മഴ പെയ്തു തുടങ്ങും. ഇന്നത്തെ പോലെ കുടയും മഴക്കോട്ടും ഒന്നും ലഭ്യമല്ലാതിരുന്ന കാലത്തേക്ക് ഒരു കടലാസ് തോണിയിലേറി മനസ്സ് അങ്ങനെ സഞ്ചരിക്കും. കലങ്ങിമറിഞ്ഞ് ചെളിവെള്ളം ചവിട്ടിത്തെറിപ്പിച്ച് മഴ നനഞ്ഞ് കളിമേളം കൂട്ടിയ കാലം. മഴത്തുള്ളികൾ രോഗം തളിക്കുന്ന നീർത്തുള്ളികളല്ലാതിരുന്ന കാലം. എത്ര മഴ നനഞ്ഞാലും പനിയും ചുമയും പടിക്ക് പുറത്തുനിന്ന കാലം. മേൽക്കൂരയിലെ ഇറമ്പിലൂടെ ഒലിച്ചിറങ്ങിയ മഴവെള്ളം കൈക്കുമ്പിളിലാക്കി അടുത്തുനിന്ന കൂട്ടുകാരന്റെ മുഖത്ത് തളിച്ച കുസൃതിക്കാലം. മഴ പെയ്ത് തോരും നേരം മരം പിടിച്ച് കുലുക്കി സ്വയം നനഞ്ഞും കൂടെയുള്ളവരെ നനച്ചും പൊട്ടിച്ചിരിച്ച കാലം. കാലം തിരിഞ്ഞു തിരിഞ്ഞ് മഴവെള്ളത്തോടൊപ്പം എങ്ങോ ഒഴുകി മറയുന്നു.

ഇന്നത്തെ ഓർമ്മച്ചെപ്പ് മഴയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് പന്തളം ഉള്ളന്നൂർ നിന്ന് പുഷ്പകുമാറാണ്. കടലുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ് പുഷ്പകുമാർ കത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ 2015 വർഷം കൊല്ലത്ത് ജോലി ചെയ്യുമ്പോൾ കൊല്ലം ബീച്ചിൽ പോയി കടലിലേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു. കടൽ തിരകളടിക്കുമ്പോൾ ഈ കടൽ ജലം എവിടെ വരെ പോകുമെന്നും കടലിൽ എത്ര ജീവികളുണ്ടെന്നും എത്ര വള്ളങ്ങളും ബോട്ടുകളും കപ്പലുകളും സഞ്ചരിക്കുന്നുണ്ടാകുമെന്നും അങ്ങനെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാറുണ്ട്. പലപ്പോഴും മനസ്സ് ശാന്തമാക്കാൻ നാം കടൽ തീരങ്ങളിൽ പോകാറുണ്ട് അല്ലേ? വെറുതെ തിരയെണ്ണിയിരിക്കും. സന്ധ്യാസമയം കടൽ കാണാൻ പ്രത്യേക സുഖമാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. മഴ പോലെ തന്നെ കടലിനും ഭാവം പലതാണ്. കത്ത് തുടർന്ന് വായിക്കാം. പണ്ട് അച്ഛന്റെ കൈ പിടിച്ച് കടൽ കാണാൻ പോയ ഓർമ്മകളും ഇതോടൊപ്പം പങ്കുവെക്കട്ടെ. ഈ ഓർമ്മകളിൽ നിന്ന് കടലിനെ കുറിച്ചുള്ള ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് പുഷ്പകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ എന്ന ചിത്രത്തിലെ കടലറിയില്ല കരയറിയില്ല എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. ഈ പാട്ട് കേൾപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പന്തളം ഉള്ളന്നൂർ നിന്ന് പുഷ്പകുമാർ. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഭാവമാണല്ലോ കടലിനും. മഴയും കടലും ചേരുമ്പോൾ അത് ഒരു പ്രത്യേക അനുഭൂതി ഉളവാക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. കണ്ണൂർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇത്. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശമാണ് ഓർമ്മിച്ചപ്പിൽ. ഇനി ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ആറ്റിങ്ങിൽ നിന്ന് ശ്രീകല കെ. സന്ദേശം വായിക്കാം. മകര കൊയ്ത്ത് കഴിഞ്ഞ് ഒഴിഞ്ഞ പാടത്തിലൂടെ നടക്കാൻ എനിക്കെന്നും ഉത്സാഹമായിരുന്നു. മധ്യവേനൽ അവധിയായാൽ ഏറ്റവും കാത്തിരിക്കുന്ന സ്വപ്നം വലിയ പാടവും പറമ്പുമുള്ള എൻ്റെ കസിൻസിൻ്റെ നാട്ടിലേക്ക് പോവുക എന്നതായിരുന്നു. അവിടെ വിശാലമായ പറമ്പിൻ്റെ നടുവിൽ കുളവും പറമ്പ് അതിരിടുന്നിടത്ത് അതിവിശാലമായ പാടശേഖരവുമുണ്ട്. പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന നെൽക്കുറ്റികളിൽ പ്രഭാതത്തിൽ അടർന്നു വീഴാൻ കൊതിച്ചു നിൽക്കുന്ന മഞ്ഞുനീർക്കണവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മണ്ണാങ്കട്ടയും ചവിട്ടിത്തെറിപ്പിച്ച് നടക്കാൻ എന്ത് സന്തോഷമാണെന്നോ. അങ്ങനെ ഒരു കൊയ്ത്തൊഴിഞ്ഞ പാടത്തുകൂടി ഞാനും എൻ്റെ കസിൻ ചേച്ചിയും കൂടി ഓടിച്ചാടി കളിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാൽ ഒരു ചെളിക്കുണ്ടിലേക്ക് ആണ്ടുപോയി. വാർഷിക പരീക്ഷ നന്നായി എഴുതിയതിന് വീട്ടിൽ നിന്നും സമ്മാനമായി കിട്ടിയ റബ്ബർ ചെരുപ്പായിരുന്നു കാലിൽ കിടന്നത്. ആകെ ഭയന്നു വിറച്ച് കരഞ്ഞ എന്നെ ചേച്ചി കളിയാക്കുകൂടി ചെയ്തപ്പോൾ സങ്കടം ഇരട്ടിച്ചു. കാൽ വലിച്ചെടുക്കാൻ എന്നെ ചേച്ചി സഹായിച്ചു. പക്ഷേ ചെരുപ്പ് ചെളിയിലാണ്ടുപോയി. എനിക്ക് ആകെ സങ്കടമായി. എൻ്റെ സങ്കടത്തിൽ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ചേച്ചി പറഞ്ഞു, അത് പാതാളത്തിലേക്ക് ആണ്ടുപോയി എന്ന്. എൻ്റെ കരച്ചിൽ ഉച്ചസ്ഥായിയിലായി. കുറേ സമയം എന്നെ കളിപ്പിച്ച ശേഷം അവൾ ആ ചെരുപ്പെടുത്ത് തോട്ടിലെ ഒഴുക്കുവെള്ളത്തിൽ കഴുകി തിരിച്ചു തന്നു. എനിക്കാണെങ്കിലോ സ്വർഗം കിട്ടിയ സന്തോഷം. ചെരുപ്പിനെക്കുറിച്ചുള്ള മറ്റൊരു ഓർമ്മ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് കമ്പ്യൂട്ടർ ക്ലാസ് റൂമിൽ ചെരുപ്പിട്ട് കയറാൻ നമുക്ക് അനുവാദമില്ലല്ലോ. ക്ലാസ് എടുക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ, നീണ്ട വിരലുകളുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ ഒരു പിയാനോയിലെന്ന പോലെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ സഞ്ചരിക്കുന്നത് കാണാൻ ഏഴഴകാണ്. ഒരു ദിവസം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് അടച്ചിട്ട വാതിലിന് പുറത്തുനിന്ന് മുട്ടിയപ്പോൾ അകത്തുനിന്നും എന്നെ വാതിലിൻ്റെ വിടവിലൂടെ കണ്ട കമ്പ്യൂട്ടർ സാർ വളരെ മനോഹരമായി പാടി, പുഷ്പപാതകം പുറത്തു വെച്ചു നീ നഗ്നപാതയായി അകത്തു വരൂ എന്ന്. ചെരുപ്പിനെക്കുറിച്ചുള്ള എൻ്റെ രണ്ട് ഓർമ്മകളാണിത്.

ഇന്ന് വയലുകളെല്ലാം നികത്തി, ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചുപൂട്ടി, അധ്യാപകൻ ലോകത്തിൻ്റെ ഏതോ കോണിൽ എവിടെയോ ആണ്. അന്നത്തെ ഓർമ്മയ്ക്കായി എനിക്ക് വേണ്ടത് ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു എന്ന ഗാനമാണ്. ആ ഗാനത്തിലെ പുഷ്പപാതുകം പുറത്തുവെച്ചു നീ നഗ്നപാതയായി അകത്തുവരൂ എന്ന വരികൾ ഇന്നും എൻ്റെ മനസ്സിൽ കുളിരുകോരിയിടുന്നു. ദയവായി ഓർമ്മച്ചപ്പിലൂടെ ആ പാട്ട് കേൾപ്പിക്കുമോ എന്നാണ് ശ്രീകല കെ ആറ്റിങ്ങൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കേൾപ്പിക്കുമല്ലോ. ഇത്തരം ഓർമ്മകൾക്ക് അകമ്പടിയായാണല്ലോ നല്ല നല്ല ഗാനങ്ങൾ ഓർമ്മച്ചപ്പ് പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനം കേൾക്കാം. വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ മനോഹരമായ ഗാനം ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ ഓമന ബാബുരാജ്, കോട്ടയം ജില്ലയിലെ വെള്ളാവൂർ മുടിമലയിൽ താമസിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും DEO ആയി 2025 റിട്ടയർ ചെയ്തു. ഇപ്പോൾ വിശ്രമം. ഓർമ്മ വെച്ച നാൾ മുതൽ റേഡിയോ കേട്ട് വളർന്ന എനിക്ക് ആകാശവാണിയുമായി അടർത്തി മാറ്റാനാവാത്ത ഒരു ബന്ധവും കുറേ ഓർമ്മകളുമുണ്ട്. എല്ലാ ആഴ്ചയും കത്തയക്കണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ മറ്റുള്ളവർക്കും അവസരം കൊടുക്കണ്ടേ? ഇന്ന് ഓർമ്മച്ചപ്പിലേക്ക് കത്തയക്കുന്നത് കുറേ നല്ല ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ച

എന്റെ ഓർമ്മച്ചെപ്പിനോടുള്ള ഇഷ്ടമൊക്കെ പങ്കുവയ്ക്കാറുള്ള മെയ് മാസത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന എന്റെ മൂന്ന് സുഹൃത്തുക്കൾക്കായി പാട്ട് ആവശ്യപ്പെടാനാണ്. ഒരാൾ അമ്പിളി, മുഹമ്മ ഗവൺമെന്റ് HSലെ സംസ്കൃതം അധ്യാപികയാണ്. 1997 മുതൽ ആരംഭിച്ച സൗഹൃദം ഇന്നും ഒളിമങ്ങാതെ തുടരുന്നു. അമ്പിളി ഒരു പാട്ടുകാരി കൂടിയാണ്. അടുത്തയാൾ ബിന്ദു, ആലപ്പുഴ മുഹമ്മദൻസ് ഗേൾസ് സ്കൂളിൽ മാത്തമാറ്റിക്സ് അധ്യാപിക. ബിന്ദുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുക, മറ്റുള്ള കണക്ക് അധ്യാപകരിൽ നിന്നും വ്യത്യസ്തമായി ബിന്ദുവിനുള്ള വായനശീലം എന്ന ഗുണമാണ്. പിന്നെ ആളുകളുടെ ഇഷ്ടഗായകൻ മൺമറഞ്ഞ ജയചന്ദ്രൻ, അദ്ദേഹത്തിന്റെ പാട്ട് എപ്പോൾ എവിടെ കേട്ടാലും ഞാൻ ബിന്ദുവിനെ ഓർക്കും. മൂന്നാമത്തെ ആൾ മേരിക്കുട്ടി ടീച്ചർ. കോട്ടയം ജില്ലയിൽ ഞാൻ 6 വർഷം ഹെഡ്മിസ്ട്രസ്സായി ജോലി ചെയ്ത മുക്കട കൂവക്കാവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ടീച്ചറാണ്. കൂടെ പിറപ്പാകാൻ കൂടെ പിറക്കണമെന്നില്ലല്ലോ എന്ന് എന്നെ പഠിപ്പിച്ച സ്നേഹം, അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ മെയ് 31 വിരമിക്കുന്ന ഈ മൂന്ന് കൂട്ടുകാർക്കുമായി, ബിന്ദു നീ ആനന്ദ ബിന്ദുവോ എന്നാത്മാവിൽ വിടരും വർണ്ണപുഷ്പമോ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് മുടിമലയിലുള്ള ഓമന ബാബുരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ ഗാനം കേൾപ്പിച്ചു തരാമല്ലോ. പ്രിയപ്പെട്ട മൂന്ന് കൂട്ടുകാർക്കുമായി ഇതാ ഗാനം കേട്ടുകൊള്ളൂ. 1975 പുറത്തിറങ്ങിയ ചന്ദനച്ചോല എന്ന ചിത്രത്തിനു വേണ്ടി ഡോക്ടർ ബാലകൃഷ്ണൻ എഴുതി, KJ ജോയ് സംഗീതം നൽകി, P. സുശീല ആലപിച്ച ഗാനം.

ഓർമ്മച്ചപ്പിൽ സ്ഥിരമായ കത്തുകൾ എഴുതുന്നത് ജീവിതത്തിന്റെ പല വഴികളിലൂടെ യാത്ര ചെയ്തവരാണ്. ഓർമ്മകൾ നിറഞ്ഞ ഭണ്ഡാരമുണ്ട് അവർക്ക്. എന്നാൽ ഈ കത്ത് ഒരു കൊച്ചു കൂട്ടുകാരൻ്റെതാണ്. രഘുറാം എന്നാണ് ഈ കത്തെഴുതിയിരിക്കുന്ന കൊച്ചു കൂട്ടുകാരൻ്റെ പേര്. കുനുകുനായുള്ള അക്ഷരത്തിൽ ചെറിയ തെറ്റുകളും ഒക്കെയായി ഓമനത്വമുള്ള ഒരു കത്ത്. കത്ത് വായിക്കട്ടെ. നല്ല എഴുത്താണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. പ്രിയ ഓർമ്മച്ചപ്പേ, ഞാൻ രഘുറാം. 3ാം ക്ലാസ്സിൽ നിന്ന് 4ലോട്ടായി. ആ, ജയിച്ചു അല്ലേ, നല്ല കാര്യം. എൻ്റെ ചേട്ടനും, ചേട്ടൻ്റെ പേര് രാഘവ് റാം. രഞ്ജിനിക്ക് കത്തെഴുതാറുണ്ട്. ഞങ്ങൾക്ക് പാട്ട് വെച്ച് തന്നിട്ടുണ്ട്, അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. രഘുറാമിൻ്റെ കത്ത് കിട്ടിയപ്പോൾ നമുക്ക് സന്തോഷമുണ്ട് കേട്ടോ. കത്ത് തുടർന്ന് വായിക്കാം. ഞാൻ 3ാം ക്ലാസ് വരെ കാവും ഭാഗം GLPSൽ ആണ് പഠിച്ചത്. ഈ വർഷം ഞാൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അമ്മയ്ക്ക് ബാംഗ്ലൂരിലാണ് ജോലി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സാറന്മാരെയും വിട്ടുപോകുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്. എൻ്റെ ചിറ്റപ്പൻ്റെ മക്കളാണ് ശ്രീഹർഷ്, ശ്രീഹൃദ്യ. ശ്രീഹർഷ്, ശ്രീഹൃദ്യ എന്നുള്ളത് വലിയ അക്ഷരത്തിലാണ് കേട്ടോ രഘുറാം എഴുതിയിരിക്കുന്നത്. അവരോട് അത്രയ്ക്ക് സ്നേഹമായിരിക്കും അല്ലേ മോനെ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും ഒരു പാട്ട് വെച്ച് തരാമോ? പിന്നെ മോൻ ചോദിച്ചാൽ പിന്നെ പാട്ട് കേൾപ്പിക്കല്ലേ. പിഞ്ച് ഹൃദയം ദേവാലയം എന്ന പാട്ടാണ് വേണ്ടത്. അച്ചമ്മയാണ് കത്തെഴുതാൻ പഠിപ്പിച്ചത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അച്ചമ്മയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു കേട്ടോ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരൻ ഇത്രയും കാര്യങ്ങൾ എഴുതിയല്ലോ. ആ കുഞ്ഞു മനസ്സിന് ഓർമ്മച്ചപ്പിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് രഘുറാം ആശംസിച്ചിരിക്കുന്നത്. രഘുറാമിനും രഘുറാമിൻ്റെ കൂട്ടുകാർക്കും രഘുറാമിൻ്റെ വീട്ടുകാർക്കും എല്ലാം നല്ലത് വരട്ടെ അല്ലേ. സ്നേഹത്തോടെ രഘുറാം ഒരു ഹൃദയത്തിൻ്റെ ഒരു ചിഹ്നം കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. അഴിയിടത്ത് ചിറ തിരുവല്ലയിൽ നിന്നാണ് രഘുറാം ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഈ ഓമനത്വമുള്ള കത്തിന് ഓമനത്വമുള്ള ഒരു പാട്ട് തന്നെ കേൾക്കാം. സേതുബന്ധനം എന്ന ചിത്രത്തിന് വേണ്ടി മാധുരിയും ലതാരാജുവും പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, കുറേ നാളായി നിനക്ക് കത്തെഴുതിയിട്ട്. ചെപ്പ് തുറക്കുമ്പോൾ വരുന്ന സുഗന്ധമുള്ള ഓർമ്മകൾക്കായി ഞായറാഴ്ചകളിൽ കാത്തിരിക്കാറുണ്ട്. ഓർമ്മച്ചെപ്പിനായി കാത്തിരിക്കുന്ന പ്രിയ ശ്രോതാവ് ആരാണെന്നറിയണ്ടേ? കിടങ്ങൂറ് നിന്ന് അക്കാമ ജോസഫാണ് ഞായറാഴ്ചകളിൽ വരുന്ന ഓർമ്മകൾക്കായി ചെവിയോർത്തിരിക്കുന്നത്. കത്ത് തുടർന്ന് വായിക്കാം. കഴിഞ്ഞുപോയ നാളുകളിൽ ഉടലെടുത്ത് പിന്നീട് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദം പിന്നീട് റേഡിയോ എന്ന അത്ഭുത പെട്ടി വഴി തിരിച്ചു കിട്ടിയാൽ എന്തൊരു രസകരമായ അനുഭവമായിരിക്കും അല്ലേ? അങ്ങനെ ഒരു അനുഭവം ഞാൻ ഇന്ന് ഓർമ്മച്ചെപ്പിലൂടെ പങ്കുവയ്ക്കട്ടെ. ഞാൻ അക്കാമ ജോസഫ്, കിടങ്ങൂർ കോട്ടയത്ത് നിന്നാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ ചില കത്തുകൾ വായിച്ചതിന് ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. 2025 ഡിസംബർ മാസത്തിൽ എനിക്ക് ഒരു കത്ത് കിട്ടി. കത്തിൽ വീട്ടുപേരുണ്ടായിരുന്നില്ല. പോസ്റ്റ് ഓഫീസിന് ഞാൻ പരിചിതയായിരുന്നതിനാൽ കത്ത് കൃത്യമായി ലഭിച്ചു. കത്ത് ഇങ്ങനെ: മാഡം, ഞാൻ കോട്ടയം പെരുമ്പനച്ചിയിൽ നിന്നും, തോമസ് ടി കുന്നിൻപുറം. ഞാൻ മാഡത്തോടൊപ്പം കുറച്ചുനാൾ ജോലി ചെയ്തിട്ടുണ്ട്. സ്ഥലം തിരുവാർപ്പ്. മാഡത്തിൻ്റെ കത്തുകൾ എഴുത്തുപെട്ടിയിൽ കേട്ടപ്പോൾ സൗഹൃദം പുതുക്കണമെന്ന് തോന്നി. എൻ്റെ ഫോൺ നമ്പർ ഇതിലെഴുതുന്നു, വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. കുറേ നാളുകൾക്ക് മുമ്പ് എന്നോടൊപ്പം ജോലി ചെയ്ത് പിന്നെ ട്രാൻസ്ഫറായി പോയ തോമസിനെ ഞാൻ ഓർത്തെടുത്തു. ആത്മാർത്ഥതയോടെ ജോലി ചെയ്തിരുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു തോമസ്. ഇടസമയങ്ങളിലൊക്കെ ആത്മവിദ്യാലയമേ എന്ന ഗാനം പാടാറുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ആകാശവാണിയിലൂടെ എനിക്ക് ആ സൗഹൃദം തിരിച്ചു കിട്ടിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ആ സന്തോഷം ഞാൻ പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഈ കത്ത് സ്വീകരിച്ച് വായിക്കുകയാണെങ്കിൽ ഞാൻ ധന്യയായി. ഞങ്ങളുടെ സൗഹൃദം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിൽ കമുകറ പാടിയ ആത്മവിദ്യാലയമേ എന്ന ഗാനം കേൾപ്പിക്കുമോ? ഈ ഗാനം ശ്രീ തോമസ് ടി കുന്നുംപുറം എന്ന നല്ല ശ്രോതാവിനായി പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഓർമ്മച്ചെപ്പിലൂടെ നല്ലൊരു സൗഹൃദം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം ഓർമ്മച്ചെപ്പും കൂടി പങ്കുവയ്ക്കണ്ടേ? നല്ലൊരു ഗാനം തന്നെ കേൾക്കാം. ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിന് വേണ്ടി കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ തിരുനയനാർ കുറിച്ചി, മാധവൻ നായർ. സംഗീതം ബ്രദർ ലക്ഷ്മൺ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അർക്കന്നൂരിൽ നിന്ന് ശ്രീകല. കത്ത് വായിക്കാം. ഓർമ്മച്ചപ്പിലേക്ക് കുറച്ച് നാളിന് ശേഷം വീണ്ടും ഒരു കത്തെഴുതുന്നു. എൻ്റെ എല്ലാമെല്ലാമായ അപ്പയ്ക്ക് വേണ്ടിയാണ് ഈ കത്ത്. തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു അപ്പ. ഞങ്ങൾ നാലു മക്കളിൽ ഇളയവളായ എന്നോട് കൂടുതൽ വാത്സല്യമായിരുന്നു. ജോലിക്കിടെ വീണ് പരിക്ക് പറ്റിയതോടെ ഞങ്ങളുടെ ജീവിതം തകിടം മറിഞ്ഞു. ഒത്തിരി വിഷമകരമായ അവസ്ഥയായിരുന്നു. നന്നായി ഭാഗവതം പാരായണം ചെയ്യുമായിരുന്ന അദ്ദേഹം നല്ല പാട്ടുകാരനുമായിരുന്നു. അർക്കന്നൂർ അമ്പലത്തിലെ സ്ഥിരം വായനക്കാരനുമായിരുന്നു. ഒത്തിരി നല്ല ഓർമ്മകൾ ബാക്കി വെച്ച് 2017 സെപ്റ്റംബർ 17 അപ്പ ഞങ്ങളെ വിട്ടുപോയി. ആ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. അപ്പയുടെ ഇഷ്ട ഗായകർ KS ജോർജ്, കമുകര പുരുഷോത്തമൻ, KP ബ്രഹ്മാനന്ദൻ ഇവരായിരുന്നു. ബ്രഹ്മാനന്ദൻ പാടിയ നീലനിശീഥിനി എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് കൊല്ലം ജില്ലയിലെ അർക്കന്നൂരുള്ള ശ്രീകല എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ശ്രീകല ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിച്ചു തരാം. അപ്പയുടെ ഓർമ്മയ്ക്കായി ഈ ഗാനം കേൾക്കുമല്ലോ. 1971 പുറത്തിറങ്ങിയ CID നസീർ എന്ന ചിത്രത്തിന് വേണ്ടി ബ്രഹ്മാനന്ദൻ ആലപിച്ച ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

പ്രിയ ശ്രോതാക്കളെ, മഴയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നത്തെ ഓർമ്മച്ചെപ്പ് തുടങ്ങിയത്. ഓർമ്മകളുടെ പെരുമഴക്കാലമായിരുന്നു ഇന്നത്തെ ഓർമ്മച്ചെപ്പ് അല്ലേ? മഴയ്ക്ക് എന്തൊക്കെ ഭാവങ്ങളാണുള്ളത്? മഴ പ്രണയത്തോടൊപ്പം പെയ്യുന്ന അവസരങ്ങളുണ്ട്. രാത്രി മഴ പെയ്തു തോരുമ്പോൾ ഇളം കാറ്റിൽ ഇലച്ചാർത്ത് പൊഴിക്കുന്ന സംഗീതം കവി കാവ്യഭാവനയോടെ കുറിച്ചിട്ടത് മറക്കാനാകുമോ? രാത്രി മഴ മുടിയഴിച്ചു പുലമ്പുന്നത് എത്രയോ തവണ വാക്കിലും മനസ്സിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിലർക്ക് മഴക്കാലം ഭീതിയുടെ കാലം കൂടിയാണ്. ഒരു മഴത്തുള്ളി പോലും പുറത്തു പോകാതെ ചോരുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ ദിനങ്ങൾ എണ്ണിക്കഴിയുന്നവരെ നാം മറക്കാതിരിക്കുക. മഴ പെയ്ത്ത് കലക്കിമറിച്ച ജീവിതങ്ങളെയും ഓർക്കാതിരിക്കാനാവില്ലല്ലോ. അങ്ങനെ പല പല ഭാവങ്ങളും രൂപങ്ങളുമായി മഴ പെയ്തിറങ്ങുന്നു. ഒപ്പം നാളെ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയല്ലേ? സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കൂട്ടുകാർക്കും നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ നിന്ന് വിട പറയട്ടെ സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ഓർമ്മച്ചപ്പ് @aartvm@gmail.com.
1: വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് N.J. ജോഷിലാണ്. നിർവഹണം M.K. ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ,
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നീലഗിരി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന പി കെ ഗോപി, സംഗീതം മരകതമണി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി, സമയം 10:00.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. എഴുത്തുപെട്ടിയുടെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം.
2: നമ്മുടെ പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കത്തുകൾ ഇതാ നമുക്ക് മുന്നിലുണ്ട്.
1: അതെ, അപ്പോ തുടങ്ങാം അല്ലേ?
2: തീർച്ചയായിട്ടും.
1: ആദ്യം ഉച്ചിറ ശിവകുമാറിന്റെ കത്താണ്, കത്തല്ല കത്തുകളാണ്. മെയ് 23 ഉച്ചയ്ക്ക് 12:30 ഏകധാരയിൽ പ്രക്ഷേപണം ചെയ്ത ലളിതഗാനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കത്ത്. ഒപ്പം 24 വൈകിട്ട് പ്രക്ഷേപണം ചെയ്ത സുധീഷും കൂട്ടരും അവതരിപ്പിച്ച നാടൻ പാട്ടും മികച്ചതായിരുന്നു എന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങളോടൊപ്പം തന്നെ കുറച്ച് നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
2: എന്തൊക്കെയാണോ?
1: ആഴ്ചയിൽ 2 കഥാപ്രസംഗത്തിന് സമയം നൽകണമെന്നാണ് ഒന്നാം

0: അമത്തെ നിർദ്ദേശം ഒപ്പം രാവിലെ കൂടുതൽ ഭക്തിഗാനങ്ങൾ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: തൃശൂർ പെരിങ്ങോട്ടുകരയിൽ നിന്നും സൗമ്യയും പ്രകാശും ചേർന്നെഴുതിയിട്ടുള്ള കത്താണ് അടുത്തത്. നാടകവാരം കഴിഞ്ഞിട്ട് എഴുതാമെന്ന് കരുതി, എന്നാൽ വേഗം എഴുതാൻ കുറച്ച് കാരണങ്ങളുണ്ട്, ഇനി കാര്യത്തിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് തുടങ്ങുന്നത്. മരച്ചീനി വിളയുന്ന മലയാളത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആദ്യമായിട്ടാണ് കേട്ടത്. അതോടൊപ്പം കപ്പവാട്ടൽ എന്നത് ഞങ്ങൾക്ക് വളരെ രസകരമായ അനുഭവമായി തോന്നി. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു വർഷത്തേക്കുള്ള നെല്ല് പുഴുങ്ങി പത്തായത്തിലോ പെട്ടിയിലോ ആക്കി വെക്കും. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ കപ്പവാട്ടൽ എന്ന മലനാടൻ സംസ്കാരം കാണിച്ചു തന്നിരുന്നു.
0: ഇതൊക്കെ പറഞ്ഞത് എന്തിനാണാവോ?
1: ഗ്രാമകേരളം പരിപാടിയിൽ കപ്പവാട്ടലിനെ കുറിച്ച് പറഞ്ഞതിനായിരിക്കണം ശ്രോതാവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ നാടകവാരത്തിൽ അവതരിപ്പിച്ച നാടകങ്ങളെ കുറിച്ചും അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ നാടകങ്ങളും തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം കേട്ടതും ബന്ധപ്പെടുത്തിയാണ് ശ്രോതാവ് എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നാടകവാരത്തെ കുറിച്ച് ഒരുപാട് ശ്രോതാക്കൾ
0: കത്തുകൾ വന്നിട്ടുണ്ട്.
1: അതെ അതെ.
0: ഗീതാ ഗോപാലകൃഷ്ണൻ കായംകുളം ഏവൂരിൽ നിന്നും എഴുതിയിരിക്കുന്നു. അഖില കേരള നാടകോത്സവം 2026 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത എല്ലാ നാടകങ്ങളും ഉന്നത നിലവാരം പുലർത്തി. തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത ജീവിതോത്സവത്തെക്കുറിച്ചും കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനം സാക്ഷി എന്ന നാടകത്തെക്കുറിച്ചും പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. മറ്റൊരു കത്തിൽ മെയ് 18 പ്രഭാതഭേരിയിൽ ബലിതർപ്പണത്തിന് പേരുകേട്ട തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വരച്ചുകാട്ടിയത് വളരെ നന്നായി. ഇനിയെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അന്ന് തന്നെ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിശദമായി മറുപടി നൽകിയ മുഹമ്മദ് അൻവർ സാറിന് നന്ദി അറിയിക്കുന്നു. മെയ് 20 പ്രസാദ് അഞ്ചൽ അവതരിപ്പിച്ച നല്ല മലയാളം വിജ്ഞാനപ്രദമായി. മെയ് 14 പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ച സുഭാഷിതം ശ്രീനാരായണ ഗുരുവിന്റെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ജീവിതത്തെ എങ്ങനെയൊക്കെ നോക്കിക്കാണണമെന്ന് ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച ഒന്നായിരുന്നു. മെയ് 15 സുഭാഷിതത്തെക്കുറിച്ചും അന്നത്തെ തന്നെ ഉഷമലരിയെക്കുറിച്ചും ഒക്കെ അവർ വിശദമായി കത്തിൽ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 16 ഗാനകൈരളി ഡോക്ടർ CK രേവമ്മ പാടിയ കൃതികൾ കർണാനന്ദകരമായി എന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്.
1: കോട്ടയം കിടങ്ങൂരിൽ നിന്നും അക്കാമ ജോസഫ് എഴുതിയ കത്താണ്. നാളുകളായി ഞാൻ നിനക്ക് എഴുതിയിട്ട്, കാരണം ശാരീരിക അസ്വസ്ഥത തന്നെ. എന്നാൽ നാളുകൾക്ക് ശേഷം നാടകോത്സവം പുനരാരംഭിച്ചപ്പോൾ അസ്വസ്ഥത മറന്ന് എഴുതുകയാണ്. തിരുവനന്തപുരം നിലയത്തിന്റെ നാടകങ്ങൾ മാത്രമേ വിഷയമാക്കുന്നുള്ളൂ. റൂബി ബാബുവിന്റെ സംവിധാനത്തിൽ ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന ആദ്യ നാടകം തികച്ചും വ്യത്യസ്തമായ അവതരണമായിരുന്നു. നടന്നതും നടക്കാനിരിക്കുന്നതും മരം സംസാരിക്കുന്നു. മരമായി MR ഗോപകുമാറും അശോകനായി മോഹൻലാലും ശോഭിച്ചു. കണ്ണകിയായി ഭാഗ്യലക്ഷ്മിയും. കൂടാതെ പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ സൂപ്പറാക്കിയെന്നും കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 നാടകം ജീവിതോത്സവത്തിലും ഒരു നല്ല സന്ദേശം അടങ്ങിയിരുന്നു. അപ്രതീക്ഷിതമായി രോഗം വരുമ്പോൾ ആശ്വാസമായി ഒരാൾ ഉണ്ടാകുന്നത് നല്ല കാര്യമാണല്ലോ. അഭിനേതാക്കൾക്കും പിന്നണി പ്രവർത്തകർക്കും ആശംസകൾ. മറ്റു നാടകങ്ങളും നിലവാരം പുലർത്തി. അതുപോലെ തന്നെ 16 സുഭാഷിതം, ഉഷമലരി എന്നിവയൊക്കെ നന്നായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. സുന്ദരികളും സുന്ദരന്മാരും നോവൽ നല്ല ആഖ്യാനമാണ്. SR മഹാദേവ ശർമ്മയുടെ വയലിൻ പാഠം വളരെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. ശാസ്ത്രീയ സംഗീതത്തിന് ഇത്ര പ്രാധാന്യം നൽകുന്ന നിലയത്തിന് അഭിനന്ദനങ്ങൾ. അന്ന് തന്നെ തലകറക്കവും ഹോമിയോ ചികിത്സയും എന്ന വിഷയത്തിൽ പ്രകാശധാരയിൽ കേട്ടതും ശ്രദ്ധേയമായി. 5:30 കണിയാപുരം രാമകൃഷ്ണന്റെ തോറ്റം പാട്ടും നന്നായി എന്നും എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ട ശ്രോതാവ്.
0: പാലക്കാട് നിന്നുള്ള MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർക്കും നാടകോത്സവത്തെക്കുറിച്ച് അതേ അഭിപ്രായം തന്നെയാണുള്ളത്. മുടങ്ങിക്കിടന്ന റേഡിയോ നാടകവാരം പൊടിതട്ടിയെടുത്ത് ആ പരിപാടി ആരംഭിച്ചതിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞാണ് അവരും തങ്ങളുടെ കത്ത് ആരംഭിക്കുന്നത്. നാടകങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. എന്നാൽ എല്ലാത്തിനെപ്പറ്റിയും അഭിപ്രായം പറയുന്നില്ല, കാരണം മറ്റുള്ളവരുടെ കത്ത് വായിക്കാൻ സമയം കിട്ടില്ല എന്ന ഒരു വരി കൂടി അവർ ചേർത്തിട്ടുണ്ട്. മറ്റു പരിപാടികളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്. മെയ് 18 തിങ്കളാഴ്ച വൈകുന്നേരം പ്രക്ഷേപണം ചെയ്ത ശ്രീപാദം അക്ഷരശ്ലോക സമിതി ടയ്ക്കൽ കൊല്ലം അവതരിപ്പിച്ച അക്ഷരശ്ലോകം അതീവ ഹൃദ്യമായിരുന്നു. അക്ഷരശുദ്ധി, ആലാപന ശൈലി എന്നിവ എല്ലാം ഒത്തിണങ്ങിയ പരിപാടി എത്ര കേട്ടാലും മതിയാവില്ല.
1: നാടകോത്സവത്തെ കുറിച്ച് തന്നെ വളരെ വിശദമായി ഓരോ നാടകം എടുത്തു പറഞ്ഞിട്ടുള്ള കത്താണ് അജിത് കുമാർ തലയാഴം അയച്ചിട്ടുള്ളത്. ചുരുക്കി വായിക്കാം. അഖില കേരള നാടകോത്സവത്തിൽ തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകം ശ്രവണസുഖമല്ല, ദൃശ്യാനുഭവം തന്നെയായിരുന്നു. മികച്ച രീതിയിലുള്ള അവതരണം. അശോകൻ എന്ന കഥാപാത്രത്തെ മോഹൻലാൽ ശബ്ദം കൊണ്ട് സമ്പന്നമാക്കി. 3 C. കൃഷ്ണകുമാർ രചിച്ച് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കവും ശ്രവണസുഖം പകർന്ന മറ്റൊന്നായിരുന്നു. ഒരു ശാസ്ത്ര കുതികയുടെ ജീവിത ഏടുകളിലെ മുഹൂർത്തങ്ങളും അതിൽ പതിയിരുന്ന ചതിയെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. 4 C. ജനാർദ്ദനൻ രചിച്ച് റൂബി ബാബു സംവിധാനം ചെയ്ത് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം സത്യം തിരിച്ചറിയാതെ നടത്തിയ ശിക്ഷയുടെ പരിഹാരം കണ്ട് നിർവൃതി അടയുന്ന നീതിപാലകനായ മുകുന്ദൻ ഉണ്ണിയുടെ വിജയഗാഥ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. മികച്ച അവതരണം കരുത്തുറ്റ താരനിര. നാടകാന്ത്യത്തിൽ കൊള്ളാം പ്രകൃതിയുടെ ഒരു ബാലൻസിങ് ആക്ട്, ജീവിതോത്സവം സൂപ്പർ എന്ന ദേവികയുടെ വാക്കുകൾ ഇതിന്റെ വിലയിരുത്തലായും എടുക്കാം. അതുപോലെ തന്നെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം വൈഎസ് പൗർണമിയുടെ സംവിധാനത്തിൽ രാജേഷ് വിശ്വംഭരൻ രചിച്ച് തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത നാടകത്തെക്കുറിച്ചും, അതുപോലെ തന്നെ വിനോദ് ബാബു എച്ച് എഴുതി സംവിധാനം ചെയ്ത് കണ്ണൂർ നിലയം പ്രക്ഷേപണം

0: മൗനസാക്ഷി എന്ന നാടകത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. രാജകീയ പശ്ചാത്തലത്തിൽ നടക്കുന്ന അധാർമികതയെ സൂക്ഷ്മ ബുദ്ധിയോടെ കണ്ടെത്തി പരിസമാപ്തിയിലെത്തിക്കുന്ന പ്രമേയം അത്ര പുതുമയില്ലെങ്കിൽ പോലും വേണ്ടത്ര ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തുവെന്നാണ് മൗനസാക്ഷി എന്ന നാടകത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. കാൺക കടലിനെ കൺതുറക്കാതെ കോഴിക്കോട് നിലയം അവതരിപ്പിച്ച KV ശരത്ചന്ദ്രന്റെ നാടകം തിക്കൊഴിയൻ എന്ന അതുല്യ കലാകാരന്റെ ഔദ്യോഗിക ജീവിതം ആധാരമാക്കി മെനഞ്ഞെടുത്ത മോഹന ശില്പം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ മഹാപ്രതിഭകളുടെ ശബ്ദം ആവിഷ്കരിച്ചത് വിസ്മയമായി. പുഷ്പ എന്ന കഥാപാത്രത്തെ അതേ വ്യക്തി തന്നെ അവതരിപ്പിച്ചതും വേറിട്ട അനുഭവമായി എന്നും എഴുതിയിട്ടുണ്ട്. കൂടാതെ കൊച്ചി നിലയം അവതരിപ്പിച്ച മുഹമ്മദ് റോഷൻ രചിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകവും നവ്യമായ ഒരു അനുഭവ തലം തന്നെയാണ്. മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ തങ്ങളുടെ അഭിനയ പാഠവും ഇതിൽ കാഴ്ചവെച്ചുവെന്നും എഴുതിയിട്ടുണ്ട് അജിത് കുമാർ തലയാഴം.
1: ആസ്വാദനം ആപേക്ഷികമാണ് എന്ന് പറയുന്നത് പോലെ ആചാരി തിരുവത്രയ്ക്ക് മറ്റൊരു അഭിപ്രായമാണുള്ളത്.
0: എന്താണാവോ?
1: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ എല്ലാ നാടകങ്ങളും സശ്രദ്ധം കേട്ടു. എന്നാൽ നാടകങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ ആധികാരികമായി വിലയിരുത്തുകയാണെങ്കിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയവയായിരുന്നു ചില നാടകങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വരും കാലങ്ങളിൽ നാടകോത്സവത്തിൽ മികച്ച നാടകങ്ങൾ സൃഷ്ടിക്കുവാൻ എല്ലാ നിലയങ്ങളോടും താല്പര്യപ്പെടുകയാണ്. ദേവികുളം മഞ്ചേരി നിലയത്തിന്റെ അഭാവം ഇവിടെ എടുത്തു പറയേണ്ടതാണ് എന്നൊരു നിരീക്ഷണമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്.
0: തീർച്ചയായും വിമർശനത്തെ ഉൾക്കൊള്ളുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഒരു ഉദ്യമം സംഘടിപ്പിച്ചെടുത്തത്. എന്നാലും ശ്രോതാക്കളുടെ എല്ലാം ശ്രദ്ധയിലേക്ക് അത് വന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്.
1: ആചാര്യ തിരുവത്രയുടെ കത്ത് തുടരുകയാണ്. May 24 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ മോഹാലസ്യത്തിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ശ്രീ പ്രദീപ് കിടങ്ങൂർ നടത്തിയ വിവരണം വളരെയേറെ നന്നായി തോന്നി. ഇതുവരെ ആരും കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചത് ഏറെ ശ്രദ്ധേയമായി. അതുപോലെ തന്നെ 19 ചൊവ്വാഴ്ച രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത വിനു ചമ്പക്കര അവതരിപ്പിച്ച കഥാപ്രസംഗം വളരെയേറെ ആസ്വാദികരമായ ഒന്നായിരുന്നു.
0: ഉദയഭാനു പള്ളിപ്പാട് എഴുതുന്നു, ഞാൻ 2 എഴുത്തുപെട്ടിയിൽ കത്തയച്ചു, കത്ത് പരിഗണിച്ചില്ല, വീണ്ടും അഭിപ്രായം എഴുതുന്നു. വിവിധ ദിവസങ്ങളിലായി അരവിന്ദൻ കണിച്ചുകുളങ്ങര, ഗീതാലയം ഗീതാകൃഷ്ണൻ, ജോയ്ക്കുട്ടി വർഗീസ് എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ, അതുപോലെ തന്നെ ഉഷമലരി, 26 മഞ്ഞണി പൂനിലാവ് എന്നിങ്ങനെ ഉള്ള പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹം തന്റെ കത്തിലൂടെ പങ്കുവച്ചിട്ടുള്ളത്.
1: സന്തോഷം. അഖില കേരള റേഡിയോ നാടകോത്സവത്തെ പ്രതിപാദിച്ചുകൊണ്ടാണ് കാർത്തിക അണ്ടലൂരിന്റെയും കത്ത് തുടങ്ങുന്നത്. ഈ വർഷത്തെ അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി ശരിക്കും ഒരു ഉത്സവം തന്നെയാക്കി മാറ്റി. നാടകോത്സവത്തിന്റെ അവലോകനം കലാകാരന്മാരെയും നാടകകൃത്തുക്കളെയും കൊണ്ട് നടത്തിച്ചത് വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. നാടകങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നാടകം, ഓട്ടൻതുള്ളൽ, കഥാപ്രസംഗം എന്നീ കലകൾ കേൾക്കാനും ആസ്വദിക്കാനും ഇപ്പോൾ ആകാശവാണി മാത്രമേ ശരണമുള്ളൂ. എണ്ണമറ്റ കലാകാരന്മാരെ വാർത്തെടുക്കാൻ ആകാശവാണി കാണിക്കുന്ന ആത്മാർത്ഥത മറ്റാരും കാണിക്കുന്നില്ല. വർഷം തോറും ആകാശവാണിയിൽ നാടകോത്സവം വരട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് മറ്റഭിപ്രായങ്ങളാണ്. 18 മായാമുദ്ര എന്ന പരിപാടിയിൽ ജേക്കബ് എബ്രഹാമിന്റെ രചനയിൽ ലോകം ചുറ്റി 80 എന്ന പുസ്തകത്തെ അറിഞ്ഞത് ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. 20 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ കൌമാരക്കാരുടെ ആർത്തവും പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു തന്നത് ഉപകാരപ്രദമായി. 21 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ബാലകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം ഈ വിഷയത്തെക്കുറിച്ച് നല്ലൊരു ധാരണ തന്നെ നൽകി. 22 സഞ്ചാരിയിൽ തിരുവനന്തപുരം കോട്ടയ്ക്കകത്തെ താളിയോല മ്യൂസിയത്തെ പരിചയപ്പെടുത്തിയത് വളരെ നല്ല ഒരു അറിവായി. 23 നമുക്ക് ചുറ്റും പരിപാടി നല്ല നിലവാരം പുലർത്തി. ഒപ്പം 24 സുഭാഷിതത്തെക്കുറിച്ചും ഉഷമലരിയെക്കുറിച്ചും ഉദയഗീതം, പ്രഭാതഭേരി ഇങ്ങനെ എല്ലാ പരിപാടികളെക്കുറിച്ചും വിശദമായി തന്നെ കാർത്തിക അണ്ടല്ലൂർ കത്തെഴുതിയിട്ടുണ്ട്.
0: നാടകോത്സവത്തെക്കുറിച്ച് ചെറിയ വിമർശനത്തോടെയാണ് തൃശൂർ മാളയിൽ നിന്നും രവി മേക്കാട്ട് എന്ന ശ്രോതാവ് എഴുതിയിട്ടുള്ളത്.
1: എന്താണത്?
0: ഇക്കഴിഞ്ഞ ഞായറാഴ്ച സമാപിച്ച നാടകോത്സവത്തെ പറ്റിയാണ്. പതിവ് ചിട്ടവട്ടങ്ങളും രീതികളും തന്നെയായിരുന്നു മിക്കവാറും എല്ലാ നാടകങ്ങളിലും. അച്ചടി ഭാഷ പോലെയുള്ള സംഭാഷണങ്ങളും കുറച്ച് ഫ്ളാഷ് ബാക്കുകളും താരമൂല്യത്തിന് വേണ്ടി ചിലരെ കുത്തിത്തിരികലും. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായത് തിക്കൊടിയന്റെ കഥ പറഞ്ഞ നാടകമായിരുന്നു. കോഴിക്കോട് നിലയം അവതരിപ്പിച്ച ഈ നാടകത്തിൽ തിക്കൊടിയന്റെ കഥയാവുമ്പോൾ അത് സ്വാഭാവികമായും ആകാശവാണിയുടെയും കഥയാവുമല്ലോ. ഒപ്പം സ്വാതന്ത്ര്യ സമരത്തിന്റെയും അങ്ങനെ ആകാശവാണിയിലൂടെ കേൾപ്പിച്ച ആകാശവാണി ഒരുക്കിയ നാടകത്തിൽ ആകാശവാണിയും ഒരു കഥാപാത്രമായി വന്നു. പിന്നെ തിക്കൊടിയൻ, ഉറൂബ്, രാഘവൻ മാഷ് എന്നിവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണെങ്കിലും വീണ്ടും കേൾപ്പിച്ചതും മികച്ച ഭാവനയാണ് തിക്കൊടിയന്റെ മകൾ തന്നെ കഥ പറഞ്ഞതും. എന്തായാലും നാടകവാരം തിരിച്ചു വന്നതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ശ്രോതാവ് കത്തിച്ചുരുക്കുന്നത്.
1: വിമർശനത്തെയും അഭിപ്രായത്തെയും ഉൾക്കൊള്ളുന്നു അതെ.
0: തീർച്ചയായിട്ടും.
1: ചെരിപ്പിട്ടകാവിൽ നിന്നും ദീന കമറുദ്ദീൻ എഴുതുന്നു, May 23 അവതരിപ്പിച്ച രഞ്ജിനി പരിപാടി വേറിട്ടൊരു അനുഭവമായിരുന്നു. മികച്ച അവതരണവും നല്ല ഗാനങ്ങളും കൊണ്ട് ആ രഞ്ജിനി പരിപാടി ആസ്വാദ്യകരമായി. May 24 അക്ഷര സൗരഭത്തിൽ GR ഇന്ദുഗോപനുമായി നടത്തിയ അഭിമുഖം വളരെ ഇഷ്ടമായി. പ്രകാശധാരയിൽ മോഹാലസ്യത്തെക്കുറിച്ച് ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിച്ചത് ഉപയോഗപ്രദമായിരുന്നു. May 21 യുവവാണിയിൽ അമൽകൃഷ്ണ പാടിയ ലളിതഗാനം മികച്ചതായി. രാഗാമൃത

0: ത്തിൽ ആറമുള ജി ശ്രീകുമാറും സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ മികച്ച നിലവാരം പുലർത്തി. കൂട്ടുകാരിയിൽ ചിത്രകാരിയായ ഗംഗാ നായരുമായി നടത്തിയ അഭിമുഖം ഇഷ്ടമായി. ഇങ്ങനെ സമഗ്രമായ ഒരു അവലോകനമാണ് ലീന കമറുദ്ദീൻ പങ്കുവച്ചിട്ടുള്ളത്.
1: നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എഴുതുന്നു, മെയ് 17 സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ച സുഭാഷിതം ഗംഭീരമായി, കൂടാതെ ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ നൈനി തടാകത്തിൽ കല്ലറ ഗോപൻ ആലപിച്ച ഉഷമലരിയും ഏറെ ശ്രദ്ധേയമായി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പുതിയ സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട് അന്ന് തന്നെ ശ്രോതാക്കൾക്ക് പകർന്നു തന്നത് തികച്ചും അവസരോചിതമായി. 24 സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ച സുഭാഷിതം ശക്തമായി എന്ന് കുറിച്ചിട്ടുണ്ട്. 19 9:30 വിനോദ് ചമ്പക്കർ അവതരിപ്പിച്ച കഥാപ്രസംഗം നല്ല കഥയും നല്ല അവതരണവുമായിരുന്നുവെന്നും നഫീസ കുഞ്ഞിപ്പ എഴുതിയിട്ടുണ്ട്.
0: ആലപ്പുഴയിൽ നിന്നും കുട്ടൻ എഴുതുന്നു, 19 വിനോദ് ചമ്പക്കര അവതരിപ്പിച്ച കഥാപ്രസംഗം നല്ല നിലവാരം പുലർത്തി. സാംബശിവന്റെ 1 കഥാപ്രസംഗം പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാഴാഴ്ച രാവിലെ 9:15 മനീഷ് എം പി അവതരിപ്പിക്കുന്ന ഹലോ സന്ദേശഗാനം എന്ന പരിപാടി അവതരണത്തിലും പാട്ട് കേൾപ്പിക്കുന്നതിലും മികവ് പുലർത്തുന്നു. 1 പോയത് അറിയുന്നില്ല. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ.
1: വെള്ളാണിയിൽ നിന്നും കിരൺ അസെഴുതിയ കത്തുകളുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയം മെയ് 17 ബാലലോകത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ പരിപാടികൾ അവതരിപ്പിച്ചത് നല്ല നിലവാരം പുലർത്തി. കൂടാതെ 24 ബാലലോകത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികളും നല്ല നിലവാരം പുലർത്തിയെന്ന് കിരൺ എഴുതുന്നു.
0: മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്നും 22 വെള്ളിയാഴ്ച രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദിയിൽ അവതരിപ്പിച്ച കഥകളും കവിതകളും എല്ലാം ഇഷ്ടപ്പെട്ടു. അഭിനന്ദനങ്ങൾ. അന്നത്തെ 12:40 പ്രകാശധാര, നെഞ്ചരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. കുടലാരോഗ്യത്തെക്കുറിച്ച് ഡോക്ടർ ഷാൻ എസ് പി സംസാരിച്ച പ്രകാശധാരയും ഉപകാരപ്രദമായി എന്ന് അദ്ദേഹം കുറിക്കുന്നു.
1: പതിവ് പോലെ ഓരോ ദിവസത്തെയും പരിപാടികളെക്കുറിച്ച് ഓരോ കാർഡ് വീതം അയച്ചുകൊണ്ട് കല്ലറ എന്ന സ്ഥലത്ത് നിന്നും വക്കം വാഹിദ് തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലെ സുഭാഷിതങ്ങൾ, ഉഷമലരി, ഉദയഗീതം എന്നിവയെക്കുറിച്ചെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂടാതെ 19 രാത്രി 9:30 വിനോദ് ചമ്പക്കര അവതരിപ്പിച്ച കഥാപ്രസംഗം, അതുപോലെ 20 രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കേട്ട തുടങ്ങാം ചെറുപ്പത്തിൽ എന്ന പരിപാടിയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. 21 രാത്രി 9:30 അവതരിപ്പിച്ച ഇത്തൽക്കണ്ണി എന്ന നാടകം ഇഷ്ടപ്പെട്ടു. 23 രാത്രി 10 ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരിയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 24 ഏകധാരയിൽ ഉദയ രാമചന്ദ്രൻ പാടിയ ലളിത ഗാനങ്ങളും രാത്രി 9:15 പണ്ട് പണ്ടിൽ ഐശ്വര്യ പറഞ്ഞ കഥയും ഇഷ്ടപ്പെട്ടു. അക്ഷര സൗരഭത്തിൽ ജി ആർ ഇന്ദുഗോപനുമായി നടത്തിയ അഭിമുഖവും ഇഷ്ടപ്പെട്ടു. 25 രാത്രി 9:30 അനന്തപത്മനാഭൻ അവതരിപ്പിച്ച വീണക്കച്ചേരിയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട്.
0: 13 ജില്ലയിലെ കൊടുമണ്ണിൽ നിന്നും പി എസ് തങ്കച്ചൻ എഴുതുന്നു, ആകാശവാണിയിൽ കഴിഞ്ഞ 2 പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ കെ ജി താര പങ്കെടുത്ത പരിപാടി മികച്ചതായി. ഒരു നല്ല മനുഷ്യനെ രൂപപ്പെടുത്താൻ ഇത്തരം വ്യക്തിത്വങ്ങൾക്ക് സാധിക്കും. ഡോക്ടർ താരയുടെ വിദ്യാഭ്യാസവും ഔദ്യോഗിക ജീവിതവും തുടർന്ന് അവർ അതിജീവിച്ച രോഗവും എല്ലാം പ്രചോദിപ്പിക്കുന്നതാണ്. ഇത്തരം വ്യക്തിത്വങ്ങളെ വീണ്ടും പരിചയപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ജ്യോതിലക്ഷ്മി പുനലൂർ ഇതേപോലെ വിവിധ ദിവസങ്ങളിലെ പരിപാടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രധാനമായും സുഭാഷിതം, ഉഷമലരി, നോവൽ സഞ്ചാരം എന്നിവ കൂടാതെ 13 12:40 പ്രകാശധാരയിൽ ഹോമിയോപ്പതിയും മാനസികാരോഗ്യവും എന്ന വിഷയം, 7:35 തട്ടുകട നടത്തുന്ന രാധാകൃഷ്ണനുമായി നടത്തിയ അഭിമുഖം, 9:30 പ്രക്ഷേപണം ചെയ്ത ജീവിതോത്സവം എന്ന നാടകം, അതുപോലെ 15 8 കല്ലിയൂർ വിശംഭരൻ അവതരിപ്പിച്ച കവിതകൾ എല്ലാം നന്നായിരുന്നു. 17 കണ്ടതും കേട്ടതും, 8 കോട്ടവട്ടം തങ്കപ്പനൻ പാർട്ടിയും അവതരിപ്പിച്ച നാടൻ പാട്ട് എന്നിവ ഹൃദ്യമായിരുന്നു. 20 കാലസാക്ഷിയിൽ എം പി മന്മഥന്റെ ശബ്ദം കേൾപ്പിച്ചത്. 21 9:15 ഹലോ സന്ദേശഗാനത്തിൽ മനീഷ് എം പിയുടെ അവതരണ ശൈലിക്ക് അഭിനന്ദനങ്ങൾ മതിയാവില്ല എന്നും ഇങ്ങനെ വളരെ വിശദമായി പരിപാടികളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ജ്യോതിലക്ഷ്മി. അവസാനം, പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ പോസ്റ്റ് കവർ കിട്ടാനില്ല എന്ന ചെറിയ കുറിപ്പോടെയാണ് കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്.
0: അടുത്തതായി AIRTVMPM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ വന്ന അഭിപ്രായങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം തിരുവനന്തപുരം പെരുന്താനിയിൽ നിന്നും പത്മകുമാറിന്റെ മെയിലാണ്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ കെ ജി താര അവതരിപ്പിച്ചത് നന്നായിരുന്നു. അവർ തിരഞ്ഞെടുത്ത പാട്ടുകളും MS ആശയുമായുള്ള സംഭാഷണവും ഹൃദ്യമായിരുന്നു. ഇന്ദുലക്ഷ്മി അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം കേട്ടു, നന്നായിരുന്നു. ഓർമ്മച്ചെപ്പ്, ഹലോ സന്ദേശഗാനം, വെള്ളി വെളിച്ചം, അക്ഷരച്ചെപ്പ് എല്ലാം പതിവായി കേൾക്കുന്നു, എല്ലാം ഹൃദ്യം.
1: ദിലീപ് പി മുഹമ്മദ് മൂവാറ്റുപുഴയിൽ നിന്നും അദ്ദേഹം എഴുതുന്നു, പരിസ്ഥിതി ടൂറിസത്തിന് സാധ്യതയുള്ളതും എന്നാൽ അധികമാരുടെയും ശ്രദ്ധ പതിയാത്തതുമായ ഇടുക്കി ജില്ലയിലെ മുതിയാൻമല എന്ന സ്ഥലത്തിന്റെ ടൂറിസം സാധ്യതകളെ അവതരിപ്പിച്ച പ്രഭാതഭേരി ശ്രദ്ധേയമായി. അതുപോലെ അവരവർ ചെയ്ത പാപങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് രാമായണകർത്താവായ വാത്മീകി മഹർഷിയുടെ ജീവിത കഥ ഉദ്ധരിച്ച് അരവിന്ദൻ കണിച്ചുകുളങ്ങൾ അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദീപകമായി. പ്രകാശധാരയിൽ വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിൽ എന്ന വിഷയത്തെ അധികരിച്ച് ഡോക്ടർ പ്രിയ നടത്തിയ

0: പ്രഭാഷണം വളരെ സൂക്ഷ്മമായി വിഷയത്തിൻ്റെ സകല വശങ്ങളെയും സ്പർശിക്കുന്നതായി, അതുപോലെ തന്നെ ഗവേഷക വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിലും വെല്ലുവിളികളിലും ഉത്കണ്ഠ രേഖപ്പെടുത്തി അവതരിപ്പിച്ച പ്രഭാതഭേരി, ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ ഗൗരവം കൊടുക്കേണ്ട വിഷയം തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. 15-ാം തീയതിയിൽ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം, ചിന്തോദീപകവും അതിനെ തുടർന്നുള്ള ഉഷമലരിയിൽ എൻ വി കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിത മുഖത്തല തുളസീധരൻ അനുപിച്ച് കേൾക്കാൻ ഇമ്പമുള്ളതും ശ്രവണസുന്ദരവുമായിരുന്നു. മറ്റൊരു മെയിലിൽ, വയസ്സായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്നതിൽ മക്കളെ സമൂഹം നിരന്തരം കുറ്റപ്പെടുത്തുമ്പോഴും ഒരു പരിധിവരെ ആ മാതാപിതാക്കളും അതിന് കാരണക്കാരാണെന്നുള്ള യാഥാർത്ഥ്യം സർവീസ് കാലയളവിലെ അനുഭവ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു പറഞ്ഞ് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം വേറിട്ട ഒന്നായി. തൊട്ടടുത്ത ദിവസങ്ങളിലായി പ്രകാശധാരയിൽ കേട്ട രണ്ട് പ്രഭാഷണങ്ങൾ, ഒന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിൽ ഡോക്ടർ ഇന്ദു പി എസ് നടത്തിയത്, മറ്റൊന്ന് വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തിൽ ഡോക്ടർ സജിത ഭദ്രൻ നടത്തിയതും, നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച വളരെ ഗൗരവമുള്ളതും എന്നാൽ ലളിതവുമായ പ്രഭാഷണങ്ങളായി. ഇടിമിന്നലിനെ കുറിച്ചുണ്ടായിരുന്ന പ്രഭാതഭേരി വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരുന്നു. എത്ര പറഞ്ഞാലും അധികമാകാത്ത മദ്യവർജനത്തെക്കുറിച്ച് പുലർകാലത്ത് തന്നെ പുലിയൂർ MNP നമ്പൂതിരി ചിന്തോദീപകമായി സുഭാഷിതമായി അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി. അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനത്തിൽ അവതരിപ്പിച്ച പ്രഭാതഭേരി ആ ദിവസത്തിന്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്നതായി, കൂടാതെ ജപ്പാൻ ജനതയുടെ ജീവിത രീതിയും സ്വഭാവ മഹിമയും എടുത്തു പറഞ്ഞ് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം പ്രഭാതത്തിൽ തന്നെ പോസിറ്റീവ് എനർജി നൽകുന്നതായി, ബലിപെരുന്നാൾ ദിനത്തിൽ ഹാഫിസ് പേജ് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതം ആ ദിവസത്തിന്റെ പ്രാധാന്യം എടുത്തറിയിക്കുന്നതായി, അതുപോലെ തന്നെ ലോക ഫുട്ബോൾ അടുത്തു വരുമ്പോൾ ലോക ഫുട്ബോൾ ദിനമായ May 25 അവതരിപ്പിച്ച വാർത്താവീക്ഷണം വിലപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായി, പ്രകാശധാരയിൽ വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ അഞ്ജു മാത്യു നടത്തിയ പ്രഭാഷണം സമഗ്രവും ആധികാരികവുമായിരുന്നു. മൺസൂൺ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ച പ്രഭാതഭേരി പ്രസക്തവും ശ്രദ്ധേയവുമായി എന്നും ശ്രോതാവ് രേഖപ്പെടുത്തുന്നുണ്ട്.
1: കുരിയാത്തി മുരളിയുടെ മെയിലാണ് അടുത്തതായി. നാടകോത്സവം 2-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ദൈവത്തിൻ മനം ആര് കണ്ടു പ്രമേയം അഭിനയം പശ്ചാത്തല സംഗീതം സംവിധാനം എന്നിവ കൊണ്ട് അവതരണത്തിൽ മികച്ചുനിന്നു. പ്രകൃതിയുടെ നിലവിളിയും ഭൂമിയുടെ വേദനയും ജീവിപ്പിച്ച ഈ നാടകം ഒരു വിനോദം മാത്രമല്ല മറിച്ച് സമൂഹത്തിന് ഒരു ജാഗ്രതാ സന്ദേശവുമായിരുന്നു. പ്രതീകാത്മകമായ അവതരണം ബൌദ്ധിക തലത്തിലായതിനാൽ കൂടുതൽ ഏകാഗ്രത വേണ്ടിവന്നു. പയ്യന്നൂരിൽ നിന്നും ലതീഷ് കുന്നുമലിന്റെ മെയിലാണ് അടുത്തത്. ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായ അഡിക്ഷൻ അഥവാ ആസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി 19-ാം തീയതിയിലെ യുവവാണിയിൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി ബീനാ ജയകുമാർ പങ്കുവച്ച ഉൾക്കാഴ്ചകൾ അതീവ ശ്രദ്ധേയമായി. വളർന്നുവരുന്ന തലമുറയുടെ മാനസികാരോഗ്യം, ലക്ഷ്യബോധം, ധാർമ്മികത എന്നിവയെ ആഴത്തിൽ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്രമേൽ ഗൌരവത്തോടെയും ശാസ്ത്രീയമായും അവതരിപ്പിച്ചതിന് യുവവാണിക്ക് അഭിനന്ദനങ്ങൾ. ചർച്ചകൾ വരും തലമുറയെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും തെറ്റായ പ്രവണതകളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും പ്രേരിപ്പിക്കട്ടെ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എഴുത്തുവെട്ടിയുടെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ശ്രോതാക്കളുടെ കത്തുകളും വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം:
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം, 6950014.
0: ഇമെയിലായി കത്തുകൾ അയക്കുന്നവർ AIR@gmail.com എന്ന വിലാസത്തിൽ വേണം അയക്കാൻ.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി AIR@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. കുട്ടിക്കുറ്റവാളികളും നിയമവും, ഈ വിഷയത്തെക്കുറിച്ച് അഭിഭാഷകനും കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ പി എം ബിനു സംസാരിക്കുന്നു.
2: നമ്മുടെ സമൂഹത്തിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്, കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ശിക്ഷയില്ല, അവർ സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കുന്നു. പക്ഷേ തെറ്റാണ്, കുട്ടികൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ശിക്ഷയുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 2015 പ്രകാരം കുട്ടികൾക്ക് തക്കതായ ശിക്ഷ നൽകുന്നുണ്ട്. കുട്ടികൾ പ്രകൃതിയുടെ വരദാനമാണ്, നാളെയുടെ വാഗ്ദാനങ്ങളുമാണ്. കുട്ടികൾക്ക് അവരുടേതായ അവകാശങ്ങളും കടമകളുമുണ്ട്. അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും കടമകൾ നിർവഹിക്കാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്വമാണ്. കുട്ടികൾ മോശമായ രീതിയിൽ വളരുന്നതിനും തെറ്റുകൾ ചെയ്യുന്നതിനും ഒരു പരിധിവരെ കാരണക്കാർ മാതാപിതാക്കളും അധ്യാപകരുമാണ്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കുട്ടിയെ പഠിപ്പിക്കുകയും കുട്ടിയെക്കൊണ്ട് തന്നെ നല്ല വഴി തിരഞ്ഞെടുപ്പിക്കുകയും ചെയ്യണം. 18 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും വ്യക്തി ക്രിമിനൽ കുറ്റം ചെയ്താൽ അവരെ നിയമവുമായി വൈരുദ്ധ്യമുള്ള കുട്ടികളായാണ് അറിയപ്പെടുന്നത്. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 2015 സെക്ഷൻ 2 Clause 13 അനുസരിച്ച് ആരാണ് നിയമവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കുട്ടിയെന്ന് നിർവചിക്കുന്നു. അതായത് കുട്ടികൾ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നിയമവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കുട്ടിയെന്ന് അറിയപ്പെടുന്നത്. സെക്ഷൻ 2 Clause 14 അനുസരിച്ച് CNCP അതായത് ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള കുട്ടികൾ ആരാണ് എന്ന് നിർവചിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളില്ലാത്ത അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളെ സംരക്ഷിക്കാൻ അത്രത്തോളം കഴിവില്ലാത്ത ഇത്തരത്തിലുള്ള കുട്ടികൾ CNCP എന്നാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള കുട്ടികളാണ്. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവരെ ഡോളി ഇൻകപാക്സ് അതായത് കുറ്റവാസനയുള്ള മനസ്സില്ലാത്തവർ എന്നാണ് നിയമം നിഷ്കർഷിക്കുന്നത്. അതനുസരിച്ച് അവർക്ക് ശിക്ഷയില്ല. കാരണം കുറ്റം ചെയ്യാനുള്ള മനസ്സിന് പ്രാപ്തിയായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നിയമവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കുട്ടികൾ ചെയ്യുന്ന ക്രിമിനൽ കുറ്റമനുസരിച്ച് തെറ്റുകളെ 3 തരംതിരിക്കാം. 3 വർഷം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കുറ്റം കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നിസ്സാര കുറ്റം അഥവാ പെറ്റി ഒഫൻസസ് എന്നാണ് അറിയപ്പെടുന്നത്. 3 മുതൽ 7 വർഷം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കുറ്റങ്ങൾ കുട്ടികൾ ചെയ്താൽ ഗുരുതരമായ കുറ്റങ്ങൾ അഥവാ സീരിയസ് ഒഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ കുട്ടികൾ ചെയ്താൽ ഹീനമായ കുറ്റങ്ങൾ അഥവാ ഹീനിയസ് ഒഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഹീനമായ കുറ്റങ്ങൾ ചെയ്യുന്ന സമയം കുട്ടിക്ക് 16 വയസ്സ് തികഞ്ഞാൽ അവരെ അഡൽറ്റായി പരിഗണിക്കുകയും അഡൽറ്റിന് കൊടുക്കേണ്ട ശിക്ഷ ഈ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യും. കുട്ടികളുടെ പ്രായം മാത്രം കണക്കിലെടുത്താണ് തെറ്റ് ചെയ്ത കുട്ടികൾക്ക് ശിക്ഷ നൽകുന്നത്. കുട്ടികളുടെ പ്രായം മാത്രം പരിഗണിച്ചാൽ പോരാ, മറിച്ച് മാനസിക വളർച്ച, കുറ്റവാസനയുള്ള മനസ്സ് എന്നിവ കൂടെ പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികളുടെ കുടുംബത്തിലെയും സ്കൂളിലെയും സമൂഹത്തിലെയും പെരുമാറ്റം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ശിക്ഷാ നടപടികൾ പൂർത്തീകരിക്കാൻ. സാധാരണയായി എത്ര വലിയ കുറ്റം കുട്ടികൾ ചെയ്താലും 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് നൽകാൻ പാടില്ല. നിർഭയ കേസിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 16 വയസ്സ് തികഞ്ഞ ഒരു കുട്ടി ഹീനമായ കുറ്റം ചെയ്താൽ അഡൽറ്റായി പരിഗണിക്കുകയും അഡൽറ്റിന് കൊടുക്കേണ്ട ശിക്ഷ നൽകുകയും ചെയ്യാം. കുട്ടികൾ കുറ്റം ചെയ്താൽ ശ്രദ്ധാപൂർവം പരിഗണിച്ച് നല്ലൊരു വ്യക്തിയായി മാറ്റിയെടുക്കണം. നെഗറ്റീവായി കുട്ടിയെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി അധ്യാപകരാകട്ടെ മാതാപിതാക്കളാകട്ടെ അവരെ നല്ല വഴിക്ക് നയിക്കാൻ മനസ്സ് കാണിക്കണം. കുട്ടിയുടെ ഭാവിയുടെ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി വേണം കുട്ടിയെ നല്ല വഴിക്ക് നയിക്കാൻ. തെറ്റ് ചെയ്യാത്തവരില്ല, സാഹചര്യം കൊണ്ട് തെറ്റിലകപ്പെട്ടു പോകാം. പക്ഷേയെങ്കിൽ നല്ലൊരു ബെറ്റർ പേഴ്സണാക്കി മാറ്റണമെങ്കിൽ അവരെ നല്ല രീതിയിൽ കരുതലോടുകൂടി തിരുത്തണം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷേ ഇന്നത്തെ കുടുംബങ്ങൾ കൂടുമ്പോൾ കമ്പവും കമ്പക്കെട്ടുമാണ്. കാരണം ഇലക്ട്രോണിക് ഡിവൈസുകളും ഡ്രഗ്സും കുടുംബങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇതിനിടയിൽ നിഷ്കളങ്കരായ കുട്ടികൾ പലരും തെറ്റിപ്പോകുന്നു. ഇന്നത്തെ മാതാപിതാക്കൾക്ക് കുട്ടികളുമായി നല്ല രീതിയിൽ സംസാരിക്കാനോ ചിലവഴിക്കാനോ സാധിക്കാത്തത് ഏറ്റവും വലിയ പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ മറ്റ് പല മാർഗങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അത് മൂത്ത കൂട്ടുകാരാകട്ടെ, മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളാകട്ടെ, മയക്കുമരുന്നിൻ്റെ മേഖലയാകട്ടെ, ഇത് തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾ ആപത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. മാതാപിതാക്കൾ കഷ്ടപ്പെട്ടാണ് വളർന്നത്, അതുകൊണ്ട് എന്റെ മക്കൾ ഒരു കാരണവശാലും കഷ്ടപ്പെടരുത് എന്ന ഉദ്ദേശത്തോടുകൂടി മക്കൾ ചോദിക്കുന്ന എന്തും ഉടനടി വാങ്ങിക്കൊടുക്കും. ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനം വീട്ടിലെത്തും. കാത്തിരുന്ന് ശീലമില്ലാത്തതിനാൽ ക്ഷമയെന്ന ആയുധം കുട്ടികൾക്കില്ലാതെ പോകുന്നു. ആയതിനാൽ കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്ന അനുഭവം പോലും ക്ഷമിക്കാനോ ആലോചിക്കാനോ നിൽക്കാതെ എടുത്തു ചാടി പ്രതികരിക്കുന്നു, ആക്രമിക്കുന്നു. ഇന്ന് നാം കണ്ടുവരുന്ന പല അനിഷ്ട സംഭവങ്ങളും മാതാപിതാക്കളുടെ അമിതമായ കരുതലിന്റെ ഫലമാണ്, അല്ലെങ്കിൽ അധ്യാപകർ അവരുടെ ശ്രദ്ധയും കരുതലും കൃത്യമായി കുട്ടികൾക്ക് നൽകാത്തതിന്റെ കാരണമാണ്. മനസ്സ് തുറന്ന് സംസാരിപ്പിക്കുന്നതിന് പകരം ഓൺലൈൻ ഗെയിമിലൂടെയും മെസ്സേജ് ചാറ്റിംഗിലൂടെയും കുട്ടികൾ അശ്രദ്ധമായി അറിയാതെയോ അറിഞ്ഞോ മയക്കുമരുന്നിൻ്റെയും മറ്റ് ആസക്തികളുടെയും മേഖലയിലോട്ട് വഴുതി വീഴുന്നു. ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും സാധിക്കണം. മിക്ക സ്കൂളുകളിലും കുട്ടികൾ തെറ്റ് ചെയ്താൽ തിരുത്താൻ പോലും അധ്യാപകർ തയ്യാറാകുന്നില്ല. കാരണം അധ്യാപകർക്ക് നേരെ പോക്സോ പോലുള്ള നിയമത്തിന്റെ പേര് പറഞ്ഞ് കുട്ടികൾ ഭീഷണി ഉയർത്തുന്നു. അതിനാൽ സമാധാനമായി ജോലി ചെയ്ത് സന്തോഷിച്ച് ജീവിച്ചു പോകാം എന്ന ധാരണയിൽ അധ്യാപകരും ജീവിക്കുന്നു. കുട്ടികളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന കുഞ്ഞ് സൈക്കോളജിസ്റ്റുകളാണ് ഓരോ അധ്യാപകരും. ആയതിനാൽ അധ്യാപകർ കുട്ടികളെ നന്മയിലൂടെ നയിച്ച് തെറ്റുകൾ രഹസ്യമായി തിരുത്തി അവരുടെ ഭാവി ബോധ്യപ്പെടുത്തി നയിക്കേണ്ടത് അത്യാവശ്യമാണ്. മാതാപിതാക്കൾ കുട്ടികളെ കേൾക്കാൻ അവസരം നൽകണം. സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും മാതാപിതാക്കൾക്ക് സാധിക്കണം. വളരെ കൃത്യമായ നിയമ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ശിക്ഷ നൽകാൻ ഉതകുന്ന തരത്തിൽ കൃത്യമായ നിയമ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾ തെറ്റ് ചെയ്യുന്നതനുസരിച്ച് മൂന്നായി തരംതിരിക്കാം. ഹീനസ് ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ ആ ഹീനസ് ഒഫൻസ് ചെയ്യുന്ന കുട്ടികൾക്ക് പരമാവധി ശിക്ഷ 3 വർഷമാണ്. നിർഭയ കേസിന് ശേഷം ഏത് ക്രിമിനൽ കുറ്റങ്ങൾ കുട്ടി ചെയ്താലും അതിന് 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന കുറ്റമാണ് കുട്ടി ചെയ്യുന്നതെങ്കിലും 16 വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിലും ആ കുട്ടിക്ക് ഒരു അഡൽട്ടായി പരിഗണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ നൽകാൻ നമ്മുടെ നിയമ സംവിധാനം നിഷ്കർഷിക്കുന്നുണ്ട്. കുട്ടികൾ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ തെറ്റ് ചെയ്യുമ്പോഴോ സമൂഹത്തിനും വിദ്യാലയങ്ങൾക്കും നല്ല ഉത്തരവാദിത്വമുണ്ട്. അവരെ ബോധ്യപ്പെടുത്തി തെറ്റ് ചെയ്താൽ ഉറപ്പായും ശിക്ഷ ലഭിക്കുമെന്നുള്ള വിശ്വാസം മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന തരത്തിൽ കുട്ടികളെ ബോധ്യപ്പെടുത്തണം. കുട്ടികളല്ലേ തെറ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കില്ല, കുട്ടികളെന്നുള്ള ആനുകൂല്യം കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണ അത് വെറും തെറ്റിദ്ധാരണയാണ്. തെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ശിക്ഷ ലഭിച്ചിരിക്കും.
1: കുട്ടിക്കുറ്റവാളികളും നിയമവും. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഭിഭാഷകനും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ പി എം ബിനു.
0: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഷോബിൻ കണ്ണങ്ങാട്ട് വരികളെഴുതി എം കെ അർജുനൻ ഈണമിട്ട് ജയചന്ദ്രൻ പാടിയ ഗാനം ആദ്യം. ചിത്രം 101 ചോദ്യങ്ങൾ.

റോബിൻഹുഡ് എന്ന ചിത്രത്തിനു വേണ്ടി ബിന്നി ദയാൽ, അച്ചു, സുചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

ചോക്ലേറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമൻ പാടിയ ഗാനമാണ് കേട്ടത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ. ഇനി വിജയ്പ്രകാശ് പാടിയ ഗാനം കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ. ചിത്രം ചാർലി.

0: ഡ്രൈവിൽ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമിഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർവീർ, നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്?
2: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്കിവിടെ വാമപ്പ് ചെയ്യാം, വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്! നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതിയുണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
0: നന്ദി സർ, നന്ദി.
2: നന്ദി സർ,
1: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷേ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എൻ്റെ കാശിയിലെ ലാംഗ്ര, ലാംഗ്രമാമ്പ്.

പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ൽ ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താനറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിനു കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ

ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശീയ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പുതകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണസംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു. അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശ

0: ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്, പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും, ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തന്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി, മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിന്റെ മന്ത്രമായി. അദ്ദേഹം തന്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്തോല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദുവിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദുവിദ്യാലയം അതിന്റെ 50-ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിന്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിന്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എന്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ആതിര മുരളിപ്പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ചെന്തമിഴ് ചിന്തുപാടും കാവേരി പുഴയോരം എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. ഗാനമെഴുതിയത് സുധാകരൻ കലഞ്ഞൂർ, സംഗീതം നൽകിയത് കെ പാർത്ഥസാരഥി.

കാളിന്തി തീരമേ കദളീവനമേ കാമിനി രാധയെ കണ്ടു. സുധാലത കെ പിയുടെ വരികൾ. സംഗീതം നൽകിയത് കെ പാർത്ഥസാരഥി.

അടുത്തതായി എം കെ ശ്രീധരൻ ഗാനമെഴുതി ബേബി ചെമ്മോത്ത് സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ഇന്ദുഗോപം കണ്ടുമോഹിച്ചു സന്ധ്യയിൽ ഇന്ദ്രനീലാഭമാം ഇലപ്പടർപ്പിൽ.

അടുത്ത ഗാനം എഴുതിയത് സുധാലത കെ പി, സംഗീതം നൽകിയത് ബേബി ചമ്മോത്ത്. നശ്വര ജീവിത ചക്രവാളത്തിൽ മിഴിച്ചിമ്മി നിൽക്കും ഒരു താരകം.

അടുത്ത ഗാനം. തൂവാനം തളിരിലും മലരിലും എൻ്റെ മനസ്സിലും കുളിർ കോരിച്ചൊരിയും ഈ സന്ധ്യയിൽ. ഗാനമെഴുതിയത് വൈക്കം ബാലമുരളിരാജ്. സംഗീതം നൽകിയത് ബേബി ചെമ്മൂത്ത്.

0: ഏകതാര സമാപിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് അക്ഷയ സൗരഭം.
1: കരുതൽ അവർക്കുണ്ട്. ഞാൻ വിലായത് ബുദ്ധ എഴുതിയപ്പോൾ ഞാൻ ഈ ചന്ദനം കൊള്ളയ്ക്ക് പോകുന്ന പിള്ളേരുടെ കൂടെ ഞാൻ താമസിച്ചുകൊണ്ടാണ്. അവർ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ചേരുമ്പോഴത്തേക്ക് ചില സമൂഹം ഇത് കുറ്റമാണെന്ന് എഴുതിയിരിക്കുന്ന ചില സംഗതികളെ അതിലംഘിക്കാനായിട്ടുള്ള വാസന അവരിലേക്ക് വരുന്നു. ഓക്കെ, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള കെട്ടുറപ്പിന് ഇവർ അപകടകാരികളാണൊക്കെ ചെയ്യും. പക്ഷെ എന്ന് കരുതി അവർ.
0: തിരക്കഥാകൃതം നോവലിസ്റ്റുമായ ജി ആർ ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തുന്ന അഭിമുഖത്തിൻ്റെ അവസാന ഭാഗം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അക്ഷര സൗരഭത്തിൽ.
1: ശ്രമിച്ചിട്ടുള്ളത് അത് ഞാൻ അവരോടെ പോയിട്ട് അനുഭവിച്ചിട്ട് ഉള്ള ജീവിതമാണ് പലപ്പോഴും ഞാൻ എഴുതി വയ്ക്കാൻ ശ്രമിക്കുന്നത്.
0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളം കുടിക്കുന്നത് തുടരണമെന്നും വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
3: ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹി ഹൈ. ഐസേ മൌസം മേ അപ്നാ ധ്യാൻ രഖ്നാ ബഹുത് ജരൂരി ഹൈ. पानी पीते रहिए. धूप में अगर निकलना ही पड़े तो थोड़ा संभल कर निकले. इस दिशा में सरकार की भिन्न भिन्न डिपार्टमेंट्स ने जो गाइडलाइंस जारी की है वो भी भूलिएगा नहीं.
2: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്നും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പാനീയങ്ങൾ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും അത് ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലേക്ക് എത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾക്കുമപ്പുറം നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ത്തിലധികം പേരെയാണ് സജി സൌജന്യമായി നീന്തൽ പഠിപ്പിച്ചത്. ഈ ദൌത്യം 1,000,000 ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്തതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
3: കേരളം കെ അലുവ മേ സാജി വലാശ്ശേരിൽ ജി ഐസാ ഹി എക് സ്വിമ്മിംഗ് ക്ലബ് ചലാ രഹേ ഹൈ. അബ് തക് 15,000 സേ ജ്യാദാ ലോഗ് യഹാ തൈർന സിഖ് ചുക്കേ ഹൈ. സാജി ജി നേ ദിവ്യാംഗ് ബച്ചോ കോ ഭി സ്വിമ്മിംഗ് സിഖായി ഹൈ. ഇസ് പ്രയാസ് കെ പീച്ഛേ എക് പീഡ ഭി ഛിപി ഹൈ. കുഛ് വർഷ് പഹലേ എക് നൗക ഹാദ്സെ മേ കൈ ഛാത്രോ കി മൃത്യു ഹോ ഗയി ഥി. ഉസ് ഘട്ടന നേ സാജി ജി കോ ഭീതർ തക് ജഗ്ജോർ ദിയാ. ഉന്നോനെ സോച്ച അഗർ ബച്ചോ കോ തേർന ആത്താ ഹോത്താ തോ ഷായദ് കൈ ജാനേ ബച് ജാതി ബസ് യഹീ സേ ശുരു ഹുആ ഉൻകാ യേ അഭിയാൻ.
2: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. യൂറോപ്പിലെ നെതർലൻഡ്സ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇവിടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആസ്ട്രോ കേരള ജ്യോതിശാസ്ത്ര പ്രചാരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്നൊരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, ടെലിസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകൾ, ശാസ്ത്ര ക്ലാസ്സുകൾ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്.
2: രാജ്യത്തെ നിരവധി സൈനികർക്കായി തുക സംഭാവന നൽകിയ തമിഴ്നാട്ടിലെ ഗിരിജയമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികൾ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. സമൂഹത്തിനുവേണ്ടി ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ ഈ മാസത്തെ പതിപ്പ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും May 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും ദേശീയ പുകയില നിയന്ത്രണ പദ്ധതിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ ഗോപാൽ ആകാശവാണി വാർത്തകളോട്.
6: ഉപഭോക്താക്കളിൽ 50% ത്തിലധികം പേരെയും കൊന്നൊടുക്കുന്ന ഏക ഉൽപ്പന്നമാണ് ടുബാക്കോ. ഒരു സിഗരറ്റിൽ ഏകദേശം 4000 രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നിക്കോട്ടിൻ എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ആസക്തി ജനിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ രക്തധമനികളിലും ഹൃദയപേശികളിലും മറ്റു കോശങ്ങളിലുമൊക്കെ തന്നെ അടിഞ്ഞുകൂടുന്ന ടാർ മരണകാരണമായേക്കാവുന്ന പല രോഗങ്ങളിലേക്കും നയിക്കുന്നു, അതിന്റെ കാരണമായി മാറുന്നുണ്ട്.
2: തിരുവനന്തപുരത്ത് സ്കൂൾ പരിസരത്ത് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ബങ്കുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി നഗരസഭാ സ്ക്വാഡും പോലീസും ചേർന്ന് ആരംഭിച്ചു. കുട്ടികളെ ലക്ഷ്യമിട്ട് സ്കൂളുകൾക്ക് സമീപമുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയുന്നതിന്റെ ഭാഗമാണിത്. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം. ഇന്ന് അഹമ്മദാബാദിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: ഫൈനലിൽ ജയിക്കാനായാൽ ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ശേഷം കിരീടം നിലനിർത്തുന്ന 3-ാമത്തെ ടീം എന്ന റെക്കോർഡ് രജത് പടിദാർ നയിക്കുന്ന RCB സ്വന്തമാക്കാം. ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസിന് ഇന്ന് ജയിക്കാനായാൽ ചെന്നൈ, മുംബൈ, കൊൽക്കത്ത ടീമുകൾക്ക് ശേഷം ഒന്നിലധികം തവണ IPL കിരീടം നേടുന്ന 4-ാമത്തെ ടീമായി ഗുജറാത്ത് മാറും. സീസണിൽ ഇരു ടീമുകളും 3 വട്ടം ഏറ്റുമുട്ടിയപ്പോൾ 2 ജയം ബംഗളൂരുവിനൊപ്പമായിരുന്നു. ബംഗളൂരുവിന്റെ വെടിക്കറ്റ് ബാറ്റർ വിരാട് കോഹ്ലിയും ഗുജറാത്തിന്റെ വിക്കറ്റ് ബാറ്റക്കാരൻ കഗീസോ റബാദയും തമ്മിലുള്ള മുഖാമുഖം തന്നെയായിരിക്കും ഈ ഫൈനലിന്റെ ഗതി നിർണയിക്കുക.
2: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിലും ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും തുടരും. ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്താവതരണ രംഗത്തെ 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം അനിൽചന്ദ്രൻ ഇന്ന് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വിരമിക്കുന്നു. അച്ചടി മാധ്യമ പ്രവർത്തകനായി തുടക്കമിട്ട അനിൽചന്ദ്രൻ ഡൽഹി ആകാശവാണി മലയാളം വാർത്താ വിഭാഗത്തിൽ 1995 ജോലിയിൽ പ്രവേശിച്ചത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി.
8: ലോക പുകയില ഇല്ലാ ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശാരദ പി നമ്പി സംസാരിക്കുന്നു.
9: മനുഷ്യ ജീവിതത്തെ നിശബ്ദമായി നശിപ്പിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക ദുരന്തങ്ങളിലൊന്നാണ് പുകയില ഉപയോഗം. 1987 ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ സഭയുടെ യോഗത്തിൽ പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായാണ് ലോക പുകയില വിരുദ്ധ ദിനം ആരംഭിച്ചത്. 1988 മുതൽ എല്ലാ വർഷവും മെയ് 31 ലോകമെമ്പാടും പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. ഈ ദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പുകയിലയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, യുവാക്കളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, പുകയില വ്യവസായത്തിലെ തെറ്റായ പരസ്യങ്ങളെ ചെറുക്കുക, പുകയില നിയന്ത്രണ നിയമങ്ങൾ ശക്തിപ്പെടുത്തുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ്. ലോകാരോഗ്യ സംഘടന ഓരോ വർഷവും പ്രത്യേക പ്രമേയം പ്രഖ്യാപിച്ച് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ലോക പുകയില വിരുദ്ധ ദിനത്തിൽ ലോകമെമ്പാടും സംഘടിപ്പിക്കുന്നു. 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഇതാണ്: അൺമാസ്ക് ദ അപ്പീൽ കൌണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തി ചെറുക്കുക. ലോകമെമ്പാടുമുള്ള ശക്തമായ പുകയില നിയന്ത്രണ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പുകയില നിക്കോട്ടിൻ വ്യവസായം പുതിയ തലം

കൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് മുൻവർഷത്തെ പോലെ ഈ വർഷത്തെയും പുകയില വിരുദ്ധ ദിനാചരണ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. പുകവലിയും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളും പലപ്പോഴും ആത്മവിശ്വാസത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, ആധുനിക ജീവിതശൈലിയുടെ ചിഹ്നമായി അവതരിപ്പിക്കപ്പെടുന്നു. ആകർഷകമായ പരസ്യങ്ങൾ, നിറങ്ങളാർന്ന പാക്കറ്റുകൾ, രുചിയേറിയ ഉൽപ്പന്നങ്ങൾ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്നിവ യുവാക്കളെ ഇവയിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ ഈ ആകർഷണത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അടിമത്വവുമാണ്. ലോകമെമ്പാടും 40 ദശലക്ഷം കൗമാരക്കാരാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. പുകയില ഉപയോഗിക്കുന്ന കൗമാരക്കാരിൽ ആത്മവിശ്വാസക്കുറവ്, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, മറ്റ് ലഹരി വസ്തുക്കളിലേക്കുള്ള പ്രവേശന സാധ്യത എന്നിവ കാണുന്നു. സിനിമകൾ, വെബ് സീരീസുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവ വഴി പുകയില ഒരു സ്റ്റൈൽ ആയി ചിത്രീകരിക്കപ്പെടുന്നു. ഇത് തടയാൻ സ്കൂൾതല ബോധവൽക്കരണം, കുടുംബ പിന്തുണ, കർശന നിയമങ്ങൾ, കൗൺസിലിംഗ് സേവനങ്ങൾ എന്നിവ ആവശ്യമാണ്. പുകയില ഉൽപ്പന്നങ്ങൾ വിവിധ രൂപങ്ങളിൽ ലഭ്യമാണ്. പുകയില ഉൽപ്പന്നങ്ങളിൽ പലയിനം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ പലതും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ വളരെ ശക്തമായ ലഹരി സൃഷ്ടിക്കുന്ന രാസവസ്തുവാണ്. ഇത് തലച്ചോറിനെ ബാധിച്ച് താൽക്കാലിക സന്തോഷവും ആശ്വാസവും നൽകുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ശരീരം അതിനോട് അടിമപ്പെടുകയും ഉപേക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. പലരും കൗതുകത്താലോ കൂട്ടുകാരുടെ സമ്മർദ്ദത്താലോ പുകവലി ആരംഭിക്കുമ്പോൾ പിന്നീട് അത് ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ലഹരിയായി മാറുന്നു. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം പ്രധാനമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പുകയില മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. ബ്രോങ്കൈറ്റിസ്, ആസ്മ, COPD, ശ്വാസകോശ ക്യാൻസർ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ പുകയില ഉപയോഗം കാരണം ഉണ്ടാകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ശ്വാസകോശ ക്യാൻസർ. പുകയില ഉപയോഗം രക്തക്കുഴലുകൾ ചുരുങ്ങാൻ കാരണമാകുന്നു. ഇതുവഴി ഹൃദയാഘാതം, സ്ട്രോക്ക്, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗുട്ക, പാൻമസാല, മുറുക്കാൻ തുടങ്ങിയ പുകരഹിത പുകയില ഉപയോഗം വായിലെ ക്യാൻസറിന് പ്രധാന കാരണമാണ്. പലപ്പോഴും പുകയില ഉപയോഗിക്കുന്നവരിൽ ക്യാൻസർ ആകുന്നതിന് മുൻപായി പ്രീ ക്യാൻസറസ് ലീഷൻസായ ലൂക്കോപ്ലേക്യ, സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നിവ വായിൽ കാണാറുണ്ട്. പ്രാരംഭഘട്ടത്തിൽ ഇത് തിരിച്ചറിഞ്ഞാൽ ക്യാൻസർ ആകുന്നത് തടയാൻ സാധിച്ചേക്കും. അതിനാൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായും ഒരു ദന്തൽ സർജനെ കണ്ട് ഓറൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തേണ്ടതാണ്. ഗർഭിണികൾ പുകയില ഉപയോഗിക്കുന്നത് വഴി കുഞ്ഞിന് വളർച്ചക്കുറവ്, പ്രസവസമയ പ്രശ്നങ്ങൾ, ജന്മവൈകല്യങ്ങൾ എന്നിവ ഉണ്ടാകാം. പുകയില ഉപയോഗം ആ വ്യക്തിയെ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം, വിഷാദം, സാമൂഹിക അകലം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പുകവലിക്കാത്ത ആളുകൾക്കും പുകവലിക്കുന്നവരുടെ പുക ശ്വസിക്കുന്നതിലൂടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു. ഇതിനെ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നു. പാസീവ് സ്മോക്കിംഗ് കുട്ടികളിൽ, പ്രായം ചെന്നവരിൽ, ഗർഭിണികളിൽ എല്ലാം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. ദിവസേന പുകയില വാങ്ങാനുള്ള ചിലവ്, ചികിത്സാ ചിലവുകൾ, തൊഴിൽക്ഷമത കുറയുക എന്നിവ വ്യക്തിഗത നഷ്ടമാണെങ്കിൽ, ആരോഗ്യരംഗത്തെ ചിലവ് വർദ്ധിക്കുക, തൊഴിൽദിന നഷ്ടം, ദാരിദ്ര്യം വർദ്ധിക്കുക എന്നിവ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളാണ്. പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനത്തേക്കാൾ വളരെ കൂടുതലാണ് പുകയില ഉപയോഗം കാരണം ആരോഗ്യരംഗത്ത് സർക്കാരിനുണ്ടാവുന്ന ബാധ്യത. പുകയില കൃഷിയും പുകവലിയും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാണ്. വനനശീകരണം, മണ്ണിന്റെ ഗുണനിലവാരം കുറയുക, ജലമലിനീകരണം, വായുമലിനീകരണം, സിഗരറ്റ് കുറ്റികളും മറ്റും മൂലമുണ്ടാകുന്ന മാലിന്യം എന്നിവ പ്രകൃതിക്ക് ഹാനികരമാണ്. ഇന്ത്യ ഗവൺമെന്റ് പുകയില നിയന്ത്രണത്തിന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം, പുകയില പരസ്യ നിരോധനം, സിഗരറ്റ് പാക്കറ്റുകളിൽ ആരോഗ്യ മുന്നറിയിപ്പുകൾ, കൂടാതെ പ്രായപൂർത്തിയാകാത്തവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. പുകയില ഉപേക്ഷിക്കുക എളുപ്പമല്ല. എന്നാൽ ശരിയായ മനോഭാവവും പിന്തുണയുമുണ്ടെങ്കിൽ അത് സാധ്യമാണ്. വ്യക്തമായ തീരുമാനമെടുക്കുക, കുടുംബത്തിന്റെ പിന്തുണ നേടുക, ഡോക്ടറുടെ സഹായം സ്വീകരിക്കുക, നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് ചികിത്സകൾ ഉപയോഗിക്കുക, വ്യായാമവും ധ്യാനവും പരിശീലിക്കുക, പുകയില ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കുക എന്നീ മാർഗങ്ങൾ സ്വീകരിച്ചാൽ പുകയിലയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാനാകും.
പുകയില ഉപയോഗം ഉപേക്ഷിക്കുന്നത് മൂലം ശ്വാസകോശത്തിന്റെയും ഹൃദയ

0: ഹൃദയത്തിന്റെയും ആരോഗ്യം വർദ്ധിക്കും, സാമ്പത്തിക ലാഭമുണ്ടാകും, ആത്മവിശ്വാസമുയരും, അതുപോലെ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. പുകവലിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം കുടുംബത്തിനും വിദ്യാലയങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ തുടങ്ങുകയും ചെയ്യുന്നത് പുകയിലക്കെതിരായ പോരാട്ടത്തിന് സഹായകമാണ്. യുവാക്കളോട് പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും സംരക്ഷിക്കുക. യഥാർത്ഥ ധൈര്യം പുകയില ഉപയോഗിക്കുന്നതിലല്ല, അത് വേണ്ട എന്ന് പറയാനുള്ള ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിൽ ആരോഗ്യവകുപ്പ് വിവിധ ഗവൺമെന്റ് ആശുപത്രിയിലെ ദന്തൽ യൂണിറ്റുകളോട് ചേർന്ന് ടുബാക്കോ സെസേഷൻ ക്ലിനിക്കുകൾ നടത്തി വരുന്നുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ അതിന്റെ ദോഷങ്ങൾ മനസ്സിലാക്കി ഈ ക്ലിനിക്കുകളുടെ സേവനം ഉപയോഗപ്പെടുത്തി നിക്കോട്ടിൻ അഡിക്ഷനിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കേണ്ടതാണ്. പുകയില രഹിത സമൂഹം സൃഷ്ടിക്കുക എന്നത് മനുഷ്യരാശിയുടെ ആരോഗ്യകരമായ ഭാവിക്ക് അനിവാര്യമാണ്. അതിന് സർക്കാർ, ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, മാധ്യമങ്ങൾ, സാമൂഹിക സംഘടനകൾ എന്നിവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയും പുകയില ഉപേക്ഷിക്കുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുന്നു, ഒരു സമൂഹം ആരോഗ്യകരമാകുന്നു, ഒരു രാജ്യം പുരോഗമിക്കുന്നു. 2026 ലോക പുകയില വിരുദ്ധ ദിനമായ ഇന്ന് നമ്മൾ ഓർക്കേണ്ടത് എന്തെന്നാൽ, പുകയിലയിൽ നിന്നും മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്നും നമ്മുടെ വരും തലമുറയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. പുകയില ഉപേക്ഷിക്കുന്ന ഓരോ തീരുമാനവും ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. നമുക്കൊരുമിച്ച് ഒരു പുകയില രഹിത ലോകം സൃഷ്ടിക്കാം. പുകയില ഒഴിവാക്കൂ, ജീവിതം സംരക്ഷിക്കൂ.
1: ലോക പുകയിലയില്ലാ ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശാരദ പി നമ്പി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി 12:50 വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. IPL ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന

0: ുമ്പോൾ ജാഗ്രത പാലിക്കുകയും വെള്ളം കുടിക്കുന്നത് തുടരുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. ആംപന്ന, ലസ്സി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും അദ്ദേഹം വിശദീകരിച്ചു.
1: ഹമാരെ യഹാ ഗർമി സേ ലഡ്നെ കാ തരീക ഭാരത് കേ അലഗ് അലഗ് ക്ഷേത്രോ കി പരമ്പര കാ ഹിസ്സ ഹൈ ഔർ ഇസ്മേ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് കി ഭാവന കി ജലക് ഭീ മിൽതി ഹൈ ഔർ ഏക് ബാത് ജറൂർ ധ്യാൻ രഖിയേഗാ ഇൻമേ സേ ജ്യാദാതർ ചീസേ ഹമാരി അപ്നി രസോയി സേ നിക്ലി ഹൈ ആപ് ഭീ ഗർമി കേ ദൌരാൻ ദേസി പേജലോ കാ ഖൂബ് ആനന്ദ് ലീജിയേ.
0: രാജ്യത്തെ തനത് മാമ്പഴയിനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീ മോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജി വാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോളരാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
1: ज्ञान भारतम अभियान के तहत छत्तीसगढ़ के मल्हार में भी एक महत्वपूर्ण खोज हुई है. यहाँ 3 दुर्लभ ताम्र पट्टिकाएं मिली हैं. विशेषज्ञ मानते हैं कि इंस्क्रिप्शंस 6वीं-7वीं सदी के हैं. ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई है.
0: ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൌതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം, ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജ അമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീരസൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ഗിരിജ അമ്മജി കരിബ് 15 സ്കൂൾ ചലാത്തി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ് ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന हर भारतवासी को प्रेरित करने वाली है. उनसे बातचीत के दौरान मैंने महसूस किया कि मां भारती के प्रति उनका समर्पण कितना गहरा है.
0: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത് അവസാനിപ്പിച്ചത്. സമൂഹത്തിനുവേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം

0: നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM_X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ 2 കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന 1 പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1995 ജോലി പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽ ചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട, കോംഗോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. IPL ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ രഞ്ജനിലേക്ക് ഹാർദമായ സ്വാഗതം. കോട്ടയം ജില്ലയിലെ പൊൻകുന്നം തമ്പലക്കാട് നിന്ന് വി പി ഗോപാലകൃഷ്ണൻ നായർ എഴുതിയ കത്താണ് ആദ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ് ധർമ്മയുദ്ധം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും മാധുരിയും കവിയൂർ പൊന്നമ്മയും ചേർന്ന് ആലപിച്ച മംഗളം കുന്നിലെ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ മെയ് 26 35 വിവാഹ വാർഷികമായി ആഘോഷിച്ചു. വിവാഹ വാർഷികാശംസകൾ അർപ്പിച്ചുകൊണ്ട് 31 തീയതി ഞായറാഴ്ച ഈ ഗാനം രഞ്ജനിൽ കൂടി കേൾപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ഗാനം ഭാര്യ അനിത, മക്കളായ ദീപു സുദീപ്, തമ്പലക്കാട്ടുകാരായ പി ജി പത്മാവതി അമ്മ ടീച്ചർ, എ ആർ രാജു, പി എം ബാബു, ചേനപ്പാടിയിലെ ഗോപാലകൃഷ്ണൻ നായർ എന്നിവർക്കായി സമർപ്പിക്കുന്നു. ഈ ഗാനം പ്രക്ഷേപണം ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ വി പി ഗോപാലകൃഷ്ണൻ നായർ, കോട്ടയം തമ്പലക്കാട്. വിവാഹ വാർഷികാശംസകളോടെ ഈ ഗാനം കേൾപ്പിക്കുകയാണ് ധർമ്മയുദ്ധം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനശില്പികൾ പി ഭാസ്കരനും ജി ദേവരാജനും.

അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അക്കാമ ജോസഫ് കിടങ്ങൂർ കോട്ടയം. ഞങ്ങൾ ശ്രോതാക്കൾ നാടകോത്സവം കേട്ട് സന്തോഷത്താൽ മതിമറന്നിരിക്കുകയാണ്. നിലയത്തിൻ്റെ രണ്ട് നാടകങ്ങളും ഇഷ്ടമായി. ഇപ്പോൾ ഈ കത്തെഴുതുന്നത് ലൈൻ ബസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ അദ്വൈതം ജനിച്ച നാട്ടിൽ എന്ന പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. വളരെ നാളായി ഈ ഗാനം കിട്ടിയിട്ട് ഈ ഗാനം ആകാശവാണി സ്റ്റാഫിനും ഇനി പറയുന്ന കൂട്ടുകാർക്കുമായി സമർപ്പിക്കുകയാണ്. KP മോഹനൻ പെരുമ്പളം, CS രാധാകൃഷ്ണ പണിക്കർ മണ്ണഞ്ചേരി, മുംതാസ് ബീഗം മയ്യനാട്, രാധ വയലാർ, നാരായണൻ നായർ പേരൂർ, PB മുഹമ്മദ് വടക്കേ വാവനൂർ, TR വിജയലക്ഷ്മി ചേർത്തല. ഈ ഗാനത്തിനെ കാത്തിരിക്കുകയാണ് അക്കമ്മ ജോസഫ് കിടങ്ങൂർ കോട്ടയം. ലൈൻ ബസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനശില്പികൾ വയലാറും ദേവരാജനും.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
2: അടുത്ത കത്ത്, ഞാൻ സതീഷ് നെടുമങ്ങാട്. ഈ വരുന്ന ഞായറാഴ്ച ആലിബാബയും 41 കള്ളന്മാരും എന്ന ചിത്രത്തിലെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആലപിച്ച റംസാനിലെ ചന്ദ്രികയോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരണം. നെടുമങ്ങാട് അരശുപറമ്പ് നിന്ന് വി സതീഷ് കുമാറാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയലാർ എഴുതി, ദേവരാജൻ ഇണം പകർന്ന്, പി ജയചന്ദ്രൻ പാടിയ ഗാനം.

ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആരുഷ് ആർ എന്ന 8-ാം ക്ലാസ് വിദ്യാർത്ഥി അയച്ച കത്താണ്. വേനലവധിയുടെ സന്തോഷം ഞാൻ ആകാശവാണിയോടൊപ്പം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പരിപാടികളെല്ലാം ഞാൻ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. ആലപ്പുഴയിലെ മീഡിയം വേവ് ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ഗാനങ്ങളുടെ ശബ്ദം ലോകത്തിലെ മറ്റൊന്നിനും തുല്യമല്ല. യൂട്യൂബിൽ കേൾക്കുന്നതിനേക്കാൾ ആലപ്പുഴ ട്രാൻസ്മിറ്റർ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക മാധുര്യമുണ്ട്. June 22 സ്കൂൾ തുടങ്ങും. അതിനു മുൻപായി ഈ മനോഹരമായ ഗാനം ഒന്ന് പ്രക്ഷേപണം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഗാനം താരും തളിരും എന്നുണങ്ങുന്നതാണ്, ചിലമ്പ് എന്ന ചിത്രത്തിലേത്. ഒപ്പം എൻ്റെ കത്തുകൾ വായിച്ച് പ്രക്ഷേപണം ചെയ്തതിനായി ആകാശവാണിക്ക് ഹൃദയപൂർവ്വം നന്ദിയും അറിയിക്കുന്നു. ഫോർട്ട് കൊച്ചിയിലെ ആരുഷ് ആർ. ചിലമ്പ് എന്ന ചിത്രത്തിലെ യേശുദാസും ലതികയും പാടിയ താരും തളിരും മിഴിപൂട്ടി എന്ന ഗാനം. ഈ ഗാനം എഴുതിയത് ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

ശ്രീദാസ്, മഞ്ജു, അപ്പു, അൻസിയ എന്നിവർ ആലപ്പുഴ നോർത്ത് ആര്യാട് നമ്പ്യാനവിളിയിൽ നിന്ന്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും സശ്രദ്ധം കേൾക്കുന്ന ശ്രോതാക്കളാണ് ഞങ്ങൾ, പ്രത്യേകിച്ച് രഞ്ജിനിയിൽ. രഞ്ജിനി, ഞങ്ങൾക്ക് ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. ആലപ്പുഴ നോർത്ത് ആര്യാട് നമ്പ്യാനവിളിയിൽ നിന്ന് ശ്രീദാസ്, മഞ്ജു, അപ്പു, ആൻസിയ. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: തരുന്ന ജോലി ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് ആവുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ, നമ്മളുടെ ഒരു ബേസിക് ക്വാളിറ്റി തന്നെ നമ്മൾ ഓൾവേസ് വി വിൽ ട്രൈ ടു ഫൈൻഡ് ദ മീൻസ് എങ്ങനെയാണ് അത് വേറെ ആരും വിചാരിക്കാത്ത മാതിരി നമ്മൾ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: കൊല്ലം മയ്യനാട് നിന്ന് മുന്താസ് ബീഗം അയച്ച കത്താണ് എടുത്തത്. ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ മാധവി മധുമാലതി പ്രേമസങ്കല്പ നന്ദന വികാരണി എന്ന ഗാനമാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. കൊല്ലം മയ്യനാട് നിന്ന് മുന്താസ് ബീഗം. പി ഭാസ്കരൻ്റെ വരികൾക്ക് ജി ദേവരാജൻ്റെ ഈണം. ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയത്.

ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട് കാസർഗോഡ് അയച്ച കത്താണ്. രഞ്ജനിലൂടെ കല്യാണ സൗഗന്ധ്യം എന്ന പഴയ ചിത്രത്തിലെ നീരാട്ടുകടവിലെ നീരജങ്ങൾ എന്ന ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു. സ്നേഹപൂർവം, ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട് കാസർഗോഡ്. ഈ ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം ടി കെ പുകഴേന്ദ്രി, ആലാപനം പി ജയചന്ദ്രൻ.

രജനിലെ അടുത്ത ഗാനത്തിലേക്ക് പോവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കത്തെഴുതുന്നത്. പുഷ്പകുമാർ, ഉള്ളന്നൂർ, പന്തളം. ഞാൻ ആവശ്യപ്പെട്ട പാട്ടുകളെല്ലാം വെച്ച് തന്നിട്ടുണ്ട്. ഇന്ന് ആവശ്യപ്പെടുന്നത് ചമയം സിനിമയിലെ കൈതപ്രം ജോൺസൺ ടീമിൻ്റെ രാഗദേവനും നാഗകന്യയും എന്ന ഡ്യുവറ്റാണ്. ഈ പാട്ട് വെച്ചു തരും എന്ന വിശ്വാസത്തോടുകൂടി പുഷ്പകുമാർ, ഉള്ളന്നൂർ, പന്തളം. മറ്റ് ചില ശ്രോതാക്കൾ കൂടി ഈ ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർ. ചമയം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണിത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

രഞ്ജിനി തുടരുന്നു. രതീഷ് മഞ്ഞപ്ര അയച്ച കത്ത്. ഞങ്ങൾ രഞ്ജിനി, നിന്നിലൂടെ ഒരു ഗാനം കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. രഞ്ജിനിയിൽ ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കണ്ണിൽ നീ തേൻമലരായി, ചിത്രം മുത്തോടുമുത്തം. ഈ ഗാനം ദിവ്യ സന്തോഷിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒത്തിരി സ്നേഹത്തോടെ, രതീഷ് മഞ്ഞപ്ര. ചുനക്കര രാമൻകുട്ടി എഴുതി, ശ്യാം ഈണം പകർന്ന്, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം മുത്തോടുമുത്തം.

0: അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് രാജേന്ദ്രൻ വയല. എത്രയോ ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടെങ്കിലും എത്ര കേട്ടാലും മനസ്സിലങ്ങനെ അനുരണനമുണ്ടാക്കുന്നത് എണ്ണിപ്പറയാവുന്നത് മാത്രമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഗാനമാണ് പ്രിയപ്പെട്ടവ. ഓർമ്മകളും നൊമ്പരങ്ങളും സൗഹൃദവും ഒക്കെ മനസ്സിലുണർത്തുന്ന ഗാനങ്ങൾ. നനഞ്ഞു നേരിയ പട്ടുറുമാൽ, സുവർണ നൂലിലെ അക്ഷരങ്ങൾ എന്നുതുടങ്ങുന്ന എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന സിനിമയിലെ ഗാനമാണ് എനിക്ക് കേൾക്കേണ്ടത്. യേശുദാസും എസ് ജാനകിയും പാടിയത്. ബിജു തിരുമല്ലയുടെ വരികൾക്ക് വി ദക്ഷിണമൂർത്തിയുടെ ഈണം. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകൾ ശ്രീയാൻ, ഒപ്പം തപതി ജയരാജ് എന്നിവർക്കായി ഗാനം സമർപ്പിക്കുകയാണ്. കാത്തിരിക്കുന്നു രാജേന്ദ്രൻ വയല.
1: ദശരിശ ദശരിശ ദശരിശ ദശരിശ ദശരിശ

കണ്ണൂർ പാറക്കാടിയിൽ നിന്ന് അഭിലാഷ് ആവശ്യപ്പെടുന്ന ഗാനമാണ് എടുത്തത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് രഞ്ജനിയിലേക്ക് എഴുതുന്നത്. രഞ്ജനിയുടെ ഒരു ഗാനത്തിനായി കാത്തിരിക്കുന്നു. അദ്വൈതം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം എഴുതി എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ മഴവിൽ കൊതുമ്പിലേറി വന്നു വെണ്ണിലാക്കിളി എന്ന ഗാനം. അദ്വൈതം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. കണ്ണൂർ പാറക്കാടിയിൽ നിന്ന് അഭിലാഷ്.

ഒരു ഗാനം കൂടി. മലപ്പുറത്തുനിന്നും നഫീസ കുഞ്ഞിപ്പ പന്തവൂർ ആവശ്യപ്പെട്ടത്. അമ്മയെ കാണാൻ എന്ന പടത്തിലെ മധുര പതിനേഴുകാരി എന്ന ഗാനം രഞ്ജിനിലൂടെ പ്രതീക്ഷിക്കുന്നു. നഫീസ കുഞ്ഞിപ്പ പന്തവൂരിൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ജന്മദിനാശംസകളോടെ ഗാനം കേൾപ്പിക്കുകയാണ് അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ മധുര പതിനേഴുകാരി. ഗാനശില്പികൾ പി ഭാസ്കരനും കെ രാഘവനും.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജനയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. രഞ്ജനയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് കുരിപ്പുഴ സജീവ്. രഞ്ജനി വീണ്ടും അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഒരു ഗാനം കൂടി. വിപഞ്ചിക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന എം ജി സദാശിവൻ, സംഗീതം ഐരൂർ സദാശിവൻ.

0: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: തരുന്ന ജോലി ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് ആവുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ, നമ്മളുടെ ഒരു ബേസിക് ക്വാളിറ്റി തന്നെ നമ്മൾ ഓൾവേസ് വി വിൽ ട്രൈ ടു ഫൈൻഡ് ദ മീൻസ് എങ്ങനെയാണ് അത് വേറെ ആരും വിചാരിക്കാത്ത മാതിരി നമ്മൾ.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: ഇന്ന് 3 മണിക്ക് അക്ഷര സൗരഭം.
7: പുതുമയായിട്ട് സംഗതികളിലാണ് 2 എണ്ണത്തിലെത്തിയത്. അത് മാനുഷികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുഷികം എന്ന് പറയുന്നതിലുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും. പക്ഷെ അത് കൂടുതലായി കഴിയുമ്പോഴത്തേക്ക് അത് ഗുണപരമായ ഒരു സംഗതിയും ക്ഷമിക്കത്തക്കതായ ഒരു കാര്യമല്ല. ഇടത്തേക്ക് കൊണ്ട് ഞാനൊരു നോവൽ എഴുതിയെന്ന്, അല്ലെങ്കിൽ ഇടത്തേക്ക് കൊണ്ട് ഞാനൊരു ക്രൈം റോണറായിരുന്നു, ഇടത്തേക്ക് കൊണ്ട് ഒരു സാധനം എഴുതി അങ്ങ് മാറ്റി എന്നൊരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല.
8: തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ ജി ആർ ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തുന്ന അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അക്ഷര സൗരഭത്തിൽ.
7: നമ്മുടെ കൂട്ടുകാരന്മാർ ഇവരെല്ലാം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകേണ്ടതില്ല. ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കഥാ തന്തുവിൽ വിശ്വസിക്കുക. ഇന്ന്
0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
9: മായാമുദ്രകൾ,
10: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
11: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
12: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി, രചന ജേക്കബ് എബ്രഹാം.
9: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ഹരിതവാണിയിൽ ഇന്ന് പാമ്പുകൾ ഭീഷണിയാകുമ്പോൾ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവറുമായി രഞ്ജിനി എം ആർ നടത്തിയ അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: ഈയിടെയായിട്ട് നമ്മുടെ നാട്ടിൽ പാമ്പുകടിയും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പാമ്പുകടി ഏൽക്കാൻ കൂടുതൽ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നത്?
2: നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ സാധാരണ പലയിനത്തിൽപ്പെട്ട പാമ്പുകൾ കാണാറുണ്ട്. എന്നിരുന്നാലും ഈ പാമ്പുകളെ ആകർഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ വീടുകളിലെ പരിസരത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, പാമ്പുകൾക്ക് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒളിയിടങ്ങൾ. മറ്റൊന്ന്, പാമ്പുകൾക്ക് ഭക്ഷണമാകുന്ന ജീവികളുടെ സാന്നിധ്യം. ഈ രണ്ട് സംഗതികളും നമ്മുടെ വീടുകളുടെ പരിസരത്തേക്ക് പാമ്പുകളെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ വീടിന് പരിസരത്ത് എത്തിപ്പെടുന്ന പാമ്പുകൾ, ഇപ്പോൾ പാമ്പുകളെ ആകർഷിക്കുന്ന ഒളിയിടങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ചിലപ്പോൾ വീടിനടുത്തുള്ള ഒരു മാളമാകാം, അല്ലെങ്കിൽ ഒരു വിള്ളലോ പൊത്തോ ഒക്കെ ആകാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന വിറകാകാം, അല്ലെങ്കിൽ നിർമ്മാണ വസ്തുക്കളാകാം. ഇനി ഭക്ഷണത്തിന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ പാമ്പുകൾ കൂടുതലായി കഴിക്കുന്ന എലി, തവള പോലുള്ള ജീവികളുടെ സാന്നിധ്യം, അതുപോലെ വീട്ടിൽ വളർത്തുന്ന അലങ്കാര പക്ഷി, അതിന്റെ മുട്ട ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മൂർക്കനും ചേരയ പോലുള്ള പാമ്പ്, കോഴിമുട്ട, ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ നമ്മൾ ഓരോ പാമ്പുകളെ ആകർഷിക്കുന്ന അത്തരത്തിലുള്ള സംഗതികൾക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇപ്പൊ വീട്ടില് പക്ഷികളെ, അലങ്കാര പക്ഷികളെയൊക്കെ വളർത്തുന്ന വീടാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു എക്സ്ട്രാ കെയർ നമ്മൾ സ്വീകരിക്കുക, കരുതുക എന്നുള്ളതാണ്. കോഴി വളർത്തുന്ന വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ടയെടുക്കാൻ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ കെയർ സ്വീകരിക്കുക. അതുപോലെ വീട്ടിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടമൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാതെ അലക്ഷ്യമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന എലികളുടെ സാന്നിധ്യം പാമ്പുകളെ പ്രത്യേകിച്ച് അട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെ പരമാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ പാമ്പുകളെ സംബന്ധിച്ച് സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷൂ ഇടുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. രാത്രി സമയങ്ങളിലാണെങ്കിൽ പാമ്പുകളുടെ സാന്നിധ്യം വഴികളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കിണറിനടുത്തേക്കൊക്കെ പോകുമ്പോൾ വെള്ളം കോരി ഉപയോഗിക്കുന്ന കിണറാണെന്നുണ്ടെങ്കിൽ ആ കിണറിന്റെ ചുറ്റുവട്ടത്ത് അല്പം വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ രാത്രി സമയങ്ങളിൽ ചന്ദ്രന്റെ റിഫ്ലക്ഷൻ കാണുകയും ആ റിഫ്ലക്ഷൻ കണ്ടിട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആയി വരുന്ന ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും, ഈയല് പോലുള്ള ചെറിയ പ്രാണികൾ. അപ്പൊ അതിനെ പിടികൂടി കഴിക്കാൻ വേണ്ടി വരുന്ന തവളയും പല്ലിയും പോലുള്ള ചെറിയ ജീവികളും, ആ ജീവികളെ പിടികൂടി കഴിക്കാൻ വേണ്ടി വരുന്ന വെള്ളിക്കെട്ടൻ പോലുള്ള പാമ്പുകൾ, രാത്രി സമയങ്ങളിൽ കൂടുതലായിട്ട് സഞ്ചരിക്കുന്ന എരപിടിക്കുന്ന പാമ്പുകൾ. അപ്പൊ അത്തരം കിണറിനടുത്തേക്കൊക്കെ പോകുമ്പോഴും അതുപോലെ നമ്മൾ ഒറ്റപ്പെട്ട വഴിയിലൂടെയൊക്കെ ഇപ്പൊ വീട്ടിലേക്ക് നടന്നു പോകുന്ന, അല്പദൂരം നടന്നു പോകുന്ന സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഈ ഒറ്റയടിപ്പാത പോലുള്ള വഴികളാണെങ്കിൽ അതിന്റെ സൈഡിൽ ചെറിയ ചെടികളൊക്കെ മുളച്ച് നിൽപ്പുണ്ടാവും, അടിക്കാടുകളൊക്കെ വളർന്നു നിൽപ്പുണ്ടാവും, ചിലപ്പോൾ കരിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ ആ വഴിയൊക്കെ പരമാവധി ക്ലിയർ ആക്കി ഇടുക, പാമ്പിനൊക്കെ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവിടെ ഒഴിവാക്കുക. രാത്രി സമയങ്ങളിൽ വെളിച്ചം പ്രത്യേകിച്ച് കയ്യിൽ കരുതുക. ഇതൊക്കെയാണ് വീടിന് പുറത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികൾ. ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടമായിട്ട് നമ്മൾ രാത്രി എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോവുകയാണ്, ഉദാഹരണത്തിന് ഇപ്പൊ വെക്കേഷൻ കാലയളവിലാണെങ്കിൽ മിക്കവാറും അമ്പലത്തിൽ ഉത്സവം, പള്ളിപ്പെരുന്നാളൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും ഇങ്ങനെ കുറച്ച് ദൂരമുള്ള വീട്ടിലേക്ക് നടന്നായിരിക്കും പോവുക, കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ അവര് ഈ വഴിയുടെ മധ്യഭാഗത്ത് നമ്മൾ

0: നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഭാഗത്തുകൂടെ തന്നെ നടത്തിക്കുക. വഴിയുടെ അരികിലൂടെ നടക്കുന്ന ഒരു പ്രവണത കുട്ടികൾക്കുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
1: പിന്നെ കൃഷിയിടങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവർ
0: കൂടുതലായി പാമ്പ് കടിയേൽക്കാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഒന്ന് തൊഴിലുറപ്പിൽ തന്നെ ഈ കാടുവെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ. അപ്പൊ കൃഷിയിടങ്ങളിലൊക്കെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് നെല്ല് ഗോതമ്പ് പോലുള്ള ധാന്യവർഗ്ഗങ്ങളൊക്കെ ആയാലും അതുപോലെ ഈവൻ പച്ചക്കറി ആയാലും കിഴങ്ങ് വർഗ്ഗങ്ങളായാലും ഏത് തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളായാലും അതൊക്കെ കഴിക്കാൻ വേണ്ടി എലികൾ വരും. അപ്പോൾ ഈ ധാന്യങ്ങളൊക്കെ കഴിക്കാൻ പക്ഷികൾ വരും, പക്ഷേ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്തെടുത്ത് പക്ഷികൾ ഉണ്ടാവില്ല, പക്ഷെ എലികൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ എലിയെ പിടിക്കാൻ വേണ്ടി പൊതുവിൽ മൂർഖനും അണലിയും പോലുള്ള പാമ്പുകളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്ന ആൾക്കാരും അതുപോലെ തൊഴിലുറപ്പിൽ തന്നെ ഈ കാട് വെട്ട്, അതുപോലെ വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ചില മുൻകരുതലുകളും സ്വീകരിക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ എന്ന് പറയുന്നത് സേഫ്റ്റി ഗ്ലൗവും അതുപോലെ ഈ ഗംബൂട്ടും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അടിക്കാട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാട് വെട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ സേഫ്റ്റി ഷൂ അല്ലെങ്കിൽ ഗംബൂട്ട് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 80% നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു ഘടകമാണത്. കാരണം ഈ അടിക്കാടുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പ് കടിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത കാൽപാദത്തിലാണ് അല്ലെങ്കിൽ കണങ്കാലിന്റെ ആ ഭാഗത്താണ്. ഗംബൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ സേഫായി. പിന്നെ ഈ ഗ്ലൗവിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെട്ടിയിട്ട കാട് വാരിക്കൊണ്ട് കളയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതിൽ ചിലപ്പോൾ പാമ്പ് തന്നെ ആകണമെന്നില്ല, ചിലപ്പോൾ അത് ഒരു തേളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലന്തിയോ പോലുള്ള വിഷജീവികളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ചിലപ്പോൾ ഒരു കുപ്പിച്ചില്ലാണെങ്കിൽ പോലും അതുകൊണ്ട് കയ്യിൽ മുറിവുണ്ടാകാനും അത് ഇൻഫെക്ഷൻ ആകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ സേഫ്റ്റി ഗ്ലൗവ് ഉപയോഗിച്ചാൽ ഇതിനെല്ലാം എതിരിൽ വളരെയധികം പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ നീളമുള്ള കത്തിയൊക്കെ ഉപയോഗിച്ച് കാട് വെട്ടാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും വളരെയേറെ നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ
1: ഒഴിവാക്കുന്ന
0: സാഹചര്യങ്ങളിലൊക്കെ.
1: പാമ്പ് കടിയുടെ സമയം നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കണം, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്യണം എന്നുള്ളത് പറയുന്ന കേൾക്കാറുണ്ട്. എത്രത്തോളം വാസ്തവമാണ് ഈ കാര്യം? അത് എന്താണ് അതിന്റെ ആവശ്യകത?
0: പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് റെക്കമെൻഡ് ആക്ഷൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ 20 WBCT ആണ് ആദ്യം ഡോക്ടർമാർ ചെയ്യുക. അതായത് ബൈറ്റ് മാർക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വിഷമുള്ള പാമ്പാണോ കടിച്ചത്, എൻവനമേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് 20 മിനിറ്റ്സ് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്ന ടെസ്റ്റ്, അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ ആ കടിയേറ്റ ആളിന്റെ ബ്ലഡ് എടുക്കുകയും 20 മിനിറ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് 20 മിനിറ്റിനുള്ളിൽ അത് കട്ടുപിടിക്കും. 20 മിനിറ്റ് കൊണ്ട് കട്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹീമോടോക്സിക് എൻവനമേഷൻ, അതായത് അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയേറ്റത് കൊണ്ടുള്ള എൻവനമേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ആ ഒരു ടെസ്റ്റാണ് സമയത്തിന് പ്രാധാന്യമുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കടിയേറ്റ് ഒത്തിരി ഡിലേ വരാതെ എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് മാക്സിമം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മണിക്കൂറിന് പൊതുവിൽ മെഡിക്കൽ ഫീൽഡിൽ പറയുന്നത് ഗോൾഡൻ അവർ എന്നാണ്. പിന്നെ ആദ്യത്തെ 10 മിനിറ്റിന് പറയുന്നത് പ്ലാറ്റിനം മിനിറ്റ്സ് എന്നാണ്. പരമാവധി ഈ പ്ലാറ്റിനം മിനിറ്റ്സിനുള്ളിൽ തന്നെ ആളെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതും, ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ഗോൾഡൻ അവറിനുള്ളിലെങ്കിലും എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ടൈം ഫാക്ടർ വളരെ വളരെ പ്രധാനമാണ്.
1: വിഷമുള്ള പാമ്പുകളുടെ കടിയേറ്റാൽ ഉണ്ടാകുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കാനോ ഇതിനൊക്കെ സാധിക്കുന്നത്? പാമ്പ് തന്നെയാണ് കടിച്ചത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ ജീവിയല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും?
0: വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പൊതുവിലുള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ 2 വിഷപ്പല്ലിന്റെ അടയാളം ഉണ്ടാകും ആ കടിയേറ്റ ഭാഗത്ത് എന്നുള്ളതാണ്. അത് എപ്പോഴും ശരിയാകണമെന്നില്ല. ചിലപ്പോൾ പാമ്പ് കടിക്കുന്ന പാമ്പിന്റെ ഒരു പല്ല് മാത്രമേ പതിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഈ വിഷപ്പല്ല് കൂടാതെ 2 വിഷപ്പല്ലുകൾ കൂടാതെ മറ്റും ധാരാളം പല്ലുകൾ വിഷപ്പാമ്പുകൾക്കുണ്ട്. അത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പല്ലിന്റെ അടയാളം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് 2 പല്ലിന്റെ മാത്രം അടയാളം ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ പല്ലിന്റെ അടയാളം ഉണ്ടെങ്കിൽ അത് വിഷപ്പാമ്പല്ല എന്നുള്ള ധാരണയൊക്കെ ആക്ച്വലി തെറ്റാണ്. പിന്നെ കടിയേറ്റ ഭാഗത്ത് നീലിച്ച കരിനീലിച്ച കളറുണ്ടാകും, അല്ലെങ്കിൽ ചുമന്ന കളറുണ്ടാകും, നീറുണ്ടാകും, അതുപോലെ കടിയേറ്റ ഭാഗത്ത് കലശലായ വേദന ഉണ്ടാകും എന്നൊക്കെയുള്ള ധാരണയുണ്ട്. അതെല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. ചിലപ്പോൾ മൂർഖൻ പോലുള്ള പാമ്പുകളുടെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ അവിടെ നീലിച്ച കളറുണ്ടാകാം, നീരുണ്ടാകാം. അപ്പോൾ മോതിരമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണമെന്ന് പറയുന്നത് നീര് ഒന്ന് വീർക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. അതുപോലെ ചുമന്ന കളറുണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷേ എല്ലായ്പ്പോഴും അത് ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ വെള്ളിക്കട്ടൻ പോലുള്ള പാമ്പിൻ്റെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ കടിയേറ്റ പാട് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ കടിയേറ്റ പാട് നോക്കിയിട്ടോ അല്ലെങ്കിൽ കടിച്ച പാമ്പിൻ്റെ രൂപം നോക്കിയിട്ടോ ഒന്നും ചിലപ്പോൾ എന്താണ് അത് വിഷപ്പാമ്പാണോ എന്ന് നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം വെള്ളിക്കട്ടനെ പോലെ തന്നെ ഇരിക്കുന്ന ലുക്ക് അലൈക്സ് ധാരാളം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ സാഹചര്യം നോക്കുമ്പോഴേക്കും നമുക്ക് പ്രധാനമായും 2 തരത്തിലുള്ള വിഷപ്പാമ്പുകളാണുള്ളത്. കരയിൽ കാണപ്പെടുന്ന വിഷപ്പാമ്പുകളിൽ ഒന്ന് ഹീമോടോക്സിക് എന്ന് പറയും, അതായത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥിതിയെ ബാധിക്കുന്ന വിഷപ്പാമ്പുകൾ അല്ലെങ്കിൽ വിഷം. മറ്റേത് ന്യൂറോടോക്സിക് ആണ്, അതായത് നമ്മുടെ നാഡീവ്യൂഹത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന വിഷം. ഹീമോടോക്സിക് എന്ന് പറയുന്നത് അണലി വർഗ്ഗത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയേറ്റാലാണ് ഹീമോടോക്സിക് എൻവനമേഷൻ ഉണ്ടാകുന്നത്. മൂർഖൻ വെള്ളിക്കെട്ടൻ രാജവമ്പാല പോലുള്ള പാമ്പുകളുടെ കടിയേറ്റാലാണ് ന്യൂറോടോക്സിക് എൻവനമേഷൻ ഉണ്ടാകുന്നത്.

0: അണാദിവർഗത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് 20 WBCT ടെസ്റ്റാണ്. 20 മിനിറ്റ്സ് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്ന ടെസ്റ്റാണ് ചെയ്യുന്നത്. 20 മിനിറ്റ് കൊണ്ട് ആ കടിയേറ്റ ആളുടെ രക്തം കട്ട പിടിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അതായത് അണലിയുടെ കടിയേറ്റ് എൻവനമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ രക്തത്തിന് കട്ട പിടിക്കാനുള്ള കഴിവ് കുറയും, അതിന് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ ആളുടെ വായിലൂടെ അല്ലെങ്കിൽ മോണയിലൂടെയൊക്കെ മൂക്കിലൂടെയൊക്കെ ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. ആൾ ചിലപ്പോൾ തുപ്പുന്നതിലൊക്കെ ബ്ലഡിന്റെ സാന്നിധ്യം ഉണ്ടാകാം, ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ അതിൽ ബ്ലഡിന്റെ സാന്നിധ്യം ഉണ്ടാകാം.
1: ഏതൊരു വ്യക്തിക്കും ഈ സിറ്റുവേഷനിൽ നമ്മൾ എത്ര ഭയക്കരുത് എന്ന് പറഞ്ഞാലും ആ സിറ്റുവേഷനിൽ
0: ഭയം തോന്നാം. പക്ഷെ നമ്മൾ ശാന്തമായിരിക്കുക, കൂളായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പിന്നെ ചിലപ്പോൾ ഈ രോമകൂപങ്ങളിലൂടെയൊക്കെ തന്നെ ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഹീമോടോക്സിക് എൻവനമേഷന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ന്യൂറോടോക്സിക് ആണെന്നുണ്ടെങ്കിൽ പല ലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, പാർഷ്യലി പാരലൈസ്ഡ് ആകുന്ന ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകും. മാത്രമല്ല കണ്ണ് തുറന്നു പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ടോസിസ് എന്നാണ് അതിന് പറയുക. അതായത് ഈ കൺപോള ഉൾപ്പെടെയുള്ള ശരീരത്തിലെ പേശികളെല്ലാം തന്നെ ബലഹീനമാകുന്നു. നമുക്കത് കണ്ണ് തുറന്നു വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ആ കൺപോളയുമായിട്ട് ആ പ്രവർത്തിക്കുന്ന പേശികൾ വീക്കാകുന്നു എന്നുള്ളതാണ്. സംസാരിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, തലചുറ്റൽ പോലുള്ള ഫീൽ ഉണ്ടാകും. ചിലപ്പോൾ ശക്തിയായ വയറുവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീരം മൊത്തത്തിൽ കുഴയുന്ന രീതിയിലുള്ള ഒരു ഫീൽ ഉണ്ടാകും. അപ്പോൾ ഒരു ഡിസിനസ്, രണ്ടായിട്ട് കാണുന്നൊരു ഫീല് ഒക്കെ ഉണ്ടാകും. കാഴ്ച മങ്ങുന്നു, അതോടൊപ്പം തന്നെ ഒരേ വസ്തു രണ്ടായിട്ട് കാണുന്നു. അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ന്യൂറോടോക്സിക് എൻവനമേഷന്റെ ലക്ഷണങ്ങളാണ്.
1: പാമ്പ് കടി എന്നുള്ളതിനെ കുറിച്ചും അല്ലെങ്കിൽ പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം, ഏത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഒരു വ്യക്തിയെ സഹായിക്കാൻ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ തരണം ചെയ്യാൻ സഹായിക്കാൻ സർപ്പ ആപ്പിന് എത്രത്തോളം സാധിക്കുന്നു എന്നൊന്ന് പറയാമോ?
0: ഒരു പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ സഹായം എത്തിക്കാൻ പറ്റുന്ന സർപ്പ വോളണ്ടിയേഴ്സ് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണ്. അപ്പോൾ സർപ്പ ആപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് റിപ്പോർട്ട് എ സ്നേക്ക്.
1: ഈ ആപ്പിലൂടെ മാത്രമാണോ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നത്? വനംവകുപ്പിനെ നേരിട്ട്
0: നമുക്ക് വനംവകുപ്പിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ഇതുപോലെ സർപ്പ വോളണ്ടിയേഴ്സിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർ നേരിട്ട് ഫോണിൽ വിളിക്കാം. ഫോണിൽ വിളിച്ചാലും ചിലപ്പോൾ കോള് കിട്ടുന്ന ആൾ ചിലപ്പോൾ തിരക്കിൽ നിൽക്കുകയായിരിക്കും, മീറ്റിംഗിലായിരിക്കും, അല്ലെങ്കിൽ ജോലിയിലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ജില്ലകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ ഒരു കോള് ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ആളിന് ആ കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സർപ്പയുടെ ജില്ലാ ഓഫീസറുണ്ട്, സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമാണ്, ജില്ലാ കോർഡിനേറ്റർമാരുണ്ട്, അത് റേഞ്ച് ഓഫീസറാണ്, പിന്നെ ജില്ലാ ഫെസിലിറ്റേറ്റർമാരുണ്ട്. അവർ വോളണ്ടിയേഴ്സിൽ നിന്ന് തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിൽ ജില്ലകളിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ സർപ്പ ആപ്പിൽ ഡയറക്റ്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അതിൽ റിപ്പോർട്ട് സ്നേക്ക് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് സർപ്പ ആപ്പിൽ തന്നെ നേരിട്ട് അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സർപ്പ വോളണ്ടിയർ ആ സ്ഥലത്തെത്തി ആ പാമ്പിനെ പിടിച്ച് നീക്കം ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അതുകൂടാതെ നമുക്ക് ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് ഈ സർപ്പ ആപ്പിൽ അവൈലബിൾ ആണ്. നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അതിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണിക്കുക, ഡിസ്പ്ലേ ചെയ്യുക. ആ ഹോസ്പിറ്റലിന്റെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. ആ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചിട്ട് അവിടെ ഇപ്പോൾ ആൻറ്റിവൻ അവൈലബിൾ ആണോ എന്നും ഇപ്പോൾ ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ ഉണ്ടോ എന്നുള്ളതും വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല സ്ഥലവാസി അല്ല എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. അപ്പോൾ നിയറസ്റ്റ് റൂട്ടിലൂടെ ആ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. പിന്നെ ഇത് കൂടാതെ പാമ്പുകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഐഡന്റിഫിക്കേഷൻ ഹെൽപ്പ് അങ്ങനെയുള്ള മറ്റ് സംവിധാനങ്ങൾ കൂടിയുണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: ഇപ്പൊ ഇത് സാർ പറഞ്ഞ സാഹചര്യത്തിൽ നമ്മളിപ്പോ ഒരു പാമ്പിന് ഒരു വിഷപ്പാമ്പായിക്കോട്ടെ അല്ലാത്തായിക്കോട്ടെ, നമ്മൾ അതിന്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റുന്നു, അതിനെ കാണുന്നു, നിരന്തരമായിട്ട് നമ്മൾ ഒരു ദിവസം കണ്ടു, പിന്നെ നമ്മളത് വിടുന്നു, അടുത്ത് നമ്മൾ രണ്ടു ദിവസത്തിന് ശേഷം വീണ്ടും അതിന്റെ സാന്നിധ്യം അത് സെയിം ലൊക്കേഷനോ അല്ലെങ്കിൽ അതിന്റെ അടുത്തൊരു സ്ഥലത്തോ ഉണ്ടാവുന്നു. അപ്പൊ ഇതിന്റെ ഫോട്ടോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള സംവിധാനത്തിനകത്തുണ്ടോ?
0: അതായത് അപകടകരമായ സാഹചര്യത്തിൽ പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ റിപ്പോർട്ട് ചെയ്യാം. ഫോട്ടോ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യാം, ഫോട്ടോ ഇല്ലാതെ വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാം. ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപകടകാരിയാണോ വിഷപ്പാമ്പാണോ എന്ന് റെസ്ക്യൂവിന് വരുന്ന ആളിനെ തിരിച്ചറിയാനും പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് എത്താനുള്ള സംവിധാനം ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇനി അഥവാ ഫോട്ടോ എടുത്തില്ല എന്നുണ്ടെങ്കിലും അല്ലാതെ തന്നെ നമുക്ക് അലൊക്കേഷൻ കിട്ടുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപകട സാഹചര്യത്തിൽ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കത് അപകടകാരിയല്ല, വിഷമില്ലാത്ത പാമ്പാണ്, ചേരയാണെന്നൊരു സംശയം തോന്നി, പക്ഷെ എന്നാലും മൂർഖനാണോ എന്ന് ഒരു സംശയം ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കേണ്ട. ആപ്പിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ടടുത്ത റെസ്ക്യൂറുടെ കോൺടാക്ട് നമ്പർ നമ്മൾ എടുത്തിട്ട് ആളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ആൾ വന്നിട്ട് അതിനെ പിടികൂടി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്.
2: പാമ്പുകൾ ഭീഷണിയാകുമ്പോൾ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവറുമായി രഞ്ജിനി MR നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.
1: ആകാശവാണി അക്ഷര സൗരഭം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ജി ആർ ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഒരുപക്ഷെ അടുത്തിടയ്ക്ക് ഏറ്റവും അധികം കൃതികൾ സിനിമയാക്കപ്പെട്ട ഒരാൾ കൂടിയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പൊന്മാൻ ഒരു ഉദാഹരണമാണ്. ഒരു തെക്കൻ തല്ലി കേസ്, മിണിപ്പിള്ള വിട്ടുകേസാണ് തെക്കൻ തല്ലി കേസായി മാറിയത്. ഇലായത്തെ ബുദ്ധയപ്പ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുണ്ട്. ക്രിസ്റ്റി എന്ന സിനിമ അംഗം ബെന്യാമിനും ചേർന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ കൃതികൾ ഇങ്ങനെ സിനിമകളായിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മേഖലയിലേക്ക് കയറുകയാണ്. അപ്പൊ ഈ എഴുത്ത് തമ്മിൽ വ്യത്യാസമില്ല, തിരക്കഥ എഴുതുന്നതും കഥയായിട്ട് എഴുതുന്നതും, അങ്ങ് ഏതിലാണ് കൂടുതൽ ഒരു ആനന്ദം കണ്ടെത്തുന്നത്?
2: ഇതില് ഒരു സംശയവുമില്ല. അത് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ശക്തി എന്തെന്നുള്ളൊരു സാധനം നമ്മൾ നോക്കണം. ഈ ശക്തി എന്ന് പറയുന്നൊരു സാധനം നമ്മൾ നിരപ്പായ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൂന കൂട്ടി ഉണ്ടാക്കി തരുന്ന ഒരു സംഗതിയാണ് ഈ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ശക്തി ഉണ്ട് എന്നതിൻ്റെ അർത്ഥം അശക്തി അല്ലെങ്കിൽ ദൗർബല്യവും നമുക്ക് അപ്പുറമുണ്ട്. അപ്പം നമ്മളുടെ കഴിവ് എന്ന് പറയുന്നത് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാനും അത് എഴുതി വയ്ക്കുകയും അതാണ് നമ്മുടെ ഒരു, അവിടെയാണ് നമ്മൾ നമ്മുടെ ആനന്ദം കണ്ടെത്തുന്നത്. പുതിയ പുതിയ പുതിയ കഥാപാത്രങ്ങളെ നമ്മൾ സൃഷ്ടിക്കുന്നു, ഉണ്ടാക്കുന്നു, അത് എഴുതി വയ്ക്കുന്നു, അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, നാടകീയതകൾ. അപ്പം ഇങ്ങനെ വരുന്ന പുതുമകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ജീവിതമാണല്ലോ അയാൾ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ്. പക്ഷേ ആ വൈകാരികത അത്രയും നമുക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയങ്ങളിലേക്ക് വരുന്നില്ല. നമ്മൾ അതിനെ കഷ്ണം കഷ്ണങ്ങളാക്കി മാറ്റി നമുക്ക് വേണ്ടി തുന്നൽ പണിയെടുക്കാൻ വലിയ പ്രതിഭാശാലിയായ കലാകാരന്മാർ നമ്മളെ കൂടെ ഉണ്ട്. ഇത് ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് സംഗീതം കൊടുക്കാനായിട്ടുള്ള ആൾക്കാർ, ഇതിനെ കഥ പറച്ചിൽ കുറച്ചും കൂടെ ദൃശ്യപരമാക്കി മാറ്റുന്ന എങ്ങനെയെന്ന് ഗവേഷണം ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന എഡിറ്റർ, ഇവയെല്ലാം സംയോജിപ്പിക്കുന്ന മനുഷ്യനായിട്ട് സംവിധായകൻ, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംയോജിതമായ ആർട്ടാണ് ഇത്. അതിൻ്റെ അകത്ത് നമ്മളൊരു പ്രധാനപ്പെട്ട ടെക്നീഷ്യന്മാരിൽ ഒരാൾ മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ സംവിധായകന് താഴെയാണ്. നമ്മളുടെ യുക്തി, നമ്മളുടെ കഥ എന്ന് പറയുന്നത് പല പല പല പല തലം സോഴ്സുകളിലൂടെ കടന്ന് പോയിട്ട് വന്ന് അഭിനേതാക്കൾ അതിനെ വേറൊരു രീതിയിലേക്ക് അവരുടെ ഒരു ടെക്സ്ചർ കൊടുത്തുകൊണ്ട് വരുന്ന സംഗതി എന്താണെന്നുള്ളത് ഇത്രയും പണിയെടുത്തിട്ട് നമുക്ക് ഊഹിക്കുക മാത്രമേ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പം ആ പ്രോസസ്സിൽ നമ്മളുടെ വൈകാരികത അത്ര കണ്ടല്ലോ. മറ്റത് നമ്മളതിൻ്റെ പ്രജാപതി എന്ന് പറയുന്നത് ഞാനും എൻ്റെ കഥാപാത്രങ്ങളും ഞാനിതിനെ ഉൾക്കൊള്ളിച്ചൊരു പുസ്തകമാക്കി രേഖപ്പെടുത്തി പുറത്തെടുക്കുന്നതയും വരെയും ഞാനാണ് അതിൻ്റെ ഇത്. അതിന് ഒരുപാട് കൈക്കുറ്റങ്ങളുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തൊരു സാധനമാണ്. അതെ, പക്ഷേ മനുഷ്യൻ്റെ ആർട്ടെന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചേർന്നതാണ്. നമ്മൾ എല്ലാ വായിക്കുന്ന വരികളിലും ഇത് സുഖകരമല്ലാത്ത വരികളാണല്ലോ, അദ്ദേഹം ആ ലെവലിലേക്ക് എത്തിയില്ലല്ലോ എന്ന് തോന്നുന്ന വരികൾ പലയിടത്തും ഉണ്ട്, ക്ലാസിക് കൃതികളിൽ ഉൾപ്പെടെ ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയും ഈ വായനക്കാരൻ കരുതലോടെ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ കുറ്റവും കുറവുകളുമാണ്, കാര്യം എനിക്കും ഉണ്ട് കുറ്റവും കുറവും ഇത് വായിക്കുന്ന ആൾ, ആ കുറ്റവും കുറവുകളെയും പരസ്പരം സ്നേഹിക്കുന്ന സാധനമാണ് സാഹിത്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആത്മനിഷ്ഠം എന്ന് പറയുന്നത്.
1: തീർച്ചയായിട്ടും
2: ആ കരുതലുണ്ട് ഈ വായനക്കാരനും തമ്മിൽ. അപ്പം അങ്ങനെയാണ് അത് കടന്നു പോകുന്നത്. ആ സാധനത്തിനുള്ള ഒരു വിശുദ്ധിയോ സംഗതിയോ അല്ല ആ സിനിമയ്ക്കുള്ളൂ. സിനിമ ഏറ്റവും ആൾക്കാർക്ക് താല്പര്യമുള്ള കലയാണ്, പക്ഷെ അതൊരു വലിയ സംയോജിതമായി ഒരുപാട് കലാകാരന്മാർ ഒന്നിച്ചണിനിരക്കുന്ന ഒരു വലിയ ഷോയാണത് സാർ.
1: തീർച്ചയായിട്ടും
2: അതാണ് ഇതിന് തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം.
1: അങ്ങ് ഒരു സംവിധായകന്റെ കുപ്പായം കൂടെ അണിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി ഒരു അങ്ങടന സൃഷ്ടിയാകട്ടെ മറ്റൊരു കഥയായിട്ട് സമീപിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആ സംവിധായകന്റെ കണ്ണിലൂടെ നോക്കി കണ്ടിട്ടുണ്ടോ?
2: ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം അങ്ങനെ നോക്കുന്നത് പോലും

0: നമുക്ക് ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചാല് നമ്മൾ പക്ഷെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ആ കാഴ്ച വരുന്നുണ്ടാവും, അത് നമ്മൾ കൈമാറുകയാണ് സംവിധായകന്. പിന്നീട് അദ്ദേഹത്തിന്റെ കാഴ്ചകളാണ് അതിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് വരുന്ന പോകണം. നമുക്ക് സൂചിപ്പിക്കാം ഇങ്ങനെ ചില വഴികൾ അതിൻ്റെ അകത്തുണ്ട്, അതിന് കുറെ കൂടെ ആർക്കും കറക്റ്റ് എന്നുള്ളത്. പക്ഷെ തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ്. നമുക്ക് സൂചിപ്പിക്കുകയും നമ്മൾ ഇടപെടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് വാങ്ങിച്ചിട്ട് ഈ സംവിധായകൻ ഇനി ഇതിലത്ര ഇടപെടൽ ആവശ്യകത ഇല്ല, ഞാനാണ് അതിൻ്റെ പ്രജാപതി എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോകാനുള്ള റൈറ്റ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതാണ് ഇതിന്. അപ്പം നമുക്ക് ഇടപെടാനായിട്ടുള്ള അവകാശം അവിടുന്ന് തന്നാൽ മാത്രമേ നമുക്കുള്ളൂ.
1: അതേസമയം എഴുത്തിന്റെ ഒരു പക്ഷേ ഒരു പരിമിതിയും അല്ലെങ്കിൽ ഒരു സ്ഥാനവും അതായിരിക്കാം എന്ന് തോന്നുന്നു.
0: അതെ അതെ,
1: നമുക്ക് എഴുത്തിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്കാവഞ്ചർ എന്ന നോവൽ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രവും പ്രമേയവും വന്ന നോവലാണത്. എങ്ങനെയാണ് അങ്ങാ ഒരു നോവലിലേക്ക് എത്തിയത്?
0: സന്ദീപ നോവലിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ വളരെ വ്യാപകമായി വിറ്റുപോയ നോവലിൽ പെട്ടതല്ല, പക്ഷെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നോവലാണത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഭൂമികയാണ് എൻ്റെ മനസ്സിലൊന്ന് കാര്യം. കേരളത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പോലീസ് സ്റ്റേഷനും അതിൻ്റെ മതിലിനോട് ചേർന്ന് ഒരു സൂവും ഇരിക്കുകയാണ് തിരുവനന്തപുരത്ത്. അതിൻ്റെ മുമ്പിലൂടെ ഞാൻ എന്നും കടന്നു പോവുകയാണ്. അപ്പോൾ അവിടുത്തെ സൂവിലുള്ള ഒരു വെറ്റിനറി സർജനും ഇവിടുത്തെ ഒരു എസ് ഐയും കളിക്കൂട്ടുകാരാണ്. പക്ഷേ അവർ ഒരു പോലീസ് സ്റ്റേഷനും ഒരു സൂവും ഒരേ കോമ്പൗണ്ടിനിൽ വെച്ച് പങ്കുവയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഫിക്ഷൻ അതിൽ കടപ്പുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത്. അത് വ്യാപകമായി വായിക്കപ്പെട്ട കൃതിയല്ലെന്നുണ്ടെങ്കിലും അത് തമിഴിൽ ചിലർ കണ്ടെത്തിയിട്ട് തമിഴിലുള്ളൊരു വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി അത് വന്നിട്ട് അതിന് സിനിമയാക്കാനായിട്ടുള്ള സാവകാശത്തിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ അത് പറയുന്നത്. എനിക്കത് പ്രിയപ്പെട്ട ഒരു നോവലാണത്.
1: തീർച്ചയായിട്ടും. മാത്രമല്ല അതിലെ ഈ അടിമ ഉടമ ആ ഒരു മനുഷ്യബന്ധങ്ങളിൽ
0: അതെ
1: നമ്മൾ എന്നോ പോയി എന്ന് വിചാരിക്കുന്ന ഈ ഒരു സംഗതി അതിൻ്റെ ഒരു എലമെന്റ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ
0: അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ കൂടുതൽ കൂടുതൽ റിലേറ്റീവായിട്ട് തമിഴ്നാട്ടിലെ അവിടുത്തെ പ്രേക്ഷകരിൽ എത്തിക്കാൻ പറ്റുമായിരിക്കാം എന്ന് എനിക്ക് തോന്നി.
1: അങ്ങയുടെ ഈ നോവലുകൾ പറഞ്ഞതെല്ലാം ആകട്ടെ, കുറച്ച് കഥകളാകട്ടെ, ഇപ്പോൾ ശംഖുമുഖി സിനിമയായി,
0: അതെ,
1: പടിഞ്ഞാറെ കൊല്ലം ചോരക്കാലം,
0: അതെ,
1: ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ക്രൈം ഫിക്ഷൻ്റെ എലമെന്റ് ആണ്.
0: അതെ,
1: ഈ ക്രൈം ഫിക്ഷൻ അങ്ങേക്ക് വളരെ താല്പര്യമുള്ള ഒരു മേഖലയായിട്ട് നമുക്ക് പൊതുവിൽ വായിച്ചാൽ ഫീൽ ചെയ്യും. വളരെ നന്നായിട്ട് മനോഹരമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. എന്താണ് അതിനോട് ഇത്ര താല്പര്യമുള്ളത്?
0: രണ്ട് കാര്യം. നമ്മളൊരു വളരെ മുഖ്യധാര സാഹിത്യത്തിന്റെ കൂടെ തന്നെ ചേർന്നപ്പോൾ കുറ്റവും ശിക്ഷയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കൃതികൾക്ക് ആധാരമായിരിക്കുന്നത് എൻ്റെ അടിസ്ഥാനം ക്രൈമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്രൈമിനൊരു ഇപ്പം ഞാൻ ആ കള്ളൻ്റെ ആത്മകഥ എഴുതുമ്പോൾ എല്ലാം ഉണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ ഒരു വലിയ ഡാം കെട്ടാനോ അല്ലെങ്കിൽ വലിയ സംഗതികളോ ഇതൊക്കെ എടുക്കാൻ ഉപയോഗിക്കുമ്പോൾ ആ രാഷ്ട്രീയക്കാരൻ ഒരു അഴിമതിക്കാരനാണെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന അല്ലെങ്കിൽ കൊള്ള ആരും മനസ്സിലാക്കുന്നില്ല. അപ്പം നീതി എന്ന് വെച്ചാൽ തൻ്റെ ഇളയ രണ്ട് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി എന്നുള്ള കാരണത്തിൽ 13 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് 100 വർഷം ശിക്ഷ അനുഭവിച്ചിട്ടുള്ള നീതി പീഠങ്ങളുള്ള സ്ഥലമാണ് ഈ ലോകം, ഇന്ത്യയിലല്ല. അപ്പം നീതി എന്നൊക്കെ പറയുന്ന പല പ്രദേശങ്ങൾ സ്ഥലങ്ങൾ മാറി മാറി മാറി വരും. അതിൻ്റെ യുക്തി എന്നൊക്കെ പറയുന്നത് വളരെ ആപേക്ഷികമാണ്. ഇത് ഒരു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും നമ്മൾക്ക് ധാർമ്മിക രോഷം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ടൂളാണിത്. ഈ നീതിയും നീതികേടുകളുടെയും തമ്മിലുള്ള ഈ തുലാസ്, അത് എനിക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു പ്രധാന സംഗതിയാണ്. മറ്റുള്ള വായനക്കാരുടെ ശ്രദ്ധയെ എളുപ്പം ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പം സന്ദീപ് പറഞ്ഞ പോലുള്ള സ്കാവഞ്ചറിന്റെ അതൊരു ക്രൈം ത്രില്ലറായിട്ടാണത്, പക്ഷെ അതൊരു സാമൂഹികമായ വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പം ഈ ഡോണർ വെച്ചിട്ട് ഈ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ പറ്റിയ ഈ ഡോണർ വെച്ച് നമുക്ക് സമകാലികമായ പല ഇഷ്യൂസും പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഡോണറിന്റെ ഒരു മെച്ചമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: അതെ, മാത്രമല്ല പലപ്പോഴും മനുഷ്യന്റെ ചില വൈകാരിക ഭാവങ്ങൾ, ഇപ്പോ ശംഖുമുഖി എന്ന് അത് വായിക്കുമ്പോഴത്തേക്ക് അതൊരു ഗുണ്ട നമ്മൾ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിന്റെ ഒരു ചിത്രമാണ് അതിൽ വരുന്നത്. പക്ഷെ അതിനകത്ത് അത് നോവൽ രൂപത്തിൽ വായിച്ചപ്പോഴത്തേക്ക് നമ്മളെ വളരെ സ്പർശിക്കുന്ന തരത്തിൽ മനുഷ്യന്റെ വൈകാരിക ഭാവങ്ങൾ അതിൽ ഉൾച്ചേർന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് അത്തരം ജീവിതങ്ങളെ അങ്ങ് എങ്ങനെ നിരീക്ഷിച്ച് എങ്ങനെയാണത് ഇങ്ങനെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്?
0: ഞാനൊരു തീവണ്ടിയിലെ പനീഷ്യൻ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്, ചെറിയ കഥയാണ്. അതിൻ്റെ അകത്ത് ഒരു തടവുപുള്ളിയെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ ഒരു ട്രെയിനിൽ കയറ്റിയതാണ്. അപ്പം ഞാൻ അതിൻ്റെ പരിസരത്ത് ഇരിപ്പുണ്ട്, രണ്ട് പോലീസുകാരാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു സ്ത്രീ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി, അവർ ഇയാളുടെ ഭാര്യയാണ്. അപ്പോൾ അവർ പറയുന്നത് മകളുടെ കല്യാണമാണ്, നിങ്ങൾ വരരുത്, കാരണം ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന ആൾ നിങ്ങൾ കൊലപ്പെടുത്തിയ ആളുടെ മകനാണ്, അയാളാണ് ഇപ്പം നമ്മളെ നോക്കുന്നത്. അപ്പം അവിടെ മറ്റേ ആ കൊലയാളിയായ മനുഷ്യൻ്റെ മനുഷ്യത്വം അയാൾ പുറത്തു വരികയാണ്, നിങ്ങൾ എൻ്റെ നിന്ന് സംഭവിച്ചു പോയല്ലോ എന്ന്. ഇപ്പം നമ്മളീ പറയുന്ന പോലുള്ള വ്യക്തികൾ, ഗുണ്ടകൾ, മനുഷ്യർ എന്നൊക്കെ പറയുന്നുള്ളത് സാധാരണ മനുഷ്യരാണ് ഇവരെല്ലാം. ചില ആൾക്കാർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണു കാണില്ല നമ്മൾ പറയത്തില്ലേ, പിന്നെ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അവർ തിരിച്ച് ആ ബോധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴേ ആ ചെയ്തതിൻ്റെ ആഘാതം മനസ്സിലാകത്തുള്ളൂ.

0: അവരോട് ചില കാണിക്കുകയുണ്ടെങ്കിലും നമ്മൾ ചില സഹാനുഭൂതികൾ വേണ്ടതുണ്ട്. ചില നീതിപീഠങ്ങളൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്, ചില ആൾക്കാർക്ക് ജീവചിന്തന 100 കൊല്ലം ചിലപ്പോൾ പർപ്പസ്ഫുള്ളി കാത്തു കാത്തു കാത്തു കാത്തിരുന്ന് ഇതിനു വേണ്ടി ഒരു ചെയ്യുന്നതും പെട്ടെന്ന് ഒരാളൊരു സാധനം ചെയ്യുന്നതിൻ്റെ മാനസികാവസ്ഥ വ്യത്യാസമുണ്ട്.
1: അതെ.
0: അപ്പോൾ എന്ന് പറഞ്ഞ കണക്ക് 100 കാര്യങ്ങൾ എൻ്റെ അകത്തുണ്ട്. അപ്പം ഞാനിവരോടൊക്കെ എൻ്റെ പത്രപ്രവർത്തന ജീവിതം അല്ലാതായ സമയത്ത് വിവിധങ്ങളായ മനുഷ്യരുടെ ഇപ്പം സംസാരിച്ച് അവർ വലിയ ഗുണ്ടയാണെന്നോ ഇവരിപ്പം നമ്മളെ പിച്ചാത്തിയെടുത്ത് കുത്തുമെന്നോ അങ്ങനെയല്ല. അവർക്ക് പല അവസരങ്ങളിലും മറ്റുള്ളവരെക്കാൾ കരുതൽ അവർക്കുണ്ട്. ഞാൻ വിലായത്ത് ബുദ്ധ എഴുതിയപ്പോൾ ഞാൻ ഈ ചന്ദനം കൊള്ളയ്ക്ക് പോകുന്ന പിള്ളേരെ കൂടെ ഞാൻ താമസിച്ചുകൊണ്ടാണ്. അവർ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ചേരുമ്പോഴത്തേക്ക് ചില സമൂഹം ഇത് കുറ്റമാണെന്ന് എഴുതിയിരിക്കുന്ന ചില സംഗതികളെ അതിലംഘിക്കാനായിട്ടുള്ള വാസന അവരിലേക്ക് വരുന്നു. ഓക്കെ, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള കെട്ടുറപ്പിന് ഇവർ അപകടകാരികളാണ് ഒക്കെ ചെയ്യും, പക്ഷെ എന്ന് കരുതി അവർ സുഹൃത്തുക്കളോ അച്ഛനോ അമ്മയോ ഉള്ള മനുഷ്യരാണ്. അവരെ കൂടെ ചേർത്ത് നിർത്തുമ്പോഴാണ് സമൂഹം ബലപ്പെടുന്നത് സത്യത്തിൽ.
1: അതെ.
0: അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് ഞാൻ എൻ്റെ ലിറ്ററേച്ചറിലൂടെയൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അത് ഞാൻ അവരോടെ പോയിട്ട് അനുഭവിച്ചിട്ട് ഉള്ള ജീവിതമാണ് പലപ്പോഴും ഞാൻ എഴുതി വയ്ക്കാൻ ശ്രമിക്കുന്നത്.
1: അത് പലപ്പോഴും വളരെ പ്രത്യക്ഷത നമുക്ക് തോന്നാറുമുണ്ട്, എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ എഴുതുന്നത്, ശരിക്കും ഇതൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് എഴുതുന്നതെന്നൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുടെ പിന്നാലെ പോകാറുണ്ടോ?
0: തീർച്ചയായിട്ടും പോകാറുണ്ട്. ഞാൻ അടുത്ത മാസം ഹൈദരാബാദ് വരെ പോകുന്ന ഒരു യാത്ര, ഇത്തരത്തിലുള്ള ഒരു വലിയ സംഭവത്തിൻ്റെ പിന്നാലെയുള്ള ഒരു യാത്രയെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. എനിക്ക് യാത്ര അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളല്ല, പക്ഷേ ഞാൻ നിരന്തരമായി അല്ലെങ്കിൽ നമുക്ക് പലതവണ യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ വരുന്നതെല്ലാം എൻ്റെ റൈറ്റിങ്ങിന് കുറച്ചും ക്ലാരിറ്റി കിട്ടണമല്ലോ എന്നുള്ള അധിക വേല എടുക്കുന്നതുകൊണ്ടാണ്. അതല്ലാതെ നമുക്ക് എല്ലാം ഭാവന വെച്ച് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള തരം ലിറ്ററേച്ചറിങ് അല്ല എൻ്റെ ടൈപ്പ് ഓഫ് എഴുത്ത്. അപ്പോൾ എനിക്ക് അവിടെ പോയി പങ്കെടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 1000-ത്തോളം കിലോമീറ്റർ ഞാൻ വാഹനത്തിൽ പോയി പലയിടത്തും നിന്ന് നിന്ന് നിന്ന് പോയി ചെയ്യേണ്ടി വരും. അതെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കത് ഇഷ്ടം ഉണ്ടായിട്ട് ഞാൻ ചെയ്യുന്നതല്ല. ഞാൻ എടുക്കുന്ന വേല അല്ലെങ്കിൽ അതിനെ പ്രതി എൻ്റെ പുസ്തകങ്ങളെ വായിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള അയാൾ ചിലപ്പം നമ്മുടെ ഒരു പുസ്തകങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. 200-300 രൂപ ഉള്ള ഒരു പുസ്തകം വായിക്കുന്ന അയാൾ വായിനോടുള്ള സ്നേഹം കൊണ്ടാണ് അയാൾ വായിക്കുന്നത്.
1: അതെ.
0: അത്യന്താപേക്ഷിതമായൊരു കാര്യമല്ല ഞാൻ ഈ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത്. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ അത്യാവശ്യം മാറ്റി വെച്ചിട്ടായിരിക്കും 250 രൂപ ഉള്ള ബാക്കിയൊരു പുസ്തകം വായിക്കുന്നത്. അപ്പോൾ അവിടെ റൈറ്റർക്ക് പ്രതിഭ കുറവോ പ്രതിഭ കൂടുതലോ ഏറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷെ അയാളുടെ അതിൻ്റെ അകത്ത് അയാളുടെ ഇൻവോൾവ്മെൻ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ അയാളുടെ ആത്മാർത്ഥത, അയാൾക്കുന്ന പെയിൻ, അത് അതിലുണ്ടാവണം. അത് കൃത്യമായിട്ട് ആ റീഡർ തിരിച്ചറിയും. എൻ്റെ പുസ്തകങ്ങളിലെല്ലാം ആൾക്കാർ തേടിപ്പിടിച്ച് പോയി വായിക്കുന്ന ഒരു റീസൺ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ല.
1: വളരെ ശരിയാണ്.
0: ആ അധ്വാനം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ വായനക്കാരനെ നിന്ന് കുറച്ചെങ്കിലും ബഹുമാനം നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ കൈക്കുറ്റപ്പാടുകൾ അവർ വഴക്കു പറയുന്നുണ്ടാവും, ഇതെല്ലാം നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അയാൾ അതിനുവേണ്ടി പരിശ്രമിച്ചു, അയാൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു, വേദനിക്കുന്നു. അതിൻ്റെ ഒരു പങ്കാണ് അയാൾ റോയൽറ്റി ആയിട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു തോന്നൽ നമുക്ക് വേണം. അല്ലാതെ എഴുത്തുകാരൻ മഹാനാണ്, അയാൾ എന്തെഴുതി വെച്ചാലും വായനക്കാർ വായിക്കുമെന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: തീർച്ചയായിട്ടും വളരെയധികം ഹാർഡ് വർക്ക് ശരിക്കും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. കഠിനാധ്വാനം ചെയ്ത് വിഷയങ്ങൾ കണ്ടെത്തുന്നത് തുടങ്ങി അത് പേപ്പറിലാക്കി പുസ്തക രൂപത്തിൽ എത്തുന്ന ഒരുപാട് പ്രയത്നം ഒരു എഴുത്തുകാരൻ്റെതായിട്ട് ഇതിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്.
0: ഇതൊരു വ്യത്യസ്തമായ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് തന്നെയാണ് പുസ്തകം. വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആത്മനിഷ്ഠമായ ഒരു എലമെൻ്റ് അതിൽ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ റൈറ്റർ അതിനെ ചൂഷണം ചെയ്യാൻ പാടില്ല, അവരോടൊപ്പം നമ്മൾ നിൽക്കണം.
1: അങ്ങനെ എഴുത്തിൻ്റെ ഒരു വർഷത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. എഴുത്തിൻ്റെ രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി വളരെയധികം എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്താണ് ഈ കാച്ചിക്കുറുക്കി ഈ ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ളത്. അത് ഒരുപക്ഷെ അങ്ങ് ഈ പത്രപ്രവർത്തകനായിരുന്നതിൻ്റെ ഒരു ശൈലിയിൽ നിന്ന് വന്നതാണോ ഈ എഡിറ്റിങ്ങിനുള്ള ഒരു പ്രാധാന്യം?
0: എഡിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സാഹിത്യത്തെ സംബന്ധിച്ച് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത്രയും സൂക്ഷ്മമായ എഡിറ്റിങ്ങിൻ്റെ ആവശ്യകത ഇല്ല, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാടും പടർപ്പും എല്ലാം ഉണ്ട്, നമ്മളൊരു ജീവിതത്തിലെല്ലാം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തല്ല പോകുന്നത്. ഫിക്ഷനെ സംബന്ധിച്ച് പറയുന്നത് എന്തും കുത്തി നിറയ്ക്കാവുന്ന ഒരു ചാക്കാണ് ഫിക്ഷൻ എന്നുള്ളൊരു സംഗതി പറയാറുണ്ട്. അത് ആ അർത്ഥത്തിലല്ലെങ്കിലും പറയുന്ന ഇതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ വളരെ വൈകാരികതയും അതിസൂക്ഷ്മതയോടുകൂടിയൊക്കെ വായിക്കുന്ന ലിറ്ററേച്ചറും ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് സ്നേഹവും ബഹുമാനങ്ങളും ഒക്കെ കലശലായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന കണക്കുള്ള എൻ്റെ ഒരു റോൺ ഓഫ് റൈറ്റിംഗ് ഞാൻ ഇപ്പം നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ ആനോ എഴുതിയതെല്ലാം കുറച്ചും കൂടെ ക്ലാരിറ്റി കൂട്ടിയും വല്ലാതെ എഡിറ്റ് ചെയ്യാതെയുമാണ്, വല്ലാതെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റും പഴയ. അപ്പം ഏതൊക്കെ പുസ്തകങ്ങളാണോ ഏത് തരം ലിറ്ററേച്ചറിങ് ആണോ നമ്മൾ ഇടപെടുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഓവർ എഡിറ്റിംഗ് ആണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യവും ചില പുസ്തകങ്ങളിൽ എനിക്കുണ്ട്. കുറച്ചും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നും ചില

0: സമയങ്ങളിൽ ഇതിനൊന്നും ഒരു കൃത്യമായ സംഗതിയില്ല. എങ്കിൽ പോലും എനിക്ക് പക്ഷേ പുതിയൊരു കാലത്തിൻ്റെ ഒക്കെ സ്വഭാവം വെച്ചിട്ട് നേരത്തെ പറഞ്ഞു എന്തും കുത്തി നിറയ്ക്കുന്ന ഒരു ചാക്ക് എന്തായാലും ആവരുത് ഫിക്ഷൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട്.
1: തീർച്ചയായിട്ടും മാനോയിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ പറഞ്ഞു 12 വർഷത്തോളം എടുത്തിട്ടാണ് ആ ഒരു തീമിൽ നിന്ന് ഈ ഒരു പുസ്തകത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അത്രയും അധികം ഗവേഷണം അതിൽ നടത്തിയിട്ടുണ്ട്, അത്രയധികം എഫേർട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തരം ഒരു നോവലായി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത്രയധികം പേജുകളുള്ള നോവലാണ്, മറുവശത്ത് വളരെ ക്രിസ്പായിട്ടുള്ള അതേസമയം തന്നെ മറ്റൊരു റോണറിലുള്ള ഇപ്പോൾ അമ്പിളിമോൾ തിരോധാനം പോലുള്ള പുസ്തകങ്ങളും അതേപോലെ തന്നെ പുറത്തിറങ്ങുന്നുണ്ട് അങ്ങയുടേതായിട്ട്. ഈ രണ്ട് പാരൽ ട്രാക്ക് പോലെയാണ് ചിലപ്പോൾ തോന്നുക. എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്?
0: അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിപ്പം ഐസ് എഴുതാനായിട്ട് എടുത്തതും ഇതുപോലെ ഒരു കാലം. പക്ഷെ അന്ന് ഞാൻ കുറച്ചും കൂടി ചെറുപ്പം ആയതുകൊണ്ട് എനിക്ക് മൾട്ടി ടാസ്കിങ് വളരെ എളുപ്പത്തിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ ഞാനോ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഈ 12 വർഷം എന്ന് പറയുന്നത് ഞാൻ 12 വർഷം ഇതിൻ്റെ അത് തപസ്സിരിക്കുകയായിരുന്നു എന്നുള്ള ഒരർത്ഥത്തിലല്ല. പല കമ്പാർട്ട്മെൻ്റ് ഉണ്ട് മനസ്സിലായത്. അതിലൊരു കമ്പാർട്ട്മെൻറ്റ് നമ്മൾ തുറന്നു വെച്ചിരിക്കുകയാണ്, അതിനെ എപ്പോഴും നമ്മൾ അവിടെ പോയി സന്ദർശിക്കുന്നില്ല. പക്ഷേ അങ്ങനെ കമ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് ഇടയ്ക്ക് പോയി വിസിറ്റ് ചെയ്യുകയാണെന്നും അവിടെ പോയി കുറേ വേലയെടുത്ത് കൊടുക്കണമെന്നുള്ളതും ഉള്ളൊരു ഇതുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ മറ്റു പുസ്തകങ്ങൾ എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ ജോലി ഉപേക്ഷിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള പല ഉപാധികളും എൻ്റെ ജീവിതായോധനങ്ങളും ഒക്കെ അത്തരം പുസ്തകങ്ങളുടെ ഒരുപാട് വായനക്കാരും ഒരുപാട് പുസ്തകങ്ങൾ വിറ്റുപോകുന്നതുകൊണ്ട് അതിന് കിട്ടുന്നുണ്ട്. ആനോയൊക്കെ അതുപോലെ വിറ്റു പോകാവുന്ന ഒരു സംഗതി അല്ല എന്ന് എനിക്കറിയാം. അതൊക്കെ വളരെ ഗഹനമായ വർക്കുകളാണ്, അതിന് ഒരുപാട് കാലമെടുക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ക്രമമായി കൊണ്ടുപോകുന്ന തരം ഇതാണ്. മറ്റൊന്ന് നമ്മളിപ്പോൾ വലിയ ഓണപ്പതിപ്പുകൾ അല്ലെങ്കിൽ അതിലുള്ള വലിയ ദീർഘമായ ടെക്സ്റ്റിലേക്കുള്ള സംഗതികളൊക്കെ വേണ്ടതുണ്ട്, അതും നിലനിന്ന് പോകേണ്ടതുണ്ട്. ഞാൻ പത്രപ്രവർത്തനമായി എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ ജോലി ചെയ്തിരുന്ന പത്രം, അവർക്കിടയൊക്കെ ചില ആവശ്യകതകൾ സംഗതി ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ അതിന് ആ ഡെഡ് ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് രണ്ട് തരത്തിലുള്ള ഒരു ശ്രേണിയിലേക്കുള്ള പുസ്തകങ്ങൾ വരുന്നത്. സന്ദീപ് ചോദിച്ചതിൻ്റെ ഉത്തരം അതാണ്.
1: ഒരു മുഴുവൻ സമയ എഴുത്തുകാരൻ ആയിട്ട് തന്നെ അങ്ങനെ കണക്കാക്കാറില്ലേ?
0: തീർച്ചയായിട്ടും ഒരു സംശയം വെക്കാരത്തിലില്ല. നമ്മൾ എഴുത്തുകാരനല്ലാതെ ഇരിക്കുന്ന കുറച്ച് സമയങ്ങൾ ആണ് നമ്മൾ കൂടുതൽ സമയവും എഴുത്തുകാരനായിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്.
1: അങ്ങനെ യാത്രകളധികം അങ്ങനെ പോകാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട് റഷ്യയിലേക്കുള്ള ഒരു യാത്രയെ സംബന്ധിച്ചിട്ട്. ആ ഒരു അനുഭവം കൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ?
0: ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം ആ സഞ്ചാരങ്ങളൊന്നും എനിക്ക് ഈ സ്ഥലങ്ങൾ കാണണമെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. ഞാനിപ്പം ഈ പലതും പഠന യാത്രകളും ഒക്കെ ഇപ്പം റഷ്യയിലേക്ക് പോയെന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെൻറ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു 8 ചെറുപ്പക്കാർ കലാ സാഹിത്യം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരെ സെലക്ട് ചെയ്തതിൽ ഒരാളായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ബ്രിട്ടനിൽ പോകുന്നത് കെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ടി പഠിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ലണ്ടനിലുള്ള സമയത്തൊന്നും ഞാൻ ലണ്ടൻ കാണാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല 3-4 ദിവസം ഉണ്ടായിട്ട്. അതാണ് ഞാൻ ഒരു വൈരുദ്ധ്യം ഞാൻ പറഞ്ഞതാ. അത് നമ്മൾ യാത്ര പോകുന്നു, അതിൻ്റെതായ ആവശ്യം ആനോയ്ക്ക് പോകുന്നു, ദീർഘമായി പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. നമുക്കൊരു എയിമുണ്ടോ ആ യാത്രയ്ക്ക്? ഞാൻ എൻ്റെ ഒരു ഒഴിവുകാല യാത്ര അതിൻ്റെ സന്തോഷങ്ങളിലേക്ക് ആ ഒരു ടെമ്പോയിലേക്ക് എനിക്ക് പോകാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ യാത്ര വ്യത്യാസമുള്ളൊരു യാത്രയായിരുന്നു റഷ്യയിലേക്ക് പോകുന്നത്. കാരണം അവിടുത്തെ ഗവൺമെൻറ് നമുക്ക് തുറന്നിട്ട് തന്ന ഈ USSR ഒക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവർ തുറന്നിട്ട കുറേ സ്ഥലങ്ങളുണ്ട്, വലിയ വലിയ പത്രസ്ഥാപനങ്ങൾ, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതൊരു ചെറിയ പുസ്തകമായിട്ട് വന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നിയതിൻ്റെ പ്രകാരമാണ് ആ സ്പെസിബ റഷ്യ യുവത്വത്തിൻ്റെ റഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയത്.
1: നമ്മൾ ഇതുവരെ എഴുത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് അങ്ങ് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങക്ക് ഏത് തരം പുസ്തകങ്ങളാണ് വായിക്കാൻ താല്പര്യമുള്ളത്?
0: വായന എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നോൺ ഫിക്ഷനാണ് ഞാൻ കൂടുതൽ വായിക്കുന്നത്. ഞാനിപ്പം ഈ കഴിഞ്ഞ വാർഷിക പതിപ്പിൽ എഴുതിയ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞ ചെറിയ നോവൽ, അത് വിപുലമായ രീതിയിൽ ഞാനൊന്ന് വികസിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചതാണ്. അപ്പം അതൊരു ഏലം വേൾഡ് വൈഡ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ വണ്ടൻമേട് മുതൽ ഇടുക്കി മുതൽ ബോഡി നായ്ക്കന്നൂർ വരെ വരുന്ന ഒരു ഏലം ഇടനാഴി, അവിടുത്തെ പ്രദേശത്തുള്ള ലൈഫാണ് ഞാൻ എഴുതുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കുടിയേറ്റ സ്ഥലങ്ങളിലേക്കുമായി ബന്ധപ്പെട്ട് വരുന്ന അഡോണറിലുള്ള മലയാളത്തിൽ വരുന്ന ഒട്ടുമിക്ക പുസ്തകങ്ങളിലൂടെയും ഞാൻ കടന്നുപോകേണ്ടി വരും. ഞാൻ ചില ആൾക്കാരെ അത് വായിക്കാനായി ഞാൻ അവരതിനുവേണ്ടി നിയുക്തരാക്കുന്നുണ്ട്. അപ്പം അവർ അതിൻ്റെ കീ പോയിന്റ്സ് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ മറ്റ് പല ആൾക്കാർ പോകുന്നതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഇത്തരത്തിലുള്ള പ്രക്രിയ വഴിയാണുള്ളത്. അതല്ലാതൊക്കെ വരിക എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും എൻ്റെ എൻ്റർടൈനിങ് ഒരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പം VK അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാരെ വീട്ടിലിരിക്കുന്ന സമയത്തൊരു ഒരു പേജ് വെച്ചെങ്കിലും വായിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. കാര്യം വെച്ചാൽ അത് നമ്മളെ വല്ല ജീവസുറ്റ ഒരു മനുഷ്യനായിട്ട് മാറ്റും. അതെന്ന് വെച്ചാൽ അത് അവരൊക്കെ ഒരു ജീനിയസ് എന്ന് പറഞ്ഞ ക്രമത്തിലേക്ക് പോയ തരത്തിലുള്ള മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ പ്രധാനമായും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട പുസ്തകങ്ങൾ പലപ്പോഴും വരും. അത് ഇപ്പം ഒരുപാട് പത്രമാസികകൾ വായിക്കുന്നുണ്ട് ഇവിടുത്തെ മാത്രമല്ല, ഇപ്പം ഓൺലൈൻ വഴിയായിട്ട് മറ്റു പല സ്ഥലങ്ങളിലുള്ള ട്രേഡ് ടൈംസ് അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇറങ്ങുന്ന ഈവനിങ് ന്യൂസുകളിൽ എങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഏതാ ലോകത്തുള്ള ക്രൈം സ്റ്റാറ്റസ്, ചെറുപ്പക്കാർ ചെയ്യുന്ന അവരുടെ ജീവിത രീതികളുടെ മാറ്റങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈവനിങ് ന്യൂസൊക്കെ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്കറിയാവുന്ന ഭാഷ ഇതൊക്കെയല്ലേ ഉള്ളൂ, ഇംഗ്ലീഷ് മലയാളമൊക്കെ നമുക്ക് വായിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇംഗ്ലീഷിൽ വരുന്ന പത്രങ്ങൾ ലോകത്തെവിടെ നടക്കുന്നതിലും ഒരു പ്രധാന ഉപാധിയാണ്. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വായനയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ നിർത്തുന്നത്?
1: എഴുത്തുകാരൻ എപ്പോഴും സ്വയം അപ്ഡേറ്റ് ചെയ്യുക.
0: തീർച്ചയായിട്ടും അപ്ഡേറ്റ് ഉണ്ട്, ദിനേന അപ്ഡേറ്റ് ചെയ്യണം. അതിന് ദിനപത്രമാണ് ഒരു പ്രധാന ഒരിത്. പിന്നെ നമുക്ക് ആഴ്ച പതിപ്പുകളുണ്ട്, മാസികകളുണ്ട്. ഇതെല്ലാം ലോകത്തിറങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇരുന്നിപ്പം ഇപ്പം നമുക്ക് കിട്ടാവുന്ന ഇപ്പം ഗാർഡിയൻ, വീക്കിലി, ഇൻഡിപെൻഡന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോവാം. കേരളത്തിൽ ഇറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളൊക്കെയും ഇതൊക്കെ നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വാട്ട് ഇസ് ഹാപ്പനിങ്, എന്താണ് ഇതിൽ ഇത് ചെയ്യുന്നത്. ചിലപ്പം ഒരു കഥ മൊത്തം വായിക്കാനായിട്ട് വന്നില്ല, ഒരു ചെറുപ്പക്കാരൻ്റെ കഥ, അയാൾ ആദ്യത്തെ ഒരു രണ്ട് പാരഗ്രാഫ് മൂന്നോ എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്, ഇടയ്ക്കൊന്ന് ഓടിച്ചു നോക്കാം അവസാനിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അതിനൊരു ഒരു രണ്ട് മിനിറ്റ് മതി. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ പഴയ മട്ടിൽ നമ്മൾ പറയുന്ന നിരന്തരമായി മാറുന്നതല്ല. അപ്പം ഞാൻ ഇടക്കാലത്ത് വായിച്ച പുസ്തകത്തിനെ കുറിച്ചൊരു മലങ്കാട് എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ എടുത്തത്, മൂന്നാറിൻ്റെ ചരിത്രം. അവിടെ തമിഴിൽ ഒരു തൊഴിലാളിയായ ഒരു മനുഷ്യൻ എഴുതുകയാണ്, അയാളുടെ പരമ്പരയുടെ കഥയാണ്, നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത കഥയാണ്. അപ്പം അത് വായിക്കണം എന്നൊരു സാധനം തോന്നി ഞാനെ കുറിച്ച് കുറിപ്പെടുത്ത് എഴുതുകയും ചെയ്തു. അങ്ങനെ എങ്ങനെയാണ് വായനയുടെ ഒരു മാറ്റം വരുന്നത്?
1: തീർച്ചയായിട്ടും അങ്ങ് എഴുതിയതിൽ അങ്ങക്ക് ഏറ്റവും വെല്ലുവിളിയായി തോന്നിയിട്ടുള്ള വർക്ക് ഏതാണ്?
0: ആ സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയം മുതൽ തുടങ്ങുന്ന വെല്ലുവിളിയാണ്. വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ഈ ഒരു ഹൈ റേഞ്ചിനെ കുറിച്ച് നമ്മളൊരു പുസ്തകം എഴുതുമ്പോഴത്തേക്ക് അവിടുത്തെ നിയമങ്ങൾ, അതിൻ്റെ ഒരു കുട്ടി ഈ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അതിൻ്റെ ഈ ഹൈ റേഞ്ചിലാണ് ദത്ത്. അപ്പം ഈ ദത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന ദത്ത് നിയമങ്ങളുടെ അതിലെ മാറ്റങ്ങൾ, ദത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോടതി വിധികൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയും നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മൾ വായിക്കുകയും അല്ലെങ്കിൽ വേറൊരാളിനെ ഇരുത്തി നമ്മൾ വായിപ്പിച്ച് അതിൻ്റെ നിന്നുള്ള അതിൻ്റെ സത്തയെടുത്ത് നമുക്ക് ആവശ്യമായതും ഒക്കെ തുടക്കം മുതൽ ഇതിൻ്റെ ഗവേഷണമാണ് ഇതിൻ്റെ പ്രധാന ഒരു വെല്ലുവിളി. മറ്റത് അതിൻ്റെ നാടകീയതകളും മറ്റ് അതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഏത് വിഷയം ഉണ്ടാക്കുന്നത്, ആ അപ്ഡേഷൻ എന്ന് പറയുന്നൊരു സംഗതി. അയാൾ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുകയല്ല, നമ്മൾ 100 എണ്ണം ചെയ്യുന്നതിൽ ഒന്നോ രണ്ടോ മണ്ടത്തരങ്ങൾ പെട്ടുപോയേക്കാം, പക്ഷേ അയാൾ 98 സംഗതികളിലും പുതുമയായ സംഗതികളിലാണ് രണ്ടെണ്ണത്തിലെത്തിയത്. അത് മാനുഷികമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുഷികമെന്ന് പറയുന്നതിലുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും. പക്ഷെ അത് കൂടുതലായി കഴിയുമ്പോഴത്തേക്ക് അത് ഗുണപരമായ ഒരു സംഗതിയും ക്ഷമിക്കത്തക്കതായ ഒരു കാര്യമല്ല. ഇടത്തേക്ക് കൊണ്ട് ഞാൻ ഒരു നോവൽ എഴുതിയെന്ന്, അല്ലെങ്കിൽ ഇടത്തേക്ക് കൊണ്ട് ഞാനൊരു ക്രൈം റോണറായിരുന്നു, ഇടത്തേക്ക് കൊണ്ട് ഒരു സാധനം എഴുതി അങ്ങ് മാറ്റി എന്നൊരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല.
1: തീർച്ചയായിട്ടും. പക്ഷെ അതേപോലെ അങ്ങ് എഴുതാൻ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ എഴുതി തുടങ്ങിയിട്ട് ഉപേക്ഷിക്കേണ്ടി വന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
0: സാമാന്യഗതിയിൽ അങ്ങനെ വരത്തില്ല. ഉപേക്ഷിക്കേണ്ടതായ പല സംഗതികളും ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ പല സംഗതികൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് എഴുതേണ്ട, പല നമ്മുടെ കൂട്ടുകാരന്മാർ ഇവരെല്ലാം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകേണ്ടതില്ല. ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെക്കാൾ കൂടുതൽ നമ്മുടെ കഥാ തന്തുവിൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ജീവനുണ്ട്. ഇത് ഈ കഥയെ പറഞ്ഞ് മുമ്പോട്ട് ഇത് ബ്രാഞ്ച് ഔട്ട് ചെയ്യുകയും കൂടുതൽ കഥ പറഞ്ഞു പോകുമ്പോഴും ക്ഷീണിക്കാത്ത ഒരു ആത്മസത്ത ഈ കഥാബീജത്തിനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് നമ്മുടെ ഒരു ഒരു എക്സ്പീരിയൻസും നമുക്കുള്ളൊരു ട്രിഗറും ഒക്കെയാണ്. അവിടെയാണ് നമ്മൾ ഈ ഒരാൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, ഞാനെന്നല്ല റൈറ്റർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, പല തരത്തിലുള്ള റൈറ്റർ കപ്പാസിറ്റി എന്ന് വെച്ചാൽ അതാ. അപ്പം ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഇപ്പം ഞാൻ പറയാം അമ്മിണിപ്പിള്ള വെട്ടുകേസ് എന്ന് പറഞ്ഞ കഥ, അതിൽ ആ അമ്മിണിപ്പിള്ള എന്ന് പറയുന്ന ആളിൻ്റെ കാഴ്ചയിലൊക്കെയാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങി. അത് 7-8 തവണ നമ്മൾ എഴുതും. അപ്പം നമുക്ക് തോന്നും ഇത് ശരിയാകത്തില്ല, ഉപേക്ഷിക്കാം ഇതിൻ്റെ ജീവൻ. പക്ഷെ നമ്മൾ അപ്പോഴും പറയാം അല്ല, അതിൻ്റെ അത്രയും ജീവനുള്ള ഒരു കാമ്പാണ് അതിലുള്ളത്. അതിൽ ഒരു ഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാവുന്ന അതിൻ്റെ അകത്ത് 2 പെണ്ണുങ്ങളുണ്ട്. അവരാണ് കഥ പറയാൻ, അവരാണ് ആഘാതം ഏറ്റുവാങ്ങുന്നത്. അവരിലൂടെ വരുമ്പോഴത്തേക്ക് ഈ കഥ വികാസം പ്രാപിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് മനസ്സിലാവും ഈ നമ്മുടെ 8-ാമത്തെ വേർഷനാണ് കറക്റ്റ് എന്നുള്ളത്. ഇതൊട്ടും എളുപ്പപ്പെട്ട പണിയല്ല, അതിയാതന പൂർണ്ണമായ സംഗതിയാണ്. എനിക്ക് വളരെ സിമ്പിളായിട്ട് എഴുതുന്ന അതിപ്രതിഭാശാലികളായ റൈറ്റേഴ്സ് ഉണ്ടാകും, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ യാതനാപൂർണമായ ഒരു പ്രക്രിയയാണ്. അതിന് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ചില്ലറയല്ല.
1: തീർച്ചയായും ഇത്രയധികം എഫേർട്ട് എടുത്തിട്ട് ഒരു പക്ഷേ എല്ലാവരും ഇങ്ങനെയാണോ നമുക്ക് അറിയില്ല, നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇത്രയധികം എഫേർട്ട് എടുത്ത് അങ്ങ് പൂർത്തിയാക്കുന്ന സൃഷ്ടി അങ്ങക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഏത് പോയിന്റിലാണ്?
0: സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു 10-20 പേർക്ക് ഇത് വായിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ സഹായം ഇവര് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ഇത് ഇതിൻ്റെ അകത്ത് ആൾതാമസമുണ്ട്, ഇത് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, ഇത് ഭയങ്കര രസമായിരുന്നു, എന്നെ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്ന ആ ഒറ്റ മൊമെന്റ് തന്നെയാണ്. കുറേ സ്ഥലത്ത് പ്രശ്നമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന വട്ടിലേക്ക് അത് എത്തിയില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നിരാശ. അത് പിന്നെയും ഇനിയും നന്നാക്കാം, പക്ഷെ നമ്മുടെ പരിധി കഴിഞ്ഞു, നമ്മൾ തളർന്നു, ഒരു പരുവത്തിൽ നമ്മൾ കൊണ്ട് എത്തിച്ചു, ഇത് ഓക്കെയാണ്, പിന്നെയും ഇനിയും

0: നോക്കാം.
1: ഇത് രസമുണ്ട് എന്ന് 10 വായനക്കാരിൽ ഒരു 6 പേരും പറയുകയാണ്. ബാക്കി 2 പേരും ഉള്ളത്തിലൊന്നും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ആരും അതതിൻ്റെ തെറ്റുകുറ്റങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ വിസ്മരിക്കുകയാണത്. ഭാഗ്യവശാൽ എനിക്കിത് ഇന്ന് മുമ്പോട്ട് പോകാനുള്ള ഒരു ഏണിങ്സ് ഈ മറ്റ് ചില സംഗതികളെങ്കിലും പലരും വായിച്ചെത്തി ഇതിൻ്റെ ദൃശ്യമാക്കാനുള്ള ഒരവസ്ഥയിലേക്ക് ആ കണ്ടീഷനിലേക്കും കൂടെ എത്തുന്നത് കൊണ്ട് ആ ഒരു നിരാശ വരുന്നില്ല. നമുക്കിത് ആവശ്യമുണ്ട്, ഈ ഉൽപ്പന്നത്തിന് ആവശ്യമുണ്ട് എന്നൊരു തോന്നലാണ്. ഈ കഥാ തന്തു കുറേ ആൾക്കാരിലേക്ക് എത്തിക്കാനേ നമ്മളുടെ അടുത്ത് ആവശ്യപ്പെട്ട് ആൾക്കാർ വരുന്നു എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരു തൃപ്തിയുടെ വേറെ ചില ഘടകങ്ങൾ ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഇതിനെ മുമ്പോട്ട് നയിക്കുന്ന, ദൂരെ കാണുന്ന ചില വെളിച്ചത്തിൻ്റെ ചില പൊട്ടുകൾ എന്ന് പറയുന്നത്.
2: തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞതുപോലെ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് അങ്ങ് എഴുത്തിനെയും ഓരോ വിഷയത്തെയും ഓരോ കഥാപാത്രത്തെയും സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായിട്ട് ഏതെങ്കിലുമൊക്കെ തലത്തിൽ ഓരോ സൃഷ്ടിയും അവനെ സ്പർശിക്കുകയും ആ ഒരു കൃതി അവൻ്റെ ഉള്ളിൽ പതിയുകയും ചെയ്യുന്നത് എന്ന് നിസ്സംശയം പറയാനാകും. തീർച്ചയായിട്ടും ആ സംതൃപ്തിയുടെ അനേകം അനേകം അലകൾ അങ്ങേക്ക് തുടർന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.
1: വളരെ സന്തോഷം സന്ദീപ്. താങ്ക് യു.
3: നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ജി ആർ ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖ സംഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണ സഹായം അനുജ ഭാസ്കർ, നിർവഹണം സന്ദീപ് സുരേഷ്.
4: അക്ഷര സൗരഭം. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. കാപ്പ എന്ന ചിത്രത്തിൽ ജേക്സ് ബിജോയ്, അഖിൽ ജയചന്ദ് എന്നിവർ പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ജേക്സ് ബിജോയ്.

ഒറ്റക്കയ്യൻ എന്ന ചിത്രത്തിൽ അൻവർ സാദ് പാടിയത്. ഗാനരചന ജി ആർ ഇന്ദുഗോപൻ, സംഗീതം സമദ് പ്രിയദർശിനി.

ഒരു തെക്കൻ തല്ലുകേസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഹിംന ഹിലാരിയും ജസ്റ്റിൻ വർഗീസും പാടിയത്. ഗാനരചന അൻവർ അലി, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

ക്രിസ്റ്റി എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനവും സംഗീതവും ഗോവിന്ദ് വസന്ത്, സംഗീതം വിനായക് ശശികുമാർ.

പിൻവാതിൽ എന്ന ചിത്രത്തിലെ ഗോവിന്ദ് പ്രസാദ്, തൻവി നായർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന പ്രീതി ജോർജ്, സംഗീതം എത്നിക്.

ഗെറ്റ് സെറ്റ് ബേബി. ഈ ചിത്രത്തിൽ കപിൽ കപിലാൻ പാടിയ ഗാനം. വിനായക് ശശികുമാറാണ് ഗാനരചന. സംഗീതം സാം സി എസ്.

വാഴ ടു എന്ന ചിത്രത്തിലെ ഗാനം. രചന രജത് പ്രകാശ്. സംഗീതം നൽകി പാടിയിരിക്കുന്നത് ഹാറ്റ് സ്മിത്ത്, കൂടെ ദിൽറുഖ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5:30 ആകാശവാണി. ഇപ്പോൾ സമയം 4 മണി.
1: രശ്മി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ രശ്മി പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ എല്ലാവരും കടക്കുകയാണല്ലേ. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നിങ്ങൾ നടത്തിക്കാണും എന്നറിയാം. പുതിയ ബാഗും പുതിയ കൊടയും അങ്ങനെ സ്കൂളിൽ പോവേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. ചിലർക്കൊക്കെ വിഷമവും കാണും അല്ലേ. എന്തായാലും ഇന്ന് നമ്മളോടൊപ്പം ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല സൗത്തിലെ ഗവൺമെന്റ് LP സ്കൂളിലെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അവരുടെ കുറെ വിശേഷങ്ങളും അവരുടെ പരിപാടികളും ഒക്കെ കേൾക്കാം നമുക്കിന്ന്. ഹലോ, നിങ്ങൾ ഒരുപാട് ദൂരെ നിന്നാണ് ഇവിടെ വരുന്നത് അല്ലെ. എത്ര സമയെടുത്തു?
2: രാവിലെ ഒരു 10:30 ആയപ്പോ ട്രെയിൻ കയറി ഇവിടെ വന്നു.
1: ട്രെയിനിൽ ആദ്യമായിട്ട് വരുന്നവർ ആരൊക്കെയുണ്ട്? 3 പേരുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ട്രെയിൻ യാത്ര?
2: ഇങ്ങനെ ട്രെയിനിൽ കൂടി ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി നിൽക്കാനൊക്കെ ഇഷ്ടപ്പെട്ടു.
3: കൂട്ടുകാരോടിരിക്കുമ്പോ ഇച്ചിരി കൂടി ഇതാ സന്തോഷമൊക്കെയാവും.
1: അപ്പൊ നിങ്ങൾ എല്ലാവരും വഞ്ചിപ്പാട്ട് പാടാനാണ് വന്നിരിക്കുന്നത് അല്ലേ. നിങ്ങൾ മുമ്പ് പാടിയിട്ടുണ്ടോ വഞ്ചിപ്പാട്ട്?
4: സ്കൂളില് ആനിവേഴ്സറിക്കൊക്കെ പാടിയായിരുന്നു.
1: ഈ വഞ്ചിപ്പാട്ട് നിങ്ങളുടെ നാട്ടില് സാധാരണ പാടുന്നതാണോ?
4: വള്ളംകളി നടക്കുമ്പോ കേക്കുള്ളു.
1: അപ്പൊ നിങ്ങളൊക്കെ വള്ളംകളി നടക്കുമ്പോ വള്ളംകളി കാണാൻ പോവോ? ഇഷ്ടാണോ വള്ളംകളി?
4: ഞങ്ങളുടെ കുടുംബ വീട്ടിൽ അവിടെ വള്ളംകളി നടക്കുമ്പോ അവിടെ ചെന്നിരുന്ന് കാണാറ്.
1: അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ടീം ഉണ്ടാവോ? ഇവരാണ് ജയിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാറുണ്ടോ? എല്ലാവർക്കും ഉണ്ടാവോ അല്ലേ അങ്ങനെ.
5: ചെന്നിത്തല പള്ളിയോടം.
1: അതെന്താ അത് ഇഷ്ടം വരാൻ?
5: എന്റെ മാമന്റെ.
1: അപ്പൊ ഈ വഞ്ചിപ്പാട്ട് നിങ്ങൾ ശ്രീറാമന്റെ മാമനാണ് പഠിപ്പിച്ചതല്ലേ.
5: പിന്നെ ആ ചേട്ടന്റെ കൂട്ടുകാർ വന്ന് പഠിപ്പിച്ചു.
1: എല്ലാവരും നന്നായി പാടുമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് വഞ്ചിപ്പാട്ട് പാടാം. വഞ്ചിപ്പാട്ട് പാടുന്നവരുടെ പേരുകളൊക്കെ കൂട്ടുകാർക്ക് അറിയണ്ടേ?
5: വസുദേവ് KS,
6: അർപ്പിത കൃഷ്ണ,
7: തഥാഗത് രാജേഷ്,
8: വിഘ്നേഷ് KS,
9: അലക്സ് സേവിയർ,
10: വിഷ്ണു പ്രസാദ്,
11: ശ്രീറാമർ.
12: ഗോവിന്ദ തിരുനാമ സങ്കീർത്തന ഗോവിന്ദ ഹരി ഗോ.

0: നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വഞ്ചിപ്പാട്ടൊക്കെ കേട്ടല്ലോ. ഇനി നമുക്കൊരു മോണോ ആക്ട് കേൾക്കാം. മോണോ ആക്ട് അവതരിപ്പിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് ആത്മജ വി ആണ്. ഹായ് ആത്മജ.
1: ഹായ്.
0: ഏത് ക്ലാസ് ആത്മജ?
1: 3ാം ക്ലാസ്.
0: സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, അതിന്റെ തയ്യാറെടുപ്പൊക്കെ ആയോ?
1: ബാഗും ബുക്കും ഒക്കെ വാങ്ങിച്ചു.
0: വെക്കേഷനിൽ എന്താ ചെയ്തത്?
1: ഞാൻ ആടുക, സാറ്റ് കളിക്കുക.
0: നീന്തലൊക്കെ അറിയാമോ? ഇല്ല. അടുത്ത് കുളമൊക്കെ ഉണ്ടോ?
1: കണ്ടു.
0: നീന്തലൊക്കെ അവിടെ സാധാരണ എല്ലാരും പഠിക്കാറില്ലേ? അപ്പൊ എപ്പോഴാ പഠിക്കാത്?
1: വെള്ളം കേറുമ്പോ.
0: അപ്പൊ ഇനി ജൂൺ മാസത്തിലൊക്കെ നീന്താൻ പഠിച്ചു തുടങ്ങാം. ഇപ്പൊ എന്ത് മോണാക്ട് അവതരിപ്പിക്കാൻ പോകുന്നേ?
1: മാമ്പഴത്തിന്റെ.
0: ആരാ ഇത് പഠിപ്പിച്ചത്?
1: അനഘ ടീച്ചർ.
0: ഈ മാമ്പഴം എന്ന് പറയുന്നത് ആരെഴുതിയതാണെന്ന് അറിയോ?
1: വയലോപ്പള്ളി ശ്രീധര മേനോൻ.
0: ഈ കവിതയുടെ കഥ എന്താണെന്ന് അറിയാമോ?
1: ഒരു കുട്ടി മാമ്പഴം പറിച്ചതിന് അമ്മ വഴക്കു പറഞ്ഞു, ആ കുട്ടി മരിച്ചുപോയി.
0: അതുകൊണ്ടല്ല, മാമ്പൂ പറിച്ചോണ്ട് വന്നതിന് അമ്മ വഴക്കു പറഞ്ഞു. അപ്പൊ എനിക്കിനി വേണ്ട മാമ്പഴം, മാമ്പഴം ഒന്നും ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കുട്ടി മാമ്പു അവിടെ വലിച്ചെറിഞ്ഞു. പിന്നത്തെ വർഷം മാമ്പഴം ഉണ്ടായപ്പോഴത്തേക്കും കുട്ടി മരിച്ചുപോയി. അമ്മ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ മാമ്പഴം പെറുക്കുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് വിഷമമായിട്ട് അപ്പോഴ് അമ്മ കുട്ടിയെ ഓർത്ത് കരഞ്ഞുകൊണ്ടുള്ള ഒരു കവിതയാണ് അത്. അപ്പൊ നമുക്ക് മോണാക്ട് അവതരിപ്പിക്കാം.
1: അവതരിപ്പിക്കാം. എവിടെ നിന്നോ ഒരു കരച്ചിൽ കേൾക്കുന്നല്ലോ. ആരുടെ കരച്ചിലാണത്? ഒരമ്മയുടെ കരച്ചിലാണത്. അതാ ഒരു മുത്തശ്ശി വരുന്നു. മുത്തശ്ശി എടുത്ത് ചോദിക്കാം. മുത്തശ്ശി, എവിടെ നിന്നാണ് ഈ കരച്ചിൽ കേൾക്കുന്നത്?
2: അത് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന്റെ അമ്മയുടെ കരച്ചിലാണ്. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ ഞങ്ങളെ എല്ലാവരെയും വിട്ടുപോയി. ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ നിന്നാണ് ആ കരച്ചിൽ കേൾക്കുന്നത്.
1: ഹായ്, നമുക്ക് കളിക്കാം. കഞ്ഞിയും കറിയും വെച്ചു കളിക്കാം. കഞ്ഞിയും വെച്ചു കറിയും വെച്ചു, ഇനിയൊരു പായസമായാലോ? അയ്യോ, അതിനുണ്ണിക്കുട്ടന് പായസം ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. സാരമില്ല, അമ്മയോട് ചോദിക്കാം. അമ്മേ, അമ്മേ, അമ്മ വരൂല്ല. അമ്മയ്ക്ക് അടുക്കള നിറയെ ജോലികളാ. ഹായ് മാമ്പു, എനിക്ക് മാമ്പു വേണം. എങ്ങനെയാ പറിക്കുക? ഉണ്ണിക്കുട്ടൻ കമ്പെടുത്തു മാമ്പു തല്ലിക്കൊഴിക്കുന്നു. കയ്യിലെടുത്തു അമ്മയെ കൊണ്ട് കാണിക്കുന്നു. അമ്മേ, എന്താടാ ചെറുക്ക, എന്താ നിന്റെ കയ്യിലെ? കാണിക്കേ. എന്താ ഉണ്ണി? അമ്മയെ കാണിക്കേ. കാണിക്കൂല ഉണ്ണി, കാണിക്കേ. ഉണ്ണിക്കുട്ടൻ മാമ്പു അമ്മയെ കാണിക്കുന്നു. എന്റെ ദേമേ, മാമ്പു പറിച്ചോ. ഇനി എങ്ങനെയാ മാങ്ങ ഉണ്ടാവുന്നത്? മാങ്ങയുടെ പൂവിൽ നിന്നാണോ മാങ്ങ ഉണ്ടാവുന്നത്? നിനക്കഹങ്കരം കുറച്ചു കൂടുന്നുണ്ട്. വടിയെവിടെ? അമ്മ വടിയെടുക്കുന്നു, ഉണ്ണിയെ അടിക്കുന്നു. ഏ, അതിനെന്തിനാ ഉണ്ണിയെ അടിച്ചത്? ഉണ്ണിക്കുട്ടന് മാമ്പഴം വേണ്ട. മാമ്പഴം കഴിക്കാൻ വരൂല.
2: കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണിക്ക് പനിപിടിച്ച് കിടപ്പിലായി. മരുന്നുകൾ ഒരുപാട് നൽകിയിട്ടും അവൻ ഞങ്ങളെ വിട്ടുപോയി.
1: മോനെ, ഉണ്ണി കണ്ണു തുറക്ക്. ഇതമ്മയാടാ. നമ്മുടെ മാമ്പൂക്കളെല്ലാം മാങ്ങയായി. എഴുന്നേൽക്ക്. ഒരിക്കൽ നീ അമ്മയോട് പറഞ്ഞതല്ലേ മാമ്പഴം കഴിക്കാൻ വരില്ലെന്ന്? എന്ത് ഹൃദയസ്പർശിയായ കഥ. ഈ കഥയെക്കുറിച്ച് ഒരു കവിത എഴുതണം. കവിതയുടെ പേര് മാമ്പഴം എന്ന് തന്നെ ആവട്ടെ. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വിഴി.

0: ഇനി അടുത്തതായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്
1: വിഷ്ണു പ്രസാദ്.
0: ഏത് ക്ലാസ്സിലാ വിഷ്ണു?
1: മൂന്ന്.
0: ഇനി നാലിലേക്കാണ്. നാലാം ക്ലാസ് കഴിഞ്ഞാ സ്കൂള് വിട്ട് പോണ്ടേ? അപ്പൊ വിഷമം ഉണ്ടാവില്ലേ?
1: ഉണ്ട്.
0: എത്ര കൂട്ടുകാരുണ്ട് വിഷ്ണുവിന്?
1: അഞ്ച്.
0: അഞ്ച് കൂട്ടുകാരെയൊക്കെ വെക്കേഷന് കണ്ടോ?
1: ആ കണ്ടു.
0: അവധിക്കാലം എങ്ങനെയായിരുന്നു? രണ്ടു മാസം കിട്ടിയില്ലേ?
1: കൊറേ കളിച്ചു.
0: എന്തൊക്കെ കളിച്ചു?
1: സാറ്റ്. അങ്ങനെ.
0: പിന്നെ എന്തൊക്കെയാ നിങ്ങൾ കളിക്കാറ്?
1: കള്ളനും പോലീസും.
0: കള്ളനും പോലീസും എങ്ങനെ കളിക്കും?
1: ഓടിപ്പിടുത്തം പോലെ. കളിയിൽ ഒരാളെ പോലീസാക്കിട്ട് ഒരാളെ കള്ളനാക്കും. അന്നേരം ഈ കള്ളൻ ആരാന്ന് പോലീസ് കണ്ടുപിടിക്കണം.
0: എത്ര പേര് കളിക്കും ഇത്?
1: അഞ്ചുപേര്.
0: ഓ, നിങ്ങൾ അഞ്ചു കൂട്ടുകാര്. വീട്ടിനടുത്തൊക്കെ കൂട്ടുകാരുണ്ടോ?
1: ആ.
0: അപ്പൊ അവരുടെ കൂടെ എന്താ കളിക്ക?
1: അവരുടെ കൂടെ ആരെയും കൂട്ടാനൊക്കെ.
0: അപ്പൊ ചോറും കറിയൊക്കെ വെക്കാൻ അറിയാമോ?
1: ആ.
0: വിഷ്ണു ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണോ?
1: അതെ.
0: എന്താ ഇഷ്ടമുള്ള ഭക്ഷണം?
1: ചോറ്, മോര്.
0: പച്ചക്കറി എന്താ ഇഷ്ടം?
1: പച്ചക്കറി, ക്യാരറ്റ്.
0: ഇനി ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏതാ ഇഷ്ടം?
1: ആപ്പിള്, മുന്തിരി. അങ്ങനെ.
0: ഇപ്പൊ മാങ്ങാക്കാലായിരുന്നല്ലോ, മാങ്ങയൊക്കെ കിട്ടിയിരുന്നോ?
1: വളരുന്നുണ്ട്.
0: നീന്താനൊക്കെ അറിയാമോ?
1: ആ.
0: എപ്പോഴാ നീന്താനൊക്കെ പഠിച്ചത്?
1: രണ്ടാം ക്ലാസ്സിൽ.
0: ആരെ പഠിപ്പിച്ചേ?
1: അച്ഛൻ.
0: എങ്ങനെയാ നീന്താൻ പഠിപ്പിക്കുന്നത്?
1: കൈ പിടിപ്പിച്ച് നീന്തിച്ചു.
0: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: അച്ഛൻ, അമ്മ, ചേച്ചി, അമ്മുമ്മ.
0: വിഷ്ണുപ്രസാദ് എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നേ?
1: കർണ്ണൻ.
0: ആരാ ഇത് എഴുതിയത് കവിത?
1: അനിൽ പഞ്ചുരൻ.
0: അപ്പൊ ഇനി നമുക്ക് കവിത പാടിയാലോ?
1: പാടാം.

ണു കണ്ണൻ കത്തി നിൽക്കുന്നെൻ്റെ ഉച്ചിയിൽ സൂര്യൻ, എല്ലാർക്കും അച്ഛനാണ് അവിടുന്നൊരാര്യൻ. വെതവന്നു കരയുന്നു ചാരേ, വൃക്തിയുടെ ഗദ്ഗദം കേൾക്കുന്നു നീളേ, ഞാനാണു കർണൻ. ഭീഷ്മദ്രോണ തടങ്ങളിലൂടെ ഒരു ഭാഷ്മനദിയിലെ തിരമാല പോലെ ഒഴുകിപ്പതിക്കുന്നു ദുര്യോധന ചുഴി, ഗാന്ധാര പാഷാണ ഹൃദയത്തിലൂടെ, ഗാന്ധാര പാഷാണ ഹൃദയത്തിലൂടെ. കൂറുള്ള കൂട്ടാളി കർണൻ എന്നെന്നും വീരുള്ള വില്ലാളി കർണൻ, കൂറുള്ള കൂട്ടാളി കർണൻ എന്നെന്നും വീരുള്ള വില്ലാളി കർണൻ. പിച്ചവയ്ക്കുമ്പോൾ മുതൽക്കെനിക്കച്ചനായി അതിരതൻ മാത്രമേയുള്ളൂ, ഒച്ച വെച്ചന്നു ഞാൻ കരയുമ്പോൾ അമ്മയ വാത്സല്യനിധിയായ രാധ. അച്ഛനും അമ്മയും ആരെന്നറിയാ, പിച്ചയായി വാങ്ങേണ്ടി വന്നു സ്നേഹം, പിച്ചയായി വാങ്ങേണ്ടി വന്നു. സ്വയം ഹത്യയിൽ നിന്നും രക്ഷിച്ച ഹസ്തം ആജന്മ സൗഹൃദ സ്തംഭമായി നിന്നു, ആജന്മ സൗഹൃദ സ്തംഭമായി നിന്നു. ആരോപണാസ്ത്രങ്ങൾ എത്ര ഏതിടിലും ആരാലും ഓർക്കുന്ന കർണൻ, കഥയിൽ മരിച്ച ഞാൻ കർണൻ എങ്കിലും വെതയിൽ ജീവിപ്പൂ അവർണൻ, കഥയിൽ മരിച്ച ഞാൻ കർണൻ എങ്കിലും വെതയിൽ ജീവിപ്പൂ അവർണൻ. ഞാനാണു കർണൻ.

വിവലങ്ങളാകാതെ പോയി. അതുകൊണ്ടു കുന്തിതൻ ഗാനീന സന്തതി ഗംഗതന്നോളത്തിലൊഴുകി, ഗംഗതന്നോളത്തിലൊഴുകി. പെട്ടകത്തിൽ പണ്ടുപേക്ഷിച്ച സന്തതി പക്ഷം വളർന്നു പരുന്തായി വന്നു നിൻ ഓമൽക്കിടാങ്ങളുടെ ജീവനുറാഞ്ചുമ്പോൾ. നീ വന്നു നിന്നെൻ്റെ ജീവൻ കെഞ്ചുന്നു. ഇത് കുരുക്ഷേത്രത്തിൻ പിന്നാമ്പുറം, ഇതു ധർമ്മച്യുതിയുടെ തകിലുകൊട്ടാപ്പുറം. ലക്ഷ്യം പിഴച്ചൊരു ശരമായി ജീവിതം കത്തുന്ന കടലിൽ പതിച്ചു. കത്തും ശിരസും മുൾമെത്തയും എന്റെ ചിത്തിനെ കുത്തി നോവിച്ചു, എന്റെ ചിത്തിനെ കുത്തി നോവിച്ചു. ദുർക്കണ്ണുകൊണ്ടേ നോക്കി പഴുക്കിൽ ദുർമാർഗിയാവില്ല കർണൻ. ദുർവിദ്ധനെന്നെത്രയാരതിർത്തിയിടിലും ദുര്യോധനൻ സ്നേഹസൗധം, ദുര്യോധനൻ സ്നേഹസൗധം. ആരോപണാസ്ത്രങ്ങൾ എത്ര ഏതിയിടിലും ആരാലും ഓർക്കുന്ന കർണൻ. കഥയിൽ മരിച്ച ഞാൻ കർണൻ എങ്കിലും.

0: പൂവാവർണ്ണൻ. കഥയിൽ മരിച്ച ഞാൻ കർണൻ, എങ്കിലും വ്യഥയിൽ ജീവിപ്പൂവാവർണ്ണൻ. ഞാനാണു കർണൻ, ഒരുപാടു നാളായി കരയുന്ന വർണ്ണൻ. കരളിൽ വർണ്ണങ്ങളരുതാത്തവൻ, ജനി കൊണ്ട വർണ്ണമേതറിയാത്തവൻ. ഞാനാണു കർണൻ.
1: ഇനി നമ്മളോടൊപ്പം വസുദേവ് കെ എസ് ആണ്. വസുദേവ് കെ എസ് എന്താ ചെയ്യാൻ പോന്നെ?
2: പ്രസംഗം.
1: എന്തിനെ കുറിച്ചാ പ്രസംഗിക്കാൻ പോന്നേ?
2: അച്ചടക്കത്തിനെ പറ്റി.
1: എന്താ അച്ചടക്കം എന്ന് പറഞ്ഞാല്? എന്നൊന്ന് പറയോ.
2: അടങ്ങിയിരിക്കുക.
1: വസുദേവ് അച്ചടക്കമുള്ള കുട്ടിയാണോ? എന്താ ടീച്ചേഴ്സ് ഒക്കെ പറയാറ്?
2: അടങ്ങിയിരിക്കേ.
1: അതുകൊണ്ടാണോ ഇനി വസുദേവിനെ കൊണ്ട് അച്ചടക്കത്തെ കുറിച്ച് പറയിക്കുന്നത്? ഏത് ക്ലാസ്സിലാ വസുദേവ്?
2: മൂന്നാം ക്ലാസ്സില്.
1: ഇനി നാലിലേക്ക്.
2: ആ,
1: സാധാരണ എങ്ങനെയാ വസുദേവിന്റെ സ്കൂളിലെ ഒരു ദിവസം?
2: സ്കൂളിലുള്ള ദിവസം രാവിലെ 8:30 എന്നിട്ട് അമ്മ അറിയാം എടാ പോയി പല്ല് തേക്കാൻ. അപ്പൊ ഞാൻ പല്ല് തേച്ചിട്ട് വന്നിരിക്കുമ്പോ ഉറക്കം വരും. ഇച്ചിരി നേരം ഉറങ്ങുമ്പോ 9 മണിയൊക്കെ ആവും. അപ്പോഴാണെങ്കിൽ വേഗം കുളിച്ച് റെഡിയായി സ്കൂളിൽ പോവും.
1: എത്ര മണിക്കാ സ്കൂള് തുടങ്ങാ?
2: സ്കൂള് പറഞ്ഞ അസംബ്ലി കഴിഞ്ഞൊക്കെ 10 മണിക്കാ.
1: ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടോ വസുദേവന്?
2: 10.
1: സ്കൂളിലും വീട്ടിനടുത്തും ഒക്കെ ആയിട്ട് 10 പേര്?
2: വീട്ടിന്റെ അകത്തല്ലേ, സ്കൂളിലും.
1: സ്കൂളിൽ തന്നെ 10 പേരുണ്ട്. എന്താ കളിക്കാ നിങ്ങള്?
2: കളിക്കുന്നേ ഈ വണ്ടിയൊക്കെ ചുമ്മാ ഓടിച്ച് കളിക്കത്തില്ലേ, അല്ലെങ്കിൽ അടിയിടും.
1: എന്തിനാ അടിയിടുക?
2: ചുമ്മാ
1: അടി എന്ന് പറഞ്ഞാൽ ശരിക്കും അടിക്കോ? അത് വേദനിക്കില്ലേ?
2: ഇല്ല.
1: കംപ്ലൈന്റ് ആയിട്ട് ടീച്ചർമാരെടുത്ത് പോകുമ്പോ അവരെന്ത് പറയും?
2: ടീച്ചർമാര് വഴക്കുറ, പക്ഷെ ഞങ്ങളത് കേക്കത്തില്ല.
1: അതെ, ഇനി അച്ചടക്കത്തെ കുറിച്ച് ഇത് പറഞ്ഞു കഴിയുമ്പോ അച്ചടക്കത്തെ കുറിച്ച് മനസ്സിലാവുമല്ലോ. ഇല്ല, എന്താ ഈ അച്ചടക്കം ഉണ്ടാവാൻ ഇത്ര ബുദ്ധിമുട്ട്? എന്താ
2: പഠിക്കുക പഠിക്കുക നമ്മ എപ്പൊ നോക്കിയാലും അങ്ങ് പറയും.
1: അതാ ഇഷ്ടമേ അല്ല അല്ലേ?
2: ഇപ്പൊ നോക്കിയാലും പറയുമ്പോ എന്താണ്ട് പോലെ.
1: അതല്ലാതെ തന്നെ പഠിക്കോ?
2: 6 മണി മുതൽ 8 മണി വരെ പഠിക്കും.
1: പിന്നെ 8 മണിക്ക് ശേഷമാണോ പിന്നെ അമ്മ പഠിക്കാൻ പറയാ?
2: 8 മണി കഴിഞ്ഞാ അമ്മ അറിയും കിടക്കാൻ. ഞങ്ങളിച്ചിരി TV കണ്ടിട്ട് കിടക്കും.
1: അമ്മയുടെ അടുത്തുനിന്ന് വഴക്കൊക്കെ കിട്ടാറുണ്ടോ? അടിയൊക്കെ കിട്ടാറുണ്ടോ?
2: ഉണ്ട്.
1: എന്തിനാ അമ്മ അടിക്കാറ്?
2: അമ്മ പറഞ്ഞ കേക്കാത്തപ്പം.
1: അമ്മ പറഞ്ഞ ഒന്നും കേക്കില്ലേ? അതോ ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം?
2: ചിലപ്പോ കേക്കും ചിലപ്പോ കേക്കത്തില്ല.
1: എന്താണ് കേൾക്കാതിരിക്കാനുള്ള കാരണമായിട്ട് വസുദേവന് തോന്നുന്നത്?
2: കേൾക്കാതിരിക്കാനുള്ള കാര്യം ഇപ്പൊ നമ്മളില്ല, വായിക്കാത്ത കയ്പാണെങ്കിൽ മാങ്ങ വറുക്കയില്ലേ, ഒരു വടി എടുക്കും. അമ്മ പറയാ വടിയല്ലേ ഇനി അവിടെ കൊണ്ടിട്ട് നശിപ്പിക്കുമെന്ന്. അപ്പൊ നമുക്ക് ചെറിയ ദേഷ്യമൊക്കെ വരും.
1: പിന്നെ വേറെന്താ വസുദേവിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട്?
2: എന്തേലും പാട്ട വെച്ച് എന്തേലും ഉണ്ടാക്കുന്നതാ. കാർബോർഡും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറില്ലേ?
1: അതാ. എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്?
2: കാറ്, ബോട്ട് അങ്ങനൊക്കെ, പൂവ്, പിന്നെ എന്തേലും വെക്കാൻ തട്ട് തട്ടായിട്ടുള്ളത്.
1: ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കാൻ പഠിക്കുന്നത്?
2: ഫോണിൽ നോക്കി.
1: വീട്ടില് വേറെ ആരാ ഉള്ളത്?
2: ഞാന്, അമ്മ, ചേട്ടൻ, ചേച്ചി, അച്ഛ, പിന്നെ 2 പട്ടി.
1: പട്ടിയുടെ കൂടെ കളിക്കോ? അപ്പൊ ഈ പട്ടികൾക്ക് പേരൊന്നും ഇട്ടില്ലേ?
2: ഇട്ട്. വലിയതിന് സുന്ദരി, ചെറുതിന് ജൂലി.
1: ഒരുപാട് കാര്യങ്ങളൊക്കെ വെക്കേഷനിൽ ചെയ്തു. ഇനിയിപ്പോ പുതിയ ഒരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതും ആ സ്കൂളിലെ അവസാനത്തെ കൊല്ലാണ് അല്ലേ? ഇപ്പൊ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അവരൊക്കെ പിരിഞ്ഞു പോവാൻ വിഷമാവില്ലേ 4-ാം ക്ലാസ് കഴിയുമ്പോ? നിങ്ങൾ അതിപ്പോ സംസാരിക്കാറുണ്ടോ?
2: ഉണ്ട്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞു ഈ സ്കൂളിൽ 5 പറഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ.
1: പ്രസംഗം പറഞ്ഞാലോ?
2: പറയാം. കൂട്ടുകാരെ, അച്ചടക്കം എത്രത്തോളം ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാലോ? മറ്റെല്ലാ കഴിവുകളും ഉണ്ടെങ്കിലും അച്ചടക്കമില്ലെങ്കിൽ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാം. അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പോലും അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത്. ഒന്നും മിണ്ടാതെ നല്ല പിള്ള ചമഞ്ഞിരിക്കുന്നതാണോ അച്ചടക്കം? അല്ല, ഒരിക്കലും അല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ തന്നെ ചെയ്യണം. ചെയ്യേണ്ടതും അരുതാത്തതുമായ കാര്യങ്ങളുണ്ട്. അവയെ തരം തിരിച്ച് വേണ്ടതു മാത്രം സ്വീകരിക്കാനുള്ള മനസ്സും കഴിവുമുള്ള ഒരാളെയാണ് അച്ചടക്കമുള്ള ഒരാൾ എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ വല്ല വിധത്തിലും ചെയ്ത് അവസാനിപ്പിച്ചാൽ അത് നമ്മളെ വിജയത്തിൽ കൊണ്ടെത്തുകയില്ല. കളിക്കേണ്ട സമയത്ത് ഉറങ്ങുകയും ഉറങ്ങേണ്ട സമയത്ത് TV കാണുകയും പഠിക്കേണ്ട സമയത്ത് കളിക്കുകയും ചെയ്യുന്ന കുട്ടികൾ ഇന്ന് ധാരാളമായി ഉണ്ട്. ഒരു വ്യക്തിക്ക് സ്വയം അച്ചടക്കമുണ്ടോ എന്ന് വിലയിരുത്താൻ പറ്റിയ സൂചനകളാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത്. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരെയും ബാധിക്കുന്ന കാര്യമാണിത്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണല്ലോ പ്രമാണം. കുട്ടികൾ വളരെ ചെറുപ്പകാലങ്ങളിൽ തന്നെ അച്ചടക്കമുള്ള ജീവിത രീതികൾ ശീലിക്കണം. മറ്റുള്ളവർ അടിച്ചും ശിക്ഷിച്ചും പഠിപ്പിക്കുന്ന അച്ചടക്കം അധിക നാൾ നിലനിൽക്കില്ല. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ അച്ചടക്കമല്ല അടക്കമാണ് നമ്മൾക്ക് വേണ്ടത്. അതായത് പേടിയില്ലാതെ മര്യാദയോടുള്ള പെരുമാറ്റ ശീലങ്ങൾ. ആരെയും ഭയപ്പെട്ടിട്ടല്ല ഉത്തമമായ ആദർശം എന്ന നിലയിൽ നമ്മൾ അച്ചടക്കമുള്ളവരായി തീരണം.
1: ഇനി അവസാനമായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇവരുടെ അക്ഷര ശ്ലോകമാണ്. അത് കേൾക്കാം. അതിനു മുൻപ് പരിപാടി ചെയ്യുന്നവരുടെ വിശേഷങ്ങൾ കേൾക്കണ്ടേ? ഹായ്, എന്താ പേര്?
3: അലക്സേവിയർ.
1: അലക്സേവിയർ ഏത് ക്ലാസ്സിലാ?
3: അടുത്ത അഞ്ചിലോട്ട്.
1: അഞ്ചിലോട്ടാണ്. അപ്പൊ സ്കൂള് വിടുകയാണ്. എത്ര കൂട്ടുകാരുണ്ടായിരുന്നു അലക്സേവിയറിന് ഈ സ്കൂളില്?
3: 3.
1: അപ്പൊ അവരൊക്കെ ഇനി പഠിക്കാൻ പോകുന്ന സ്കൂളിലേക്ക് വരുമോ? നിങ്ങൾ അങ്ങനെ വല്ലതും പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടോ?
3: ഇല്ല.
1: അപ്പൊ വിഷമാവില്ലേ? അപ്പൊ ഈ അക്ഷര ശ്ലോകം ആരാ പഠിപ്പിച്ചത് നിങ്ങളെ?
3: സൂസൻ ടീച്ചർ.
1: മോളുടെ പേരെന്താ?
3: അപർണ.
1: അപർണ ഏത് ക്ലാസ്സിലാ?
3: 3-ൽ 4-ലോട്ട്.
1: അപർണയ്ക്ക് ഏതാ ഇഷ്ടമുള്ള വിഷയം?
3: ഇംഗ്ലീഷ്.
1: ഇംഗ്ലീഷ് ആരാ പഠിപ്പിക്കുന്നത്?
3: ക്ലാസ് ടീച്ചർ ആണ്, റിൻസി ടീച്ചർ.
1: അപ്പൊ ഇനി 3-ന് 4-ലോട്ട് പോകുമ്പോ ക്ലാസ് ടീച്ചർ മാറില്ലേ? കഴിഞ്ഞ വർഷം സ്കൂൾ അടയ്ക്കുമ്പോ ടീച്ചർക്ക് സമ്മാനമൊക്കെ കൊടുത്തോ?
3: ലെറ്റർ എഴുതി കൊടുത്തു.
1: ലെറ്ററിൽ എന്താ എഴുതിയത്?
3: ഐ ലവ് യു റിൻസി ടീച്ചർ, ഐ മിസ് യു എന്നൊക്കെ എഴുതി.
1: എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു വാങ്ങിയപ്പോ?
3: ടീച്ചർ താങ്ക് യു പറഞ്ഞു.
1: ടീച്ചർക്ക് ഒരുപാട് സന്തോഷമായോ?
3: ആയി.
1: അപർണയുടെ താല്പര്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ?
3: പഠിക്കാൻ ഇഷ്ടാ, ഡാൻസ് കളിക്കാൻ ഇഷ്ടാ.
1: ഡാൻസ് പഠിക്കുന്നുണ്ടോ?
3: ഉണ്ട്, ഭരതനാട്യം. ഇപ്പൊ അരങ്ങേറ്റത്തിനിടയി.
1: എപ്പോഴാ അരങ്ങേറ്റം?
3: ഈ വർഷം ഒക്ടോബറിൽ.
1: എപ്പോഴാ ഡാൻസ് ക്ലാസ് ഉണ്ടാവുക സ്കൂളിലുള്ള സമയത്ത്?
3: ശനി ഞായറും.
1: വെക്കേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നോ?
3: അല്ല, വെക്കേഷൻ ആണെങ്കിൽ ഞങ്ങൾക്ക് ട്യൂസ്ഡേയും വെനസ്ഡേയും ഒക്കെ ഇങ്ങനെ വെക്കും.
1: വേറെ പുസ്തകങ്ങൾ വായിക്കോ? എങ്ങനെയുള്ള പുസ്തകങ്ങളാ വായിക്കാ?
3: സ്റ്റോറി ആയിട്ട്.
1: ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ?
3: രണ്ടും വായിക്കും.
1: ആരോടെങ്കിലും വായിച്ച് തരാൻ പറയാറാണോ അതോ സ്വന്തം വായിക്കാണോ ചെയ്യാ?
3: എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ട് വായിച്ചുതരും ചോദിക്കും.
1: ആരോടാ ചോദിക്കാ?
3: അമ്മയോടോ അച്ഛനോടോ?
1: അപ്പൊ അവര് വായിച്ചു തരുമോ അതോ ഇപ്പൊ പണി ചെയ്യാണ് പിന്നെ ചെയ്തു തരാന്ന് പറയും?
3: അമ്മ നല്ല പണിയിലാണെങ്കിൽ ഇപ്പൊ പണിയില ഇപ്പൊ പറ്റത്തില്ല പറയും. അപ്പൊ ഞാൻ അച്ഛനോട് പോയി ചോദിക്കും, അച്ഛൻ പറഞ്ഞു തരും.
1: അമ്മ പണിയില് സഹായിക്കാറുണ്ടോ?
3: ഉണ്ട്. ഞാൻ തൂത്തുവാരി കൊടുക്കും, തുണി അലക്കി കൊടുക്കും, പാത്രം കഴുകി കൊടുക്കും.
1: കുഞ്ഞു പ്രായത്തിൽ ഇതൊക്കെ പഠിച്ചല്ലേ മിടുക്കി. ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ?
3: ദോശ അമ്മ ഒഴിച്ചു തരാം, അത് തിരിച്ചു മറിച്ചു വിടാനാ.
1: വിഷ്ണുവിനും അലക്സേവിയറിനൊക്കെ ഇതൊക്കെ അറിയാമോ? അറിയാം. എന്തൊക്കെ ചെയ്യും അലക്സ്?
3: പറഞ്ഞു തന്നെ.
1: ഭക്ഷണം ഉണ്ടാക്കുവോ?
3: അറിയാം, ഉണ്ടാക്കത്തില്ല.
1: എന്താ ഉണ്ടാക്കാൻ അറിയാവുന്നത്?
3: ചായ കാപ്പി എല്ലാം.
1: ചായ ഉണ്ടാക്കുന്നതൊന്ന് പറഞ്ഞുതരുമോ?
3: ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണം, പിന്നീട് അതിൻ്റെ അകത്ത് പാലൊഴിക്കണം.
1: വെള്ളവും പാലും കൂടെ എടുക്കും. ആ എന്നിട്ട്?
3: എന്നിട്ട് അതിനെ ഗ്യാസ് വെച്ചിട്ട് തിളച്ച് വരുമ്പോ ഞാൻ തേയില ഇടും.
1: തേയിലയുടെ കണക്കൊക്കെ അറിയാം എത്ര ഇടണം എന്നൊക്കെ.
3: എന്നിട്ട് ചായ റെഡിയാകുമ്പോ എടുക്കും.
1: ഇതെങ്ങനെയാ പഠിച്ചത്?
3: ഞാൻ എപ്പോഴും അടുക്കളയിലായിരിക്കുന്നു അപ്പാടെ കൂട്ടത്തി, അപ്പൊ അതെല്ലാം നോക്കി പഠിക്കും.
1: മിടുക്കൻ. വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അലക്സിന്റെ തുണികളൊക്കെ അലക്സ് തന്നെയാണോ അലക്കാറ്?
3: ആണ്.
1: അപ്പൊ ഇപ്പോഴേ സ്വയം പര്യാപ്തരായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. മോളുടെ പേര്?
3: പൂജ. എം പ്രദീപ്.
1: ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
3: 4-ലോട്ട്.
1: മോള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യോ?
3: ചെയ്യും.
1: വേറെന്തൊക്കെയാണ് മോളുടെ താല്പര്യമുള്ള കാര്യങ്ങള്?
3: ഡ്രോയിങ്, ഡാൻസ്.
1: അപ്പൊ നമുക്ക് അക്ഷര ശ്ലോകം അവതരിപ്പിക്കാം അല്ലേ?
3: അവതരിപ്പിക്കാം.
1: പേരുകളൊക്കെ കൂട്ടുകാർക്ക് അറിയണ്ടേ?
3: അലക്സേവിയർ, അപർണ കൃഷ്ണ,
4: വിഷ്ണു പ്രസാദ്,
5: ആത്മജാവി,
6: പൂജ എം പ്രദീപ്.

തേൻകുഴമ്പേ ചെമ്പൊത്താർ ബാണഡംബപ്രശമന സുഹൃതോപാർത്ഥ സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കഴളിണ വലയാധീശ്വരി വിശ്വനാഥ.

0: അതെ.
1: ചാടായി വന്നു ശകടാസുരൻ താൻ, ചാടാനൊരുമ്പെട്ടു മുകുന്ദഗാത്രേ, വാടാതെ പാതേനഹനിച്ചു ബാലൻ, ചാടായിരം ഖണ്ഡമതായി വീണു.

0: കേളി.
1: വെണ്ണക്കിരന്നു വഴിയെ മണിയും കിലുക്കി, കുഞ്ഞിക്കരങ്ങളുമുയർത്തി നടന്ന നേരം, കണ്ണിൽ തെളിഞ്ഞ പുതുവെണ്ണ ലഭിച്ചു നിൽപ്പോരുണ്ണിക്കിടാവു ചിരി പൂണ്ടതു കണ്ടിതാവു.
2: കണ്ണി

0: സിത്തോന്റെ വീണ്ടും
1: കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു, മണ്ണാകും ഈ മലരു വിസ്മൃതമാകുമിപ്പോൾ, എണ്ണീടുകാർക്കും ഇതു താൻ ഗതി സാധ്യമെന്തു, കണ്ണീരിനാൽ അവനി വാഴ്വു കിനാവു കഷ്ടം.

0: വിപ്ലവാക്കിടും. ലോകവീക്ഷണ പടുത്തമൊത്തു ചെറുവായനയ്ക്കു ഗുണമേറയാം. ജീവിതം പെരിയ കാവ്യമാണതു പഠിക്ക തന്നെ വിഷമം സഖേ.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞങ്ങൾ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? എല്ലാവർക്കും നന്ദി, നമസ്കാരം.
2: രശ്മി സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ.
3: സ്പോൺസേർഡ് പരിപാടി സ്പൈസ്. സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

0: പ്രിയ ശ്രോതാക്കളെ, മൊഴി ഉറവകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മൊഴി ഉറവകളിൽ സ്വാതന്ത്ര്യസമര സേനാനിയും സാഹിത്യകാരനുമായ പുതുപ്പള്ളി രാഘവന്റെ ശബ്ദം കേൾക്കാം. പുതുപ്പള്ളി രാഘവൻ 1910 ജനുവരി 10 ജനനം. പ്രയാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുമ്പോൾ 14 വയസ്സിൽ വൈക്കം സത്യാഗ്രഹ ജാഥയ്ക്ക് പണം സ്വരൂപിച്ചുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ പങ്കാളിയായി. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. തിരുവിതാംകൂറിൽ പൊന്നറ ശ്രീധർ, എൻ പി കുരുക്കൾ, പി കൃഷ്ണപിള്ള തുടങ്ങിയ യൂത്ത് ലീഗ് നേതാക്കളുമായി ചേർന്ന് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു. 1942 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. തുടർന്ന് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. 1950 അറസ്റ്റിലായി ലോക്കപ്പിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായി. 1964 സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി. 2000 ഏപ്രിൽ 27 പുതുപ്പള്ളി രാഘവൻ അന്തരിച്ചു. കേരള പത്രപ്രവർത്തന ചരിത്രം, എന്റെ വിപ്ലവ സ്മരണകൾ, ചോരയും കണ്ണീരും തുടങ്ങിയവ പ്രധാന കൃതികൾ. എന്റെ വിപ്ലവ സ്മരണകൾ 1 ഭാഗത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പുതുപ്പള്ളി രാഘവനുമായി ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് വിജയരാഘവൻ നടത്തിയ അഭിമുഖം.
1: സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രാരംഭകാലം മുതൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് ആ പ്രസ്ഥാനത്തിന്റെ പ്രാരംഭകാലത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അങ്ങേക്ക് പറയാനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് പറയുന്നതുകൊണ്ട് നന്നായിരിക്കും.
2: സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യകാലത്ത് ഇത് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പുളിമൂട്ടിൽ രാഷ്ട്രീയ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു പ്രൂപ്പിൻ്റെ ഹോട്ടലുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഏനാറിന് പിള്ളയുടെ ഓഫീസ്. അവിടെ വെച്ചാണ് സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ആദ്യത്തെ പ്രസിഡൻ്റായിട്ടിരുന്നത് സി വി കുഞ്ഞിരാമനാണ്. 10-30 പേരേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേറ്റ് കോൺഗ്രസ് അവിടെ വെച്ച് രൂപീകരിച്ചു. ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് പട്ടത്തിനെ അഭിരോധിച്ചു. അന്ന് കുറച്ചും കൂടെ ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഏതായാലും അന്ന് തന്നെ അതിനെ നിരോധിച്ചു. എന്നുവെച്ചാൽ ഒരു മീറ്റിംഗ് പോലും നടത്തിയിരുന്നില്ല. മീറ്റിങ്ങുകളെല്ലാം നിരോധിച്ചു എല്ലായിടത്തും. പക്ഷേ അതിന് വളരെ മുമ്പ് തന്നെ 1930 സിവിൽ ഡിസോബീഡിയൻസിന് പോയിട്ട് വന്നിട്ടുള്ള ആളുകൾ തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു. ഹബീബുള്ളയുടെ കാലമാണ്. അതിൽ പ്രധാനികളെന്ന് പറയുന്നത് എൻ സി ശേഖർ, പൊന്നറ ശ്രീധർ, എൻ പി കുരുക്കൾ തുടങ്ങിയുള്ളവരായിരുന്നു. എൻ പി കുരുക്കളായിരുന്നു അതിൻ്റെ ഓർഗനൈസിങ് സെക്രട്ടറി. അത് അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടൊന്നും ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പബ്ലിഷ് ചെയ്തതാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒന്നും ഇവിടെ വരുന്നത്. അതായത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നുള്ള മീററ്റ് കോൺസ്പിറസി കേസിലെ ആളുകൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അത് ബാൻ ചെയ്തു 2-3 ദിവസം. പിന്നെ സോഷ്യലിസ്റ്റ് ലീഗ് കൊണ്ടുവന്നു, അതും ബാൻ ചെയ്തു. പിന്നെ യൂത്ത് ലീഗ് ആക്കി. അങ്ങനെ അഖില തിരുവിതാംകൂർ യൂത്ത് ലീഗ് ഫോം ചെയ്തു. ആ യൂത്ത് ലീഗ് പലരെയും കൊണ്ട് ഇവിടെ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുമായിരുന്നു പറയുന്നത്. അങ്ങനെ വലിയ പ്രവൃത്തി ഒന്നും ഉണ്ടായിരുന്നില്ല. ആണ്ടിലൊരു പാർട്ടി യോഗം ഞങ്ങൾ നടത്തുമായിരുന്നു, അത്രയ്ക്ക് ഉള്ളു. സ്റ്റേറ്റ് കോൺഗ്രസിനെ ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂത്ത് ലീഗിനെ ബാൻ ചെയ്തില്ല, പിന്നെ യൂത്ത് ലീഗ് സമ്മേളനങ്ങളായി. ഈ സന്ദർഭത്തിലാണ് കമലാദേവി ചതോപാധ്യായയുടെ അധ്യക്ഷതയിൽ യൂത്ത് ലീഗിൻ്റെ ആനിവേഴ്സറി നടത്താൻ ശ്രമിച്ചത്. ഇപ്പോഴത്തെ എ ജിസ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റിലൊരു ടോക്കീസ് ഉണ്ടായിരുന്നു, അവിടെ വെച്ചാണ്. അവർ വന്നിരുന്ന അവസരത്തിൽ തന്നെ ചെങ്കോട്ടയിൽ വെച്ച് അവർക്ക് നിരോധനം കൊടുത്തു. അവരോടൊപ്പമാണ് രാജകുമാരി അമൃതകോറും വരുന്നത്. അവർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് കോൺഗ്രസും സ്വാമിയായിട്ടൊരു സന്ധി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. 38 ആഗസ്റ്റ്

0: ലാസ്റ്റ് 20, 21, 22 ദിവസങ്ങളിലാണ് ആ സമ്മേളനം വെച്ചിരുന്നത്. അവരെ അറസ്റ്റ് ചെയ്തു, നാട് കടത്തി. അന്ന് യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ശ്രീകണ്ഠൻ നായരും മാത്തൂർ താണുപിള്ള എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ വരുന്നു. ഞങ്ങളെല്ലാം ഏതാണ്ടൊരു 4 മണി വരെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഒക്കെ പോകും. അത് കഴിഞ്ഞാൽ വൈകുന്നേരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ മൈതാനത്ത്, അതായത് ഇപ്പോൾ പൊന്നറയുടെ സ്റ്റാറ്റ്യൂ നിൽക്കുന്ന അതെ പൊന്നറ പാർക്ക്, അവിടെ മീറ്റിംഗ് നോട്ടീസൊന്നും വേണമെന്നല്ല, 10,000-15,000 ആളുകൾ കൂടിക്കോളും. എന്നുവെച്ചാൽ യൂത്ത് ലീഗിൻ്റെ മീറ്റിംഗ് ഉണ്ടാകും എന്നുള്ളതൊരു സ്ഥിരമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് അവസാനം 24-ാം തീയതിയാണെന്ന് തോന്നുന്നു ഞങ്ങളെ 8 പേരെ അറസ്റ്റ് ചെയ്തു.
1: ആരൊക്കെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്?
0: പൊന്നറ ശ്രീധർ, തിരുവട്ടാർ താണുള്ള കുഞ്ഞിരാമൻ നായർ, ശ്രീകണ്ഠൻ നായർ, എൻ പി കുരുക്കൾ, ഞാൻ, ശങ്കരനാരായണൻ തമ്പി, കെ ദാമോദരൻ, ഇത്രയും പേരെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. ഇത് കൊണ്ട് സന്ധി സംഭാഷണം പൊളിഞ്ഞു. സ്റ്റേറ്റ് കോൺഗ്രസ് സമരം ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ അത് നടത്തും എന്നുള്ളൊരു സ്ഥിതി വന്നു. അങ്ങനെ 26-ാം തീയതിയാണ് സ്റ്റേറ്റ് കോൺഗ്രസ് നിയമം ലംഘിക്കുന്നത്.
1: അതിനു മുമ്പ് കേട്ടെ, നമ്മുടെ ഈ കേരളത്തിൽ ഈ പുരോഗമന ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഈ പൊന്നറ ശ്രീധർ, എൻ സി ശേഖരൊക്കെ വളരെയധികമായ പങ്ക് വഹിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ
0: ഈ നാഗപ്പൂർ ഫ്ളാഗ് സത്യാഗ്രഹത്തിൽ തിരുവിതാംകൂറിൽ നിന്ന് പങ്കെടുത്ത 4 പേരിൽ 2 പേരാണ് എൻ പി കുരുക്കളും പൊന്നറ ശ്രീധറും. അവർ സ്വതയെ ഈ സമരത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്തു. ആ നിലയിൽ വന്നിട്ടാണ് 1930 സിവിൽ നിയമലംഘനം വരുന്നത്. ഇതിന് തിരുവനന്തപുരത്ത് നിന്ന് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാഥ പോയിരുന്നു. അതിൻ്റെ ക്യാപ്റ്റൻ പൊന്നറ ശ്രീധരും അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് കുരുക്കളും അതിൻ്റെ പ്രാസംഗനായിട്ട് കുഴിക്കാല കുമാർ ഉണ്ടായിരുന്നു, എൻ സി ശേഖറും അതിനകത്ത്, പിന്നെ അങ്ങനെ ഒരു 10-20 പേരുണ്ടാവും. അത് എല്ലാം വാസ്തവത്തിൽ ഇവിടെ ഒരു ഇതുണ്ടാക്കിയിട്ടുള്ള കാലമാണ്. ഇതിന് ശേഷം ഗാന്ധി ഇർവിൻ പാക്ട് വന്നതിന് ശേഷം നിയമപരമായിട്ട് വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യവർജന പ്രക്ഷോഭണവും നടത്തി. അപ്പോൾ അത് നിയമപരമായിട്ട് പിക്കറ്റ് ചെയ്യാമെന്നൊക്കെയാണ്. പക്ഷേ 2nd റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഗാന്ധി ഇവിടെ വന്നു അറസ്റ്റ് ചെയ്തതോടുകൂടി ഞുള്ളിപ്പുരയ്ക്ക് അറസ്റ്റ് എല്ലായിടത്തും നടന്നപ്പോൾ തിരുവിതാംകൂറിൽ വന്ന് നടന്നു. അന്ന് ആലപ്പുഴയും തിരുവനന്തപുരത്തുമാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന് പിക്കറ്റ് നടത്തിയിരുന്നത്. തിരുവനന്തപുരത്ത് വക്കീലന്മാരാണല്ലോ പ്രമാണികൾ, ഞാൻ അവരെ ആക്ഷേപിക്കുന്നില്ല. ഇതിൽ പിന്നീട് പ്രമാണികളായിരുന്ന പലരും പ്രസിഡൻറ്റും സെക്രട്ടറിയും ഖജാൻജി അവരിവരൊക്കെ ആയിരുന്നു. അതിൽ പെട്ടെന്നാണുള്ളതുണ്ട്, ടി കെ നാരായണപിള്ളയുണ്ട്, സി നാരായണപിള്ളയുണ്ട്, എം എൻ പരമേശ്വരൻ പിള്ളയുണ്ട്, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിരോധനാജ്ഞ വന്ന അവസരത്തിൽ ഇവർ നാട് വിട്ടു. പിന്നെ ആ പിക്കറ്റിങ്ങിന് പോയ ആളുകൾ പൊന്നറ, എൻ പി കുരുക്കൾ, എൻ സി ശേഖർ, ഒരു പരമേശ്വരൻ നായരുണ്ട്, പിന്നീട് അയാൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആളാണ്.
1: അപ്പോൾ ഈ ജയിലിൽ ആദ്യമായിട്ട് കൊണ്ടുപോയതാണ്
0: എന്നെ. ആദ്യമായിട്ട് ഞാൻ അറസ്റ്റ് മേടിക്കുന്നത് 1930 അത് നിയമലംഘനമാണല്ലോ, സിവിൽ നിയമലംഘനം നടക്കുന്ന കാലമാണ്. ഒരു മദ്യഷാപ്പ് പിക്കറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് 6 മാസത്തേക്ക് കിട്ടി. അതും കൊണ്ട് അവിടെ കഴിഞ്ഞ് 2nd പിന്നെ 34 പിന്നെ ഒരിക്കൽ കൂടി ജയിലിൽ കയറേണ്ടി വന്നു. അത് ഈ ചാല പിക്കറ്റിങ്ങും അതുപോലെ ഇവിടുത്തെ പിക്കറ്റിങ്ങുമാണ്.
1: അതെ. അപ്പോൾ അന്നത്തെ ഈ പിക്കറ്റിങ്ങിൻ്റെ രീതി എങ്ങനെയായിരുന്നു? ഈ വിദേശ വസ്ത്ര ബഹിഷ്കരണം നമ്മളിപ്പോൾ പറയുന്നതല്ലേ ഉള്ളത്.
0: അതെ. അപ്പോൾ അത് പറഞ്ഞാൽ ഈ 2 പേര് ഓരോ കടയുടെ മുമ്പിൽ നിൽക്കും കൊടിയൊക്കെ ആയിട്ട്, വരുന്ന ആളുകളോട് ഇത് മേടിക്കരുത്, അങ്ങനെയാണ് സ്വദേശിയുടെ മഹത്വവും സ്വാതന്ത്ര്യം കിട്ടാനുള്ള സൗകര്യവും, അത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് അതിന് അവരെ മടക്കി അയക്കാനാണ്. പക്ഷേ പലരും മടങ്ങി പോകില്ല, എന്നാലും നമ്മളിത് നടക്കും. ഇതാണ് വാസ്തവ പിക്കറ്റിങ്. അന്ന് അറസ്റ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റത് ചാല പിക്കറ്റിങ്ങിൽ മർദ്ദനമേറ്റത് എൻ സി ശേഖറിനും പരമേശ്വരനുമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത്ര അടിയൊന്നും കിട്ടാതെ രക്ഷപ്പെട്ടു. യൂത്ത് ലീഗ് ഇതിനിടയിൽ എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ കുറേയേറെ പ്രചരണം അവർ ചെയ്തിട്ടുണ്ട്. ലഹിലേഖകളിലാണെങ്കിലും മാണ്ടിൽ ഒരു മീറ്റിംഗ് നടക്കുന്നതിൻ്റെ പ്രചരണങ്ങൾ, അത് ഇതൊക്കെ അത്രയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ രാഷ്ട്രീയമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
1: ഈ ലഹിലേഖകളൊക്കെ ഇവിടെ തയ്യാറാക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു,
0: അതൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ്.

0: മുമ്പത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
1: ഞാൻ സെൻട്രിയിലെത്തിയാൽ വളരെ സുഖമാണ്. ആട്ടക്കാരൻ്റെ പെട്ടിഞ്ഞോടുകാരൻ പറയുന്ന പോലെയാണ്, പെട്ടി ഇവിടെ നിന്നെടുത്തിട്ട് അവിടം വരെ പോയാൽ പിന്നെ സുഖമാണ്. അത് കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് ഉണക്കാനുള്ള പിന്നെ സുഖമാണ്. പിന്നെ ചുട്ടിക്കരി അരക്കണം, പിന്നെ സുഖമാണ്. വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി മറ പിടിക്കണം, പിന്നെ സുഖമാണെന്ന് പറഞ്ഞ പോലെ ലോക്കപ്പ് കഴിഞ്ഞ് കിട്ടിയാൽ സുഖമാണെന്ന് തോന്നും. പിന്നെ അവിടെ ചെന്നാൽ സുഖമാണെന്നാണല്ലോ ഇപ്പം. പക്ഷേ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ആദ്യകാലത്ത് ഞങ്ങൾക്കാർക്ക്. സെൻട്രിയിൽ അറസ്റ്റ് ചെയ്തിട്ട് ആദ്യമൊക്കെ അറസ്റ്റ് ചെയ്യുന്നതല്ലേ, വലിയ കുഴപ്പമില്ലാതെ പോവും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ പിന്നെയാണല്ലോ അടിപിടിയൊക്കെ വരുന്നത്. അവസാനം എന്താ പറ്റിയെന്ന് വെച്ചാൽ കരുണാകരനെ അറസ്റ്റ് ചെയ്ത് നമ്മളറിയുന്നില്ല. ഒരു ദിവസം സന്ധ്യക്കാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെയും അറസ്റ്റ് ചെയ്ത്. രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജയിലിൽ നിന്ന് പിന്നെ വെളിയിൽ വരുന്നത്. പലയിടത്തും കൊണ്ടുപോയതിന് ശേഷം ഒടി പേര് കടലാക്കപ്പിക്കൊണ്ടെന്ന് എന്നെ തളച്ച് കരുണാകരനെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോട്ടു. ഈ ടെൻഷനാണല്ലോ. രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്.
0: അപ്പോഴത്തെ ജയിലിലെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
1: അപ്പോഴത്തെ പിന്നെ ഈ ടെൻഷനായിരുന്നല്ലോ, വളരെ സുഖമായിട്ട് തന്നെ കഴിഞ്ഞു.
0: ഈ ആദ്യമായിട്ട് ഈ സ്വാതന്ത്ര്യ ഈ സിവിൽ ഒബീഡിയൻസ് മൂവ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെടാനുണ്ടായ പ്രേരണ എന്താ?
1: ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ വീടിവിടെ കുറച്ച് അങ്ങോട്ടാണ്. അതിൻ്റെ ചുറ്റുപാടായിട്ട് രണ്ട് മഹാന്മാരുണ്ടായിരുന്നു. സ്വദേശാഭിമാൻ രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയതിൽ പ്രതിഷേധിച്ച് ഉദ്യോഗം രാജിവെച്ച് വന്നിട്ടുണ്ടായിരുന്ന ജി രാമമേനോൻ MABL. അതുപോലെ തന്നെ ഒരു വിദേശ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടിവിടെ ഒക്കെ നടന്നിട്ടുണ്ട് VR എന്നാണോ ഉണ്ടായിരുന്നത്. മേനോന് ജോലി വക്കീലായിട്ട് പോകുമെങ്കിലും പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ സ്വദേശി ഗുഡ്സൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുക, സ്വദേശി പ്രചരണമാണ് അദ്ദേഹത്തിൻ്റെ. നാണുവിനെന്തായിരുന്നു ജോലി എന്ന് വെച്ചാൽ, ഈ ജോലി രാജിവെച്ച് അന്നൊരു 1700 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ്, അത് രാജിവെച്ച് വെച്ച് ഇവിടെ വന്നിട്ട് ആയിട്ട് ദേശീയ വിദ്യാലയം സ്ഥാപിച്ചു. അവിടെ സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ സ്വല്പം സ്വല്പം കണക്കും ചരിത്രമൊക്കെ പഠിപ്പിക്കും. ഇത് കഴിഞ്ഞാൽ നൂല് നൂപ്പ്, സോപ്പുണ്ടാക്കൽ, കതർ നെയ്ത്ത് ഇതൊക്കെയാണ്. എന്നിട്ട് വീട് വീടാൻ തോറും കൊണ്ട് നടന്ന് വിൽക്കുക, വൈകുന്നേരം മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി വിൽക്കുക. പാട്ടും സംഗീതമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വദേശ സാധനങ്ങൾ പ്രചരിപ്പിക്കുകയാണല്ലോ ജോലി. ഇതൊരു നല്ല സൂത്രമാണ്. അയാൾ ഞാനും അതിൻ്റെ കൂടെ കൂടി. പിന്നെ ഇവർക്ക് രണ്ടാൾക്കും എന്നോട് വളരെ സ്നേഹവുമായിരുന്നു. എന്നെ പല കഥകളും പറഞ്ഞു തരുന്ന ആളായിരുന്നു. പിന്നെ പുസ്തകങ്ങൾ തരുന്നു, പത്രം തരുന്നു, പൗരം പത്രം എന്ന് പറഞ്ഞ പത്രം നടത്തിയായിരുന്നു. അതൊക്കെ ഫ്രീ ആയിട്ട് തരുന്ന ആളായിരുന്നു ജി രാമമേനോൻ. അപ്പം നമ്മുടെ കുടുംബമായിട്ടും കുറച്ച് സ്നേഹമുള്ള കൂട്ടത്തിലായിരുന്നു. ഇങ്ങനെ വന്നതിന് ശേഷം കൂടുതൽ വായിക്കാൻ തുടങ്ങി. 25 or 26 ആണെന്ന് തോന്നുന്നു AK പിള്ളയുടെ ഇലക്ഷന് നിൽക്കുന്നത്. ബാരിസ്റ്റർ AK പിള്ള, അതായത് അന്ന് വൈക്കം സത്യാഗ്രഹത്തിന് ജയിലിൽ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന കാലമാണ്. പിന്നെ വോട്ടേഴ്സ് 5 രൂപക്കാരാണല്ലോ, അവർ 5-6 കുറേ പേരല്ലേ ഉള്ളൂ. ഇവരുടെ വീടൊക്കെ കുറേയൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന ജോലിയും നമുക്ക് തോന്നും. അപ്പോൾ എൻ്റെ ഏട്ടനുമൊക്കെ അദ്ദേഹത്തിന് സഹായികളായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം എനിക്ക് ആദ്യമായിട്ട് ഖദറും കൊണ്ടും ഒരു ഉടുപ്പും കൊടുക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഖദർ ഉപയോഗിക്കുന്നത്. സ്വദേശാഭിമാനി മാസിക ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്ക് നമ്പേഴ്സ് ഉൾപ്പെടെ അത് തന്നു, അതൊക്കെ വായിക്കും. അതിൽ ആ ബാക്ക് നമ്പേഴ്സിലാണ് ലെനിനെക്കുറിച്ചുള്ള ആദ്യത്തെ മലയാളത്തിലുള്ള ഒരു ചെറിയ ലൈഫ് ഹിസ്റ്ററി വരുന്നത്. അത് സ്വദേശാഭിമാനിയാണ്. അത് വരുന്ന ലക്കമെന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലെനിൻ മരിച്ച ആ മാസത്തെ ലക്കമാണ്. ഈ ലെനിൻ്റെ ജീവചരിത്ര സ്കെച്ച് വന്നതോടൊപ്പം തന്നെ ഈ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ലെനിനെ കുറിച്ചുള്ളത് പിന്നീട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 50 ഏറ്റ ഒരു പ്രസിദ്ധീകരണത്തിന് അത് റീപ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഇത് വായിക്കുക. അതോടൊപ്പം തന്നെ മലയാള രാജ്യം തുടങ്ങുന്ന ആദ്യകാലം അതൊരു നാഷണലിസ്റ്റ് പേപ്പറായിരുന്നു. KG ശങ്കറാണല്ലോ അതിൻ്റെ പത്രാധിപരായിരുന്നു ആദ്യം. അയാളാണെങ്കിൽ സ്കൂളും കോളേജുമൊക്കെ ബഹിഷ്കരിക്കാൻ ആദ്യം പറഞ്ഞിരുന്ന കാലത്ത് കോളേജിൽ നിന്ന് ഇറങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ ആ പത്രങ്ങളും കിട്ടുമായിരുന്നു. ഈ ഇത്രയും ഒക്കെയാണ് വാസ്തവത്തിൽ എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ മാധവാരരുടെ സഹായത്തോടു കൂടി, മാധവാരരുടെ എഡിറ്ററായിട്ടിരുന്ന ഈ സായാഹ്ന ദിനപത്രമാണ് മലയാളി, അരച്ചക്രം ഒരു കോപ്പിക്ക്. അരച്ചക്രം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നത്തെ ഒരു 1.5 or 2 വരും. അതിനകത്തൊരു ചെറിയ ജോലി കിട്ടി. അങ്ങനെ നമ്മളവിടെ താമസിച്ചുകൊണ്ടാണ് പിന്നെ പഴയ പണി തുടങ്ങിയത്.

0: അപ്പൊ ഈ ബാരിസ്റ്റർ എ കെ പിള്ളയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഈ നമ്മുടെ സ്വദേശി അഭിമാൻ രാമശുള്ളയുടെ മരുമകൻ എന്ന നിലയ്ക്ക് ഈ പത്രം തിരുവനന്തപുരത്തുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ?
1: ഇല്ല, അദ്ദേഹം അന്ന് പത്രം നടത്തുമ്പോൾ തന്നെ അവിടെ അത് പത്രമാരണമൊക്കെ വന്ന അവസരത്തിൽ അതിന് പ്രതിഷേധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അത് വിട്ടിട്ട് പിന്നെയും ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത്.
0: അതിനുശേഷമാണ് പിന്നെ ഈ ഗാന്ധി അല്ല കോൺഗ്രസും കേരളം പുസ്തകം എഴുതുകയൊക്കെ ചെയ്യുന്നത്.
1: അതെ അതെ, ബാരിസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കുറച്ച് നാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അന്നാണ് സ്വാമിയെ ഉപദേശകനായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. അതിന് പ്രതിഷേധ സമ്മേളനം നടത്തുന്നത് എൻ്റെ അധ്യക്ഷനായിരുന്നു ബാരിസ്റ്റർ എ കെ പിള്ള. ഈ ജന്മി കുടിയാൻ പ്രക്ഷോഭണമായിട്ട് നടന്ന ഒരു ശങ്കരൻ നായരുണ്ടായിരുന്നു ഒറ്റപ്പാലം, അതിൽ വിടുത്തുകാരനാണ്, ഒറ്റപ്പാലത്തായിരുന്നു വരുന്ന ദിവസം. അവർ മൂന്നുപേരുമാണ് പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്ത് യൂത്ത് ലീഗുകാരാണ്, ഒരു സംഘടന എന്നുള്ള നിലയിൽ.
0: അപ്പോൾ ഇവിടെ ഈ 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ എവിടെയായിരുന്നു?
1: അയ്യോ, അന്ന് ഞാൻ ബാംഗ്ലൂർ സെൻട്രലിൽ കിടക്കുന്ന കാലമാണ്.
0: അപ്പോൾ അതെന്തായിരുന്നു സെൻട്രലിൽ പോകേണ്ട
1: കാര്യം? രണ്ട് കാര്യമായിരുന്നു. ഒന്ന്, മൈസൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സമരം, ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള സമരം നടത്തുന്ന കാലം. പിന്നെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർക്ക്, ഇതിനാണ് ഞാൻ അവിടെ പോയത്. അന്ന് അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ച് അവിടെ ബാംഗ്ലൂർ സെൻട്രലിലായിരുന്നു. അപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പിന്നെയും 4-5 ദിവസം കഴിഞ്ഞിട്ടേ ഇറങ്ങിയുള്ളൂ.
0: അപ്പോൾ അന്ന് ജയിലിൽ എന്തെങ്കിലും ആഘോഷം മൈസൂറിലുണ്ടായിരുന്നോ?
1: ഞങ്ങളിങ്ങനെ ആഘോഷിച്ചെന്നല്ലാതെ, കുറേ തടവ് വരെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ആഘോഷിച്ചെന്നല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന റെഡ്ഡിയാണ് പിന്നെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയത്.
0: അപ്പോൾ അന്ന് കുറേ പേര് ആഘോഷിച്ചു എന്ന് പറഞ്ഞില്ല, അതെന്തായിരുന്നു?
1: അത് മീറ്റിംഗ് കൂടി പിന്നെ ജയ് വിളിക്കുക, ഇതല്ലാതെ വേറെ എന്താ ചെയ്യാനാ? അപ്പോൾ ഞങ്ങൾ 10-12 പേരെ ഉള്ളു അവിടെ. അത് പിന്നെ മലയാളീസുണ്ട്, കർണാടകക്കാരുണ്ട്, തമിഴുകാരും ഉണ്ട്. കോലാർ ഗോൾഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഗംഭീരമായി പ്രസംഗിച്ച് പിന്നെ ഞങ്ങൾ തന്നെ ആലോചിച്ച് കാര്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വെച്ചു, ഞങ്ങൾ തന്നെ ഉണ്ടു എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ തന്നെ മീറ്റിംഗ് കൂടി ഞങ്ങൾ തന്നെയാണത്. അവർ ഇൻ്റർവ്യൂ ചെയ്തില്ല.
0: പറഞ്ഞിട്ടുള്ളത് ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇവിടെ മടങ്ങിയെത്തിയല്ലോ, അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: അല്ല, അതിന് ശേഷം ഞാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പിടിക്കലായിരുന്നല്ലോ എൻ്റെ ജോലി.
0: കൂടുതലാണല്ലോ സൂര്യനാട്ട്.
1: അതെ, സൂര്യനാട് കേസ് വരുന്നത് മധ്യത്തിൽ പങ്കുറിൽ, അതിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത്. അതിന് അതിനോട് അടുപ്പിച്ച് തന്നെ അതിവിടെ വന്നിട്ട് ആദ്യം ഉണ്ടായി എന്ന് പറയുന്നത് ഏറ്റവും അങ്ങ് ബഹുമാനപൂർവ്വം പറയാവുന്ന, അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശങ്കരനാരായണൻ തമ്പിയുടെ കുടുംബമാണ്
0: സ്പീക്കർ.
1: അതെ, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിട്ടുള്ള 4 പേര്, പിന്നെ സുഭദ്രാമ്മ, രാധമ്മ, രാധമ്മ എന്ന് പറഞ്ഞാൽ ഉണ്ണിരാജാവിൻ്റെ ഭാര്യ, ചടയൻ്റെ ഭാര്യ സുഭദ്ര, പിന്നെ അവരോടൊപ്പം നിന്ന യാതൊരു വ്യത്യാസവും കൂടാതെ അവരിലൊരാളായി ആ വീട്ടുകാരും കണ്ടിരുന്ന ജയശാരദാമ്മ, അവണാവുഴിയുടെ ഭാര്യ, അവരാണ് 4 പേരുമാണ് വാസ്തവത്തിൽ ഇവിടെ മഹിളാസംഘം, നല്ല ഒരു മഹിളാസംഘം സംഘടിപ്പിച്ചത്. പിന്നെ തമ്പിയുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തമ്പുരാൻ മരിക്കണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ എന്നുള്ള നിലയിൽ മരിക്കുമ്പോഴും ചെങ്ങുന്നൊരു കേസുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. അങ്ങനെ ആ കുടുംബത്തിൻ്റെ മുഴുവൻ അവരാണ് വാസ്തവത്തിൽ ഇവിടെ, മറ്റു പലരും ധാരാളം പേര് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു കുടുംബം എന്നുള്ള നിലയിൽ ഇത്രയേറെ ത്യാഗം അനുഭവിച്ചിട്ടുള്ള, ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെൻ്റെ അഭിപ്രായമാണ്.
0: അന്ന് ഈ ഒളിവിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: ഒളിവിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളിനെ സംഘടിപ്പിക്കുക, ക്ലാസ് നടത്തുക, അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കയർ തൊഴിലാളികളുടെ സംഘടന ഉണ്ടാക്കുക, സ്ത്രീകളുടെ, ചെറുപ്പക്കാരുടെ, യുവാക്കന്മാരുടെ സംഘടന, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയായിരുന്നു അന്നത്തേത്.

0: ഇത് വന്നതിന് ശേഷം കുറച്ചു കാലം ഈ പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്
1: കൊടുത്തല്ലോ. ഇവിടെ ആദ്യം ഇവിടെ ആണെന്ന് വെച്ചാൽ പിന്നെ പ്രഭാതം എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു, അതെൻ്റെ എഡിറ്ററായിട്ടാണ് ഞാൻ ആദ്യം വരുന്നത്. അതിന് മുമ്പൊരു പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് ഒരു ദിവസം നിന്ന്, അതായത് 1938 ആദ്യം ജയിലിൽ നിന്ന് വന്നതിൻ്റെ 39 മാത്തൂർ താണുള്ള നവശക്തി കൂടെ, ഇപ്പം ഞാൻ കൂടി അതിൻ്റെ കൂടെ കൂടി ഒരു ലക്കേ വന്നുള്ളൂ. അതിൽ മെമ്മോറാണ്ടം പിൻവലിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആർട്ടിക്കൾ എഴുതി, വിദ്യാർത്ഥികൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് MK കുമാരൻ അന്ന് സ്റ്റുഡൻ്റാണ്, അയാൾ

0: അജ്ഞാതർ എഴുതി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലമായിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രസിന്ന് കണ്ടുകിട്ടി. ആ പ്രസിദ്ധീകരണം കുറേ കോപ്പികൾ ഇതിനിടയ്ക്ക് നമ്മൾ വെളിയിൽ കളഞ്ഞു. അത് പേട്ടയ കരുണാകരൻ്റെ കയ്യിലാണ് കിട്ടിയത്. പിന്നെ അത് നഷ്ടപ്പെടാതെ ഇരിക്കാൻ തക്ക നിലയിൽ അവർ വിൽക്കുകയും ചെയ്തു. അതെ, അത് കഴിഞ്ഞാണ് ഞാനിവിടെ വന്നിട്ട് 56 ജയിലിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ഒരു പത്രം നടത്തുന്നത്. അതാണ് ഈ പ്രതിഭ. അതെ, അതൊരു ഒരു കൊല്ലോ രണ്ട് കൊല്ലോ നടത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പണി നോക്കിയതെന്ന് വെച്ചാൽ സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ തുടങ്ങി. ഫോർട്ട് നൈറ്റിലെയാണ് മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര ഇതാണ്. ആ അത് ഏതാണ്ട് ഒരു കൊല്ലത്തോളം നടന്നപ്പോഴാണ് സോവിയറ്റ് പ്രസിദ്ധീകരണത്തിൽ പോകുന്നത്, മദ്രാസിൽ പോണത്. പിന്നെ സോവിയറ്റ് സമീക്ഷയുടെ എഡിറ്ററല്ല, ജോയിൻ്റ് എഡിറ്റർ ആഗ്രഹമാണല്ലോ. അങ്ങനെ അവിടെ കഴിഞ്ഞു. ഇവിടെ വന്നിട്ടോ, ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ രണ്ട് കൊച്ചുങ്ങളുണ്ട്, അവരെ പഠിപ്പിക്കണമെന്നുള്ള ഒരു അത്യാവശ്യമുണ്ട്. അല്ലാതെ പിന്നെ ജീവിക്കേണ്ട പ്രശ്നമുണ്ട്, കാരണം മറ്റൊന്നുമില്ലല്ലോ, രാജ്യം പിടിക്കാൻ പോവല്ലേ. അതുകൊണ്ടെന്നാ വെച്ചാൽ പമ്പറനായക്ക് നമ്മുടെ ശ്രീമതിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നത് രാജിവെച്ചു. രാജ്യം കിട്ടുമ്പോൾ പിന്നെ എന്തിനാ അധ്യാപിക എന്ന് വിചാരിച്ചത് നിർത്തിവെച്ചു. എന്തന്നെയല്ല, എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വളരെയേറെ കന്യാളം കഴിക്കാനും കഴിച്ചതിന് ശേഷവും ആ കാലഘട്ടത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചതാ പാവം പിടിച്ച ശാന്തി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ ഈ പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു ജോലിയായി. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ജോലിയൊന്നും നോക്കേണ്ടത് എന്നാ. പിന്നെ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ടോൾസ്റ്റോയ്, ചെക്കോവ്, മാക്സിം ഗോർക്കി, സോള ഇവരുടെ പല പുസ്തകങ്ങളും ഞാൻ തർജ്ജമ ചെയ്തു. NBS കറൻറ്റും ഒക്കെ എന്നെ സഹായിച്ചു. ഈ കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള, കാരണം എഴുതാത്ത പുസ്തകത്തിന് പോലും കാശ് വാങ്ങി തന്നിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത് തകഴിയാണ്. അയാളുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വാസ്തവത്തിൽ സോളയുടെ ഇർത്ത എന്ന് പറയുന്ന പുസ്തകം തർജ്ജമിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഇതൊരു യാദർച്ഛ്യമായി സംസാരത്തിലായി വന്നത്. എന്നിട്ട് അവളെ ചെന്നിട്ട് കറണ്ട് തോമായോട് പൈസ വാങ്ങി തന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടുള്ള ചിലവ് കാശുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നടത്തിയിട്ട് അവൻ ആലപ്പുഴ വന്നിറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു എത്ര രൂപയായി. അത്രയും രൂപ കൂടി എടുത്തു തന്നിട്ടടാ 5000 രൂപയും കയ്യിലിരിക്കുക, 500 രൂപയും കയ്യിലിരിക്കട്ടെ, ബാക്കി പിന്നീട് തരാം എന്ന്. പിന്നെ അത് മുഴുവൻ വാങ്ങിത്തന്നത് പിന്നെ എന്നെ തകഴിയാൻ ഞാൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല. പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ പുസ്തകം റിവ്യൂ ചെയ്തവരൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിരോധമൊന്നുമില്ല, സ്നേഹവും ഇല്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. അതെ, ചരിത്രത്തിൽ കുറേ പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, കുറേ ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. സുഗതൻ്റെ ജീവചരിത്രം, ഗോഖലയുടെ ജീവചരിത്രം, ഗോഖലയുടെ ജീവചരിത്രമാണ് ഞാൻ ആദ്യത്തെ എൻ്റെ പുസ്തകം. അത് കഴിഞ്ഞാൽ കേരള പത്രപ്രവർത്തന ചരിത്രം, സാഹിത്യ അക്കാദമിയാണ് എന്നെ അവിടെ ആവശ്യപ്പെട്ടത്. അവരുടെ പ്രതിമാസം 500 രൂപ തന്ന് എത്രയോ സഹായകരമായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് ഇത് എനിക്ക് 9000 രൂപ തന്ന ഫസ്റ്റ് എഡിഷൻ്റെ റൈറ്റ് ഉൾപ്പെടെ.
1: അപ്പോൾ ഈ ഇടയ്ക്ക് ചില പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകം ജെഫറിയുടെ,
0: അത് ജെഫറിയുടെ പുസ്തകമാണ് ഒന്ന്. അത് പക്ഷേ മുഴുവൻ ഞാൻ തർജ്ജമ ചെയ്തതല്ല, കുറേ ഭാഗം. അയച്ചാൽ അത് പറ്റിയതെന്നാന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ ആ പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് DC നിർബന്ധിച്ച്. അപ്പോൾ എനിക്ക് വേറെ ഒരു ജോലി ഉണ്ട്, അത് തീർത്ത് കൊടുക്കണം. അപ്പോൾ ആ ജോലിക്ക് പോയത് കൊണ്ട് ഒരു 19 പേജ് വേറെ ചന്ദ്രശേഖരവാര്യരാണ് തർജ്ജമ ചെയ്തത്.
1: ജെഫറിയുടെ ഒരു ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മാനസ്ക്രിപ്റ്റ് ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്വദേശാഭിമാനി നാട് കടത്തിയതിനെ കുറിച്ചുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചല്ലോ, അപ്പോൾ ആ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം.
0: അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ 100-ാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ ഉത്തരവാദ ഭരണത്തെക്കുറിച്ച്, അക്രമത്തിന് എതിരായിട്ട് എങ്ങനെ നീങ്ങണമെന്നുള്ളതിനെക്കുറിച്ച്, സമത്വാധിഷ്ഠിത ഭരണക്രമമാണ് ഇനി വേണ്ടത് എന്ന് പറയുന്നത്, ഇതെല്ലാം ആ അതിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽസും ലേഖനങ്ങളുമാണ്. അതുപോലെ തന്നെ പത്രത്തിൻ്റെ ലോകത്തിൽ വരുമ്പോഴും ഇൻ്റർനാഷണൽ ഔട്ട്ലുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും മഹാനായ ഒരു പത്രാധിപരെന്ന് പറയാൻ ആ കാലത്ത് സ്വദേശാഭിമാനി മാത്രമേ ഉള്ളൂ. ഈ പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്ന റെക്കോർഡുണ്ടല്ലോ, അത് 1912 മറ്റോ ആണ്. അതായത് രാജഗോപാലാചാരി, ദിവാൻ രാജഗോ നാട് കടത്തിയ മഹാനാണല്ലോ ദിവാൻ രാജഗോപാലാചാരി. അദ്ദേഹം തന്നെ ഡർബാറിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അത് 4-5 കോപ്പി അടിച്ചിട്ടുണ്ടായിരുന്നു.

രഹസ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇറ്റ്സ് എ സീക്രട്ട് ഡോക്യുമെൻ്റ് എന്നാണ്. അപ്പോൾ ഒന്ന് വൈസറായിക്ക്, ഒന്ന് ഗവർണർ മദ്രാസ് ഗവർണർക്ക്, ഒന്ന് റെസിഡൻറ്റിന്, ഒന്ന് മഹാരാജാവിന്, ഒന്ന് പിന്നെ അയാളുടെ പേഴ്സണൽ കോപ്പി. ഇത് അയാളുടെ പേഴ്സണൽ കോപ്പിയാണ് എനിക്ക് കിട്ടിയതിൻ്റെ സീറോക്സാണ് എനിക്ക് കിട്ടിയത്. അത് ആസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ എന്നാണ് കിട്ടുന്നത്. ജെഫറിയാണ് അത് എത്തിച്ചേരുന്നത്. അത് വായിച്ചാൽ ഒരു നല്ല കാര്യം കാണാൻ കഴിയും. പേഴ്സണലായിട്ട് അയാളെ ക്രിറ്റിസൈസ് ഉണ്ടാവും, എന്നാലും അത് വെച്ചിട്ട് ഇദ്ദേഹത്തിനെ നാട് കടത്തുന്നതിനുള്ള കാരണങ്ങളായി പറയുന്നത് ഈ പുരോഗമനപരമായ ചിന്താഗതി, അതായത് രാജവാഴ്ചയ്ക്കെതിരായിട്ട്, രാജകുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് രാജാവാകില്ല, രാജാവിനോടുള്ള ഭക്തിയേക്കാൾ രാജ്യത്തോടുള്ള ഭക്തിയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ സ്പെയിനിൽ ഫ്രാൻസിൽ ഒക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇയാളെ നാട് കടത്തുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ മാപ്പ് യോജിപ്പിക്കണം. അദ്ദേഹം തിരിച്ചു വന്നതുമില്ല.

0: 50കളാകുമ്പോഴേക്കും ഈ കെ പി എസ് സി പോലുള്ള സംഘടനകൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ആക്കം കൂട്ടാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ലേ?
1: ഇല്ല, ചില 57 കാലഘട്ടത്തിൽ 56 കിലോമീറ്ററാണ് അത് വരുന്നത്. അതിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് തെറ്റ് കണ്ടേക്കാം, ഇല്ലെന്ന് ഞാൻ പറയണല്ല. പക്ഷേ കേരളക്കരയിൽ ഉണ്ടാക്കിയ ചലനം ഉണ്ടല്ലോ, പുരോഗമനപരമായ ഒരു ചലനം, അത് മറ്റൊരു നാടകം ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല.
0: പാട്ടബാക്കിയോ?
1: പാട്ടബാക്കിയുണ്ട്, അതുപോലെ തന്നെ രക്തപാനമുണ്ട്. പിന്നെ ദാമോദരൻ്റെ ഈ രണ്ട് പുസ്തകങ്ങളുടെയും ഉണ്ടാക്കിയ ചലനം നമുക്ക് പറയാൻ കഴിയുന്ന വടക്കേ മലബാറിൽ മാത്രമാണ്. അതെ, നേരെ മറിച്ച് ഇത് അതല്ല, കേരളം ഒട്ടുക്ക്, അതാണ് ഒരു ഒരു ഒരു പ്രധാന
0: ചുരുക്കത്തിൽ. നമ്മൾ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയാ?
1: ഒന്നും എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പോഴേ എല്ലാം കാണുമ്പോൾ സ്വല്പം വേദനയോട് കൂടി കുത്തിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേദന ഒന്നും ഇല്ലാത്ത കൊണ്ട് എന്നെ കാരണം എന്താ വെച്ചാൽ കുറേ ഏറെ പുസ്തകം കൊണ്ട് വായിക്കുക. ഗുരുകുലത്തിലെ അവർ അടച്ചുപൂട്ടി വെച്ചിട്ടുണ്ട്, ആരെങ്കിലും ഉപയോഗിച്ച് വന്നാൽ കാണുമല്ലോ. സൗകര്യമായി ഇവിടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ പിന്നെ ഞാൻ വേറെ ഇതുകൊണ്ടണം. ഇപ്പം ഞാൻ അങ്ങനെയാതിരിക്കുന്നതിനെ കുറിച്ച് അന്ന് പോയപ്പോൾ വേദനയുണ്ട്, ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ട്, അത് വേറെ കാര്യമാണ്.
2: സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യകാരനുമായ പുതുപ്പള്ളി രാഘവനുമായി ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് വിജയരാഘവൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ദിലീപ് എം കെ, ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴിയുറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മുഹൂർത്തങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എം കെ അർജുൻ്റെ സംഗീതം.

ഈ ഗാനം പാടിയത് പി ജയചരൻ. ചിത്രം ഉദ്യോഗസ്ഥ. ഗാനരചന യൂസഫലി കേച്ചേരി. സംഗീതം എം എസ്

നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവി ബോംബെ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, റോബിൻസ് രാജും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനെ എന്നാരംഭിക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റോബിൻസ് രാജും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ പെൻഷൻ സിസ്റ്റം. 6:10 വാദ്യസംഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. 6:50 വയലും വീടും ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും ഡോക്ടർ സൗമ്യ വിജയകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:35 യുവവാണി, നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം. തുടർന്ന് അമൽകൃഷ്ണ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേയസ് പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്. 10:00 രവി വാസരി അഖില ഭാരതീയ സംഗീത് സഭ. എ ഇറയ്യ സാക്സഫോണിൽ വായിച്ച കൃതികൾ കേൾക്കാം. 11:00 സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡിലെ പരിപാടികൾ ഡൽഹിയിലെ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നു ഡോക്ടർ സുധീർ കിടങ്ങൂർ. 6:00 ഉഷമലരി, ചെങ്ങമ്പഴിയുടെ രമണൻ എന്ന കവിത ആലാപനം ഡോക്ടർ എസ് അശ്വതി. 6:15 ഉദയഗീതം, SP ബാലസുബ്രഹ്മണ്യം പാടിയത്. 6:30 പ്രഭാത ഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം, കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജോലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 നോവൽ സഞ്ചാരം, ഉറുബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 35-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളൈശിവൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം, മാമ്പലം സഹോദരിമാരുടെ വായ്പാട്ട്. 11:00 ഹലോ ആകാശവാണി, വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളൈ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം, ദസ്തേവസ്കിയുടെ കുറ്റവും ശിഷ്യയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 34-ാം ഭാഗം, നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ്കുമാർ. 2:30 ഉമംഗ് CID സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 രശ്മി, ആലപ്പുഴ ചെന്നിത്തല ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികൾ പുനഃപ്രക്ഷേപണം. 4:30 മഴവില്ല്, 5:00 അക്ഷരശ്ലോകം, ആലപ്പുഴ ചെന്നിത്തല വാഗീശ്വരി അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 പുരാണ പാരായണം, രജിത മനോജ് അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ബേട്ടി ബചാവോ ബേട്ടി ബധാവോ സ്കീം. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും, ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 മായാമുദ്രകൾ, ഓർഹൻ പാമോക്ക് എഴുതിയ ചുവന്ന മുടിക്കാരി എന്ന നോവൽ, രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ, അസ്ഥിരോഗങ്ങളും ആയുർവേദവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ആയുഷ്മാൻ ഭാരത് യോജന. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത പരിപാടി, ആറ്റുവാശ്ശേരി മോഹനൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. KC വിവേക് വയലിൻ, ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗം, വൈക്കം N ഗോപാലകൃഷ്ണൻ ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡ് പരിപാടികൾ ഡൽഹിയിലെ. അറിയിപ്പുകളിൽ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C. കുറഞ്ഞ താപനില 23.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.3°C. കുറഞ്ഞ താപം 35.6°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
0: NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം, ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ.
3: സ്വമേധയാ ഉള്ള ഒരു വിരമിക്കൽ സേവിംഗ് സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. ഇത് ഗുണഭോക്താക്കൾക്ക് ഭാവി സമ്പാദ്യത്തിലേക്ക് ഒരു നിശ്ചിത സംഭാവന നൽകാനും അതുവഴി പെൻഷൻ ഉറപ്പാക്കാനുമുള്ള അവസരം നൽകുന്നു. വ്യക്തികളുടെ വിരമിക്കലിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് സംഭാവനാ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത മോഡലുകളാണ് NPS വിഭാവനം ചെയ്യുന്നത്. ഒന്ന്, ധനകാര്യ മന്ത്രാലയത്തിന്റെ 2023 December 22 വിജ്ഞാപന പ്രകാരം 2004 January 1 അതിനുശേഷമോ സർവീസിൽ ചേർന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് NPS നിർബന്ധമാണ്. സായുധ സേനയിലുള്ളവർ ഒഴികെ പ്രസ്തുത തീയതി മുതൽ സർവീസിൽ പ്രവേശിച്ച കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇത് ബാധകമാണ്. ബന്ധപ്പെട്ട സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ തിരഞ്ഞെടുത്താൽ മറ്റിടങ്ങളിലെ സർക്കാർ ജീവനക്കാർക്കും NPSന്റെ ഭാഗമാകാം. രണ്ട്, കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ ജീവനക്കാർക്കായി NPS സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം തൊഴിൽ നിയമങ്ങൾക്ക് അനുസൃതമായി NPS അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകാനും കഴിയും. മൂന്ന്, 18-70 പ്രായമുള്ള വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും NPS വോളണ്ടറി മോഡൽ ലഭ്യമാണ്. 2023 April 30 ആകെ 6,35,43,268 NPS പദ്ധതിയുടെ ഭാഗമായത്. NPSന്റെ ഗുണങ്ങൾ. കുറഞ്ഞ ചിലവ് NPSന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള പെൻഷൻ പദ്ധതിയായി NPS കണക്കാക്കപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകളും ഫണ്ട് മാനേജ്മെന്റ് ഫീസും NPSന് താരതമ്യേന വളരെ കുറവാണ്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു POPയിൽ ഒരു അക്കൗണ്ട് തുറന്നോ റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ നേടി ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. വഴക്കം പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. ഈ പദ്ധതി മികച്ച വരുമാനം ലഭിക്കുന്നതിന് അപേക്ഷകന് സ്വയം നിക്ഷേപ ഓപ്ഷനും പെൻഷൻ ഫണ്ടും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സും തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി അവസരം നൽകുന്നു. അപേക്ഷകന് രാജ്യത്ത് എവിടെ നിന്നും തങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. കൂടാതെ അപേക്ഷകൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള POP, SP ബ്രാഞ്ച് പരിഗണിക്കാതെ തന്നെ അപേക്ഷകർ ജോലി നഗരം മാറിയാലും ഏത് POP SP വഴിയും അക്കൗണ്ട് കൈകാര്യം ചെയ്യാനും ഗുണഭോക്താവിന് NPS മോഡലുകൾ മാറ്റാവുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും NPSന്റെ ഗുണഭോക്താക്കളാകാം. NPS വാത്സല്യ PFRDA നിയന്ത്രിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെയാണ് NPS വാത്സല്യ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാനാവുക. പെൻഷൻ സുരക്ഷ സാർവത്രികമാകുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയും കുട്ടികളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് NPS വാത്സല്യ എന്ന നവീനമായ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 18 താഴെയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ ചേരാം. അക്കൗണ്ട് തുറക്കാനുള്ള കുറഞ്ഞ സംഭാവന 1,000 പരമാവധി സംഭാവന നൽകാവുന്ന തുകയ്ക്ക് പരിധിയില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ സാധാരണ NPS അക്കൗണ്ടിലേക്ക് NPS വാത്സല്യ മാറ്റുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനും 18 പൂർത്തിയാകുന്നതോടെ അവസരമുണ്ട്.
0: NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം, ഈ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സമയം 6 കഴിഞ്ഞ് 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ നരേഷ് മാഗോ. Prime Minister Narendra Modi today lauded several citizens for their outstanding contributions to social causes, highlighting their inspiring initiatives and achievements. Addressing the nation in his monthly radio program Mann Ki Baat on Akashvani, Mr. Modi spoke about Saji Valasheril of Kerala, who runs a free swimming club that has helped more than 15,000 people learn swimming. He also highlighted the efforts of Akash Gupta from Basti in Uttar Pradesh, who launched a campaign to clean the Manorama River. Mr. Modi further shared the story of Balakrishna Iyer, a retired teacher from Goa who worked to address water scarcity issues. He also praised educator Girija Amma of Tamil Nadu for her contribution to the welfare of soldiers.
5: तमिलनाडु के नागरकोइल में मेरी मुलाकात एक टीचर से हुई. करीब तीन दशक पहले भी मैं उनसे मिला था. मैं बात कर रहा हूँ गिरिजा अम्मा जी की. इस मुलाकात के दौरान कुछ युवा स्टूडेंट्स भी उनके साथ थे. गिरिजा अम्मा जी करीब 15 स्कूल चलाती हैं. इनमें चेन्नई का जय गोपाल गरोड़िया हिंदू विद्यालय बहुत प्रमुख है. उनकी देशभक्ति की भावना हर भारतवासी को प्रेरित करने वाली है.
4: Highlighting India's sporting achievements, Mr. Modi congratulated athletes Gurinder Veer Singh, Vishal TK, Tejaswin Shankar, Dev Meena and Kuldeep Kumar for setting new national records at the National Senior Athletics Federation competition held in Ranchi, Jharkhand. Mr. Modi also reflected on the government's continuous efforts to preserve the country's priceless cultural heritage. Expressing concern over the prevailing heatwave conditions, the Prime Minister urged people to follow official advisories and take precautions to stay safe. He also encouraged the consumption of traditional summer beverages. The Election Commission has said that enumeration under Phase 3 of Special Intensive Revision SIR has begun in Odisha, Mizoram, Sikkim and Manipur. It said that all eligible electors whose enumeration forms are received by the Electoral Registration Officer on or before the 28th of June will be included in the draft electoral rolls. The objective of SIR is that no eligible citizen is left out while no ineligible person is included in the electoral roll. Science and Technology Minister Dr. Jitendra Singh today said India has transformed from a technology follower to a technology leader over the past 12 years. Speaking in a podcast with Doordarshan News, Dr. Singh said the country is playing an increasingly important role in the development of frontier technologies and helping shape the future of global innovation. In Himachal Pradesh, 8 people lost their lives after their vehicle fell into a deep gorge in the Chamba district. The deceased include 7 tourists from Chhattisgarh and the driver of the vehicle. The tourists had been visiting Himachal Pradesh for sightseeing and were staying in Dalhousie before leaving for Sach Pass on Friday. When they failed to return, the hotel management alerted the police, after which the search operation was initiated. Authorities later located the vehicle deep inside the gorge. The Central Board of Secondary Education, CBSE, has said an expert team of cybersecurity professionals from various government agencies and Indian Institutes of Technology has been deployed to secure the OnMark portal, which is its on-screen marking OSM system utilized for evaluation of Class 12 answer sheets. In a social media post, the board said vulnerabilities have been identified and contained and a thorough review is being carried out to rule out any other exploitable weaknesses. The Terminal Ballistics Research Laboratory of the DRDO today successfully conducted trial of a powerful high-caliber bomb at its facility at Ramgarh in Panchkula district of Haryana. The test was conducted amid comprehensive security arrangements. In badminton, the Indian pair of Sattvik Sairaj Ranki Reddy and Chirag Shetty clinched the men's doubles title in Singapore Open today. The duo defeated Indonesian combination of Muhammad Shohibul Fikri and Fajar Alfian 18-21, 21-17, 21-16 in the final to win their first title in 2 years. The Indian pair had won the Thailand Open in May 2024. In IPL cricket, Gujarat Titans and defending champions Royal Challengers Bengaluru are all set for epic title clash at Narendra Modi Stadium in Ahmedabad this evening. Both teams are aiming for their second IPL title. Gujarat won their maiden crown in 2022. And that is the end of this news bulletin.
1: ആകാശവാണി ഇപ്പോൾ വാദ്യസംഗീതം കേൾക്കാം. ഗായത്രി വീണയിൽ വായിച്ചത്.

ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11 മണിക്ക് നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ കേൾക്കാം. പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.

ഇന്ന് രാത്രി 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട് കേൾക്കാം രാത്രി 9:30.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമ്മളിപ്പോ ക്യാമറയും ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റേ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അതർ അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പൊ അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

നാളെ രാവിലെ 11:00-2:00 ഹലോ ആകാശവാണി. വനയാത്രയും വനപഠനവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളൈ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. നാളെ രാവിലെ 11:00-2:00 ഹലോ ആകാശവാണി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സൗമ്യ എസ് നായർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ ഉച്ചകഴിഞ്ഞ് 2:15 തുടർനാടകം കേൾക്കാം. ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 34-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ്കുമാർ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15. നാളെ രാത്രി 7:35 മായാമുദ്രകൾ. ഓർഹൻ പാമുക്ക് എഴുതിയ ചുവന്ന മുടിക്കാരി എന്ന നോവൽ, രചന ജേക്കബ് അബ്രഹാം. നാളെ രാത്രി 7:35 മായാമുദ്രകൾ എന്ന പരിപാടി. നാളെ രാത്രി 8:00 ഹലോ ഡോക്ടർ, അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു എലിയസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം നാളെ രാത്രി 8:00.

0: പ്രധാനമന്ത്രി മൻ കി ബാത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. തിരുവനന്തപുരം സി പി ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, ആലപ്പുഴ എം ലിജു, കോട്ടയം മോൻസ് ജോസഫ്, എറണാകുളം റോജി എം ജോൺ, തൃശൂർ ഒ ജെ ജനീഷ്, പാലക്കാട് എൻ ഷംസുദ്ദീൻ, മലപ്പുറം പി കെ ബഷീർ, വയനാട് ടി സിദ്ദിഖ്, കണ്ണൂർ സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളുടെ ചുമതല.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 തുടരും. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൌകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134th പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
4: കായിക
3: രംഗത്ത് അടുത്തകാലത്തായി രാജ്യം കൈവരിച്ച നേട്ടം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 134th ഭാഗത്തിന് തുടക്കമിട്ടത്.
4: ആജ് കാര്യക്രം കി ശുരുവാത് മേ അത്ലറ്റിക്സ് മേ ദേശ് കി ഐസി ഹി ഉപലബ്ധി സേ കരുംഗ. കുദ് ദിൻ പെഹ്ലേ ഹി ജാർഖണ്ഡ് കെ റാഞ്ചി മേ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് फेडरेशन कंपटीशन हुआ। इस दौरान चार अलग अलग इवेंट में चार नेशनल रिकॉर्ड टूटे। गुरिंदरवीर सिंह, विशाल टीके, तेजस्विनी शंकर, देव मीणा और कुलदीप कुमार।
3: നാഷണൽ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച ഗുരീന്ദർവീർ സിംഗ്, അനിമേഷ് കുജൂർ എന്നിവരുമായി പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ സംവദിച്ചു.
4: അനിമേഷ് ജി നമസ്കാർ, ഗുരീന്ദർവീർ ആപ്കോ ഭി നമസ്കാർ, സത് ശ്രീ അകാല്.
5: നമസ്കാർ സർ. നമസ്കാർ.
6: നമസ്കാർ സർ.
4: അച്ഛാ ഭയ്യ, ആപ്നെ തോ ബഹുത് ബഡാ അച്ചീവ്മെന്റ് കിയാ ഹൈ.
5: നമസ്തേ സർ, മേരാ നാം അനിമേഷ് കുജൂർ ഹൈ. മൈ 200 മീറ്റർ ഓർ 4x100 മീറ്റർ കാ നാഷണൽ റെക്കോർഡ് ഹോൾഡർ ഹൂ. एंड मैं छत्तीसगढ़ से बिलोंग करता हूँ सर.
4: और गुरिंदरवीर जी का क्या है?
5: नमस्ते सर, मेरा नाम गुरिंदरवीर है और मैं इंडियन नेवी में पैटी ऑफिसर हूँ और मैं इंडिया का सबसे तेज स्प्रिंटर हूँ. अभी मैंने 100 मीटर में 10.09 का नेशनल रिकॉर्ड बनाया है.
3: ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണെന്നും ഈ സാഹചര്യത്തിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കഠിനമായ വെയിലിൽ ജാഗ്രത പാലിക്കുകയും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
4: മേരെ പ്യാരെ ദേശവാസിയോ, ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹി ഹൈ. ഇസ് ദിശ മേ സർക്കാർ കി ഭിന്ന ഭിന്ന ഡിപ്പാർട്ട്മെന്റ്സ് നെ ജോ ഗൈഡ്ലൈൻസ് ജാരി കി ഹൈ വോ ഭി ഭൂലിയേഗാ നഹി.
3: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ഉപയോഗിക്കണമെന്നും ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആം പന്ന തുടങ്ങിയവ നമ്മുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണെന്നും അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലെത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
4: अपने किसान भाई बहनों की प्रशंसा करूंगा. आप देश की कृषि अर्थव्यवस्था के लिए आम किसान नहीं, बहुत विशेष हैं.
3: കേരളത്തിലെ ആലുവയിൽ ശ്രീ സജീവ് വാലശ്ശേരിയിൽ നൽകുന്ന നിസ്വാർത്ഥ സേവനത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സജീവ് വാലശ്ശേരിയിൽ നടത്തുന്ന നീന്തൽ ക്ലബ്ബ് പ്രായഭേദമന്യേ നിരവധി പേരെ ശാക്തീകരിച്ചതിന്റെ കഥയാണ് പ്രധാനമന്ത്രി ശ്രോതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ബോട്ടപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾ മരണമടഞ്ഞ സംഭവമാണ് സജിയെ ഈ രംഗത്ത് സേവന സന്നദ്ധനാകാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവരെ 18,000 പേരെ നീന്തൽ അഭ്യസിപ്പിക്കാൻ കഴിഞ്ഞതായും ഇത്തവണത്തെ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ഇക്കാര്യം പരാമർശിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സജീവ് വാലശ്ശേരിയിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
7: കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ആലുവ പെരിയാറിലെ കുട്ടികളോ മുതിർന്നവരോ മുങ്ങി വരിക്കാതിരിക്കാൻ വേണ്ടി നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 18,000 ആളുകളെ എനിക്ക് നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഈ വർഷം തന്നെ വളരെ മേന്മയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ 1 നവംബർ മെയ് 31 വരെയുള്ള കാലയളവില് 3,620 പേര് പഠിക്കാൻ വന്നു. ഒരു ദിവസം തന്നെ 912 പേരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് രീതികൾ.
3: ഭാരതത്തിന്റെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യൂറോപ്പിലെ നെതർലാൻഡ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 പഴക്കമുള്ള ചെമ്പ് തകടുകൾ കണ്ടെത്തിയതിനെ കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു.
4: प्राचीन ताम्र पट्टिकाएं भारत को वापस सौंपी गई. उस कार्यक्रम में नेदरलैंड्स के प्रधानमंत्री भी मौजूद थे. इन ताम्र पट्टिकाओं को लेकर मुझे देश विदेश से लगातार संदेश मिल रहे हैं.
3: രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളതികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ അഭിമാനമുണ്ടെന്നും ആസ്ട്രോ കേരള ഉദ്യമത്തിലൂടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നുണ്ടെന്നും ആസ്ട്രോ കേരള ജ്യോതി ശാസ്ത്ര പരിചരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം പറഞ്ഞു.
8: ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് എന്ന പ്രഭാഷണത്തിൽ ഈ രാജ്യത്തുടനീളം വളർന്നു വരുന്ന ജ്യോതിശാസ്ത്ര പ്രചരണ കൂട്ടായ്മകളെ കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചും പരാമർശിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷവും അഭിമാനമുണ്ട്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായിട്ട് ഞങ്ങൾ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ

0: എല്ലാ മാസത്തെയും ആദ്യത്തെ വ്യാഴാഴ്ച തിരുവനന്തപുരം പ്ലാനറ്റേറിയത്തിൽ വെച്ച് മുടക്കമില്ലാതെ ജ്യോതിശാസ്ത്ര ശാസ്ത്ര പ്രഭാഷണ പരമ്പര ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഈ പരിപാടിയിലൂടെ ഈ രംഗത്തെ നിരവധി പ്രമുഖരായ ആൾക്കാർ ക്ലാസുകൾ എടുക്കുകയും അവരുടെ അറിവ് നമ്മളോട് പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലൊരു ശാസ്ത്രീയ മനോവൃത്തി അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞതെന്നുള്ളത് വളരെ അഭിമാനകരമാണ്. കൂടാതെ ഞങ്ങളുടെ ഈ പരിപാടികളിൽ നിന്ന് പങ്കെടുത്ത് ഇവിടെ നിന്നും പരിശീലനം നേടിപ്പോയ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് രാജ്യത്തിൻ്റെ അകത്തും വിദേശത്തുമായിട്ടുള്ള പ്രമുഖ സർവകലാശാലകളിലും പല സ്ഥാപനങ്ങളിലും ശ്രദ്ധേയമായ ഗവേഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. അവർ അന്താരാഷ്ട്ര തലത്തിലൊക്കെ കൈവരിക്കുന്ന നേട്ടങ്ങൾ ഞങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകുന്നതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഇത്തരം ജ്യോതിശാസ്ത്ര വനനിരീക്ഷണ കൂട്ടായ്മകളിലൊക്കെ പങ്കാളികളാകണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനം കൂടുതൽ പേരിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ എത്തിക്കാൻ കാരണമാകും. അപ്പോൾ ഈ ഒരു വലിയ അംഗീകാരം ഇത്തരം ശാസ്ത്ര ജ്യോതിശാസ്ത്ര പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കും വലിയ ഊർജ്ജമാണ് നൽകുന്നത്.
1: അടുത്തിടെ ദൂരദർശനിലൂടെ ഒരു ഗംഗാ ഡോൾഫിനെ സവിശേഷമായ ആംബുലൻസിന്റെ സഹായത്തോടെ രക്ഷിക്കുന്ന ദൃശ്യം കാണാനിടയായതായി പ്രധാനമന്ത്രി പറഞ്ഞു. 13 മണിക്കൂറുകൾ ശ്രമപ്പെട്ടാണ് ആ ഡോൾഫിന്റെ ജീവൻ രക്ഷിച്ചത്. നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നതെന്നും ഗംഗയുടെ ജൈവ വൈവിധ്യതയാണ് സംരക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യം കാക്കുന്ന സൈനികരുടെ സേവനത്തെ ആദരിക്കാനും അവരുടെ ക്ഷേമനിധിയിലേക്ക് സഹായം നൽകാനും അധ്യാപികയായ തമിഴ്നാട്ടിലെ ഗിരിജമ്മ കാണിച്ച താൽപര്യത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് പരാമർശിച്ചത്. ഈ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികൾ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഓരോ സൽപ്രവൃത്തികളെയും അതിന്റേതായ പ്രാധാന്യത്തോടെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി ഏറെ ശ്ലാഘനീയമാണെന്ന് അധ്യാപികയായ ബിന്ദു KS അഭിപ്രായപ്പെടുന്നു.
2: നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രോഗ്രാം വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഈ പ്രോഗ്രാമിന്റെ ശ്രോതാക്കളാണ്. ഇതിനകം തന്നെ ബഹുജന ശ്രദ്ധ നേടിയ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മൻ കി ബാത് എപ്പിസോഡിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു അധ്യാപികയെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായും ഈ നാഗർകോവിലെ ഗിരിജാമ്മ കാണിച്ചു തന്ന ഈ മഹനീയ പ്രവൃത്തി എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഗിരിജാമ്മ കാണിച്ചത്. അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രിക്കും ഗിരിജാമ്മയ്ക്കും ആശംസകൾ.
1: സമൂഹത്തിനു വേണ്ടി ഗിരിജാമ്മയെ പോലുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് അവസാനിപ്പിച്ചത്.
3: ജോ ലോക് സമാജ് കെ ലിയേ അച്ഛാ കാം കർ റഹേ ഹൈ ഉൻഹേ പെഹ്ചാനിയേ ഉൻകി സരാഹന കീജിയേ ഉൻസേ സീഖിയേ ഓർ ഹോ സകേ തോ ഖുദ് ബി കിസി അച്ഛേ കാം സേ ജുഡിയേ അഗലേ മഹീനേ മൻ കി ബാത് മേ कुछ और प्रेरक गाथाओं के साथ मैं फिर आपसे जुड़ूंगा. बहुत बहुत धन्यवाद. नमस्कार.
1: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ അയിരൂപ്പാറ.
4: ആകാശവാണി.
5: വയലും വേടും
6: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, പെരുമാറ്റം താക്കോൽ പോലെയാണ്. തുറക്കാത്ത ഏത് വാതിലും തുറക്കാൻ അതിന് കഴിയും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വിധം പൂട്ടുവാനും അതിനാകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ സങ്കീർണമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും.

0: ചൂടിന് ഒരു കുറവും വരുന്നില്ല. ചൂടും മഴയും ഇടവിട്ട് വരുമ്പോൾ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. പനി പോലുള്ള പകർച്ചവ്യാധികൾ കൂടുന്ന സമയവും കൂടിയാണിത്. ചൂട് കഴിഞ്ഞു വരുന്നത് ഇടവപ്പാതിയിലെ ഇടമുറിയാത്ത മഴയാണ്. മഴ തണുപ്പുള്ള നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. എന്നാലും രോഗസാധ്യത കൂടുന്ന സമയം കൂടിയാണ്. രോഗങ്ങൾ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഉണ്ടാകും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ആടുകളിലും ചെമ്മരിയാടുകളിലും കണ്ടുവരുന്ന ആടുവസന്ത എന്ന ഗുരുതര രോഗത്തെക്കുറിച്ചാണ്. മരണനിരക്ക് വളരെ കൂടുതലായ ഈ രോഗം വരാതിരിക്കാൻ നല്ല മുൻകരുതലുകൾ ആവശ്യമാണ്. ആടുവസന്ത രോഗത്തിന്റെ കാരണങ്ങളെയും പരിഹാരമാർഗങ്ങളെയും കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നത് വെറ്റിനറി സർജൻ ഡോക്ടർ സൗമ്യ വിജയകുമാറാണ്. ഷിബു ജോർജാണ് ഡോക്ടർ സൗമ്യയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ PPR എന്ന് പറയുന്ന ഏത് രോഗമാണിത്?
2: ആടുകൾക്കും ചെമ്മരിയാടുകളിലും കാണുന്ന തീവ്രവും അതിസാംക്രമികവുമായ ഒരു രോഗമാണ് PPR, അതായത് പെസ്റ്റേഡി പെറ്റിറ്റ്സ് റൂമിനൻസ്. ഇത് ഈ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങളിൽ കാണുന്ന ഒരു പകർച്ചവ്യാധിയാണ്. അതായത് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത്, ലോക മൃഗാരോഗ്യ സംഘടന നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ് ബൗണ്ടറി രോഗമാണിത്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വേഗന്ന് തന്നെ ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉള്ള ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ പൊതുവെ ആടുവസന്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
1: അപ്പൊ ഇതിന്റെ പകർച്ചശേഷി കൂടുതലാണ്?
2: ഒത്തിരി കൂടുതലാണ്. ഏകദേശം 100% ഇതിന്റെ അകത്ത് പകർച്ചവ്യാധി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
1: ഒരു സ്ഥലത്ത് വന്നാൽ മറ്റേ സ്ഥലത്തോട്ട് പോകാനുള്ള ചാൻസസ് ഒത്തിരി അധികം.
2: അതായത് ഒരു ഫാമില് ഒരു 100 മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് വന്നു കഴിഞ്ഞാൽ 100 എണ്ണത്തിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: അത് തടുത്തു നിർത്താൻ പാടാണ്.
2: അത് നമുക്ക് ഒരുപാട് കൺട്രോൾ മെഷേഴ്സ് എടുക്കാവുന്നതാണ്. എന്നാൽ കൂടി ഈ വൈറസിന്റെ ഒരു പ്രത്യേകതയാണ് ഇതെന്ന്.
1: ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ചൊന്ന് പറയാമോ?
2: 1942 പശ്ചിമ ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റ എന്ന രാജ്യത്താണ് ആദ്യമായി ഈ രോഗം കണ്ടെത്തിയത്. 1984 വരെ ഈ രോഗം പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു രോഗമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് പിന്നീട് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക്, അതായത് ഏഷ്യയിലേക്കും പിന്നെ യൂറോപ്പിലേക്കും എല്ലാം പകരുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വില്ലുപുരത്താണ് 1987 ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഒരു 2000 കാലയളവിലാണ് കേരളത്തിൽ PPR റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ അന്ന് ഇതിന്റെ അളവ് വളരെ കുറവായിരുന്നെങ്കിലും 2011 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഇതിന്റെ ഔട്ട്ബ്രേക്കുകളുടെ എണ്ണം വളരെ കൂടുകയുണ്ടായി. 2022-23 ഒരു സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ 2021 ഏകദേശം 12 ഔട്ട്ബ്രേക്കുകൾ കേരളത്തിൽ തന്നെ ഉണ്ടായി. അതിൽ തന്നെ ഏകദേശം 134 മൃഗങ്ങൾക്ക് അസുഖം വരികയും 34 മൃഗങ്ങൾ മരണപ്പെടുകയും ചെയ്തു. 2024 തിരുവനന്തപുരത്തും കൊല്ലത്തും ഈ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്.
1: അപ്പൊ ഇതിന്റെ ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്തുവാണ്?
2: അതായത് പാരാമിക്സോ വൈറിഡ എന്ന ഫാമിലിയിൽപ്പെട്ട മോർബിലി വൈറസ് ജീനസിൽപ്പെട്ട വൈറസ് ആണ് ഇത്. അതായത് PPR വൈറസ്, ഇതൊരു RNA വൈറസ് ആണ്. കന്നുകാലികളിൽ കാണുന്ന റിൻഡർപെസ്റ്റ് വൈറസ്, മനുഷ്യരിൽ കാണുന്ന മീസൽസ് വൈറസ്, നായ്ക്കളിൽ കാണുന്ന കനൈൻ ഡിസ്റ്റംബർ എന്നീ അസുഖങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന വൈറസുകളെല്ലാം ഈ ജീനസിൽപ്പെട്ടവയെ തന്നെയാണ്. RNA വൈറസ് ആണ്. അതായത് ഈ RNA വൈറസ് ആകുമ്പോൾ അതൊരു ഫ്രജൈൽ, അതായത് അതിന് ഒരു സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. DNA വൈറസുകൾക്കാണ് സാധാരണ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇത് RNA വൈറസ് ആണ്.
1: ഓക്കെ, അപ്പൊ ഏതൊക്കെ മൃഗങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്? ആടിനെ പറ്റി ഡോക്ടർ സൂചിപ്പിച്ചു.
2: ആടുകളിലും ചെമ്മരി ആടുകളിലുമാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. അതിൽ തന്നെ ആടുകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. പിന്നെ ആടുകളുടെ ഒരു പോപ്പുലേഷൻ 2019 സെൻസസ് പ്രകാരം നമ്മുടെ കേരളത്തിലെല്ലാം ഏകദേശം 3.5 ലക്ഷത്തോളം ഉണ്ട്. ചെമ്മരി ആടുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ കൂടി ആടുകളിലാണ് ഇത് കൂടുതലായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗാവസ്ഥ, അതായത് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആണ് കന്നുകാലികളിലും പന്നികളിലുമെല്ലാം കൂടുതലായി കാണാറുണ്ട്. അതുപോലെ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഏരിയസിൽ ഒട്ടകങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട്. അതുപോലെ വന്യമൃഗങ്ങളിൽ തന്നെ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങൾ ആയിട്ടുള്ള കൃഷ്ണമൃഗം, മാനുകൾ എന്നിവയിലും ഈ അസുഖം കണ്ടിട്ടുണ്ട്.
1: അപ്പം ഡോക്ടർ പറഞ്ഞില്ലേ സബ് ക്ലിനിക്കൽ ആയിട്ടും ചില മൃഗങ്ങളിൽ ഇത് കാണാറുണ്ടെന്ന്. അപ്പം അവിടെ മരണനിരക്ക് അല്ലെങ്കിൽ ആ മൃഗത്തിന് ഇതിൽ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലേ?
2: സാധാരണഗതിയിൽ പശുക്കളിൽ അങ്ങനെ മരണം അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. എന്നാൽ ആടുകളിലാണ് കൂടുതലായും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
1: ഇതൊരു ജന്തുജന്യ രോഗമാണോ ഇത്?
2: ഇത് മനുഷ്യരിൽ പകരാറില്ല, മനുഷ്യർക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനുഷ്യരിൽ ഈ വൈറസ് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല.
1: അതൊരു ആശ്വാസമായ കാര്യമല്ലേ?
2: അതെ അതെ.
1: അപ്പൊ ഇതിന്റെ ഒരു പകർച്ച രീതി എങ്ങനെ? ഡോക്ടർ പറഞ്ഞത് ഒത്തിരി സ്പീഡിൽ പകരും.
2: ഇത് പ്രധാനമായും ശ്വസനേന്ദ്രിയത്തിലൂടെയാണ് അണുബാധ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ രോഗാവസ്ഥയിലുള്ള ആടുകളിൽ നിന്ന് അത് നേരിട്ട് പകരാം. ഉദാഹരണത്തിന് പൊതുവിടങ്ങളിൽ ആടുകളെ മേയ്ക്കാൻ വിടുക, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വേഗം ഡയറക്റ്റ് കോണ്ടാക്ട് വഴി തന്നെ വരാം. പിന്നീട് അസുഖം ബാധിച്ച ആടുകളുടെ മലിനീകരിക്കപ്പെട്ട വസ്തുക്കൾ, അതായത് അവയുടെ വിസർജ്യങ്ങളിലെല്ലാം ഈ വൈറസിന്റെ ലോഡ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അവയുടെ തീറ്റ, പുല്ല്, വൈക്കോല്, പാത്രങ്ങൾ എന്നിവയിലെല്ലാം മലിനീകരിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ അതുമായി ഒരു കോണ്ടാക്ട് വരുമ്പോഴും മറ്റ് മൃഗങ്ങളിലേക്ക് പകരാനും, അത് മാത്രമല്ല ഇപ്പം മനുഷ്യർ ഇവരെ പരിചരിക്കുന്ന ആ ഫാമിലെ ആൾക്കാർക്കും അവരുടെ വസ്ത്രങ്ങളിലും ചെരുപ്പുകളിലും എല്ലാം ഈ വൈറസ് ഇത് മലിനീകരിക്കപ്പെട്ടതുമായി ബന്ധം വരുമ്പോൾ അതും പിന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാൻ,
1: പരിചരിക്കുന്ന
2: ആൾക്കാരിൽ നിന്ന് വരാം. അതായത് ആൾക്കാർക്ക് അസുഖം വരുന്നില്ല, പക്ഷെ ആൾക്കാർ വാഹകരായിട്ട് പ്രവർത്തിക്കുന്നു.
1: ഒരു ഹെൽത്തി ഫാമിലോട്ട് പോകുക ഒരു
2: കർഷകൻ,
1: കർഷകന്റെ കൂടെ അവിടെ വരെ പോകാനുള്ള സാധ്യതകളുണ്ട്.
2: ഇത് മാത്രമല്ല ഇപ്പോൾ പുതുതായി ആടുകളെ ഫാമുകളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല വിൽപ്പനയ്ക്കായി മാർക്കറ്റിൽ കൊണ്ടുപോവുകയും ഇപ്പോൾ വിൽപ്പന നടക്കാതെ ആ മൃഗങ്ങളെ തിരിച്ച് ഫാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുമല്ലോ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ ആ മാർക്കറ്റിൽ നിന്നും രോഗം
1: കിട്ടാനുള്ള
2: സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ തിരിച്ച് ആ ഫാമിലേക്ക് വരുമ്പോഴും ബാക്കിയുള്ള മൃഗങ്ങൾക്ക് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു കാര്യം കൂടെ, അതായത് വിരളമായിട്ടാണെങ്കിലും കാട്ടുമൃഗങ്ങളിൽ നിന്നും ഈ അസുഖം പകർന്നേക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കൊതുകിൽ നിന്നും ഈ രോഗം പകരുന്നതായിട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല.
1: നമ്മുടെ ഈ ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് എല്ലാം എക്സ്റ്റേണൽ പാരസൈറ്റ്സ് ഉണ്ടല്ലോ, പരാദങ്ങളുണ്ട്, അതിൽ നിന്ന് ഈ രോഗം പകരുന്ന ചാൻസസ് ഉണ്ട്?
2: ഇല്ല ഇല്ല, അതുവഴിയും ചാൻസസ് ഇല്ല.
1: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ഈ രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 മുതൽ 6 ദിവസം വരെയാണ്. അതായത് രോഗാണുവുമായി സമ്പർക്കം വന്ന് പിന്നീട് ലക്ഷണങ്ങൾ തുടങ്ങാൻ എടുക്കുന്ന ആ സമയം, അതെന്ന് പറഞ്ഞാൽ 2 മുതൽ 6 ദിവസം വരെയാണ്. പെട്ടെന്ന് കാണുന്ന ഈ ഒരു രോഗാവസ്ഥയിൽ ആദ്യമായി കാണുന്നത് ഇതിൻ്റെ ഒരു ഫെബ്രൈൽ ഫേസ്, അതായത് പനി വരുന്ന സ്റ്റേജാണ്. അത് 104 മുതൽ 105 ഡിഗ്രി വരെ ഫാരൻഹീറ്റ് വരെ ഇതിന് പനിക്കാവുന്നതാണ്.
1: ടെമ്പറേച്ചർ
2: അത്രയും കൂടും. പിന്നെ അതിൻ്റെ വരണ്ട ചർമ്മം, പിന്നെ മൂക്ക് വരണ്ടിരിക്കും, അതുപോലെ വിശപ്പില്ലായ്മ. പിന്നീട് അടുത്തതായിട്ട് വരുന്നത് അതിൻ്റെ മ്യൂക്കോസൽ ഫേസ്, അതായത് ഇതിൻ്റെ വായിലെല്ലാം ചുവപ്പ് കൂടി നിൽക്കുന്നതായിട്ട് കാണാം, മ്യൂക്കോസ് മെംബ്രെയിനിലെല്ലാം. അത് മാത്രമല്ല മൂക്കൊലിപ്പ്, കണ്ണുനീര് വരിക, തുമ്മൽ, കണ്ണീർ പീള കിട്ടുക എന്നീ ലക്ഷണങ്ങൾ കാണാവുന്നതാണ്. ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ന്യൂമോണിയയുടെ ലക്ഷണങ്ങളായി മാറുന്നു. പിന്നെ ചുണ്ടിലും വായ്ക്കുള്ളിലും എല്ലാം നീര് പോലെ വരികയും പോളങ്ങൾ, പുണ്ണ്, തുടർന്ന് ഭക്ഷണം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ അത് ക്ഷീണം വരികയും, ഇത് നമുക്കറിയാം ഇത് ഇങ്ങനെയെല്ലാം വരുമ്പോൾ തന്നെ അതിൻ്റെ പാല് കുറയും, പാല് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം. എന്നാലും പ്രധാനമായും ഇതിന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണിത്.
1: മനസ്സിലാക്കാൻ സാധിക്കുന്ന അത് വെച്ചാൽ
2: അതെ. പിന്നീട് പറയുകയാണെങ്കിൽ ഇത് തുടർന്ന് വരുമ്പം ഇതിന് ചികിത്സ എടുക്കാതിരിക്കുകയൊക്കെ ആണെങ്കിൽ അതിന് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് വളരെ ദുർഗന്ധത്തോടു കൂടിയ ഒരു വയറിളക്കമായിരിക്കും ഉണ്ടാകുന്നത്. അതിൽ ചിലപ്പോൾ കഫവും രക്തത്തിൻ്റെ അംശങ്ങളും കാണാൻ സാധിക്കും. പിന്നെ ഒരു ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം ഉണ്ടാവും. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറയുകയും പിന്നീട് അത് കിടപ്പിലാവുകയും തുടർന്ന് അവസാനമായിട്ട് അതിന് ശ്വാസം സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടായിരിക്കും ഇത് മരണമടയും. പിന്നെ ഇപ്പോൾ ചിലത് എല്ലാം ഈ അസുഖത്തിൽ നിന്ന്, അതായത് നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സയും പരിചരണവും എല്ലാം നൽകുകയാണെങ്കിൽ അത് ഈ മൃഗങ്ങൾ ഈ രോഗം ഭേദമാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് റിക്കവർ ചെയ്ത് വരുമ്പോൾ അതിന് ജീവിതകാലം മൊത്തം അതിനുള്ള ഇമ്മ്യൂണിറ്റി കാണും. പിന്നെ പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഗർഭം ഉണ്ടെങ്കിൽ അത് അലസിപ്പോവുകയും ചെയ്യാം.
1: ഇതിൻ്റെ ഒരു പകർച്ചാ നിരക്കും മരണനിരക്കും ഇത് എത്രയാണിത്?
2: ഈ രോഗത്തിന്റെ പകർച്ചാ നിരക്ക് 100%. അതായത് 100 മൃഗങ്ങളുള്ള ഒരു ഫാമിൽ ഒരു മൃഗത്തിന് ഈ അസുഖം വന്നാൽ ബാക്കിയുള്ള 99 മൃഗങ്ങൾക്കും ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൽ തന്നെ ഒരു 90%, അതായത് ഈ അസുഖം വന്നതിൽ തന്നെ 90% മൃഗങ്ങൾക്കും മരണം വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്.
1: ഡോക്ടർ ആദ്യേ പറഞ്ഞില്ലേ ഇതിന്റെ ഈ ഒരു സിംപ്റ്റം അല്ലെങ്കിൽ ഈ ഒരു രോഗം ആടുകൾക്ക് മാത്രമല്ല മറ്റ് പശുക്കൾക്കും ഇത് വരാറുണ്ട്? അപ്പൊ ഈ ലക്ഷണങ്ങൾ എല്ലാ മൃഗങ്ങൾക്കും ഒരേ മാതിരിയാണോ വരുന്നത്, അതോ അതിൽ വല്ലതും ഡിഫറൻസസ് ഉണ്ടോ?
2: ഇതിൽ കാണുന്ന ഈ ലക്ഷണങ്ങൾ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് ഇപ്പോൾ വൈറസിന്റെ വീര്യം, അതായത് അതിൻ്റെ വിർലൻസ് അല്ലെങ്കിൽ ലീനേജ്, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ കഠിനമായ വീര്യം കൂടിയ വൈറസുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള സിംറ്റംസും കാണിക്കും. ഇപ്പം മൃഗങ്ങളിൽ തന്നെയാണെങ്കിൽ ആടുകളിലാണ് ചെമ്മരി ആടുകളെക്കാളും കൂടുതലായ ലക്ഷണങ്ങളും അതിൻ്റെ തീവ്രതയും ഉള്ളത്. പിന്നെ അതിൻ്റെ പ്രതിരോധ ശേഷി, അതായത് ഇപ്പോൾ വാക്സിനേറ്റ് ചെയ്ത അമ്മ ആടുകൾക്കുണ്ടാകുന്ന കുട്ടികളിൽ ഒരു 3 മാസം വരെ അവയുടെ ആൻറ്റിബോഡീസ് കാണും. എന്നാൽ 3 മാസം കഴിഞ്ഞ് ഈ ആടുകൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഈ PPR എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാവോ, ഈ രോഗം തന്നെ ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ?
2: അതായത് ഇതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റ് അസുഖങ്ങളും ഉണ്ട്. അതായത് ആടുകളിൽ തന്നെ വയറു സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, അതായത് ഈക്കൊളൈ, അതുപോലെ തന്നെ എൻട്രോടോക്സീമിയ, കോക്സീഡിയ, അതുപോലെ പണ്ടപുഴു എന്നിവയെല്ലാം ഈ വയറു സംബന്ധമായിട്ടുള്ള വയറിളക്കം എല്ലാം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ബാക്കി ടെസ്റ്റുകൾ മുഖേന അതിനെ വേർതിരിച്ച് അറിയണം.
1: ഇപ്പൊ
2: ന്യൂമോണിയ, അതായത് ശ്വാസകോശ രോഗങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ സാധാരണ നീരുവീഴ്ച, അതായത് സൈനസൈറ്റിസ് മുതൽ CCPP കണ്ടേച്ചിയസ് കാപ്രൈൻ പ്ലൂറോ ന്യൂമോണിയ എന്ന് പറയുന്ന രോഗവും, അത് മാത്രമല്ല ഈ ന്യൂമോണിക് പാസ്ട്രലോസിസ് എന്ന് പറഞ്ഞ ഈ അസുഖത്തിനും എല്ലാം ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളാണ് കാണാറുള്ളത്. അപ്പൊ ആട് വസന്തയിലാണെങ്കിൽ അതിന് വയറിളക്കം, അതുപോലെ വായിലെ കുരുക്കൾ എന്നിവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. എന്നിരുന്നാലും നമ്മളൊരു വെറ്റിനറി ഡോക്ടറിന്റെ സഹായം തേടുന്നതായിരിക്കും ഉത്തമം. കാര്യം ഡോക്ടർക്ക് മാത്രമാണ് ഇത് കറക്റ്റായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വായിലുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് കാണുന്നതെങ്കിൽ നമുക്ക് വൈറ്റമിൻ്റെ കുറവുകൾ, അതുപോലെ ഓർഫ് എന്ന് പറഞ്ഞ വേറൊരു വൈറസ് രോഗമുണ്ട്, അതുമെല്ലാമായിട്ട് നമുക്ക് ഇത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തിരിച്ചറിയുമ്പോൾ തന്നെ ഓർഫ് എന്ന അസുഖം ബാധിക്കുമ്പോൾ അതിന് വയറിളക്കം അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല അതിൻ്റെ മരണനിരക്കും വളരെ കുറവായിരിക്കും, ഒരു 1% വരുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. പിന്നെ അബോഷൻ അങ്ങനെയുള്ള ഒന്നും തന്നെ ഓർഫിലൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ കുളമ്പ് രോഗം, കുളമ്പ് രോഗത്തിലാണെങ്കിലും മുടന്ത് ഈ വായ്പോളവും ഈ വായ്പോളം രണ്ടിലും കാണാം, അതിൻ്റെ അകത്ത് കൂടാതെ മുടന്തും കാണാം. എന്നാൽ നമ്മുടെ ആട് വസന്ത എന്ന് പറഞ്ഞ രോഗത്തിൽ മുടന്ത് അങ്ങനെ കാണാറില്ല. പിന്നെ വേറൊരു അസുഖമാണ് ബ്ലൂ ടങ്ങിലും ഇതുപോലെ തന്നെ മുടന്തും കുളമ്പിന് തൊട്ട് മുകളിൽ ചുവന്ന തടുപ്പുള്ള വരകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
1: അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണം എല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആണോ?
2: മൃഗസംരക്ഷണ വകുപ്പിന്റെ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് SIAD, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. അവിടെ RT-PCR എന്ന ടെസ്റ്റ് മുഖാന്തരമാണ് ഈ രോഗാണുവിനെ തിരിച്ചറിയുന്നത്. മൃഗങ്ങൾക്ക് പനിയുള്ളപ്പോൾ എടുക്കുന്ന രക്തം, പിന്നെ അവയുടെ വായ, മൂക്ക്, മലദ്വാരം എന്നിവിടങ്ങളിൽ നിന്ന് എടുക്കുന്ന സ്വാബുകൾ എന്നിവയെല്ലാം വെച്ച് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ജീവനുള്ള മൃഗങ്ങളിൽ നിന്ന് നമുക്കിതെല്ലാം ടെസ്റ്റ് ചെയ്യാം. എന്നാൽ ഇത് മരണശേഷമാണെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇതിൻ്റെ അവയവങ്ങൾ, അതായത് കരൾ, പ്ലീഹ, ലിംഫ് നോഡ്സ്, അതായത് ലസികാഗ്രന്ഥികൾ എന്നിവയെല്ലാം എടുത്ത് വൈറസ് ആൻറ്റിജനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
1: ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ ഒരു കൂട്ടത്തിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താൻ ഒത്തിരി പാടാണ്, പക്ഷേ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മാർഗം സ്വീകരിക്കണം?
2: ആദ്യമായി തന്നെ ഈ രോഗാവസ്ഥയിലുള്ള ആടുകളെ എത്രയും വേഗം തന്നെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റണം. അതാണ് ആദ്യമായി വേണ്ടത്. പിന്നെ കൂടും പരിസരവും അണുവിമുക്തമാക്കുക. 2% ഫീനോൾ അല്ലെങ്കിൽ 2% സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നിവയെല്ലാം അണുനശീകരണത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുകയും പിന്നെ ഫുഡ് ഡിപ്പ്, ഇപ്പോൾ ഫാമുകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഫാമിൽ വേറെ വസ്ത്രവും ചെരുപ്പും ധരിക്കുക, അതായത് അവർ ഫാമിലേക്ക് വരുമ്പോഴുള്ളതല്ല, ഫാമിൽ ഇടാനായിട്ട് തന്നെ വേറെ ഒരു വസ്ത്രവും ചെരുപ്പും വേണ്ടതാണ്. പിന്നെ പുതിയ മൃഗങ്ങളെ വാങ്ങുമ്പോഴാണ് ഏറ്റവും അധികം ഇത് ശ്രദ്ധിക്കേണ്ടത്. അതായത് രോഗാവസ്ഥയിലുള്ള ആടുകൾ ഒരിക്കലും വാങ്ങാതിരിക്കുക. ഒരു ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ തന്നെയും അതിനെ ഒരു 3 മുതൽ 4 ആഴ്ച വരെ അതിനെ ക്വാറന്റൈൻ ഫെസിലിറ്റിയിൽ തന്നെ വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും രോഗ ലക്ഷണങ്ങൾ വെളിയിലേക്ക് വരികയും നമുക്ക് അപ്പോൾ തന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ.
1: ഡോക്ടർ, ഇതിൻ്റെ ചികിത്സയെക്കുറിച്ചൊന്ന് പറയാമോ?
2: ഇത് ഒരു വൈറസ് രോഗം ആയതിനാൽ തന്നെ ആട് വസന്ത വരുമ്പോൾ അനുബന്ധമായുള്ള സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക, വെറ്റിനറി ഡോക്ടറെ തന്നെ കാണിക്കുക. ഇപ്പോൾ വായ്പുണ്ണിന് ഒരു താൽക്കാലിക ചികിത്സ എന്ന രീതിയിൽ നമുക്ക് ബോറിക് ആസിഡ് തേനിൽ ചാലിച്ച് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ എടുക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഡോക്ടറെ തന്നെ

0: കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ധാരാളമായി വെള്ളം കൊടുക്കുകയും ഒരു കാരണവശാലും ഈ അസുഖം വന്ന മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്നവർ മറ്റു മൃഗങ്ങളുടെ അടുത്ത് ശുചിയാകാതെ പോകരുത്.
1: ഈ അസുഖം വന്നു കഴിയുമ്പോൾ ഈ മൃഗങ്ങൾ തീറ്റ എടുക്കാറുണ്ടോ? അതോ അതും കുറയുമോ?
0: തീറ്റ എടുക്കുന്നത് വളരെയധികം കുറയും. കാര്യം ഇതിൻ്റെ വായിലെല്ലാം പുണ്ണ് വരികയും അതുപോലെ ആ ഒരു ചുവപ്പും ഒരു പൊള്ള പോലെ വരികയും പിന്നീട് അത് പൊട്ടുകയോ ഒക്കെ ചെയ്യുന്ന കാരണം, അതായത് നെക്രോട്ടൈസിങ് സ്റ്റൊമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്, അതെല്ലാം വരുമ്പോഴത്തേക്കും ഇതിന് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും. അത് മാത്രമല്ല പിന്നെ അത് വയറിളക്കത്തിലേക്ക് പിന്നെ തുടർന്ന് വരികയും ചെയ്യും. അപ്പോൾ അതിന് ഭയങ്കരമായ ക്ഷീണവും അങ്ങനെയെല്ലാം സംഭവിക്കും.
1: അപ്പോൾ ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് പ്രതിരോധ കുത്തിവെപ്പ് വല്ലതും ഇതിന് അവൈലബിൾ ആണോ?
0: ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് IHNVB പാലോട് സ്ഥിതി ചെയ്യുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വാക്സിൻ പ്രൊഡക്ഷൻ കേന്ദ്രമാണ്. അവിടെ PPR വാക്സിൻ എന്ന പേരിൽ ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
2: ആടുവസന്ത, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. വെറ്റിനറി സർജൻ ഡോക്ടർ സൗമ്യ വിജയകുമാറുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിൻ്റെ നിറമടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ള് വിത്തിൻ്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോട് പിഴുതെടുത്ത് കായകൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിൻ്റെ കായകൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
2: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപ്പാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
3: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കുരുമുളകിലെ ദ്രുതബാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കിച്ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോഗ്രാം വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. 12 മുതൽ 18 മാസം വരെ വളർച്ചയെത്തിയ നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. 60x60x60 സെന്റിമീറ്റർ വലിപ്പത്തിൽ കുഴികൾ 2.7x2.7 മീറ്റർ അകലത്തിൽ വടക്ക് തെക്ക് ദിശയിൽ എടുത്ത ശേഷം തൈകൾ കുഴിയുടെ നടുക്ക് നടുക. ഇതിനുശേഷം ചെടി ഒന്നിന് 12 കിലോഗ്രാം ജൈവവളവും മേൽമണ്ണും ചേർത്ത് കുഴി മൂടുക. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചുകൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഉത്തരം, സിങ്ക് ആണ് ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം.
4: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
5: വയലും വീടും സമാപിക്കുന്നു.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ലോക ക്ഷീര ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഡിപിഐ ജംഗ്ഷനിലെ ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന തൊഴിൽ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ അധ്യക്ഷയാകും. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ശശി തരൂർ എംപി, മേയർ വി വി രാജേഷ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, കേരള സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പോഷകഗുണമുള്ള തീറ്റയിലൂടെ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണവും ഗുണമേന്മയുള്ള പാലും ശാസ്ത്രീയ പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കും. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ച പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മൊബൈൽ നമ്പർ 9995155346. ഒരിക്കൽ കൂടി 9995155346. ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയുടെ ഒഴിവുണ്ട്. ഇതിനുവേണ്ടി June 4 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനമാണ്. ഉയർന്ന പ്രായപരിധി പുരുഷന്മാർക്ക് 35 വയസ്സും സ്ത്രീകൾക്ക് 40 വയസ്സുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9447790268. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 9447790268. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി ഈ മാസം 29 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര അവലോകനം. കയർ, ഏലം, കശുവണ്ടിപ്പരിപ്പ്, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കോപ്രാന്ത്, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ കുറവ്. കുരുമുളക്, കാപ്പിക്കുരു, റബ്ബർ, കശുവണ്ടി, നേന്ത്രക്കായ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. ചുക്ക്, അടയ്ക്ക, മഞ്ഞൾ, പുൽത്തൈലം, മൈസൂർ പൂവൻ, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 1000 രൂപ കുറഞ്ഞ് എറണാകുളം 23,000, പാല 25,900, 800 രൂപ കുറഞ്ഞ് കോട്ടയം 27,800, കൊച്ചി റെഡി 23,800 രൂപയ്ക്ക് വിപണനം നടന്നു. കോപ്ര ക്വിന്റലിന് 700 രൂപ കുറഞ്ഞ് കൊച്ചി 14,200, 500 രൂപ കുറഞ്ഞ് എറണാകുളം 13,700, 400 രൂപ കുറഞ്ഞ് ആലപ്പുഴ പുകരാശി 14,250 രൂപയ്ക്ക് വിപണനം നടന്നു. കയർ ക്യൂന്റലിന് 200 രൂപ വർദ്ധിച്ച് കൊച്ചി പറവൂർ 52,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 2,000 രൂപ കുറഞ്ഞ് നെയ്യാറ്റിൻകര 18,000, 1,000 രൂപ കുറഞ്ഞ് കോട്ടയം 24,000, 500 രൂപ കുറഞ്ഞ് ആലപ്പുഴ 23,500, 400 രൂപ കുറഞ്ഞ് കൊല്ലം 30,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് കട്ടപ്പന 2,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ തൊടുപുഴ, കൊച്ചി എന്നിവിടങ്ങളിൽ വിലയിൽ മാറ്റമില്ല. കാപ്പിക്കുരു ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ് കട്ടപ്പന 34,000, 300 രൂപ വർദ്ധിച്ച് കോട്ടയം 37,800 രൂപയ്ക്ക് വിപണനം നടത്തും. ഈ മാസം 29 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള അവലോകനമാണ് ഇപ്പോൾ കേട്ടത്. സമയം 7:54. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പി എം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇൻഡോ പെസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: We want to be the most developed nation by 2047. That cannot be achieved without the contribution of every section of the society. The nation development is not the duty of one single individual or one single party or one single government. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything.
1: സാമൂഹിക സാഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്ക് വഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂരിൽ സി സദാശിവൻ മാസ്റ്റർ എം പി സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ മൽഹാറിൽ 6th century പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പ് ഫലകങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.
3: നെതർലാൻഡ്സ് മേ ആയോജിത് എക് വിശേഷ സമാരോഹ് ചോല കാല കി പ്രാചീൻ താമ്ര പട്ടികായ ഭാരത് കോ വാപിസ് സൗപി ഗൈ ഇൻമേ 21 ബഡി ഓർ 3 ഛോട്ടി താമ്ര പട്ടികായ ഈ മുഖ്യ രൂപ സെ രാജാ രാജ രാജാ ചോല കെ എക് വചൻ കോ പൂരാ കർനെ സെ ജുഡി.
1: റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800 കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൗജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000+ ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിയിലിന്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40,00,000 രൂപയുടെ ചെക്ക് ഗിരിജ അമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
3: തമിഴ്നാടുക്ക് നാഗർകോയിൽ മേ മേരി മുലാഖാത് എക് ടീച്ചർ സേ ഹുയി മേ ബാത് കർ റഹാ ഹൂ ഗിരിജ അമ്മജി കി. ഗിരിജ അമ്മജി കരീബ് 15 സ്കൂൾ ചലാതി ഹൈ ഇൻമേ ചെന്നൈ കാ ജയ ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ് ഹൈ ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരത്വാസി കോ പ്രേരിത് കർനെ വാലി ഹൈ.
1: തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി പി എം സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം 1 മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രരങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
5: ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ് ജൻ ഭാഗീധാരി ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISROയും തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2ാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
0: ആകാശവാണി.
6: യുവവാണി.
7: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം, അമൽകൃഷ്ണ ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം എന്നിവ ആസ്വദിക്കാം. ആദ്യമായി നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം കേൾക്കാം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നവനീത് കൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ വാദനം. അടുത്തതായി അമൽ കൃഷ്ണ ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അമൽകൃഷ്ണ ആലപിച്ച ശാസ്ത്രീയ സംഗീതം. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം, നിർവഹണം മൃദുൽ ജേക്കബ്.
1: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
2: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
3: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
4: നമസ്കാരം സാർ. നമസ്കാരം.
5: നമസ്കാരം സാർ.
3: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
4: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോടൊരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
3: ഗുരീന്ദർ വീർ പറയൂ.
6: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർ വീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു, എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും, അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
3: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
6: അതെ സർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്ത് കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
3: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
6: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
3: അനിമേഷ്.
4: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ചു പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും, ഭാരതീയർക്ക് സ്പ്രിൻ്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും. ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
3: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
4: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു. അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമിഫൈനലിൽ ഉരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമിഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമിഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
3: ഗുരീന്ദർ വീർ, നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്?
6: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്കിവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
3: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതിയുണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
4: നന്ദി സർ, നന്ദി.
6: നന്ദി സർ,
3: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷേ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ

സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ് നടത്തുന്നു. ഇതുവരെ 15,000-ൽ അധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താനറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല. വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശീയ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലിഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണസംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം

ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASCയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു. അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്. ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേക സ്ട്രെച്ചറുണ്ട്. രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത്, ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും. ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്. ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തന്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി. മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു.

0: പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്തോല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജ അമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
1: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്.
2: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
1: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
0: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
1: ചേടാ,
0: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടു, അത് പ്രാവർത്തികമാക്കൂ.
3: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
4: നമ്മളിപ്പോ ക്യാമറയും ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അതർ അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പൊ അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
5: മായാമുദ്രകൾ,
6: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
7: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
8: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി, രചന ജേക്കബ് എബ്രഹാം.
5: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രൊജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗ്യാലറിയും കൈത്തറി മ്യൂസിയവും നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡേറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ

0: രണ്ടിനാണ് സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ജൂൺ 4 വരെ തുടരും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർകോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. എക്സൈസ് വകുപ്പിനെ പരിവർത്തനം ചെയ്യണമെന്നും മയക്കുമരുന്നിന് എതിരായ നടപടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും മന്ത്രി എം ലിജു. എൽ ഡി എഫിന്റെ മദ്യനയം ആയിരിക്കില്ല യു ഡി എഫിന്റേതെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അദ്ദേഹം ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. മുൻമന്ത്രി ടി യു കുരുവിളയുടെ ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസ് അനിയ വലിയ പള്ളിയിലായിരുന്നു സംസ്കാരം. രാവിലെ മുതൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ഗവേഷണ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി പി എം സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6ാം വാർഷികത്തോട് അനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും ക്യുആർ കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2ാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

സിന്ദൂര ചിപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫലി കേച്ചേരി എഴുതി, ദേവരാജൻ ഈണമിട്ട്, യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44:40. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: Indonesian combination of Muhammad Shohibul Fikri and Fajar Alfian, 18-21, 21-17, 21-16 in the final to win their first title in 2 years. The Indian pair had won the Thailand Open in May 2024. Youth Affairs and Sports Minister Dr. Mansukh Mandavia has congratulated the Indian men's doubles pair on winning the Singapore Open title. In IPL cricket, the high-voltage summit clash between Gujarat Titans and defending champions Royal Challengers Bengaluru is underway at Narendra Modi Stadium in Ahmedabad. Put into bat, Gujarat Titans were 143 for 7 in 18.4 overs when reports last came in. Earlier, Royal Challengers Bengaluru won the toss and opted to field. Both teams are aiming for their second IPL title. The India Meteorological Department has forecast heavy rainfall over Gujarat, Kerala, Mahe, Lakshadweep, Nagaland, Manipur, Mizoram, Tripura, Odisha, South Interior, Karnataka, Tamil Nadu, Puducherry, Karaikal and West Madhya Pradesh tomorrow. The Met Department has predicted thunderstorms and lightning over Delhi, Punjab, Haryana, Chandigarh, Himachal Pradesh, Bihar during the next 2 days. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi lauds efforts of individuals towards nature conservation, solving local problems and other social causes. Also compliments record-breaking performances by emerging athletes in national sports events in Mann Ki Baat program on Akashvani. CBSE deploys team of cybersecurity experts to secure OnMark portal for evaluation of class 12 answer sheets. BJP wins 3 out of 4 municipal corporations in Himachal Pradesh civic body polls. Over 45 people killed in a blast at a building storing explosives in Namkham town of Myanmar. India's Sattvik Sairaj, Ranki Reddy and Chirag Shetty clinch men's doubles title of Singapore Open badminton tournament. That is all in the news at 9. Good night.
1: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് രഞ്ജിനി എം ആർ.
3: അക്കിലസിന്റെ മരണശേഷം ട്രോജൻകാരുടെ അവസ്ഥയും ട്രോജൻ യുദ്ധവും എങ്ങനെയായിരിക്കും മുന്നോട്ടു പോവുക എന്ന അവസ്ഥയിലാണ് കഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. ഇനി നമുക്ക് കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം. അക്കിലസിന്റെ മരണശേഷം യുദ്ധം മന്ദഗതിയിലായിരുന്നു. ഇങ്ങനെ പോയാൽ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവില്ല എന്ന് പോരാളികളിൽ പലർക്കും തോന്നി. അപ്പോൾ ഒഡീസിയസ് പറഞ്ഞു, അക്കിലസിന് നിയോട്ടോളമിസ് എന്നൊരു പുത്രനുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഈ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. എത്രയും വേഗം സ്കെയ്റൂസിലെത്തി നിയോട്ടോളമിസിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഗ്രീക്കുകാർ ഒഡീസിയസിനെയും ഡയോമീസിനെയും നിയോഗിച്ചു. ഒഡീസിയസിന്റെ നൌക സ്കൈറോസിലേക്ക് പാഞ്ഞു. ഗ്രീക്കുകാർ നിയോട്ടോളമീസിനെ കൊണ്ടുവരാൻ പോയിരിക്കുന്നു എന്ന കാര്യം പ്രിയാം അറിഞ്ഞു. തന്മൂലം യൂറിപ്പൈലസ് എന്ന വീരനെ ട്രോജൻ പക്ഷത്ത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് പലരും രാജാവിനെ അറിയിച്ചു. പ്രിയാം രാജാവിന്റെ സ്വർണമുന്തിരി നൽകിയാൽ മാത്രമേ സ്വപുത്രനെ യുദ്ധത്തിനയക്കുള്ളൂ എന്ന് യൂറിപ്പൈലസിന്റെ അമ്മ പറഞ്ഞു. സ്വർണ ഇലകളും മുന്തിരിപ്പഴങ്ങളുമുള്ള ആ ചെടി മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം നൽകി. അരിസ്റ്റോക്കിയ രാജ്ഞി രഥങ്ങളും കുതിരകളും ആയുധങ്ങളും തയ്യാറാക്കി മകനെ ട്രോജൻ യുദ്ധത്തിനായി അയച്ചു. ഹെർക്കുലീസിന്റെ ചെറുമകനാണ് യൂറിപ്പൈലസ്. ഗ്രീക്കുകാർ യുദ്ധത്തിനായി ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അഗമെംനോൺ ആണ് അവരുടെ നേതാവ്. യൂറിപ്പൈലസ് നിമിഷ നേരം കൊണ്ട് നീറൂസിനെ പരാജയപ്പെടുത്തി. അയാളുടെ പടച്ചട്ട അഴിച്ചെടുക്കുന്നതിനായി കുനിഞ്ഞ യൂറിപ്പൈലസിന്റെ ഇടതുകൈയിൽ മാക്കിയോൺ കുന്തം കുത്തിക്കയറ്റി. മാക്കിയോണെ യൂറിപ്പൈലസ് ആഞ്ഞുവെട്ടി. ഞൊടിയിടയിൽ ഒരു പാറക്കല്ലെടുത്ത് മാക്കിയോൺ എതിരാളിയെ എറിഞ്ഞു. പക്ഷേ കരുത്തനായ യൂറിപ്പൈലസിനെ വീഴ്ത്തുവാൻ കഴിഞ്ഞില്ല. കൂർത്ത കുന്തം മാക്കിയോണിന്റെ നെഞ്ചിൽ യൂറിപ്പൈലസ് തറച്ചു. യൂറിപ്പൈലസെ, നീയും മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്

ാണ് മാക്കിയോൺ അന്ത്യശ്വാസം വലിച്ചത്. അപ്പോൾ മറുപടിയായി യൂറി പൈലസ് ഇങ്ങനെ പറഞ്ഞു: മനുഷ്യൻ നിത്യനല്ല, മരണമെങ്കിൽ മരണം. യുദ്ധത്തിൽ മരിക്കുന്നത് ധീരതയാണ്. ഗ്രീക്കുകാർ അമൈംനോണിന്റെയും മെലനാവൂസിന്റെയും നേതൃത്വത്തിൽ പിടിച്ചുനിന്നു. പ്രിയാമിന്റെ പുത്രന്മാരിൽ ധീരനായ ഡയോഫോബസ് ട്രോജൻ സൈന്യത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. അഗമെംനോൺ അയാളെ മുറിവേൽപ്പിച്ചു, അയാൾ പിൻവാങ്ങി. ട്യൂസർ പോളിഡമസിനെ കൊന്ന ശേഷം ട്രോജൻ പടയെ മുഴുവൻ ഹനിക്കാനുള്ള ശക്തിയോടെ വന്നു. എന്നാൽ പാരീസും ഈനിയാസും പാഞ്ഞുചെന്ന് ട്യൂസറുടെ തലപ്പാവ് എറിഞ്ഞു തകർത്തതോടെ ട്യൂസർ ഗ്രീക്ക് താവളത്തിലേക്ക് മടങ്ങി. ട്രോജൻ പട ഈ സമയം കൊണ്ട് മെലനാവൂസിനെയും അഗമെംനോണിനെയും വളഞ്ഞു. അവരുടെ കഥ തീർന്നു എന്നാണ് യൂറി പൈലസ് കരുതിയത്. എങ്കിലും അവർ പിടിച്ചുനിന്നു. ക്രീറ്റിലെ മെരിയോൺസും ഗ്രീക്കുപടയും അതിവേഗം അഗമെംനോണിന്റെയും മെലനാവൂസിന്റെയും രക്ഷയ്ക്കായി എത്തി. ഗ്രീക്കുകാരുടെ പക്ഷത്തെ ഈഡോമിനസ് ഒരു വലിയ ശിലയെടുത്ത് യൂറി പൈലസിനെ എറിഞ്ഞു. യൂറി പൈലസിന്റെ കുന്തം അതേറ്റ് അകലെ തെറിച്ചു. പുതിയ കുന്തമെടുക്കാൻ യൂറി പൈലസ് ശ്രമിച്ചു. അതിനിടയിൽ മെലനാവൂസിനും അഗമെംനോണിനും ആശ്വാസം ലഭിച്ചു. ഗ്രീക്കുപട പിന്നോക്കം മാറിയെങ്കിലും ആകാശത്തുകൂടി അസ്ത്രങ്ങൾ ഇരുതാവളങ്ങളിലേക്കും പറന്നുകൊണ്ടിരുന്നു. മാക്കിയോണിന്റെ മരണം ഗ്രീക്ക് ജനതയെ വല്ലാതെ വേദനിപ്പിച്ചു. അക്കിലസിന്റെ അഭാവത്തിൽ പരിഭ്രാന്തരായി കഴിഞ്ഞ ഗ്രീക്കുപട അക്കിലസിന്റെ പുത്രന്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിയോട്ടോളമിയുടെയും ഒഡീസിയുസിന്റെയും വരവും കാത്ത് ദിവസങ്ങൾ എണ്ണി എണ്ണി ഗ്രീക്കുകാർ കഴിഞ്ഞു. അങ്ങനെ ഒഡീസിയുസ് ലൈക്കമിഡീസ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അങ്കണത്തിൽ ഒരു യുവാവ് നിൽക്കുന്നതായി കണ്ടു. കുന്തമെറിഞ്ഞ് പരിശീലനം നടത്തുകയാണ് അയാൾ. കണ്ട മാത്രയിൽ തന്നെ അക്കിലസ് ആണോ എന്നുപോലും സംശയിച്ചുപോയി. അക്കിലസിന്റെ പുത്രനായ നിയോട്ടോളമീസ് ആണെന്ന് ഒഡീസിയുസിന് പിന്നീട് മനസ്സിലായി. ഒഡീസിയുസും ഡയോമീസും തങ്ങളെ പരിചയപ്പെടുത്തി. അക്കിലസിന്റെ ചരമ വാർത്ത കേട്ട് നിയോട്ടോളമീസ് ദുഃഖിച്ചു. ട്രോജൻകാരോട് പകരം വീട്ടാൻ ഗ്രീക്ക് സൈന്യത്തെ നയിക്കാനുള്ള ക്ഷണം നിയോട്ടോളമീസ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അക്കിലസിന്റെ ഭാര്യ ഡിഡാമായി സംഭവങ്ങളെല്ലാം കേട്ട് കണ്ണീർ വാർത്തു. മകനെ യുദ്ധത്തിനയക്കാൻ രാജ്ഞിക്ക് മനസ്സില്ലായിരുന്നു. എന്നാൽ ഡിഡാമായിയുടെ ദുഃഖം കണ്ടപ്പോൾ നിയോട്ടോളമീസ് അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനായി പോകാൻ തയ്യാറാണെന്ന് അമ്മയെ അറിയിച്ചു. താൻ പോകണമെന്നുള്ളത് ദൈവനിശ്ചയമാണെന്നും പിതാവിന്റെ ഘാതകരോട് പ്രതികാരം ചെയ്യാതെ താൻ ജീവിച്ചിരുന്നിട്ട് എന്തു ഫലമാണ് ഉണ്ടാകുകയെന്നും പറഞ്ഞ് നിയോട്ടോളമീസ് അമ്മയെ സമാധാനിപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഒഡീസിയോസിനൊപ്പം നിയോട്ടോളമീസ് ട്രോയിലേക്ക് യാത്രയായി. അങ്ങനെ ഗ്രീക്കുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ട്രോയിയിൽ നിയോട്ടോളമീസ് എത്തി. സൈന്യം പടക്കോപ്പുകൾ അണിഞ്ഞു. നിയോട്ടോളമീസ് പിതാവിന്റെ പടച്ചട്ടയും മകുടവും ധരിച്ചു. പടച്ചട്ടയണിഞ്ഞ നിയോട്ടോളമീസ് യുദ്ധരംഗത്തേക്ക് കുതിച്ചു പാഞ്ഞു. ട്രോജൻ പട ഭയന്നു. അക്കിലസ് എന്ന് വിളിച്ചുകൊണ്ട് അവർ നാലുപാടും പാഞ്ഞു. ഗ്രീക്ക് കപ്പലുകളെ ചുറ്റിനിന്ന ട്രോജൻ പട അമ്പരന്നു. ശക്തനായ നിയോട്ടോളമീസിനെ എതിരിടാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. മൈതാനത്തിലെത്തിയ യുദ്ധവീരൻ ട്രോജൻ പടയിലെ പ്രഗത്ഭന്മാരെ ഒന്നൊന്നായി അരിഞ്ഞുവീഴ്ത്തി. പിതാവിന്റെ ഘാതകരെ ഒന്നടങ്കം നശിപ്പിക്കണമെന്ന വാശിയോടെയാണ് നിയോട്ടോളമീസ് പൊരുതിയത്. അക്കിലസിന്റെ പുത്രൻ നിയോട്ടോളമീസ് ഗ്രീസിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യം എങ്ങും മുഴങ്ങിക്കേട്ടു. യൂറി പൈലസ് പുതിയ എതിരാളിയെ സർവശക്തിയും ഉപയോഗിച്ച് തടയുവാൻ തയ്യാറായി. ട്രോജൻകാർ മിക്കവരും കോട്ടയ്ക്കുള്ളിലേക്ക് പലായനം ചെയ്തു. യൂറി പൈലസ് ട്രോജൻ പടയുടെ മുന്നിൽ നിന്ന് നിയോട്ടോളമീസിനെ എതിർത്തുകൊണ്ടിരുന്നു. ദീർഘനേരം പൊരുതിക്കൊണ്ടിരുന്ന യൂറി പൈലസിനെ വധിക്കാൻ നിയോട്ടോളമീസിന് കഴിഞ്ഞു. യൂറി പൈലസിനെ വകവരുത്തിയതോടെ ഗ്രീക്കുകാർ വിജയത്തിന്റെ വക്കോളമെത്തി. ഇനി ട്രോജൻ കോട്ട കീഴടക്കുകയേ വേണ്ടു. കോട്ടയ്ക്കുള്ളിലാണ് ട്രോജൻ പട മുഴുവനും. ഇത്തരത്തിൽ ഗ്രീക്കുകാർ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ദേവദേവനായ സ്യൂസ് കണ്ടു. ട്രോജൻ കോട്ട കീഴടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമേയല്ല. ഗ്രീക്കുകാരുടെ മുന്നേറ്റം തടയാൻ അദ്ദേഹം തീരുമാനിച്ചു. ശക്തമായ കൊടുങ്കാറ്റും ഇടിനാദവും പേമാരിയും മിന്നലുമുണ്ടായി. ഗ്രീക്ക് പടയാളികൾ ഭയപ്പെട്ടു. ഓടിവന്ന് കപ്പലുകളിൽ കയറി. നിയോട്ടോളമീസും ഇത് കണ്ട് പരിഭ്രമിച്ചു.
വിജയത്തിന്റെ പടിവാതിക്കലെത്തിയ ഗ്രീക്ക് സൈന്യം പരാജയപ്പെട്ടതിന്റെ കയ്പുനീർ അനുഭവിച്ചു തുടങ്ങി. നിയോട്ടോളമീസ് ട്രോജൻ പടയെ ഹനിച്ച് ആർത്തിരമ്പി മുന്നേറിയപ്പോഴാണ് കൊടുങ്കാറ്റും മഴയും ഭൂകമ്പവും കൊണ്ട് പിന്തിരിയേണ്ടി വന്നത്. പെട്ടെന്നുണ്ടായ ഈ അത്യാഹിതത്തിന്റെ പൊരുളറിയാൻ അത്ഭുതസിദ്ധികളുള്ള കാൽക്കസിനെ ഗ്രീക്കുകാർ വിളിച്ചു. ഗ്രീക്കുപട ട്രോയിലേക്ക് പോരും വഴി ലെമനോസ് ദ്വീപിൽ ഉപേക്ഷിച്ച ഫൈലോക്രിസ്റ്റസിനെ കൊണ്ടുവരണമെന്ന് കാൽക്കസ് പറഞ്ഞു. വില്ലാളി വീരനായ ഫൈലോക്രിസ്റ്റസ് എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ടത്? യാത്രക്കിടയിൽ അദ്ദേഹം ഒരു ഘോര സത്വത്തെ കൊന്നു. കാട്ടിൽ ഒരു ഗുഹയ്ക്കിടയിൽ കിടന്ന ആ സത്വത്തെ അദ്ദേഹം അമ്പെയ്തു. അത് പാഞ്ഞു വന്ന് ഫൈലോക്രിറ്റസിന്റെ കാലിൽ കടിച്ചു. സത്വം ഉടനെ ചത്തു. എങ്കിലും ഫൈലോക്രിറ്റസിന്റെ മുറിവിൽ നിന്ന് വിഷദ്രാവകം ഒഴുകി വന്നുകൊണ്ടിരുന്നു. അസഹ്യമായ വേദന മൂലം ഫൈലോക്രിറ്റസ് നിലവിളിച്ചുകൊണ്ടിരുന്നു. രാത്രികാലത്ത് ആർക്കും ഉറങ്ങാൻ സാധിച്ചില്ല. രോദനം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ഫൈലോക്രിറ്റസിനെ ഗ്രീക്കുകാർ ഒരു ദ്വീപിൽ ഏകനായി ഉപേക്ഷിച്ചു. ട്രോയ് നഗരം പിടിച്ചടക്കണമെങ്കിൽ ഫൈലോക്രിറ്റസിന്റെ സഹായം കൂടി വേണമെന്ന് കാൽക്കസ് പറഞ്ഞു. ഇതനുസരിച്ച് ഒഡീസിയൂസ് ഉടൻ തന്നെ ഫൈലോക്രിറ്റസിനെ കൊണ്ടുവരാൻ പുറപ്പെട്ടു. മെനലോസ് ദ്വീപിലെത്തിയപ്പോൾ ദിക്കുകളിൽ നടുക്കുമാറ് ഫൈലോക്രിറ്റസിന്റെ ദീനരോദനം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന കാര്യം ഒഡീസിയൂസിന് മനസ്സിലായി. പതുക്കെ ഗുഹയുടെ സമീപത്തേക്ക് ഒഡീസിയൂസും കൂട്ടുകാരനായ ഡയോമീസും നടന്നു. എന്നാൽ നടുക്കുന്ന കാഴ്ചയാണ് അവർ അവിടെ കണ്ടത്. ഫൈലോക്രിറ്റസ് പ്രാകൃതമായിരിക്കുന്നു. എല്ലും തോലുമായ ശരീരം, തീപ്പന്തം പോലെ തുറിച്ചു നിൽക്കുന്ന കണ്ണുകൾ. മനുഷ്യന്റെ ആകൃതി തന്നെ ഫൈലോക്രിറ്റസിനെ വിട്ടുപോയിരിക്കുന്നു. പക്ഷികളുടെ തൂവല്ലാണ് അദ്ദേഹം കിടക്കുന്നത്. അമ്പും വില്ലും സമീപത്തുണ്ട്. അവ ഏതു സമയവും പ്രയോഗിക്കാൻ പറ്റിയ തരത്തിൽ വച്ചിരിക്കുന്നു. കടൽ പക്ഷികൾ കൂട്ടമായി പറന്നുപോകുമ്പോൾ അവയെ അമ്പെയ്ത് വീഴ്ത്തുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അല്ലാതെ മറ്റൊരു ഭക്ഷണത്തിനും അവിടെ സാധ്യതയില്ല. ഫൈലോക്രിറ്റസ് ആഗതരെ സൂക്ഷിച്ചു നോക്കി. ഒഡീസിയൂസും ഡയോമീസുമാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഒരു കാലത്ത് സഹപ്രവർത്തകരായിരുന്നു. പക്ഷേ അപകടനിലയിൽ തന്നെ ഉപേക്ഷിക്കുകയാണ് ഗ്രീക്കുകാർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫൈലോക്രിറ്റസ് കോപം കൊണ്ട് ജ്വലിച്ചു. അവരെ കൊല്ലാൻ വേണ്ടി അമ്പു തൊടുത്തു. എന്നാൽ അവർ താണു വീണ് ക്ഷമയാചിച്ചു. തന്നോടുള്ള സ്നേഹവും അനുകമ്പയും മൂലമാണ് ഒഡീസിയൂസ് വന്നതെന്ന് കേട്ടപ്പോൾ ഫൈലോക്രിറ്റസ് വില്ലും ശരവും താഴെ വച്ചു. വാക്ചാതുരനായ ഒഡീസിയൂസ് ആ വില്ലാളി വീരനെ സന്തുഷ്ടനാക്കി തങ്ങളോടൊപ്പം ട്രോയിലേക്ക് കൊണ്ടുപോരാൻ ശ്രമിച്ചു. ഒഡീസിയോസിന്റെയും ഡയോമീസിന്റെയും അഭ്യർത്ഥന ഫൈലോക്രിറ്റസ് സ്വീകരിച്ചു. അങ്ങനെ അഗമേംനോൻ രാജാവിന്റെ താവളത്തിൽ ഫൈലോക്രിറ്റസിനെ കൊണ്ടുപോയി. മാക്കിയോണിന്റെ സഹോദരനും വൈദ്യനുമായ പെഡാലറിയസിനെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി നിയോഗിച്ചു. ഗ്രീക്ക് ജനതയ്ക്ക് വേണ്ടി അഗമേംനോൻ രാജാവ് ഫൈലോക്രിറ്റസിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. പിന്നീട് ഇരുഭാഗത്തും സമരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ട്രോജൻ പടയുടെ മുൻപിൽ നിന്ന് പാരീസ് ഗ്രീക്കുകാരെ ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. ഫൈലോക്രിറ്റസ് മുന്നോട്ട് വന്ന് ട്രോജൻ പടയെ നോക്കി. പാരീസ് നിൽക്കുന്നു. അസുരവിത്ത് ഹെലനെ മോഷ്ടിക്കുകയും ഈ യുദ്ധത്തിനെല്ലാം കളമൊരുക്കുകയും ചെയ്തത് അവനാണ്, ഫൈലോക്രിറ്റസ് വിളിച്ചു പറഞ്ഞു. ഞൊടിയിടയിൽ ഒരു ശരം ഫൈലോക്രിറ്റസ് അയച്ചു. വിഷം പുരട്ടിയ ശരം പാരീസിന്റെ കയ്യിൽ തറച്ചു. നിമിഷം കൊണ്ട് വിഷം അയാളുടെ ശരീരമാസകലം വ്യാപിച്ചു. പാരീസ് വേദന കൊണ്ട് പുളഞ്ഞു. പടയാളികൾ പാരീസിനെയും കൊണ്ട് താവളത്തിലേക്ക് പാഞ്ഞു. ഒരു കാലത്ത് പാരീസ് രാജകുമാരന്റെ പ്രേമഭാചനമായിരുന്ന ഈനോണ് മാത്രമേ അയാളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പാരീസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ കൂട്ടുകാരോട് ഈനോണിന്റെ പക്കൽ എത്രയും വേഗം തന്നെ എത്തിക്കണമെന്ന് അപേക്ഷിച്ചു. തീവ്രവേദനയിൽ പാരീസ് നിലവിളിച്ചപ്പോൾ ഗ്രീക്കു താവളത്തിൽ ആഹ്ലാദത്തിന്റെ അലയടികൾ ഉയരുകയായിരുന്നു. അങ്ങനെ പാരീസിനെ എടുത്തുകൊണ്ട് ട്രോജൻ പടയാളികൾ ഈനോണിന്റെ ഗുഹയിലെത്തി. ഈനോൺ ആഗതരുടെ അടുത്തെത്തിയപ്പോഴാണ് പാരീസിന്റെ ശബ്ദം കേട്ടത്. മുറിവേറ്റ ആസന്ന മരണനായി പാരീസ് എത്തിയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. താൻ ആശിച്ചിരുന്ന സമയം ഇപ്പോഴാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. പാരീസിനെ രാജസേവകന്മാർ ഈനോണിന്റെ മുൻപിൽ കിടത്തി. അവളുടെ പാദങ്ങളിൽ തൊട്ട് പ്രണമിക്കുവാൻ അയാൾ കൈകൾ നീട്ടി. എന്നാൽ പാരീസ് തന്റെ വസ്ത്രത്തിൽ പോലും തൊടാതിരിക്കാൻ
ഈനോൺ അകന്നു മാറി നിന്നു.

0: പാരീസ് കെഞ്ചി അപേക്ഷിച്ചു. ഒരിക്കൽ തന്റെ പ്രേമഭാചനമായിരുന്ന ഈനോണിനെ ഉപേക്ഷിച്ചതിൽ ഹൃദയം തകർന്ന് വേദനിക്കുകയാണ് താനെന്ന് അദ്ദേഹം അവളെ അറിയിച്ചു. പാരീസിന്റെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. നിങ്ങൾ കാണിച്ച നന്ദികേട് ലോകത്തിൽ ഒരു സ്ത്രീക്കും പൊറുക്കാനാവാത്തതാണെന്നും സുന്ദരിയായ ഹെലനു വേണ്ടി നിങ്ങൾ എന്നെ പരിത്യജിച്ചു എന്നും ഈനോൺ പാരീസിനെ കുറ്റപ്പെടുത്തി. കോപത്തോടും നിന്ദയോടും കൂടെ അവൾ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. പടയാളികൾ പാരീസിനെ തിരികെ കൊണ്ടുപോയി. വഴിയിൽ വെച്ച് അയാൾ അന്ത്യശ്വാസം വലിച്ചു. മൃതദേഹം അവർ ട്രോയിലേക്ക് കൊണ്ടുപോയി. പ്രിയാം രാജാവിന്റെ കൽപ്പന പ്രകാരം പാരീസിനു വേണ്ടി രാജകീയമായ ചിത ട്രോജൻകാർ ഒരുക്കി. മൃതദേഹം അതിൽ വെച്ച് അഗ്നി കൊളുത്തി. എന്നാൽ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങിയ ഈനോൺ കരുതിയത് സമീപത്ത് എവിടെയെങ്കിലും പാരീസ് ഉണ്ടാകുമെന്നാണ്. അവളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആകാശമൊട്ടെ ഉയർന്നു നിൽക്കുന്ന ചിതാഗ്നി ഈനോൺ ദൂരെ നിന്ന് കണ്ടു. പാരീസിന്റെ മൃതദേഹം കത്തിയെരിയുന്ന ചിതയ്ക്കു നേരെ ഈനോൺ പാഞ്ഞെത്തി. അവൾ ചിതയിലേക്ക് എടുത്തുചാടി. പാരീസിന്റെയും ഈനോണിന്റെയും ചിതാഭസ്മം ഒരു സ്വർണക്കുടത്തിലെടുത്ത് ട്രോജൻകാർ ഒരു കല്ലറയ്ക്കുള്ളിൽ നിക്ഷേപിച്ചു. അതിനു മുകളിൽ ഒരു മൺകൂന ഉയർന്നു. അവിടെ വനദേവതമാർ രണ്ട് റോസാ ചെടികൾ നട്ടു. അവയുടെ ചില്ലകൾ ചുറ്റിപ്പിണഞ്ഞ് ഒരു ചെടിയായിത്തീർന്നു. മരിക്കാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി ആ ചെടി കാറ്റിൽ ചാഞ്ചാടി നിന്നു. കഥയുടെ ബാക്കി ഭാഗം അടുത്തയാഴ്ച കേൾക്കാം.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് രഞ്ജിനി എം ആർ.
2: പണ്ട്
3: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി.
4: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്.
5: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് മലയാള ദിനപത്രമായ ദീപികയുടെ 140th വാർഷികാഘോഷങ്ങളും ദീപിക എക്സലൻസ് അവാർഡുകളുടെ വിതരണവും ഇന്ന് കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്നു. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ദീപികയുടെ 140th മാധ്യമ പ്രവർത്തന പാരമ്പര്യത്തെ അഭിനന്ദിച്ച ഉപരാഷ്ട്രപതി ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന നിർണായക പങ്ക് ചടങ്ങിൽ എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും.
6: അമ്മയായി, അച്ഛനായി, ആണ്ടവണായി എല്ലാ ദിവസങ്ങളും നാം പൂജിക്കുന്ന പുണിത ഭാരത അമ്മയുടെ പൊൽപാദങ്ങളെ തൊട്ട് നമസ്കരിച്ചു. On the occasion of the 140th foundation anniversary celebrations of our great daily Deepika, the dignitaries who are sharing the dais with me, our beloved honorable governor of Kerala Sriman Rajendra Viswanath Arlekar ji, and our newly elected chief minister of Kerala, and I request all of you to stand for a minute and give a big clap. We should be very successful in his endeavor, and also we are all are saying a very happy birthday to him today. Sri Sadishan ji, my good friend, I think we become so good friend only on this dais, same place, some when I was the governor, correct? So my good friend and Sriman Sri Thiruvanjur Radhakrishnan ji, who is the speaker of the Kerala Legislative Assembly, honorable minister for water resources and housing of Keralam, Sriman Mohans Joseph ji, honorable member of parliament Lok Sabha, and my good friend Sriman Francis George ji, former governor of West Bengal, whose writing is very outstanding. I have gone through many of his books. A scholar, our Sriman C.V. Anandabhoji, Archbishop of Kottayam, Sriman Mar Matthew Mullakarji, Chairman Rashtriya Deepika Limited, Sriman Francis Clitus ji, Managing Director Rashtra Deepika Limited, ശ്രീമാൻ മൈ

0: interest of society, we have to take more and more assignments, more commitments, more dedication, a definite dedication in the interest of the nation. Today our nation is taking a big strides, and what we are going to do, how we are going to contribute towards that, that has to be decided by such institutions. Deepika has become an institution for itself. So that institution of Deepika should be a guiding force to the people, because people always look at the magazines or the newspapers in the morning and make all their opinions on the basis of the news reported. So that news reporting has to be done in a perfect way in the interest of the people.
1: മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് അഭിപ്രായപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ പ്രസംഗത്തിൽ നിന്നും.
2: ഇതൊരു ചരിത്രത്തിലെ അസുലഭമായ ഒരു നിമിഷമാണ്. 1887 രൂപീകൃതമായ നസ്രാണി ദീപികയുടെ 140th വാർഷികത്തിലാണ് നമ്മളെല്ലാം പങ്കാളികളായിരിക്കുന്നത്. നമുക്കറിയാം, ബെഞ്ചമിൻ ബൈലി എന്ന് പറയുന്ന വലിയൊരു മിഷണറി ഈ കോട്ടയത്താണ് ആദ്യമായിട്ടൊരു അച്ചടി കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചത്. ആദ്യമായി അത് 1821, അതായത് ക്രിസ്തുവിന്റെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, മലയാളത്തിൽ അടിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിന്റെ അന്വേഷണപാതയിലാണ് ആ അച്ചടി എന്നുള്ള ആശയം ബെഞ്ചമിൻ ബെയ്ലിയുടെ മനസ്സിൽ വന്നത്. അതൊരു വിപ്ലവകരമായ രൂപത്തിൽ ആ അച്ചടിയെ ആദ്യമായി മാറ്റിയെടുത്തത് ഈ നസ്രാണി ദീപികയുടെ രൂപീകരണത്തോടു കൂടിയാണ്. ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നൽകപ്പെടുമ്പോഴാണ്. മാധ്യമ സ്വാതന്ത്ര്യം തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഞാനടക്കമുള്ള ഭരണകർത്താക്കൾ വിമർശിക്കപ്പെടണം. വിമർശനത്തിന് അതീതരായി ആരുമില്ല. എല്ലാവരും വിമർശിക്കപ്പെടണം. ശരിയായ രീതിയിൽ അണറ്റിക്കലായി പോകാതെ യഥാർത്ഥത്തിൽ നാടിന്റെ നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകണം. ആ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ നമ്മൾ തയ്യാറാകണം. ആ തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറട്ടെ. അതിന്റെ മുൻപന്തിയിൽ നമ്മുടെ ദീപിക നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദീപികയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.
1: സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, പശ്ചിമബംഗാൾ മുൻ ഗവർണർ ശ്രീ CV ആനന്ദബോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദിക ശ്രേഷ്ഠരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോട്ടയത്തെ പരിപാടിക്ക് ശേഷം ഉപരാഷ്ട്രപതി കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു.
3: ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്.

ഹോട്ടൽ ഹൈറേഞ്ച് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണമിട്ട് കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഒരു ഗാനം കൂടി, പിക്നിക് എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും സംഘവും പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുൻ.

0: ആകാശവാണി സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ബി സുലോചന നായർ.
1: ജലബിന്ദു നിപാതേന ക്രമശ പൂര്യതേ ഘട തഥാഹി സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച. മഴയത്ത് ഒരു ഒഴിഞ്ഞ കുടം വെച്ചു നോക്കൂ. നാം കാവലിരിക്കാതെ തന്നെ മഴത്തുള്ളി വീണ് വീണ് ക്രമേണ കുടം നിറയുന്നു. അതുപോലെ ധർമ്മമാകട്ടെ, വിദ്യയാകട്ടെ, ഐശ്വര്യമാകട്ടെ, നാം പോലും അറിയാതെ അനുദിനം വർദ്ധിച്ചു വരും. മേലെ നിന്ന് പൊഴിയുന്ന കൃപാവർഷമാണ് മഴ. മേലെ നിന്ന് മാത്രമേ അത് താഴേക്ക് ചൊരിയൂ. ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും, കരം കൂപ്പേണ്ടതായും വരും. ആ കാരുണ്യം കൊണ്ട് മാത്രമേ ആത്യന്തികമായി രക്ഷയുള്ളൂ. അറിവിൻ്റെ വികാസവും സ്വകർമ്മത്തിൻ്റെ ഫലമായി കിട്ടുന്ന ധനം കൊണ്ട് തൃപ്തിയടയാനുള്ള മനോഭാവവും മനസ്സിൻ്റെ താഴ്ച ഉയർച്ചയ്ക്ക് അനുസരമായാണ് ലഭിക്കുന്നത്. അമ്മയിൽ നിന്ന് ആദ്യപാഠങ്ങൾ, ആചാര്യനിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, ഗ്രന്ഥങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് അറിവിൻ്റെ കരകാണാത്ത ലോകത്തിലേക്ക് കുട്ടി ഇറങ്ങിത്തിരിക്കുന്നു. ഒടുവിൽ അനാദിയായ കാലം കുട്ടിയെ പരമാവധി വികാസത്തിൻ്റെ ആകാശതലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗതമായ വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ ജന്മസിദ്ധമായി സ്വാഭാവികമായി ചിലർക്ക് അറിവ് കൈവരുന്നു. ജന്മശിഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം. ടാഗോറിൻ്റെ ഒരു മനോഹരമായ കഥ ഇവിടെ ഓർമ്മിക്കാം. അത് കഥയാണോ കഥയ്ക്കുള്ളിലെ കഥയോ? അദ്ദേഹം കഥ തുടങ്ങുന്നത് ലെസ്സൺ നോളജ് നീഡ് ബി നോ ബാർ ടു ഹയർ വിസ്ഡം എന്ന മുഖവാചകത്തോടു കൂടിയാണ്. ഒരു പാവം തോട്ടക്കാരൻ്റെ കഥയാണ്. തോട്ടം നോക്കുന്നതൊരു തൊഴിലാണല്ലോ. പക്ഷേ അയാൾ തോട്ടത്തെ അത്യധികം സ്നേഹിച്ചു. ഒരില വിരിയുമ്പോൾ, ഒരു പൂ വിടരുമ്പോൾ അയാൾ സന്തോഷിച്ചു. ഒരില കൊഴിയുമ്പോൾ ചിന്തിച്ചു. ഉപനിഷത്തിലെ മധുര സംഗീതം അയാൾ കേട്ടിരിക്കില്ല, പക്ഷേ അയാൾ അത് അനുഭവിക്കുകയായിരുന്നു. ആരാമെന്നോ കാണുന്നു, ആരാമത്തിൻ്റെ ഉടയോനെന്നാണ് തേടുന്നില്ല. സത്യത്തിൽ അയാൾ ഉദ്യാനപാലകനെന്ന സ്രഷ്ടാവിനെ അറിയാതെ ജന്മാന്തര ഭാഗ്യം കൊണ്ട് തേടുകയായിരുന്നു. ഈ പ്രപഞ്ചം ഒരു ആരാമം, ഇവിടെ നമുക്ക് ജീവിച്ചു മതിയാവുന്നില്ല. പ്രപഞ്ച രചയിതാവിനെ ഇടയ്ക്കൊക്കെ ഓർമ്മിക്കേണ്ടതാണല്ലോ. അസീമിതമായ ആ മഹത്വം അറിയുന്നുമില്ലല്ലോ. ഇവിടെ പറഞ്ഞ തോട്ടക്കാരൻ ഒരു നാൾ, ഹേമന്തകാലമാണ്, പ്രഭാതത്തിൽ ഉദ്യാനത്തിലെത്തി. അത്ഭുതം! മഞ്ഞു വീണ് കൂമ്പിപ്പോകാതെ വിടർന്നു നിൽക്കുന്ന അതിമനോഹരമായ ഒരു താമരപ്പൂവ് ഒറ്റതിരിഞ്ഞു നിൽക്കുന്നു. അയാൾ എന്തിനോ അതിയായി ആഹ്ലാദിച്ചു. സായാഹ്നം വരെ കാത്തുനിന്നു. സായാഹ്നമായപ്പോൾ ആ പൂവ് ഇറുത്തുകൊണ്ട് തെരുവിലെത്തി. പലരും പൂവിന് കൈ നിറയെ പണം നൽകാൻ തയ്യാറായി, പക്ഷേ കൊടുത്തില്ല. അപ്പോഴാണ് പ്രഭുവിൻ്റെ തേരൊരു ഒച്ച കേട്ടത്. രഥ അരികിലെത്തി. പ്രഭു ധാരാളം പണം നൽകാൻ നിന്നു. തോട്ടക്കാരൻ ചിന്തിച്ചു, ഇത്രയധികം പണം നൽകി വാങ്ങിക്കുന്ന പൂവ് ഈശ്വരചരണങ്ങളിൽ അർപ്പിക്കുമ്പോൾ പൂവിന് നൽകുന്ന വിലയിലധികം അനുഗ്രഹം അവിടെ നിന്ന് ലഭിക്കും. വിലമതിക്കാനാവാത്ത അനുഗ്രഹം. എനിക്കും അതു മതി, ഇനി എന്നും അതു മതി. അന്ന് വൈശാഖ പൗർണമി നാളായിരുന്നു. ശ്രീബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ ദിനം. ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. കത്തിച്ച മൺചിരാതികളാൽ വിഹാരം പ്രഭാപൂരിതം. ആ അമൃതാനുഭൂതിയുടെ നിഴലിലെങ്കിലും നിൽക്കണം. തോട്ടക്കാരൻ ആ താമരപ്പൂവ് ആ ചരണതലത്തിൽ സമർപ്പിച്ചു. കരുണാനിധിയായ ബുദ്ധഭഗവാൻ മന്ദഹസിക്കുന്നതുപോലെ തോട്ടക്കാരന് തോന്നി. തൻ്റെ മുന്നിലെ കലശം ബുദ്ധൻ്റെ കാരുണ്യവർഷത്താൽ നിറഞ്ഞിരിക്കുന്നു. സ്വച്ഛവും നിർമ്മലവുമായിരിക്കുന്നു. ജീവിതം സമ്പന്നമായിരിക്കുന്നു. നാളേക്കില്ലാതെയാവുന്ന ധനത്താലല്ല തൻ്റെ ജീവിതം അക്ഷയമായ ഖനിയായിരിക്കുന്നു. മനസ്സ് നിറകുടം നിറകുടം തുളുമ്പുകയുമില്ല.
0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ബി സുലോചന നായർ.

0: UBT 4 and the Sharad Pawar-led NCP 3 seats. Discussions on the remaining Nashik and Nanded seats are still underway. Tomorrow is the last day for filing nomination papers for the elections. In the high-voltage IPL title clash, Gujarat Titans set a target of 156 runs for defending champions Royal Challengers Bengaluru RCB at the Narendra Modi Stadium in Ahmedabad. In reply, RCB were 133 for 5 in 14.3 overs when reports last came in. Put into bat, Gujarat Titans posted 155 for 8 in their 20 overs, with Washington Sundar scoring an unbeaten 50 off 37 balls. And that is the end of this news bulletin.
1: ആകാശവാണി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരപ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10:15. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ ഡൽഹിയിൽ നിന്നുള്ള FM ഗോൾഡിലെ പരിപാടികൾ കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.